ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസായി റേഡിയോ 91.2.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് വി കെ സുരേഷ്. പ്രധാന വാർത്തകൾ. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി എം എ ബേബി. സേവാസങ്കൽപ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ രണ്ടാം 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 വിക്കറ്റ് ജയം. വാർത്തകൾ വിശദമായി. സംസ്ഥാന ഗവൺമെന്റ് ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിന് 3 ദിവസത്തെ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. മന്ത്രിമാർ, ഉന്നത ഉദ്യോഗസ്ഥർ, വിവിധ മേഖലകളിലെ വിദഗ്ധർ എന്നിവരെ ഒന്നിച്ചു ചേർത്ത് പദ്ധതികൾക്ക് രൂപം നൽകി നടപ്പാക്കുകയാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ അറിയിച്ചു. ഡെസ്ക് റിപ്പോർട്ട്.
1: കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായാണ് 40-ലധികം വകുപ്പുകളെയും 73 പദ്ധതികളെയും ഒരേ കുടക്കീഴിൽ കൊണ്ടുവന്ന് വിപുലമായ കർമ്മ പദ്ധതി തയ്യാറാക്കുന്നതെന്ന് മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. 1-ലധികം വകുപ്പുകൾ ഉൾപ്പെടുന്ന പദ്ധതികൾക്ക് പ്രത്യേക മുൻഗണന നൽകും. കൂട്ടായ ചിന്തയിൽ നിന്ന് കൂട്ടായ പ്രവർത്തനത്തിലേക്ക് നയിക്കുന്ന പ്രക്രിയയാണ് റീ ഇമാജിനിംഗ് കേരളം പ്രതിഫലിപ്പിക്കുന്നതെന്ന് VD സതീശൻ വ്യക്തമാക്കി. അടിസ്ഥാന സൌകര്യ വികസനം, കണക്ടിവിറ്റി, തുറമുഖ സമുദ്രാധിഷ്ഠിത വികസനം, വ്യോമഗതാഗതം, വ്യവസായ സാമ്പത്തിക ഇടനാഴികൾ, ഊർജ്ജവും പുനരുപയോഗ സ്രോതസ്സുകളും, നഗരവികസനം, ഉന്നത വിദ്യാഭ്യാസം, ആരോഗ്യം, ലൈഫ് സയൻസ്, ബഹിരാകാശം, നിർമ്മിത ബുദ്ധി, ദുരന്ത നിവാരണം, ഡിജിറ്റൽ മേഖല, വിനോദസഞ്ചാരം, ക്രിയേറ്റീവ് മേഖല തുടങ്ങിയവയുമായി ബന്ധപ്പെട്ട പദ്ധതികൾ വട്ടമേശ സമ്മേളനം ചർച്ച ചെയ്യുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞു. ഓരോ പദ്ധതിക്കും ഗവൺമെന്റ് അംഗീകരിച്ച പൊതുചട്ടക്കൂട് രൂപപ്പെടുത്തുക കൂടിയാണ് പ്രധാന ലക്ഷ്യമെന്നും VD സതീശൻ അറിയിച്ചു.
0: പ്രളയത്തിൽ നാശനഷ്ടം സംഭവിച്ച പത്തനംതിട്ട ജില്ലയിലെ കുടുംബങ്ങൾക്ക് അടിയന്തര ആശ്വാസമായി 25.64 കോടി രൂപ അനുവദിച്ചതായി മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. പ്രളയബാധിതരായ 25,648 കുടുംബങ്ങളുടെ വീടുകൾ വാസയോഗ്യമാക്കുന്നതിനാണ് തുക വിനിയോഗിക്കുന്നത്. ഒരു കുടുംബത്തിന് 10,000 രൂപ വീതമാണ് ധനസഹായമെന്നും മുഖ്യമന്ത്രി ഫേസ്ബുക്കിൽ കുറിച്ചു. സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ നിന്നും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിൽ നിന്നുമാണ് തുക അനുവദിച്ചത്. സഹായം ലഭ്യമാക്കുന്നത് സംബന്ധിച്ച് പത്തനംതിട്ട ജില്ലാ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും വൈകാതെ ഗുണഭോക്താക്കൾക്ക് ബാങ്ക് അക്കൌണ്ടുകളിലേക്ക് തുക കൈമാറുമെന്നും VD സതീശൻ അറിയിച്ചു. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി പറഞ്ഞു. കോഴിക്കോട്ട് വിപുലീകൃത സംസ്ഥാന കമ്മിറ്റിയുടെ സമാപനത്തോടനുബന്ധിച്ച് സംഘടിപ്പിച്ച ബഹുജന റാലി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. തെറ്റുപറ്റിയാൽ സമ്മതിക്കുന്നത് സത്യസന്ധതയാണെന്നും പാർട്ടിയിൽ സംഘടനാപരമായ തിരുത്തലുകൾ വരുത്തണമെന്നും ബേബി നിർദ്ദേശിച്ചു. സംഘടനാ നേതൃതലത്തിൽ പുതിയ തലമുറയെ ഉൾപ്പെടുത്തി പാർട്ടി പ്രവർത്തനം ശക്തിപ്പെടുത്തുമെന്നും MA ബേബി അറിയിച്ചു. CPIM കേന്ദ്ര കമ്മിറ്റി അംഗങ്ങളായ TP രാമകൃഷ്ണനെയും തോമസ് ഐസക്കിനെയും സംസ്ഥാന സെക്രട്ടേറിയറ്റിൽ നിന്നും ഒഴിവാക്കാൻ വിപുലീകൃത സംസ്ഥാന കമ്മിറ്റി തീരുമാനിച്ചു. പി ജയരാജൻ, MB രാജേഷ്, വി ശിവൻകുട്ടി എന്നിവരെ പുതുതായി സെക്രട്ടേറിയറ്റിൽ ഉൾപ്പെടുത്തി. സൂസൻ കോടിയെ വീണ്ടും സംസ്ഥാന സമിതി അംഗമാക്കാനും യുവജന മഹിളാ സംഘടനാ ഭാരവാഹികൾ ഉൾപ്പെടെ 9 പേരെ പുതുതായി സംസ്ഥാന സമിതി ക്ഷണിതാക്കളായി ഉൾപ്പെടുത്താനും തീരുമാനിച്ചതായി പാർട്ടി സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ അറിയിച്ചു. അടുത്തമാസം എല്ലാ ജില്ലകളിലും വിപുലീകൃത ജില്ലാ കമ്മിറ്റി വിളിച്ചു ചേർക്കുമെന്നും നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരാജയത്തിന്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് തെറ്റുതിരുത്തി കൂട്ടായ തീരുമാനം കൈക്കൊള്ളുമെന്നും MV ഗോവിന്ദൻ അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി പൊതുസേവനത്തിന്റെ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP ദേശീയ തലത്തിൽ സംഘടിപ്പിക്കുന്ന സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് പാർട്ടി സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. നാളെ മുതൽ അടുത്ത മാസം 17 വരെ വിവിധ സേവന ജനകീയ പരിപാടികളാണ് സംഘടിപ്പിക്കുകയെന്ന് അദ്ദേഹം തിരുവനന്തപുരത്ത് പറഞ്ഞു. മാസപ്പടി കേസിൽ പിണറായി വിജയനും കുടുംബത്തിനുമെതിരെ ഗുരുതര ആരോപണങ്ങൾ ഉയർന്നിട്ടും നടപടിയെടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് സംസ്ഥാന ഗവൺമെന്റ് വ്യക്തമാക്കി ണമെന്നും രാജീവ് ചന്ദ്രശേഖർ ആവശ്യപ്പെട്ടു. ഇന്ന് ലോക ഓസോൺ ദിനം. ഭൂമിയിലെ ജീവൻ സംരക്ഷിക്കുന്നതിൽ ഓസോൺ പാളിയുടെ നിർണായക പങ്കിനെക്കുറിച്ച് അവബോധം വളർത്തുന്നതിനാണ് എല്ലാ വർഷവും സെപ്റ്റംബർ 16 ഓസോൺ ദിനം ആചരിക്കുന്നത്. 1987 സെപ്റ്റംബർ 16 മോൺട്രിയയിൽ ഉടമ്പടി ഒപ്പുവെച്ചതിന്റെ സ്മരണാർത്ഥം 1988 ഐക്യരാഷ്ട്ര സംഘടനാ ജനറൽ അസംബ്ലി യോഗത്തിലാണ് ദിനാചരണം പ്രഖ്യാപിച്ചത്. ഭൂമിയുടെ കുട എന്ന് വിശേഷിപ്പിക്കുന്ന ഓസോൺ പാളി സൂര്യനിലെ ദോഷകരമായ അൾട്രാവയലറ്റ് രശ്മികളെ തടയുന്ന സംരക്ഷണ കവചമായി പ്രവർത്തിക്കുന്നു. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സംയുക്ത സൈനിക അഭ്യാസമായ യുദ്ധ അഭ്യാസിന്റെ 22-ാമത് പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഔലിയോടൊപ്പം രാജസ്ഥാനിലെ മഹാജൻ ഫീൽഡ് ഫയറിംഗ് റേഞ്ചിലും ഒരേ സമയം അഭ്യാസ പ്രകടനങ്ങൾ നടത്തുന്നുണ്ട്. ജൽ സഞ്ജയ് ജൻ ഭാഗീദാരി കാച്ച് ദി റെയിൻ ക്യാമ്പയിന് വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ജനപങ്കാളിത്തത്തോടെ ജലസംരക്ഷണത്തിനും മഴവെള്ള സംഭരണത്തിനും സംഗീതത്തിലൂടെ ശബ്ദം നൽകുകയാണ് ഗാനം ലക്ഷ്യമിടുന്നത്. 15 അതിൽ അധികവും പ്രായമായവരുടെ പ്രതിമാസ തൊഴിൽ സേവന പങ്കാളിത്ത നിരക്ക് വർദ്ധിച്ചതായി കേന്ദ്ര സ്ഥിതിവിവര കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിലെ 55.4% നിന്ന് ആഗസ്റ്റിൽ ഇത് 55.6% വർദ്ധിച്ചതായി മന്ത്രാലയത്തിന്റെ സർവേയിൽ കണ്ടെത്തി. നേപ്പാളിൽ മിന്നൽ പ്രളയം ബാധിച്ച 8 ജില്ലകളിൽ നിന്ന് കൂടുതൽ മൃതദേഹങ്ങൾ കൂടി കണ്ടെടുത്തതോടെ മരണസംഖ്യ 1399 ഉയർന്നു. 5170 പേരെ ഇനിയും കണ്ടെത്താനായില്ല. തിരുവനന്തപുരം ജില്ലയിലെ നവരാത്രി ഉത്സവ മുന്നൊരുക്കങ്ങൾ മന്ത്രി കെ മുരളീധരൻ വിലയിരുത്തി. ഘോഷയാത്രയുടെയും ഉത്സവത്തിന്റെയും സുഗമമായ നടത്തിപ്പിന് തിരുവനന്തപുരം ജില്ലാ കലക്ടറേയും റൂറൽ SPയെയും കോർഡിനേറ്റർമാരായി നിയോഗിക്കുമെന്ന് മന്ത്രി അറിയിച്ചു. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ന്യൂഡൽഹിയിൽ അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ മലയാളി താരം സഞ്ജു സാംസന്റെ അർദ്ധ സെഞ്ചുറിയുടെ മികവിൽ ഇന്ത്യ 7 wicketsന് ജയിച്ചു. അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ 160 runs വിജയലക്ഷ്യവുമായി ബാറ്റിംഗിന് ഇറങ്ങിയ ഇന്ത്യ 3 wicket നഷ്ടത്തിൽ 31 punts ശേഷിക്കെ 163 runs നേടി വിജയം കൈപ്പിടിയിൽ ഒതുക്കി. 3-ാം 2020 മത്സരം നാളെയാണ്. ഇന്ത്യ വെസ്റ്റിൻഡീസ് ഏകദിന പരമ്പരയിലെ ആദ്യ മത്സരത്തിന്റെ ടിക്കറ്റ് വിൽപ്പന നാളെ തിരുവനന്തപുരത്ത് ആരംഭിക്കുമെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ അറിയിച്ചു. വൈകിട്ടാണ് ടിക്കറ്റ് വിൽപ്പനയുടെ ഉദ്ഘാടനം. ടിക്കറ്റ് ജീനി എന്ന പ്ലാറ്റ്ഫോമിലൂടെ ഓൺലൈനിൽ ടിക്കറ്റുകൾ ലഭ്യമാകുമെന്ന് KCA അറിയിച്ചു. ഈ മാസം 27-ാണ് പരമ്പരയിലെ ആദ്യ മത്സരം. അണ്ടർ 17 ദേശീയ സുബ്രതോ കപ്പ് ഫുട്ബോൾ ചാമ്പ്യൻഷിപ്പിൽ കേരളത്തിന് വിജയത്തുടക്കം. ഡൽഹിയിലെ മത്സരത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് പങ്കെടുത്ത മലപ്പുറം അത്താണിക്കൽ MIC EHSS ടീം ഏകപക്ഷീയമായ 8 goals മണിപ്പൂർ സൈനിക് സ്കൂളിനെ പരാജയപ്പെടുത്തി. ഇന്ന് വൈകിട്ട് IPSC ടീമുമായി MIC മത്സരിക്കും. കണ്ണൂരിൽ സമാപിച്ച സംസ്ഥാന സ്കൂൾ Group 1 Games ചാമ്പ്യൻഷിപ്പിലെ തൈക്കോണ്ടോ മത്സരത്തിൽ 119 points മലപ്പുറം ജേതാക്കളായി. 113 points കാസർകോട് ജില്ല 2-ാം സ്ഥാനവും 81 points കോഴിക്കോട് 3-ാം സ്ഥാനവും നേടി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട ഇന്ന് വൈകിട്ട് 5-ന് തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21-ന് രാത്രി 10-ന് നട അടയ്ക്കും. ഹജ്ജ് തീർത്ഥാടകർക്ക് മെഡിക്കൽ സ്ക്രീനിംഗ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കാൻ സമയം ഈ മാസം 30 വരെ നീട്ടിയതായി കേന്ദ്ര ഹജ്ജ് കമ്മിറ്റി അറിയിച്ചു. ഇക്കാര്യത്തിൽ തീർത്ഥാടകർ നേരിടുന്ന പ്രയാസങ്ങൾ ചൂണ്ടിക്കാട്ടി മന്ത്രി എൻ ഷംസുദ്ദീൻ കേന്ദ്ര ന്യൂനപക്ഷ മന്ത്രാലയത്തിനും ഹജ്ജ് കമ്മിറ്റിക്കും കത്തയച്ചിരുന്നു. സ്വാതന്ത്ര്യസമര സേനാനിയും തപസ്യ മുൻ അധ്യക്ഷനും ജന്മഭൂമി മുഖ്യ പത്രാധിപരുമായിരുന്ന VM കൊറാത്തിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങൾക്ക് കോഴിക്കോട്ട് തുടക്കമായി. VM കൊറാത്തിന്റെ വസതിയായ ശ്രീഹരിയിലാണ് ആഘോഷ പരിപാടികൾക്ക് തുടക്കമായത്. നോവലിസ്റ്റ് PR നാഥൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാനത്ത് ഇന്ന് ചിലയിടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. പത്തനംതിട്ട എറണാകുളം ഇടുക്കി ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. രാസലഹരികൾക്കെതിരെ ഉയരുന്നതുപോലെ മദ്യവ്യാപനത്തിനെതിരെയും ഗവൺമെന്റ് നടപടികൾ കൈക്കൊള്ളണമെന്ന് മുതിർന്ന കോൺഗ്രസ് നേതാവ് VM സുധീരൻ പറഞ്ഞു. തിരുവനന്തപുരത്ത് കേരള മദ്യനിരോധന സമിതിയുടെ നേതൃത്വത്തിൽ മന്മഥൻ അനുസ്മരണ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കേരള തീരത്ത് അനധികൃത മത്സ്യബന്ധനം നടത്തുകയായിരുന്ന Noor-e-Behr എന്ന കർണാടക രജിസ്ട്രേഷൻ മത്സ്യബന്ധന ബോട്ട് കാസർകോട്ട് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടറുടെ നേതൃത്വത്തിലെ പെട്രോളിംഗ് സംഘം പിടികൂടി. നിയമ നടപടി സ്വീകരിച്ച ശേഷം ബോട്ടിന് 2.5 lakh പിഴ ചുമത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കാൻ റീ ഇമാജിനിംഗ് കേരളം വട്ടമേശ സമ്മേളനം ഇന്ന് തിരുവനന്തപുരത്ത് ആരംഭിക്കും. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ന്യായീകരിക്കാൻ പറ്റാത്ത തോൽവിയുണ്ടായതായി CPIM ജനറൽ സെക്രട്ടറി MA ബേബി. സേവാസങ്കൽപ്പ് അഭിയാൻ സംസ്ഥാനത്തും വിപുലമാക്കുമെന്ന് BJP സംസ്ഥാന പ്രസിഡന്റ് രാജീവ് ചന്ദ്രശേഖർ. ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റിൽ സഞ്ജു സാംസന്റെ മികവിൽ ഇന്ത്യക്ക് 7 wicket ജയം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

പ്രിയപ്പെട്ട ശ്രോതാക്കളെ, നമസ്തേ മലയാളം ആരംഭിക്കുന്നു. സൗരസമ്മോഹനമായ ഒരു പ്രഭാതം, ഒരു പകൽ ആരംഭിക്കുകയാണ്. ഹൃദ്യമായ ഈ പ്രഭാതം ഇന്നത്തെ പകലിനെ ഊർജസ്വലമാക്കട്ടെ. എന്തുമാത്രം കാര്യങ്ങൾ ചെയ്യാനുണ്ട്, എത്രത്തോളം ആശയങ്ങൾ പങ്കുവെക്കാനുണ്ട്, ആഗ്രഹങ്ങളെ സാർത്ഥകമാക്കിക്കൊണ്ട് ഈ പകൽ ഒടുങ്ങും വരെ എന്തൊക്കെ ചെയ്തു തീർക്കാനുണ്ട്. ചിറകാർന്ന് ഒരു ഫീനിക്സ് പക്ഷിയെപ്പോലെ ഉണർന്നെണീൽക്കൂ. ഒന്നും ഓർത്ത് വിഷാദിച്ചിരിക്കരുത്. കാലം ഇനിയും ഉരുളും, വിഷുവരും, വർഷം വരും, ഓരോ തളിരിനും പൂവരും കായ്വരും. അപ്പോൾ ആരെന്നും എന്തെന്നും ആർക്കറിയാം. ഇപ്പോൾ ഈ നിമിഷത്തെ ആസ്വദിക്കാം, അനുഭവിക്കാം. ഉണരൂ, എഴുന്നേൽക്കൂ. ഒരു കപ്പ് ചായ, ഒരു കുടന്ന സ്നേഹം, ഒന്ന് ഉഷാറാകാൻ, ഇതിൽ കൂടുതൽ എന്തു വേണം? കർമ്മനിരതമായ ഒരു പ്രഭാതം ഹൃദ്യമായി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിൽ ഇപ്പോൾ കേൾക്കാം ഒരു പ്രഭാത ഗീതം.

0: നടന്നേറുന്ന പാതകളിലൊക്കെയും പരവതാനി പോലെ പരന്നുകിടക്കുന്ന അക്ഷരത്തിന്റെ പൂവുകൾ, വാക്കുകളുടെ വാടാമല്ലികൾ, വസന്ത ചാരുതയാർന്ന എന്റെ ഭാഷ, കുന്തിപ്പുഴ ഒഴുകുന്ന നിശബ്ദ താഴ്വരയുടെ ഹരിതഭംഗി മുഴുവൻ ചാലിച്ചെടുത്ത എന്റെ ഭാഷ, പശ്ചിമഘട്ടത്തിലൂടെ ഒഴുകിപ്പരക്കുന്ന ഉദയകിരണങ്ങളുടെ പ്രകാശം മുഴുവൻ പ്രതിഫലിപ്പിക്കുന്ന എന്റെ മലയാളം, ശ്രേഷ്ഠ മലയാളം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശ്രേഷ്ഠ മലയാളം.
1: പ്രിയ ശ്രോതാക്കളെ, ശ്രേഷ്ഠ മലയാളത്തിൽ ഇന്ന് അവതാരികയെ കുറിച്ച് കേൾക്കാം. മിക്കവാറും ഏത് പുസ്തകത്തിലും ആമുഖം കഴിഞ്ഞാൽ കാണുന്ന ഭാഗമാണ് അവതാരിക. രചയിതാവല്ലാത്ത മറ്റൊരാൾ പുസ്തകത്തെക്കുറിച്ച് വായനക്കാരുടെ സമക്ഷം നടത്തുന്ന പരിചയപ്പെടുത്തലാണ് അവതാരിക എന്ന് സാമാന്യമായി പറയാം. പക്ഷെ ഇപ്പോൾ അവതാരികയിൽ പലപ്പോഴും സമഗ്ര പഠനം, വിമർശനം എന്നീ ഘടകങ്ങളും ഉണ്ടാകുന്നുണ്ട്. വായനക്കാരുടെ കൂടി പ്രാതിനിധ്യം ഗ്രന്ഥ സംവിധാനത്തിൽ ഉണ്ടാവണമെന്ന ലക്ഷ്യവും അവതാരികയ്ക്കുണ്ട്. സാഹിത്യ അഭിരുചിയെ പ്രോത്സാഹിപ്പിക്കാൻ അവതാരിക സഹായിക്കും. സാഹിത്യ ചരിത്രത്തിലെ സവിശേഷ സംവാദങ്ങൾക്ക് തുടക്കം കുറിക്കാൻ പല അവതാരികകൾക്കും സാധിച്ചിട്ടുണ്ട്. കൃതിയുടെ ആദ്യ ഭാഗത്ത് ഗ്രന്ഥകാരനല്ലാത്ത ഏതെങ്കിലും രീതിയിൽ പ്രാധാന്യമുള്ള മറ്റൊരാൾ കൃതിയെയും എഴുത്തുകാരനെയും അവതരിപ്പിച്ചുകൊണ്ട് എഴുതിയിരിക്കുന്ന കുറിപ്പാണ് അവതാരിക. അവതരണം, അവതരണ ലേഖനം, അവതാരകം, അവതരണിക എന്നൊക്കെ അവതാരികയ്ക്ക് നാനാർത്ഥങ്ങളുണ്ട്. ശ്രേഷ്ഠമായ ധാരാളം അവതാരികകൾ മലയാള സാഹിത്യത്തിൽ ഉണ്ടായിട്ടുണ്ട്. എം ഉദയവർമ്മയാണ് കെ സി കേശവപിള്ളയുടെ കേശവീയത്തിന് അവതാരിക എഴുതിയത്. ആശാന്റെ നളിനിക്ക് അവതാരിക എഴുതിയത് എ ആർ രാജരാജവർമ്മയാണ്. എ ആർ രാജരാജവർമ്മയുടെ സാഹിത്യ സാക്ഷ്യത്തിന് അവതാരിക എഴുതിയത് അപ്പൻ തമ്പുരാനാണ്. ആശാന്റെ ചണ്ഡാല ഭിക്ഷുക്കും ഇടപ്പള്ളിയുടെ തുഷാരഹാരത്തിനും ചങ്ങമ്പുഴയുടെ സങ്കല്പഗാന്ധിക്കും അവതാരിക എഴുതിയത് ഉള്ളൂർ എസ് പരമേശ്വരയ്യരാണ്. കേസരി ബാലകൃഷ്ണപിള്ളയുടെ ധാഷണാശാലിത്യമേറിയ അവതാരികകൾ ഇന്നും പഠനാർഹമാണ്. ഇടപ്പള്ളിയുടെ മണിനാദത്തിനും ചങ്ങമ്പുഴയുടെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിനും ജീവിയുടെ നിമിഷത്തിനും കേസരി അവതാരിക കുറിച്ചു. ബഷീറിന്റെ ബാല്യകാല സഖിക്ക് എം പി പോളാണ്. കുട്ടിക്കൃഷ്ണമാരാർ വൈലോപ്പിള്ളിയുടെ കന്നിക്കൊയ്ത്തിന് എഴുതിയ അവതാരികയിലാണ് കല ജീവിതം തന്നെ എന്ന പ്രയോഗമുണ്ടാകുന്നത്. ജോസഫ് മുണ്ടശ്ശേരിയുടെ പ്രധാന അവതാരികകളിൽ ഒന്ന് തോട്ടിയുടെ മകൻ എന്ന തകഴി കൃതിക്ക് എഴുതിയതാണ്. സുഗതകുമാരിയുടെ രാത്രിമഴയ്ക്കും ഒ എൻ വിയുടെ അഗ്നിശലഭങ്ങൾക്കും എൻ കൃഷ്ണപിള്ള അവതാരിക എഴുതി. പല അവതാരികകളും പഠനാർഹങ്ങളാണ്. അവയെ ഉൾക്കൊള്ളിച്ച് ഒരു പുസ്തകം ഉണ്ടാവേണ്ടിയിരിക്കുന്നു.
2: ശ്രേഷ്ഠ മലയാളം അവതരണം ബിജു മാത്യു, സാങ്കേതിക നിർവഹണം വിഷ്ണു മോഹൻ.

ദൂരെ മൊട്ടച്ചിക്കുന്നിന് മുകളിൽ പണ്ട് പണ്ട് ആട്ടിടയന്മാർ മേച്ചിൽപ്പുറങ്ങൾ തേടി നടന്ന കാലത്തിന്റെ ഓർമ്മക്കുറിപ്പുകൾ, കാൽപ്പാട് പതിഞ്ഞ പാറക്കൂട്ടങ്ങൾ, കടമ്പിന്റെ ചില്ലകളിൽ ഇരുന്ന് വായിച്ച ഇടയരാഗങ്ങൾ, ഖരഹരപ്രിയയുടെ സമ്മോഹനതയിലാണ്ട് പുല്ലാങ്കുടലുകൾ സ്വയം മറന്നു, പാട്ടിന്റെ സ്വരമാധുരിയിൽ പാറകൾ സ്വയം ചുരന്നു, ആനന്ദത്തിന്റെ കന്മദം കാറ്റു വീശിയടിക്കുന്ന കാറ്റാടിമരങ്ങളും കടന്ന് ഏതോ സ്വപ്നാടനത്തിൽ എന്ന പോലെ പ്രതിധ്വനിക്കുന്ന രാഗകല്ലോലിനികൾ, ഞാനും ഈ പ്രപഞ്ചവും അതിന്റെ മധുരമായ ഓളക്കൂത്തുകളിൽ ഉദകപ്പോളകൾ പോലെ അലിഞ്ഞുചേരുന്നു. നമസ്തേ മലയാളത്തിൽ, ഇനി കേൾക്കാം ഇടയരാഗധന്യതയാർന്നതുപോലെ ആത്മഹൃദങ്ങളെ സ്പർശിച്ചുണർത്തും ഒരു ഗാനചന്ദ്രികാ ചുംബനം.

നിലാവിറ്റുവീഴും പാതയോരത്ത് ഞാൻ ഒരു ചമ്പകപ്പൂവായി വിരിഞ്ഞു നിൽക്കുന്നു. നിത്യം എന്നെ പുണർന്നു പോകും താരമേ, നിന്റെ പേരെന്ത്? ഞാനറിവിയില്ല. നിന്റെ താരുണ്യത്തിന്റെ തങ്കരശ്മികൾ പൊള്ളിക്കും എന്റെ ഹൃത്തടം. പ്രണയമായും പ്രകാശമായും ജീവിതത്തെ അളന്നെടുക്കും ഹൃദയമാപിനിയായും കവിത എന്നും എനിക്ക് അനുഭവം. എന്റെ ഏകാന്ത സഞ്ചാരധാരകളിൽ എന്നും കൂട്ടായി നിൽക്കും വാക്മൊഴികൾ കവിത. ജീവിതത്തിന്റെ സ്വപ്നാടനങ്ങൾ, ഉന്മാദങ്ങൾ, വൈഷാദിക പെരുമകൾ. നമസ്തേ മലയാളത്തിൽ, ഇനി ഒരു കവിത കേൾക്കാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് തുളസീദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 വിക്കറ്റിന്. യു പി ഐ വഴി നടത്തുന്ന വ്യക്തിഗത ഇടപാടുകൾക്ക് തുക എത്രയായാലും യാതൊരുവിധ ചാർജുകളും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള സീറോ മർച്ചന്റ് ഡിസ്കൌണ്ട് റേറ്റ് ചട്ടക്കൂടിന് കീഴിൽ വരുന്ന ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു.
1: 2000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ എന്ന് കേന്ദ്ര സർക്കാർ അറിയിച്ചു. പരിഷ്കരിച്ച യു പി ഐ MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. ആകെ ശേഖരിക്കുന്ന MDRന്റെ 5% ഉപയോഗിച്ച് ചെറുകിട വ്യാപാരികൾക്കിടയിൽ UPI ഉപയോഗം പ്രോത്സാഹിപ്പിക്കുന്നതിനായി ഒരു പ്രത്യേക ഫണ്ട് രൂപീകരിക്കും. 2000 രൂപയ്ക്ക് മുകളിലുള്ള P2M ഇടപാടുകൾക്ക് 0.4% നാമമാത്രമായ MDR ചുമത്തും. എന്നാൽ 75,000 രൂപയോ അതിന് മുകളിലോ ഉള്ള വലിയ ഇടപാടുകൾക്ക് പരമാവധി MDR 300 രൂപയായി പരിമിതപ്പെടുത്തിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: ന്യൂഡൽഹിയിൽ നടന്ന 18th ബ്രിക്സ് ഉച്ചകോടിയോടനുബന്ധിച്ച് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങും തമ്മിൽ നടത്തിയ കൂടിക്കാഴ്ചയിൽ നിരവധി വിഷയങ്ങൾ ചർച്ചയായതായി വിദേശകാര്യ മന്ത്രാലയം. പരസ്പര ബഹുമാനവും താൽപര്യവും സംവേദനക്ഷമതയും മുൻനിർത്തി ഇരു രാജ്യങ്ങളുടെയും ആശങ്കകൾ കൈകാര്യം ചെയ്യണമെന്ന് പ്രധാനമന്ത്രി ചൈനീസ് പ്രസിഡന്റിനോട് ആവശ്യപ്പെട്ടതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. സംഘർഷങ്ങളുടെ ഈ ലോകത്ത് ഇന്ത്യയുടെ ഉയർച്ച അനിവാര്യമാണ്. ഡൽഹിയിൽ നടന്ന ഇന്ത്യൻ കൌൺസിൽ ഓഫ് വേൾഡ് അഫയേഴ്സിന്റെ രജത ജൂബിലി ആഘോഷങ്ങളുടെ സമാപന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിഞ്ഞ ദശകത്തിൽ രാജ്യത്തിന്റെ സമ്പദ്വ്യവസ്ഥയിലും ശേഷിയിലുമുണ്ടായ വളർച്ച ആഗോളതലത്തിൽ വലിയ സ്വാധീനം ചെലുത്തിയതായി അദ്ദേഹം വ്യക്തമാക്കി.
2: When India advocates dialogue and diplomacy, when we stress that endless war must give way to an end to war, this is our particular way of thinking. Indian diplomacy will always have peace and development as its central agenda, not just as an idealistic goal, but as a sensible prescription for the world order to advance progress and prosperity.
0: ഇന്ത്യ US സംയുക്ത സൈനിക അഭ്യാസ പ്രകടനമായ യുദ്ധ അഭ്യാസിന്റെ 22nd പതിപ്പിന് ഉത്തരാഖണ്ഡിലെ ഔലിയിൽ തുടക്കമായി. ഇരുസേനകളും തമ്മിലുള്ള സംയുക്ത പ്രവർത്തനക്ഷമത വർദ്ധിപ്പിക്കുന്നതിനും പുതിയ വെല്ലുവിളികളെ നേരിടുന്നതിനും ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ഉഭയകക്ഷി പ്രതിരോധ പങ്കാളിത്തം കൂടുതൽ ശക്തിപ്പെടുത്തുന്നതിനുമാണ് ഈ സൈനിക അഭ്യാസം ലക്ഷ്യമിടുന്നത്. പർവ്വത മേഖലകളിലെ പോരാട്ടങ്ങൾക്ക് പ്രത്യേക സേനയെ സജ്ജമാക്കുക എന്നതാണ് ഈ അഭ്യാസ പ്രകടനത്തിന്റെ പ്രധാന ലക്ഷ്യം. രാജ്യത്ത് 15 വയസ്സിനും അതിനു മുകളിലും പ്രായമുള്ളവരുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്ഥിതി വിവരക്കണക്ക് പദ്ധതി നിർവഹണ മന്ത്രാലയം അറിയിച്ചു. ജൂലൈയിൽ ഇത് 55.4%. മന്ത്രാലയത്തിന്റെ പീരിയോഡിക് ലേബർ ഫോഴ്സ് സർവേയുടെ ഓഗസ്റ്റിലെ പ്രതിമാസ ബുള്ളറ്റിൻ അനുസരിച്ച് ഗ്രാമീണ മേഖലകളിലും സമാനമായ വർദ്ധനവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്ത്രീകളുടെ ആകെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർദ്ധനവ് ഉണ്ടായിട്ടുണ്ട്. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി അടുത്ത മാസം 2 മുതൽ കേന്ദ്ര സർക്കാർ പ്രത്യേക പ്രചാരണം ആരംഭിക്കും. ഒക്ടോബർ 31 വരെ തുടരുന്ന പ്രചാരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. പൌര കേന്ദ്രീകൃത പ്രവർത്തനങ്ങൾ, ഇ വേസ്റ്റ് ശേഖരണം, തരംതിരിക്കൽ, സംസ്കരണം എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണ് പ്രചാരണം. ജൽ സഞ്ജയ് ജൻ ഭാഗിദാരി ക്യാച്ച് ദി റെയിൻ ക്യാമ്പയിനു വേണ്ടി തയ്യാറാക്കിയ പ്രത്യേക ഗാനം കേന്ദ്ര ജൽശക്തി മന്ത്രാലയം പുറത്തിറക്കി. പ്രശസ്ത ഗായകനും സംഗീത സംവിധായകനുമായ ശങ്കർ മഹാദേവനാണ് ഗാനം ആലപിച്ചത്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നും.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്ത് ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ്പ് അഭിയാൻ സംഘടിപ്പിക്കുമെന്ന് BJP. നാളെ മുതൽ ഒക്ടോബർ 17 വരെയാണ് പരിപാടികൾ സംഘടിപ്പിക്കുകയെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സേവാ സങ്കൽപ്പ് അഭിയാന്റെ ഭാഗമായി കേരളത്തിലും വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കുമെന്ന് BJP സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖർ അറിയിച്ചു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട ചരിത്രപ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോളിൽ രാജ്യങ്ങൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ഓസോൺ ദിനമായി ആചരിക്കുന്നത്. 1994 മുതൽ ഐക്യരാഷ്ട്രസഭയുടെ ജനറൽ അസംബ്ലിയാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ഔദ്യോഗികമായി പ്രഖ്യാപിച്ചത്. ഭൂമിയെ തണുപ്പിക്കാൻ ആഗോള പ്രവർത്തനം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിൽ മുഴപ്പിലങ്ങാട് ഡ്രൈവ് ഇൻ ബീച്ചിൽ ഈ മാസം 19-ന് ശുചീകരണ യജ്ഞം നടക്കും. കുടുംബശ്രീ അംഗങ്ങൾ, സ്കൌട്ട് ആൻഡ് ഗൈഡ്സ്, NCC, NSS വിദ്യാർത്ഥികൾ ശുചീകരണ യജ്ഞത്തിൽ പങ്കെടുക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. പ്രചാരണത്തിന്റെ ഭാഗമായി ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കേരളത്തിൽ ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. സംസ്ഥാനത്ത് ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
4: എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിലാണ് ഇന്ന് ഒറ്റപ്പെട്ട ശക്തമായ മഴ പ്രവചിച്ചുകൊണ്ടുള്ള മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുള്ളത്. വരുന്ന 2 ദിവസങ്ങളിൽ മഴ മുന്നറിയിപ്പുകൾ ഇല്ല. ശനിയാഴ്ച മുതൽ സംസ്ഥാനത്ത് വിവിധയിടങ്ങളിൽ ഒറ്റപ്പെട്ട ശക്തമായ മഴ പുനരാരംഭിക്കും എന്നാണ് പ്രവചനം. അതേസമയം തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് രാത്രി 11:30 വരെ ഉയർന്ന തിരമാലകൾക്കും കടലാക്രമണത്തിനും സാധ്യതയുണ്ടെന്ന് മുന്നറിയിപ്പും ഉണ്ട്.
0: അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. ഡൽഹിയിലെ അരുൺ ജെയ്റ്റ്ലി സ്റ്റേഡിയത്തിൽ ഇന്നലെ രാത്രി നടന്ന 2-ാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ 7 വിക്കറ്റിന് തകർത്താണ് ഇന്ത്യ പരമ്പര സ്വന്തമാക്കിയത്. അഫ്ഗാനിസ്ഥാൻ ഉയർത്തിയ 160 റൺസ് വിജയലക്ഷ്യം പിന്തുടർന്ന ഇന്ത്യ 14.5

സമാധാനവും വികസനവുമാണ് ഇന്ത്യൻ നയതന്ത്രത്തിലെ പ്രധാന അജണ്ടയെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് 55.6% ഉയർന്നതായി കേന്ദ്ര സർക്കാർ. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനായുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. മുഖ്യമന്ത്രി വി ഡി സതീശൻ ഉദ്ഘാടനം നിർവഹിക്കും. ഓസോൺ പാളിയുടെ സംരക്ഷണം ഉറപ്പാക്കുക, ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുക എന്ന ലക്ഷ്യവുമായി ഇന്ന് ലോക ഓസോൺ ദിനം. അഫ്ഗാനിസ്ഥാനെതിരായ 2020 ക്രിക്കറ്റ് പരമ്പര ഇന്ത്യയ്ക്ക്. രണ്ടാം മത്സരത്തിൽ അഫ്ഗാനിസ്ഥാനെ പരാജയപ്പെടുത്തിയത് 7 wicketsന്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത

അടുക്കളയിലെ അനുഭവ കഥകൾ അടുക്കള. അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ജനതയുടെ സംസ്കാരം എന്നത് പഴയ പുസ്തകങ്ങളിൽ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന കുറെ കഥകളുടെ കൂട്ടമല്ല. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും ഉപയോഗിക്കുന്ന ഉപമകളിലും പറയുന്ന പഴഞ്ചൊല്ലുകളിലും പാടുന്ന പാട്ടുകളിലും കാണുന്ന സിനിമകളിലും ഒരാളെ വിശേഷിപ്പിക്കുന്ന രീതികളിലുമെല്ലാം സംസ്കാരം നിശബ്ദമായി ജീവിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കതിന്റെ സാന്നിധ്യം പോലും തിരിച്ചറിയാനാകില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ വിവരിക്കാൻ നാം സ്വാഭാവികമായി ചില പഴയ കഥകളെയും കഥാപാത്രങ്ങളെയും ഓർമ്മിക്കും. അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ വെറും കഥാപാത്രങ്ങളായി അവശേഷിക്കുന്നില്ല, അവ നമ്മുടെ ചിന്തയുടെ ഭാഗമായി തീരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു കഥ ഇന്നും ഒരാളുടെ ഇന്നത്തെ ജീവിതത്തെ വിവരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു വലിയ പാറ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുകയും അത് മുകളിലെത്തുമ്പോഴേക്കും താഴേക്ക് ഉരുണ്ടു വീഴുകയും വീണ്ടും അതേ പണി ആരംഭിക്കുകയും ചെയ്യുന്ന സിസിഫസിന്റെ കഥ മനുഷ്യന്റെ അവസാനമില്ലാത്ത അധ്വാനത്തിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. ഇന്ന് സിസിഫസിന്റെ ജോലി എന്ന് ആരെങ്കിലും പറയുമ്പോൾ അയാൾ ഗ്രീക്ക് പുരാണത്തിലെ ആ കഥാപാത്രത്തെ വിശ്വസിക്കുന്നു എന്നല്ല അർത്ഥം. ഒരിക്കലും അവസാനിക്കാത്ത, ഫലം കാണാത്ത ഒരു അധ്വാനത്തിന്റെ സ്വഭാവം വളരെ ചുരുക്കത്തിൽ പറയാനുള്ള ഒരു സാംസ്കാരിക ഉപമയാണ് സിസിഫസ്. ഇതാണ് പുരാവൃത്തങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളിലൊന്ന്. അവ കാലത്തെ മറികടക്കുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിലും സമൂഹത്തിലും ജനിച്ച കഥകൾ പിന്നീട് മനുഷ്യന്റെ പൊതുവായ അനുഭവങ്ങളെ വിവരിക്കാനുള്ള ഭാഷയായി മാറുന്നു. അതുകൊണ്ട് തന്നെ പുരാവൃത്തങ്ങൾ പഴയ കാലത്തിന്റെ അവശിഷ്ടങ്ങളല്ല. അവ പലപ്പോഴും ഇന്നത്തെ മനുഷ്യന്റെ മനസ്സിലും ഭാഷയിലും പുതിയ അർത്ഥങ്ങളോടെ ജീവിക്കുന്ന സാംസ്കാരിക ഓർമ്മകളാണ്. ഒരു സമൂഹത്തിന്റെ കൂട്ടായ ഓർമ്മയ്ക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു സമൂഹത്തിനും അതിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു കൂട്ടായ ഓർമ്മയുണ്ട്. ആ ഓർമ്മ പുസ്തകങ്ങളിൽ മാത്രം സൂക്ഷിക്കപ്പെടുന്നില്ല, കഥകളിലും പാട്ടുകളിലും ആചാരങ്ങളിലും ഭാഷയിലും പ്രതീകങ്ങളിലുമാണ് അത് തലമുറകളിലൂടെ കൈമാറപ്പെടുന്നത്. ഒരു കുട്ടി ഒരു കഥ കേൾക്കുമ്പോൾ അവനൊരു കഥ മാത്രം പഠിക്കുന്നില്ല, ആ കഥയിലൂടെ തന്റെ സമൂഹം ലോകത്തെ എങ്ങനെ കണ്ടു, നന്മയെ എങ്ങനെ മനസ്സിലാക്കി, തിന്മയെ എങ്ങനെ തിരിച്ചറിഞ്ഞു, ധൈര്യത്തെ എങ്ങനെ സങ്കല്പിച്ചു, പരാജയത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതിന്റെ ചെറിയൊരു ഭാഗം കൂടി അവൻ ഏറ്റുവാങ്ങുകയാണ്. ഗ്രീക്ക് സംസ്കാരത്തിലെ സിസിഫസ് അതിന് മനോഹരമായ ഉദാഹരണമാണ്. അതുപോലെ ഇക്കാറസ് എന്ന കഥാപാത്രവും ഇന്നത്തെ ഭാഷയിൽ ജീവിക്കുന്നു. മെഴുകുകൊണ്ട് നിർമ്മിച്ച ചിറകുകളുമായി ആകാശത്തേക്ക് പറന്ന ഇക്കാറസ് സൂര്യനോട് അമിതമായി അടുത്തപ്പോൾ ചിറകുകൾ ഉരുകി താഴേക്ക് വീണു എന്ന കഥ നമുക്കറിയാം. അമിതമായ ആത്മവിശ്വാസവും പരിധികളെ അവഗണിക്കുന്ന ആഗ്രഹവും അപകടത്തിലേക്ക് നയിക്കാം എന്ന ആശയം പറയുമ്പോൾ ഇക്കാറസിനെ ഓർമ്മിക്കുന്നത് അതുകൊണ്ടാണ്. ഇക്കാറസിന്റെ ഉയർച്ച എന്ന് പറയുമ്പോൾ അതൊരു പുരാണ കഥയുടെ പുനരാവിഷ്കാരമല്ല, അതിരുവിട്ട ആഗ്രഹത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ചുരുക്കെഴുത്താണ്. അധീനയും ഇതുപോലെ മറ്റൊരു സാംസ്കാരിക പ്രതീകമാണ്. ജ്ഞാനത്തിന്റെയും തന്ത്രബുദ്ധിയുടെയും ധൈര്യത്തിന്റെ

ദേം പ്രതീകമായി അധീനയെ പലപ്പോഴും ഓർമ്മിക്കുന്നു. പുരാണെ അധീനയെ പോലെ ബുദ്ധിമതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ പുരാതന ഗ്രീക്ക് മതവിശ്വാസം പിന്തുടരണമെന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഒരു കഥാപാത്രത്തിന് ലഭിച്ച അർത്ഥങ്ങൾ ഭാഷയുടെ ഭാഗമായി കഴിഞ്ഞു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. റോമൻ സംസ്കാരത്തിലും ഇത്തരം പ്രതീകങ്ങൾ ധാരാളമുണ്ട്. ജനസ് എന്ന റോമൻ ദേവതയ്ക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ട് എന്ന സങ്കല്പം ഭൂതകാലത്തെയും ഭാവിയെയും ഒരേ സമയം നോക്കുന്ന ഒരു പ്രതീകമായി പിന്നീട് ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ജനുവരി എന്ന മാസത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ജനസ് എന്ന പ്രതീകം പോലും ഒരു സാംസ്കാരിക ഉപമയായി വായിക്കപ്പെടുന്നത്. ഒരു വാതിൽ അടയുകയും മറ്റൊരു വാതിൽ തുറക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യനെ പോലെ ജനസിന് രണ്ട് ദിശകളിലേക്ക് നോക്കുന്ന മുഖങ്ങളുണ്ട് എന്ന സങ്കല്പം എത്ര മനോഹരമായൊരു മാനസിക ഉപമയാണ്. നോർസ് സംസ്കാരത്തിലെ റാഗ്നറോക്ക് മറ്റൊരു ഉദാഹരണമാണ്. ലോകത്തിന്റെ അവസാനത്തെയും അതിനുശേഷമുള്ള പുനർജന്മത്തെയും കുറിച്ചുള്ള ആ പുരാവൃത്തം പിന്നീട് സാഹിത്യത്തിലും ജനപ്രിയ സംസ്കാരത്തിലും പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സംസ്കാരം തന്റെ പഴയ കഥകളെ ഉപേക്ഷിക്കാതെ പുതിയ കാലത്തിന്റെ ഭാഷയിൽ അവയെ വീണ്ടും വായിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത്.

ഇന്ത്യൻ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഈ സാംസ്കാരിക നിഘണ്ടു അതിലും വിപുലമാണ്. രാമൻ, കൃഷ്ണൻ, അർജുനൻ, കർണൻ, ഭീഷ്മർ, ദ്രൗപദി, സീത, ശകുനി, ഹനുമാൻ, മഹാബലി, രാവണൻ തുടങ്ങിയ പേരുകൾ പലർക്കും മതപരമായ കഥാപാത്രങ്ങൾ മാത്രമല്ല, അവ ഓരോന്നും പലതരം മനുഷ്യാനുഭവങ്ങളെയും ആശയങ്ങളെയും പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന പ്രതീകങ്ങളായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന് അർജുനന്റെ ധർമ്മസങ്കടം എന്ന പ്രയോഗം നോക്കാം. ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയാതെ സ്വന്തം മൂല്യങ്ങളും കടമകളും വികാരങ്ങളും തമ്മിൽ കുടുങ്ങി നിൽക്കുമ്പോൾ അർജുനന്റെ ധർമ്മസങ്കടത്തെ ഓർമ്മിക്കാം. ഇവിടെ അർജുനൻ ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഒരു രൂപകമായി മാറുകയാണ്. കുരുക്ഷേത്രം എന്ന വാക്കിനും ഇതേ രീതിയിൽ പുതിയ അർത്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊരു ചരിത്രപരമോ പുരാണപരമോ ആയ യുദ്ധഭൂമിയെ മാത്രം സൂചിപ്പിക്കുന്നില്ല, രണ്ടാശയങ്ങൾ ഏറ്റുമുട്ടുന്ന ഇടം, മനുഷ്യന്റെ ഉള്ളിൽ നന്മയും തിന്മയും തമ്മിൽ പോരാടുന്ന സ്ഥലം, ജീവിതത്തിലെ വലിയൊരു ധാർമ്മിക സംഘർഷം, ഇവയ്ക്കെല്ലാം കുരുക്ഷേത്രം എന്ന വാക്ക് ഒരു ഉപമയായി ഉപയോഗിക്കാം. കർണന്റെ കഥയിലും ഇതുപോലുള്ള നിരവധി വായനകൾ സാധ്യമാണ്. കഴിവുണ്ടായിട്ടും അംഗീകാരം ലഭിക്കാതെ പോകുന്ന മനുഷ്യന്റെ വേദന, ജന്മവും സാമൂഹിക സ്ഥാനവും ഒരാളുടെ കഴിവിനേക്കാൾ പ്രധാനമാകുന്ന സമൂഹത്തിന്റെ അനീതി, സൗഹൃദത്തോടുള്ള അതിരില്ലാത്ത വിശ്വസ്തത, സ്വന്തം ജീവിതത്തിന്റെ ദുരന്തത്തിൽ നിന്ന് പുറത്തുകടക്കാൻ കഴിയാത്ത മനുഷ്യന്റെ നിസ്സഹായത, കർണനെ പല തലങ്ങളിൽ വായിക്കാം. അതുകൊണ്ട് തന്നെ കർണൻ ഇന്നും സാഹിത്യത്തിലും സിനിമയിലും സാമൂഹിക ചർച്ചകളിലും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നു. മഹാബലിയുടെ കാര്യവും വ്യത്യസ്തമല്ല. കേരളത്തിന്റെ സാംസ്കാരിക ഓർമ്മയിൽ മഹാബലി ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, സമത്വവും സമൃദ്ധിയും നീതിയും നിറഞ്ഞ ഒരു സങ്കല്പ ലോകത്തിന്റെ പ്രതീകമാണ്. മാവേലി നാട് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ഒരു നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ചുള്ള കൂട്ടായ സ്വപ്നമാണ്. എല്ലാവരും തുല്യരായിരുന്ന, ആരും മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കാത്ത, സമൃദ്ധി എല്ലാവരിലേക്കും എത്തിയിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് ഓണപ്പാട്ടുകളിലും ഓർമ്മകളിലും മഹാബലി വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സാംസ്കാരിക പ്രതീകത്തെ ഉപയോഗിക്കുന്ന എല്ലാവരും അതിന്റെ മുഴുവൻ ചരിത്രത്തെയും അതേ രീതിയിൽ അംഗീകരിക്കണമെന്നില്ല. ഒരാൾ കർണനെ ഒരു ദുരന്ത നായകനായി വായിച്ചേക്കാം, മറ്റൊരാൾ സാമൂഹിക അനീതിയുടെ പ്രതീകമായി വായിച്ചേക്കാം, മറ്റൊരാൾ സൗഹൃദത്തിന്റെ പേരിൽ തെറ്റായ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന മനുഷ്യനായി കാണാം. ഒരേ കഥാപാത്രത്തിന് പല തലമുറകളിലും പല അർത്ഥങ്ങൾ ലഭിക്കുന്നതുകൊണ്ടാണ് സാംസ്കാരിക പ്രതീകങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഇതാണ് സാംസ്കാരിക ഓർമ്മയുടെ സവിശേഷത. ഓർമ്മ ഒരിക്കലും നിശ്ചലമല്ല. ഓരോ തലമുറയും പഴയ കഥകളെ സ്വന്തം കാലത്തിന്റെ ചോദ്യങ്ങളിലൂടെ വീണ്ടും വായിക്കുന്നു. ഒരു കാലത്ത് വീരത്വത്തിന്റെ പ്രതീകമായിരുന്ന കഥാപാത്രത്തെ മറ്റൊരു തലമുറ അധികാരത്തിന്റെയും അനീതിയുടെയും പശ്ചാത്തലത്തിൽ വായിച്ചേക്കാം. ഒരിക്കൽ വിശുദ്ധമായി കരുതപ്പെട്ടിരുന്ന ഒരു കഥയെ പിന്നീട് സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വായിക്കാം. അതുകൊണ്ട് സംസ്കാരം എന്നത് ഭൂതകാലത്തെ അതേപടി ആവർത്തിക്കുന്നതല്ല, ഭൂതകാലവുമായി ഓരോ തലമുറയും നടത്തുന്ന തുടർച്ചയായ സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ ഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ പോലും എത്രയോ സാംസ്കാരിക ഓർമ്മകൾ ഒളിഞ്ഞുകിടക്കുന്നു. ഒരാളെ ശകുനി എന്ന് വിളിക്കുമ്പോൾ അയാളുടെ കുതന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭീമന്റെ ശക്തി എന്ന് പറയുമ്പോൾ അമിതമായ ശാരീരിക കരുത്തിനെ സൂചിപ്പിക്കാം. ഹനുമാന്റെ ചാട്ടം എന്ന് പറയുമ്പോൾ അസാധാരണമായ ഒരു ചാടലിനെയോ വലിയൊരു മുന്നേറ്റത്തെയോ സൂചിപ്പിക്കാം. രാവണന്റെ അഹങ്കാരം എന്ന് പറയുമ്പോൾ അധികാരവും അഹങ്കാരവും ചേർന്ന ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയെല്ലാം ഒരു തരത്തിലുള്ള സാംസ്കാരിക ഷോർട്ട് ഹാൻഡ് ആണ്. വലിയൊരു കഥ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഒരു പേര് മതി, ഒരു പ്രതീകം മതി, അതിലൂടെ ഒരു വലിയ ആശയം കേൾക്കുന്നയാളുടെ മനസ്സിൽ പെട്ടെന്ന് തെളിയും. സിനിമയും സാഹിത്യവും ഈ സാംസ്കാരിക ഓർമ്മകളെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന മേഖലകളാണ്. ഒരു സിനിമയിൽ ഒരാളെ കർണനുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന്റെ മുഴുവൻ ജീവചരിത്രവും പറയേണ്ടതില്ല. പ്രേക്ഷകന്റെ മനസ്സിൽ കർണനുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ ഒരേ സമയം ഉണരും. അതാണ് സാംസ്കാരിക പ്രതീകങ്ങളുടെ ശക്തി.

രാഷ്ട്രീയ ഭാഷയിലും ഇത് തന്നെ സംഭവിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ കുരുക്ഷേത്രം എന്ന വാക്ക് വന്നാൽ അതൊരു യുദ്ധത്തിന്റെ ചിത്രത്തെ മാത്രം വിളിച്ചു വരുത്തുന്നില്ല. പോരാട്ടം, ധർമ്മസങ്കടം, നിർണായകമായ ഏറ്റുമുട്ടൽ, ചരിത്രപരമായ തീരുമാനം തുടങ്ങിയ നിരവധി ആശയങ്ങൾ ഒരുമിച്ച് മനസ്സിൽ സജീവമാകുന്നു. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഇത്തരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു വാക്കിലൂടെ തന്നെ വലിയൊരു സാംസ്കാരിക ഓർമ്മയെ ഉണർത്താൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ സാംസ്കാരിക പ്രതീകങ്ങൾക്ക് മറ്റൊരു വശവുമുണ്ട്. അവയെ ചോദ്യം ചെയ്യാനും പുനർവായിക്കാനും കഴിയണം. ഒരു കഥ ഒരു സമൂഹത്തിന്റെ കൂട്ടായ ഓർമ്മയുടെ ഭാഗമാണെന്നത് അതിനെ വിമർശനാതീതമാക്കുന്നില്ല. മറിച്ച് അത് എത്ര ആഴത്തിൽ നമ്മുടെ ചിന്തയിൽ വേരൂന്നിയിട്ടുണ്ടോ അത്രയും ആഴത്തിൽ അതിനെ വായിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഒരു പുരാണ കഥയെ നാം കുട്ടിക്കാലത്ത് ഒരു രീതിയിൽ കേട്ടിരിക്കാം. മുതിർന്നപ്പോൾ അതേ കഥയിൽ മറ്റൊരർത്ഥം കാണാം. സ്ത്രീയുടെ അനുഭവത്തിൽ നിന്ന് വായിക്കുമ്പോൾ മറ്റൊരു കഥ തെളിയാം. അധസ്ഥിതരുടെ കാഴ്ചപ്പാടിൽ വായിക്കുമ്പോൾ മറ്റൊരർത്ഥം ലഭിക്കാം. ഒരു ചരിത്രകാരൻ അതിലെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കും. ഒരു മനഃശാസ്ത്രജ്ഞൻ അതിലെ മനുഷ്യന്റെ ഭയം, ആഗ്രഹം, അസൂയ, അധികാരം, കുറ്റബോധം തുടങ്ങിയവയെ വായിച്ചെടുക്കും. സാഹിത്യകാരൻ അതിലെ പ്രതീകങ്ങളെ അന്വേഷിക്കും. അതുകൊണ്ടാണ് പുരാവൃത്തങ്ങൾ മരിക്കാത്തത്. അവയുടെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ തലമുറയും അവയിൽ പുതിയൊരു കണ്ണാടി സ്ഥാപിക്കുന്നു. സംസ്കാരം എന്നത് നമ്മൾ ബോധപൂർവം ഓർത്തുവെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാതെ തന്നെ നമ്മൾ വഹിക്കുന്ന ഓർമ്മകളുമാണ് സംസ്കാരം. ഒരു പഴയ പാട്ടിന്റെ വരി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ തെളിയുന്നത്, ഒരു പഴഞ്ചൊല്ല് കേൾക്കുമ്പോൾ മുത്തശ്ശിയുടെ ശബ്ദം ഓർമ്മ വരുന്നത്, ഒരു പുരാണ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവം മനസ്സിൽ തെളിയുന്നത്, ഇവയെല്ലാം സാംസ്കാരിക ഓർമ്മയുടെ പ്രവർത്തനങ്ങളാണ്. ഒരു വ്യക്തിയുടെ ഓർമ്മ മസ്തിഷ്കത്തിൽ മാത്രം സൂക്ഷിക്കപ്പെടുന്നില്ല, അവന്റെ കുടുംബ കഥകളിലും ചിത്രങ്ങളിലും വസ്തുക്കളിലും ബന്ധങ്ങളിലും ഭാഷയിലും അത് ജീവിക്കുന്നു. അതുപോലെ ഒരു സമൂഹത്തിന്റെ ഓർമ്മയും പുസ്തകങ്ങളിൽ മാത്രം കിടക്കുന്നില്ല, അതിന്റെ ഉത്സവങ്ങളിലും പാട്ടുകളിലും കഥകളിലും സിനിമകളിലും ഭക്ഷണത്തിലും വസ്ത്രങ്ങളിലും ഭാഷയിലും ഉപമകളിലും അത് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്കാരം ഒരു മ്യൂസിയത്തിലെ വസ്തുവല്ല, അത് ദിവസവും സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മൾ പലപ്പോഴും അതറിയാതെ തന്നെ ആ ഭാഷ സംസാരിക്കുന്നു. ഒരു കുട്ടി ആദ്യമായി മഹാഭാരതത്തിലെ അർജുനനെ കുറിച്ച് കേൾക്കുമ്പോൾ അവനൊരു കഥ കേൾക്കുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലെ ഒരു നിർണായക തീരുമാനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അർജുനനെ പോലെ ഒരു ധർമ്മസങ്കടം എന്നൊരു വാക്ക് അവന്റെ മനസ്സിൽ വരാം. ആ നിമിഷത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥ അവന്റെ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് സാംസ്കാരിക ഓർമ്മയുടെ അത്ഭുതം. അതുകൊണ്ട് പുരാവൃത്തങ്ങളെ വെറും പഴയ വിശ്വാസങ്ങളുടെ അവശിഷ്ടങ്ങളായി കാണുന്നത് അവയുടെ യഥാർത്ഥ ശക്തിയെ ചെറുതാക്കുകയാണ്. അവ മനുഷ്യർ ലോകത്തെ മനസ്സിലാക്കാൻ നിർമ്മിച്ച ആദ്യകാല പ്രതീക ഭാഷകളിൽ ചിലതാണ്. കാലം മാറിയപ്പോൾ അവയുടെ അർത്ഥങ്ങളും മാറി. പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാന അനുഭവങ്ങൾ, സ്നേഹം, ഭയം, അസൂയ, ആഗ്രഹം, അധികാരം, നഷ്ടം, പ്രതീക്ഷ, പരാജയം, വിജയം, നീതി മാറാതെ തുടരുന്നതിനാൽ ആ കഥകളും വീണ്ടും വീണ്ടും നമ്മിലേക്ക് കടന്നുവരും. ഒരു ജനതയുടെ സാംസ്കാരിക ഓർമ്മ അതുകൊണ്ട് ഒരു പഴയ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭൂതകാലമല്ല, അതിന്നും നമ്മോടൊപ്പം നടക്കുന്നു. ചിലപ്പോൾ ഒരു പാട്ടായി, ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലായി, ചിലപ്പോൾ ഒരു കഥാപാത്രമായി, ചിലപ്പോൾ ഒരു ഉപമയായി, ചിലപ്പോൾ ഒരു സ്വപ്നമായി. നമ്മൾ ഭൂതകാലത്തെ ഓർക്കുന്നില്ലെന്ന് കരുതുമ്പോഴും നമ്മുടെ ഭാഷ പലപ്പോഴും ഭൂതകാലത്തെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒരു സമൂഹം തന്റെ പഴയ കഥകളെ എങ്ങനെ ഓർക്കുന്നു എന്നതും അവയെ എങ്ങനെ വീണ്ടും വായിക്കുന്നു എന്നതും

ആ സമൂഹത്തിന്റെ ഭൗതിക പക്വതയുടെ ഒരു സൂചനയാണ്. പുരാവൃത്തങ്ങളെ അന്ധമായി വിശ്വസിക്കുകയോ പൂർണമായി തള്ളിക്കളയുകയോ ചെയ്യുന്നതിനപ്പുറം അവ മനുഷ്യന്റെ കൂട്ടായ ഭാവനയിൽ എങ്ങനെ രൂപപ്പെട്ടു, എന്തുകൊണ്ടവ ഇന്നും ജീവിക്കുന്നു, ഓരോ കാലവും അവയ്ക്കെങ്ങനെ പുതിയ അർത്ഥങ്ങൾ നൽകുന്നു എന്നതിനെ മനസ്സിലാക്കുകയാണ് കൂടുതൽ പ്രസക്തം. കാരണം മനുഷ്യർ കഥകളിലൂടെ മാത്രമല്ല ജീവിക്കുന്നത്, കഥകളിലൂടെ തന്നെയാണ് പലപ്പോഴും അവർ സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നതും. ഒരു കാലത്ത് ദേവന്മാരുടെയും വീരന്മാരുടെയും കഥകളായിരുന്നവ ഇന്ന് മനുഷ്യന്റെ മനസ്സിനെയും സമൂഹത്തെയും വായിക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടികളായി മാറിയിരിക്കുന്നു. ആ കണ്ണാടികളിൽ നാം ഭൂതകാലത്തെ മാത്രമല്ല കാണുന്നത്, നമ്മളെ തന്നെയും കാണുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

ആത്മാവിൽ നിന്നുപോലും ഇലകൾ അടർന്നു വീണ് തളർന്നു പോകുമ്പോൾ ഉയർത്തെണീക്കാൻ ആഹ്വാനം ചെയ്ത് അടുത്തുവന്നു നിൽക്കുന്ന വാക്കുകൾ, വാക്കുകൾ ഗർഭം ചുമന്നെത്തി നിൽക്കുന്ന പ്രചോദനത്തിന്റെ പുൽനാമ്പുകൾ, പ്രകാശം ചുരത്തുന്ന വാക്വിസ്മയങ്ങൾ. ഇരുളിന്റെ ഏതു പാതാള ഭൂമികയിലേക്ക് ആണ്ടുപോയാലും അവിടെ നിന്ന് വിളിച്ചുണർത്തി കൊണ്ടുപോരാൻ പര്യാപ്തമായ വിളക്കുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം തളിരില.

തെറ്റായ ചരിത്രാഖ്യാനം ഒരു അശ്ലീലമാണ്. ഈ വാക്കുകൾ ചരിത്രത്തോടും വരും തലമുറയോടും നാം പുലർത്തേണ്ട ഉത്തരവാദിത്വത്തെയാണ് ഓർമ്മിപ്പിക്കുന്നത്. ചരിത്രമെന്നത് കഴിഞ്ഞുപോയ കാലത്തിന്റെ വെറുമൊരു കണക്ക് പുസ്തകമല്ല, മറിച്ച് വർത്തമാനകാലം പടുത്തുയർത്തപ്പെട്ടിരിക്കുന്ന അടിത്തറയാണ്. ആ അടിത്തറയിൽ കള്ളങ്ങൾ കലർത്തുന്നത് ഒരു ജനതയുടെ സ്വത്വത്തെ തന്നെ മലിനമാക്കുന്ന പ്രവൃത്തിയാണ്. ചരിത്രം പലപ്പോഴും എഴുതപ്പെടുന്നത് വിജയികളിലാണെന്ന് പറയാറുണ്ട്. എന്നാൽ സ്വന്തം താൽപ്പര്യങ്ങൾക്കും രാഷ്ട്രീയ ലാഭങ്ങൾക്കും വേണ്ടി വസ്തുതകളെ വളച്ചൊടിക്കുമ്പോൾ അത് ആഖ്യാനമെന്നതിലുപരി ഒരു ചതിയായി മാറുന്നു. ഇല്ലാത്ത വീരകഥകൾ ചമയ്ക്കുന്നതും നടന്ന ക്രൂരതകളെ വെള്ളപൂശുന്നതും ചരിത്രത്തോടുള്ള അനാദരവാണ്. സത്യത്തെ മൂടിവച്ച് പകരം അർത്ഥസത്യങ്ങൾ പ്രചരിപ്പിക്കുന്നത് സമൂഹത്തിൽ വിദ്വേഷത്തിന്റെ വിത്തുകൾ പാകാൻ മാത്രമേ സഹായിക്കൂ. തെറ്റായ ചരിത്രാഖ്യാനത്തിന്റെ മറ്റൊരു മുഖം ഒഴിവാക്കലുകളാണ്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരുടെയും സ്ത്രീകളുടെയും സാധാരണക്കാരുടെയും പോരാട്ടങ്ങളെ ചരിത്രത്തിൽ നിന്ന് മനഃപൂർവ്വം മായ്ച്ചു കളയുന്നത് വലിയൊരു അനീതിയാണ്. യഥാർത്ഥ നായകന്മാരെ വിസ്മൃതിയിലാഴ്ത്തി പകരം കൃത്രിമ ബിംബങ്ങളെ പ്രതിഷ്ഠിക്കുന്നത് വരും തലമുറയോട് ചെയ്യുന്ന അശ്ലീലമാണ്. മൺമറഞ്ഞുപോയ മനുഷ്യരുടെ വിയർപ്പിനെയും രക്തത്തെയും നിസ്സാരവൽക്കരിക്കാൻ ആർക്കും അവകാശമില്ല. തെറ്റായ ചരിത്രം പഠിച്ചു വളരുന്ന ഒരു തലമുറയ്ക്ക് ശരിയായ തീരുമാനങ്ങൾ എടുക്കാൻ കഴിയില്ല. ഭൂതകാലത്തെക്കുറിച്ചുള്ള തെറ്റായ ധാരണകൾ വർത്തമാനകാലത്തെ മനുഷ്യർക്കിടയിൽ ഭിന്നതയുണ്ടാക്കുന്നു. പഴയകാലത്തെ മുറിവുകളെ ഉണക്കുന്നതിന് പകരം അവയെ ചൊറിഞ്ഞു വലുതാക്കുന്ന രീതിയിലുള്ള ചരിത്ര രചനകൾ സമൂഹത്തിന്റെ സമാധാനത്തെ തകർക്കുന്നു. വസ്തുതകൾക്ക് പകരം വികാരങ്ങൾക്ക് മുൻതൂക്കം നൽകുന്ന ചരിത്ര വായനകൾ അപകടകരമാണ്. ചരിത്രകാരൻ ഒരു ശാസ്ത്രജ്ഞനെ പോലെ നിഷ്പക്ഷനായിരിക്കണം. രേഖകളും തെളിവുകളും എന്തു പറയുന്നുവോ അത് മാറ്റം കൂടാതെ ജനങ്ങളിലെത്തിക്കുക എന്നതാണ് ധർമ്മം. അപ്രിയ സത്യങ്ങളെപ്പോലും ഭയമില്ലാതെ രേഖപ്പെടുത്തുമ്പോഴാണ് ചരിത്രം വിശുദ്ധമാകുന്നത്. സത്യസന്ധമായ ചരിത്രബോധം മാത്രമേ ഒരു ജനതയ്ക്ക് അന്തസ്സോടെ മുന്നോട്ടു പോകാനുള്ള കരുത്ത് നൽകൂ. ചരിത്രത്തെ നാം ഭയപ്പെടേണ്ടതില്ല, എന്നാൽ അതിനെ ബഹുമാനിക്കണം. കള്ളങ്ങൾ കൊണ്ട് കെട്ടിപ്പടുക്കുന്ന ചരിത്ര സൗധങ്ങൾ സത്യത്തിന്റെ ഒരൊറ്റ കാറ്റിൽ തകർന്നു വീഴുന്നവയാണ്. വരും തലമുറയ്ക്ക് നാം പകർന്നു നൽകേണ്ടത് കലർപ്പില്ലാത്ത സത്യങ്ങളാണ്. കാരണം സത്യം പറയുന്ന ചരിത്രത്തിന് മാത്രമേ ഒരു സമൂഹത്തെ സംസ്കാര സമ്പന്നമാക്കാൻ കഴിയൂ.

നമസ്തേ മലയാളം തുടരുന്നു. മധുരമായ ഒരു പുഞ്ചിരി പോലെ വിടർന്നു പരിലസിക്കുന്ന പാട്ടിന്റെ പല്ലവികൾ, അനുപല്ലവികൾ, നിറയെ പോക്കുന്ന നന്ദനോദ്യാനങ്ങളും നിരന്നൊഴുകുന്ന അമരത്വമാർന്ന ഗംഗയും കൊണ്ട് സുഖസുന്ദരമായ സ്വർഗലോകങ്ങൾ എനിക്ക് വേണ്ട, ദേവകിന്നര ഗന്ധർവലോകങ്ങളും എനിക്ക് വേണ്ട. എന്നാൽ രാഗസുധാരസ സമോഹനമായ ഈ ഭൂമി അത് വിട്ടുപോകാൻ പറയരുതെന്നു മാത്രം. ഈ പാട്ടും റേഡിയോയുടെ കൂട്ടം വിട്ട് മറ്റെങ്ങും പോകുവാൻ വയ്യ. എഴുത്തിന്റെ രാസ സംവേദനങ്ങൾ കൊണ്ട് ഹൃദയാകർഷകമായി തീരുന്ന ചലച്ചിത്ര ഗാനങ്ങൾ, വരികളിൽ വർണ്ണങ്ങൾ ചാലിച്ച രചയിതാക്കൾ, മുതുകുളം രാഘവൻ പിള്ള, തിരുനയനാർ കുറിച്ചി മാധവൻ നായർ, പി ഭാസ്കരൻ, വയലാർ ശ്രീകുമാരൻ തമ്പി, ഒ എൻ വി, പിന്നെയും എത്രയോ പേർ, ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രം, അൻവറലി, എല്ലാവരും ചേർന്ന് പ്രഭാപൂരിതമാക്കി നമുക്ക് നൽകിയ ആകാശം, അവിടെ നിന്ന് അടർത്തിയെടുത്ത പാട്ടിന്റെ രണ്ടു നക്ഷത്രങ്ങളാണ് നമസ്തേ മലയാളത്തിൽ ഇനി.

0: കഥ കൊണ്ടോ ക്യാമറ കൊണ്ടോ പാട്ടോ പശ്ചാത്തല സംഗീതം കൊണ്ടോ മാത്രം അളന്നെടുക്കാൻ കഴിയുമോ ഒരു ചലച്ചിത്രത്തെ? തിരക്കഥയില്ലാതെ എങ്ങനെ ഒരു ചിത്രം പൂർണ്ണമാകും? തിരക്കഥ വേണോ തിരക്കഥ എന്ന ചലച്ചിത്ര രംഗത്തിനും വേണം ഒരു രംഗഭാഷ. ചിരിപ്പിക്കണം, ചിന്തിപ്പിക്കണം, ഹരം കൊള്ളിക്കണം. അഭിനേതാവിന്റെ അഭിനയശേഷിയെ ആവാഹിക്കുന്നതിന് ആവശ്യമായ വ്യാകരണവും വേണം. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു ചലച്ചിത്ര ഭാഷ്യം.
1: മോളെ, നീ അച്ഛനില്ലാത്ത കുട്ടിയല്ല, അച്ഛനുണ്ട് നിനക്ക്. നിന്റെ അച്ഛൻ ജീവിച്ചിരിക്കുന്നുണ്ട്. എന്താ വിശ്വാസം വരണില്ലേ? അവളുടെ നോട്ടം കണ്ടോ മാലതേച്ചി, കാര്യം പറയുന്നുണ്ടോ?
2: വല്യച്ഛൻ മോളുടെ അച്ഛനെ കണ്ടു.
1: ഈശ്വര, ഇവിടെ
2: ഈ കന്യാകുമാരിയിൽ വച്ച് ഇന്നലെ രാത്രി.
1: എന്നിട്ടെവിടെ? അച്ഛൻ വരില്ലേ വല്യച്ച? വല്യച്ഛൻ പറഞ്ഞില്ലേ ഞങ്ങളിവിടെ വന്നു?
3: ഉവ്വ പറഞ്ഞു, പക്ഷേ മോളുടെ അച്ഛൻ.
1: എന്താ രാധേട്ട, ബാലേട്ട വരില്ല?
3: നിർമ്മലെ, അയാളിപ്പോ പഴയ ബാലനല്ല, സന്യാസിയാണ്. സ്വാമി ആത്മചൈതന്യ, അയാൾ വരില്ല.

0: ആരും ആയിക്കോട്ടെ രാധേട്ടാ, സന്യാസിയോ വേദാന്തിയോ ആരും ആയിക്കോട്ടെ, എന്റെ മോൾക്കൊന്ന് കണ്ടൂടെ.
1: അയാൾക്കൊന്നും കേൾക്കുകയും അറിയുകയും വേണ്ടെന്ന് പറഞ്ഞു. നിന്റെ കഴുത്തിൽ അണിയിച്ചിരുന്ന താലി കടലിൽ സമർപ്പിക്കാൻ വന്നതാണ്. അത് കഴിഞ്ഞാൽ ഉടനെ മടങ്ങുന്നും പറഞ്ഞു.
0: അച്ഛൻ ജീവിച്ചിരുന്നിട്ടും ഒരു താമ്പൂലം കൊടുത്ത് അനുഗ്രഹം വാങ്ങാൻ ആകെയില്ലാതായി പോയല്ലോ എന്റെ മോൾക്ക്.
1: താലിയുടെ ബന്ധം പോലും ഉപേക്ഷിക്കാൻ വന്ന ആൾക്കാണോ മോളുടെ കല്യാണം?

0: അത് വേണം.
1: എവിടെയാ പോണേ?
2: എന്താ ഈ കാട്ടണേ? പൂജ നടക്കുമ്പോ എഴുന്നേൽക്കേ.
0: അതിനേക്കാൾ വലിയ കാര്യമാണ് അവൾ ചെയ്യാൻ പോകുന്നത്.

0: കയ്യിൽ അവശേഷിക്കുന്നത് ഇത് മാത്രമാണ്. ഉപേക്ഷിക്കാൻ വയ്യ, കടലിലൊഴുക്കാനും വയ്യ. ഈ മുദ്ര എന്റെ മോൾക്ക്, ഇത് കളയരുത്. അച്ഛന്റെ കണ്ണുനീര് വീണ് വീണ് തങ്കം പോലെ പവിത്രമാണിത്.
1: എന്ത് തോന്നിയോ സാരി കാണിക്കുന്നത്?
2: എന്റെ അച്ഛനാണ്.
1: ഏതച്ഛൻ?
0: മുഹൂർത്തം തെറ്റുണ്ട്.
1: ഇക്കണ്ട കാലം തിരിഞ്ഞു നോക്കിയിട്ടില്ല, എന്നിട്ട് ഇപ്പൊ തെണ്ടി തിരിഞ്ഞു വന്ന് കയറിയിരിക്കണു. മാനക്കേണ്ടാക്കാൻ നോക്കി പേടിപ്പിക്കാൻ ഇറങ്ങി പോണ വേണ്ടി.
0: ഭയപ്പെടുത്തരുത്.
1: ഭയപ്പെടുത്തിയത് എന്ത്? കള്ള സന്യാസി, ഇവനൊക്കെ പോലീസിൽ പിടിപ്പിക്കണം.
3: ബഹളം ഉണ്ടാക്കരുത്, ഈ കല്യാണം നടക്കണം.
1: നടത്തിക്കോ, ഞാനില്ല.

0: ഇപ്പൊ നീ പോരുത്, പോയാൽ ഇവിടെ ബഹളാവും, പിന്നെ ഈ കല്യാണം നടക്കില്ല.
1: നാട്ടുകാരെ മുഴുവൻ പറ്റിച്ച് മുങ്ങിയതാ, എന്നിട്ടിപ്പൊ കേറി വന്നിരിക്കുന്നു റാസ്കൾ.
2: മുഹൂർത്തം തെറ്റും,
1: തെറ്റട്ടെ, എനിക്ക് ഇനി കല്യാണം നടക്കണമെന്നില്ല. ഡോക്ടറെ, എന്റെ ബന്ധു എന്നുള്ള നില ഇനി വേണ്ട. ലക്ഷക്കണക്കിന് രൂപ പറ്റിച്ചു മുങ്ങിയ ഒരു ക്രിമിനലിന്റെ മോള, ഒരു എരപ്പേടെ മോളെ കെട്ടാൻ സമ്മതമാണെങ്കിൽ ആവാം, അല്ലെങ്കിൽ വേണ്ട. എന്തായാലും ഞാനില്ല, എന്റെ ആൾക്കാരും ഉണ്ടാവില്ല.
3: എന്റെ മോളുടെ ജീവിതം തകർക്കരുത്.
4: എന്താടാ ചെയ്യണ്ടേ? ഈ വിളക്കിന്റെ മുന്നിൽ വന്നിരുന്നു പോയില്ലേ? എന്തായാലും നടക്കട്ടെ.

0: എന്താ പുതി?
1: ഇത്തിരി ചോറ. ഇന്നിവിടെ കല്യാണം ഉണ്ടായിരുന്നു, തിരുവനന്തപുരത്തുകാരുടെയാ.
0: അമ്മേ, എനിക്ക് ആ ചോറ് തരൂ.
1: അയ്യോ, ഈ ചോറോ? ഹോട്ടലിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവന്ന് തരാം.
0: എനിക്ക് ആ ചോറാണ് ഉണ്ടത്. ആ കല്യാണത്തിന്റെ ചോറൊരു പിടി ഉണ്ണണം.
1: അതെന്താ?
0: ആഗ്രഹങ്ങൾ ബാക്കിയാവണ്ട.
1: എങ്ങനെ വിളമ്പും?
0: കൈകൊണ്ടിട്ടാ മതി.

0: നമസ്തേ മലയാളത്തിൽ ഇനി പ്രകാശ ചിന്തകൾ.
1: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, പുതിയൊരു പ്രഭാതത്തിന്റെ പുണ്യം നുകർന്ന് നമ്മൾ ഒരു പുതിയ ദിവസത്തിലേക്ക് കടക്കുമ്പോൾ നമ്മുടെ മനസ്സിനെ ശാന്തമാക്കുന്ന ഒരു വിഷയത്തെക്കുറിച്ച് സംസാരിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. പുതിയൊരു ദിവസത്തിന്റെ പ്രതീക്ഷയുമായി നമ്മുടെ പ്രഭാതത്തെ പ്രകാശമാനമാക്കാൻ പ്രകാശ ചിന്തകൾക്ക് സാധിക്കും. ഇന്നത്തെ പ്രകാശ ചിന്തയിൽ കേൾക്കാം പുതിയ തുടക്കങ്ങൾ. ഓരോ ദിവസവും നമുക്ക് ലഭിക്കുന്ന ഒരു പുതിയ അവസരമാണ്. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് പുതിയൊരു മനസ്സോടെ ഒരു പുതിയ ദിവസം തുടങ്ങാൻ സാധിക്കണം. ഒരു പുതിയ തുടക്കം ഒരു പുതിയ പ്രതീക്ഷയാണ്. പലപ്പോഴും നമ്മൾ ഇന്നലെ ചെയ്ത തെറ്റുകളെക്കുറിച്ച് ചിന്തിച്ച് ദുഃഖിക്കുന്നു. പക്ഷേ ആ ദുഃഖം നമ്മെ മുന്നോട്ട് പോകാൻ അനുവദിക്കുന്നില്ല. ഒരു തെറ്റ് സംഭവിച്ചാൽ അതിൽ നിന്ന് പഠിച്ച് നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കണം. ഓരോ ദിവസവും ഒരു പുതിയ പേജ് പോലെയാണ്. ആ പേജിൽ നമുക്ക് പുതിയൊരു കഥ എഴുതാൻ സാധിക്കണം. ഒരു ചെറിയ കഥ പറയാം. ഒരിടത്തൊരു ചിത്രകാരനുണ്ടായിരുന്നു. അയാൾക്ക് അതിമനോഹരമായ ചിത്രങ്ങൾ വരയ്ക്കാൻ കഴിവുണ്ടായിരുന്നു. പക്ഷെ അയാൾക്ക് ഒരു തെറ്റ് പറ്റിയാൽ ആ ചിത്രം മുഴുവൻ നശിപ്പിക്കുമായിരുന്നു. അയാൾക്ക് തന്റെ തെറ്റുകളെ അംഗീകരിക്കാൻ സാധിച്ചിരുന്നില്ല. ഒരു ദിവസം അയാളുടെ ഗുരു അയാളോട് പറഞ്ഞു, ഒരു തെറ്റ് ഒരു അവസാനമല്ല, അതൊരു പുതിയ തുടക്കമാണ്. ഒരു തെറ്റ് സംഭവിച്ചാൽ അത് മാറ്റിവെച്ച് നിനക്ക് പുതിയൊരു ചിത്രം വരയ്ക്കാൻ സാധിക്കണം. ഗുരുവിന്റെ വാക്കുകൾ കേട്ട് അയാൾക്ക് അത്ഭുതം തോന്നി. അയാൾ ഒരു പുതിയ ചിത്രം വരയ്ക്കാൻ തുടങ്ങി. പക്ഷെ അയാൾക്ക് ഒരു തെറ്റ് പറ്റി. അയാൾ ആ തെറ്റ് നശിപ്പിക്കാതെ ആ തെറ്റിനെ ഒരു പുതിയ ചിത്രമാക്കി മാറ്റി. ആ ചിത്രം ഒരുപാട് മനോഹരമായിരുന്നു. ഈ കഥയിലെ ചിത്രകാരനെ പോലെയാണ് നമ്മളും. നമ്മുടെ ജീവിതത്തിൽ ഒരു തെറ്റ് സംഭവിച്ചാൽ അതൊരവസാനമായി കാണാതെ

അതിനെ ഒരു പുതിയ തുടക്കമായി കാണാൻ നമുക്ക് സാധിക്കണം. നമുക്ക് എങ്ങനെ പുതിയ തുടക്കങ്ങളെ സ്വീകരിക്കാൻ സാധിക്കും? കഴിഞ്ഞ കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക. ഇന്നലെ സംഭവിച്ച തെറ്റുകളെയും ദുഃഖങ്ങളെയും നമുക്ക് മാറ്റിവെച്ച് ഇന്നത്തെ ദിവസത്തിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ സാധിക്കണം. ഒരു പുതിയ ലക്ഷ്യം വയ്ക്കുക. ഓരോ ദിവസവും നമുക്ക് ഒരു പുതിയ ലക്ഷ്യം വയ്ക്കാൻ സാധിക്കണം. പുതിയ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഒരു പുതിയ ഹോബി തുടങ്ങുക. ഒരു പുതിയ പുസ്തകം വായിക്കുക. ഈ പ്രഭാതത്തിൽ നമുക്കൊരു പ്രതിജ്ഞ എടുക്കാം. നമ്മുടെ ജീവിതത്തിൽ പുതിയ തുടക്കങ്ങളെ നമുക്ക് സ്വീകരിക്കാം. നമ്മുടെ പുതിയ തുടക്കങ്ങൾ നമ്മുടെ ജീവിതത്തെ കൂടുതൽ മനോഹരമാക്കട്ടെ. നമ്മുടെ ഈ യാത്രയിൽ പുതിയ തുടക്കങ്ങൾ നമ്മുടെ വഴികാട്ടിയാകട്ടെ. ഈ ദിവസം നിങ്ങൾക്ക് പുതിയ തുടക്കങ്ങൾ നൽകട്ടെ. സ്വയം ഉത്തരം കണ്ടെത്തേണ്ടതായ ഒരു ചോദ്യം ഇതാണ്: നിങ്ങൾക്ക് സന്തോഷം നൽകിയ പുതിയ തുടക്കങ്ങൾ എന്തായിരുന്നു? വെറുതെ ആലോചിക്കൂ. ഉത്തരം നിങ്ങളുടെ പുതിയ തുടക്കങ്ങൾക്ക് കാരണമായേക്കും.

നമസ്തേ മലയാളം തുടരുന്നു. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ശരദിന്ദു. ONV രചന നിർവഹിച്ച ഒരു ചലച്ചിത്ര ഗാനം.

ജീവിത യാഥാർത്ഥ്യങ്ങളിൽ നിന്ന് നേരിട്ട് പാട്ടായി മുളച്ചുപൊന്തി മനോതലങ്ങളിൽ പൂത്തുവിടർന്ന സുഗന്ധവാഹിയായ ഒരു ഇളംകാറ്റ്. അങ്ങനെ വേണം നാടൻ പാട്ടുകളെ വിശേഷിപ്പിക്കാൻ. പൊടിപ്പും തൊങ്ങലുമില്ല, ആർഭാടങ്ങളും അലങ്കാരങ്ങളുമില്ല, വിശേഷണങ്ങളില്ല, വൃത്തങ്ങളില്ല. ജീവിതത്തിന്റെ പാട്ടുകൾ, മണ്ണിന്റെ മനസ്സിൽ നിന്ന് കുരുത്ത പാട്ടുകൾ, വായ്മൊഴികൾ, രാഗങ്ങളെക്കാൾ താളക്കൊഴുപ്പുകളെ ഹൃദയത്തിലേറ്റിയ പാട്ടുകൾ, ദുഃഖങ്ങളെയും വേദനകളെയും ആത്മാവോടഴുക്കിപ്പിടിക്കുന്ന പാട്ടുകൾ, നാടൻ പാട്ടുകൾ. നമസ്തേ മലയാളത്തിൽ ഇനി കേൾക്കാം ഒരു നാടൻ പാട്ട്.

ലഹരി മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററുകൾ, ചികിത്സ, ശുഭപ്രതീക്ഷകൾ എന്നിവയെക്കുറിച്ച് കേൾക്കാം. ലഹരി ആസക്തി ഒരു രോഗമാണ്. അത് ചികിത്സയിലൂടെ പൂർണ്ണമായി മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. ഇനി എനിക്ക് രക്ഷയില്ല, എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് നിരാശപ്പെടുന്ന ഒരാൾക്ക് പ്രതീക്ഷയുടെയും പുതിയ ജീവിതത്തിന്റെയും വാതിലുകൾ തുറന്നുകൊടുക്കുന്നവയാണ് പുനരധിവാസ കേന്ദ്രങ്ങളും ചികിത്സാരീതികളും. ഈ പാതയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് നൽകാനുള്ള ആത്മവിശ്വാസത്തിന്റെ സന്ദേശത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സ്വയം സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനം. എനിക്ക് മാറണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ ചികിത്സയുടെ ആദ്യപടി ആരംഭിച്ചു. ഒരു വ്യക്തി ചികിത്സ തേടുമ്പോൾ ആദ്യം ഒരു ഡോക്ടറോ സൈക്യാട്രിസ്റ്റോ കൌൺസിലറോ അയാളെ പരിശോധിക്കുന്നു. എത്രത്തോളം ആസക്തിയുണ്ട്, മറ്റു ശാരീരിക മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നു. ലഹരി ശരീരത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തുപോകുന്ന പ്രക്രിയയാണ് ഇത്. ലഹരി ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ ശാരീരിക അസ്വസ്ഥതകളെ, അതായത് വിഡ്രോവൽ സിംപ്റ്റംസ്, ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക മരുന്നുകളും ചികിത്സയും ആവശ്യമാണ്. ഈ ഘട്ടം സുരക്ഷിതമായി പൂർത്തിയാക്കാൻ ഡി അഡിക്ഷൻ സെന്ററുകൾ അനിവാര്യമാണ്. ഡിറ്റോക്സിഫിക്കേഷന് ശേഷം ലഹരി വിമുക്ത ജീവിതം നയിക്കാൻ ഒരു വ്യക്തിയെ സജ്ജമാക്കുന്നത് പുനരധിവാസ കേന്ദ്രങ്ങളാണ്. ലഹരിയിലേക്ക് നയിച്ച മൂലകാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കൌൺസിലിംഗ് സഹായിക്കും. വിഷാദം, ഉത്കണ്ഠ, ഒറ്റപ്പെടൽ പോലുള്ള മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ ലഹരിയില്ലാതെ നേരിടാം എന്നിവിടെ പരിശീലിപ്പിക്കുന്നു. ചിന്തകളെയും പെരുമാറ്റത്തെയും മാറ്റാൻ സഹായിക്കുന്ന ചികിത്സാരീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT പോലുള്ളവ ലഹരി ഉപയോഗിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാം, ആ ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട മറ്റാളുകളുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ വ്യക്തിക്ക് ലഭിക്കുന്നു. അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പരസ്പരം പിന്തുണ നൽകാനും അതിജീവനത്തിനുള്ള പുതിയ വഴികൾ കണ്ടെത്താനും സാധിക്കുന്നു. ലഹരിയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ പുതിയ കഴിവുകൾ, ഉദാഹരണത്തിന് സ്ട്രെസ് മാനേജ്മെന്റ്, ജോലി കണ്ടെത്താനുള്ള വഴികൾ, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള വഴികൾ ഇവിടെ പരിശീലിപ്പിക്കുന്നു. ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. കാരണം പഴയ സാഹചര്യങ്ങളും കൂട്ടുകാരും വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിച്ചേക്കാം. സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ചേരുന്നത് തുടർ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ സമാന അനുഭവങ്ങളുള്ളവരുമായി നിരന്തരം ബന്ധപ്പെടാനും ലഹരിമുക്തരായി തുടരാനുള്ള പ്രചോദനം നേടാനും സാധിക്കും. ചികിത്സയ്ക്ക് ശേഷം ലഹരിമുക്തനായ വ്യക്തിയെ കുടുംബം പൂർണ്ണമായി പിന്തുണയ്ക്കണം. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി വിശ്വാസ്യതയോടെയും സ്നേഹത്തോടെയും അവരെ സ്വീകരിക്കുക. കുടുംബാംഗങ്ങൾക്കുള്ള കൌൺസിലിംഗ് ഇവിടെ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ചികിത്സയ്ക്ക് ശേഷം ഒരാൾ വീണ്ടും ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പരാജയമായി കാണാതെ ചികിത്സാ പ്രക്രിയയിലെ ഒരു തിരിച്ചടി മാത്രമായി കണ്ട് ഉടൻ തന്നെ വീണ്ടും ചികിത്സ തേടുക എന്നതാണ് പ്രധാനം. ലഹരിയുടെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. മാറ്റം സാധ്യമാണ്. നിങ്ങൾക്കൊരു പുതിയ ജീവിതം സാധ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ലഹരിയുടെ കെണിയിൽ നിന്ന് പുറത്തു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ലഹരിമുക്തനായ ഒരാളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകും. ഓർമ്മശക്തിയും ശ്രദ്ധയും തിരിച്ചു കിട്ടും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. നഷ്ടപ്പെട്ട ബഹുമാനം വീണ്ടും ലഭിക്കും. സഹായം ചോദിക്കാൻ മടിക്കരുത്. ലജ്ജയില്ലാതെ ധൈര്യത്തോടെ ഒരു ഡോക്ടറോടോ കൌൺസിലറോടോ സഹായം ചോദിക്കുക. ഇന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ലഹരിയില്ലാത്ത ആദ്യ ദിവസമെന്ന് തീരുമാനമെടുക്കുക. ഒരു ദിവസം ഒരു സമയം എന്ന

0: രീതിയിൽ മുന്നോട്ടു പോകുക. നിങ്ങളുടെ കുടുംബം നിങ്ങളെ സ്നേഹിക്കുന്നു, അവർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ചികിത്സ നൽകുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്നത് ഏറ്റവും വലിയ സമ്മാനമാണ്. ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പ്രത്യാശയുടെ പാതയിൽ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു. ചികിത്സ തേടുക, ഒരു നല്ല ജീവിതം തിരിച്ചുപിടിക്കുക.
1: ലഹരിക്കെതിരെ

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: കുതിരയെ പറ്റി അറിയാം. പൊതുവെ കുതിരയുടെ ഭക്ഷണമായിട്ടാണ് മുതിര അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഹോഴ്സ് ഗ്രാം എന്ന ഇംഗ്ലീഷ് പദം മുതിരയ്ക്ക് കിട്ടിയത്. മാക്രോടൈലോമ യൂണിഫ്ലോറം എന്നതാണ് ഇതിന്റെ ബൈനോമിയൽ നെയിം. ഗുണമേന്മയിലെ സാമ്യത കാരണം ചെറുധാന്യ വിഭാഗത്തിൽപ്പെടുത്തി പറയാറുണ്ടെങ്കിലും പയർവർഗത്തിലെ ഒരംഗമാണ് മുതിര. മുതിര തിന്നാൽ കുതിരയുടെ ശക്തി എന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ പറച്ചിലിൽ പതിരൊട്ടുമില്ലെന്ന് പറയേണ്ടി വരും. കാരണം കുതിരയുടെ വേഗം വർദ്ധിപ്പിക്കാൻ മത്സരത്തിന് മുൻപ് കൊടുക്കുന്ന ആഹാരമായാണ് മുതിര അറിയപ്പെടുന്നത്. കുതിരയ്ക്ക് മാത്രമല്ല, പോഷകസമൃദ്ധമായ മുതിര നമ്മൾ മനുഷ്യർക്കും ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുന്നു. നമ്മൾ മലയാളികൾ ഈ പയർവിള കൊണ്ട് ഒട്ടേറെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന അളവിൽ അയൺ, കാൽസ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ പോഷകസമൃദ്ധിയിൽ മുന്നിലാണ് മുതിര. ഇതിൽ കൊഴുപ്പിന്റെ അളവ് കുറവാണ്. കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനായി ഏറെ നേരം വേണ്ടിവരുമെന്നതുകൊണ്ടുതന്നെ വിശപ്പിനെ നിയന്ത്രിക്കാനും മുതിര സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്കും അമിതവണ്ണമുള്ളവർക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ കഴിക്കുന്നത് ഗുണം ചെയ്യുന്നു. മുതിരയിലെ ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യം പ്രായത്തെ ചെറുക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നതിന് മുതിര കാരണമാകാറുണ്ട്. അതിനാൽ വേനൽക്കാലത്ത് മുതിരയുടെ ഉപയോഗം നിയന്ത്രിക്കുക. ധാരാളം ജലം കുടിക്കുന്നത് ഈ ഊഷ്മാവിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ തണുപ്പ് കാലാവസ്ഥയിൽ ശരീരത്തിനകത്ത് ഊഷ്മാവ് നിലനിർത്താൻ മുതിര സഹായിക്കുന്നു. സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനും അമിത രക്തസ്രാവം മൂലമുണ്ടാകുന്ന വിളർച്ച തടയുന്നതിനും ഭക്ഷണക്രമത്തിലെ മുതിരയുടെ സാന്നിധ്യം സഹായിക്കുന്നു. മുതിരയിലെ ഫൈബർ അഥവാ നാരുകൾ മലബന്ധം തടയുന്നതിനോടൊപ്പം ശരീരഭാര നിയന്ത്രണത്തിൽ തന്റേതായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾക്കു മാത്രമല്ല, പുരുഷന്മാർക്കും ഗുണം ചെയ്യുന്നതാണ് മുതിര. കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ പുരുഷ ബീജത്തിന്റെ അളവ് അഥവാ സ്പേം കൗണ്ട് കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒരു പോഷക സ്രോതസ്സാണ് മുതിര. പുരുഷബീജത്തിന്റെ അളവ് മാത്രമല്ല, ഗുണം വർദ്ധിപ്പിക്കുവാനും മുതിരയ്ക്ക് കഴിയും. ഇതിനായി മുതിര കുതിർത്തോ അല്ലെങ്കിൽ വേഗിച്ചോ കഴിക്കാവുന്നതാണ്. രാവിലെ ഏറ്റവും ആദ്യം മുതിര കഴിക്കുന്നത് ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയവയ്ക്കുള്ള പരിഹാരമായി പഠനങ്ങൾ പറയുന്നു. ഉണക്കിപ്പൊടിച്ച മുതിര ഒരൽപ്പം ജീരകപ്പൊടിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കുടിക്കുന്നത് അമിത വണ്ണവും കുടവയറും കുറയ്ക്കുന്നു. ഇതുവഴി കൊളസ്ട്രോളും നിയന്ത്രിക്കപ്പെടുന്നു. മുതിരയിലെ നാരുകൾ മലബന്ധ സാധ്യതകൾ കുറയ്ക്കുന്നതിനാൽ പൈൽസ് പോലെയുള്ള അവസ്ഥകൾക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് മുതിര. മുതിര തോരനും മുതിര പുഴുക്കും മുതിര ചമ്മന്തിയുമൊക്കെ രുചിയിലൊട്ടും പിന്നിലല്ല. ഇടിച്ചക്ക, കായ, ചേന, ചേമ്പ്, കപ്പ എന്നിവയുമായി മുതിര ചേർത്തുണ്ടാക്കുന്ന മുതിരപ്പുഴുക്ക് കഞ്ഞിയോടൊപ്പം ചേരുമ്പോൾ രുചിസമൃദ്ധമായ പോഷക ഗുണമുള്ള ഒരാഹാരമായി. മഴക്കാല ജന്യ രോഗങ്ങളെ തടയാൻ മുതിര സൂപ്പ് ചൂടോടെ സേവിക്കുന്നത് ഗുണം ചെയ്യുന്നു. ആയുർവേദത്തിലെ ധന്വന്തരം, സപ്തസാരം പോലെയുള്ള പല കഷായങ്ങളിലും മുതിര അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ഔഷധഗുണസമ്പത്തിലും പോഷകഗുണസമ്പത്തിലും മുതിര മുന്നിലാണ് എന്നത് സംശയമന്യേ അംഗീകരിച്ച് ഭക്ഷണശൈലിയിൽ ഉൾപ്പെടുത്തി നമുക്ക് മുന്നോട്ടു പോകാം.

ഉച്ചസ്ഥായിയും ഉന്മത്തവുമായ സംഗീതം ഹൃദയതാളങ്ങളെ ഹൃദ്യമാക്കുന്നുവെങ്കിൽ ആ സംഗീതത്തിന്റെ ഉറവിടം റഹ്മാന്റെ ആത്മഹൃദങ്ങളിൽ നിന്നായിരിക്കും. കേൾക്കാം റഹ്മാനിയ.

ഓറിയന്റൽ മൂവീസിന്റെ ബാനറിൽ പി കെ സത്യപാൽ നിർമ്മിച്ച ചിത്രമായിരുന്നു വേലുത്തമ്പി ദളവ. ജി വിശ്വനാഥ്, എസ് എസ് രാജൻ എന്നിവർ ചേർന്നായിരുന്നു ഈ ചിത്രം സംവിധാനം ചെയ്തത്. ജഗതി എൻ കെ ആചാരി സംഭാഷണം നിർവഹിച്ചു. പി കെ മാധവൻ നായരായിരുന്നു വേലുത്തമ്പി ദളവയുടെ ഛായാഗ്രഹണം നിർവഹിച്ചത്. അഭയദേവിന്റെ ഗാനങ്ങൾക്ക് വി ദക്ഷിണാമൂർത്തിയും പാർത്ഥസാരഥിയും ചേർന്ന് ഈണമിട്ടു. ഉദയഭാനു, കുമരേശൻ, ശാന്ത പി നായർ, പീലീല, റാണി എന്നിവരായിരുന്നു ഗായകർ. 1962 ഫെബ്രുവരി 23 തീയതി ചിത്രം പ്രദർശനത്തിനെത്തി. സുകുമാരൻ നായർ, കൊട്ടാരക്കര ശ്രീധരൻ നായർ, പ്രേംനവാസ്, ജി കെ പിള്ള, സത്യപാൽ, ബഹദൂർ, അടൂർ ഭാസി, ഡോക്ടർ കൃഷ്ണൻ നായർ, പി എ തോമസ്, കെടാമംഗലം സദാനന്ദൻ, രാഗിണി, അംബിക, ആറന്മുള പൊന്നമ്മ, ടി ആർ ഓമന, സുകുമാരി, ജയപാലൻ, വിജയകുമാർ, സിംഹളൻ, പാർത്ഥസാരഥി, വേലായുധൻ നായർ, സെബാസ്റ്റ്യൻ, പി കെ രാജൻ, ആർ എൻ നമ്പ്യാർ എന്നിവരായിരുന്നു അഭിനേതാക്കൾ. ജഗതി എൻ കെ ആചാര്യയുടെ നാടകത്തിന്റെ ചലച്ചിത്ര രൂപമായിരുന്നു വേലുത്തമ്പി ദളവ.

മഞ്ഞുമഴ പെയ്യുന്ന രാവിന്റെ ഹൃദ്യമായ നീലിമ, നേർത്ത കാറ്റിന്റെ ആശ്ലേഷങ്ങളിൽ അമർന്നിരുന്ന് തണുപ്പിന്റെ സിംഫണിയിൽ ലയിച്ച് ആസ്വദിച്ചു കണ്ട നാടകങ്ങൾ. ക്ഷേത്രോത്സവങ്ങൾ പകർന്ന ഏറ്റവും വലിയ കാര്യം നാടകങ്ങളായിരുന്നു. മറക്കാനാകാതെ മനസ്സിന്റെ മച്ചകങ്ങളിൽ ഇന്നും പച്ചപിടിച്ചു നിൽക്കുന്ന സംഭാഷണങ്ങൾ, ഗാനങ്ങൾ, അനവധി സുന്ദരമായ അവതരണ ഗാനങ്ങൾ. നമസ്തേ മലയാളത്തിൽ കേൾക്കാം ഒരു നാടകഗാനം.

നമസ്തേ മലയാളത്തിൽ ഇനിയൊരു ചോദ്യമാണ്. ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കുക. ചോദ്യം: ജാതികുമ്മി ആരുടെ കൃതിയാണ്? ചോദ്യം ഒരിക്കൽ കൂടി: ജാതികുമ്മി ആരുടെ കൃതിയാണ്? ഉത്തരം: 8891773912 എന്ന നമ്പറിൽ വാട്സപ്പ് സന്ദേശമായി അയക്കാവുന്നതാണ്. നമസ്തേ മലയാളം അവസാനിക്കുന്നതിന് മുൻപ് ലഭിക്കുന്ന ഉത്തരങ്ങളിൽ നിന്ന് നറുക്കിട്ടെടുക്കുന്ന വ്യക്തിക്ക് ഒരു റേഡിയോ സമ്മാനമായി ലഭിക്കും.

വഴിപോക്കൻ ചോദിച്ചു, അല്ലയ പെൺകുട്ടി, എന്തിനാ കരയുന്നത്? എനിക്കറിയില്ല യാത്രക്കാര. പൂവുകൾ മുള്ളുകളായി തീരുന്നു, അവയിൽ ചോരയിറ്റുന്നു. ശരി, നീ കരയാതെ വായന തുടരൂ. ഞാൻ അതരപ്പുഴ ചന്തയ്ക്ക് പയർ വിൽക്കാൻ പോവുകയാണ്. ഇഞ്ചിവിത്തുകൾ വാങ്ങി വരണം. തിരികെ വരുമ്പോൾ എനിക്കായി ചീരവിത്തുകൾ കൊണ്ടുവരുമോ വഴിയാത്രക്കാര? നിനക്ക് ചീരവിത്തുകളും തലയിൽ ചൂടാൻ മുല്ലപ്പൂവുകളും കൊണ്ടുവരാം. അടുത്ത ഗ്രാമത്തിൽ മഴ പെയ്യുകയാണ്. ഈ കൂരയ്ക്ക് മുകളിലെ ആകാശത്തിലും പ്രണയത്തിന്റെ മേഘങ്ങൾ മഴ ചാറിക്കാതിരിക്കില്ല. കേൾക്കാം നമസ്തേ മലയാളത്തിലിനി സുന്ദരമായ ഒരു പ്രണയഗാനം.

പ്രിയ ശ്രോതാക്കളെ, ഹൃദ്യമായ ഈ ദിനം കർമ്മോജ്വലമായിരിക്കട്ടെ. ഊർജസ്വലമായി ചെയ്യാനാവുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനാവട്ടെ, അതിനുള്ള മനസ്സുണ്ടാവട്ടെ. മതത്തെക്കാൾ വലുതായി ജീവിതത്തെയും ശാസ്ത്രത്തെയും ഹൃദയത്തിലേറ്റാം. ഹൃദയം നിറയെ സ്നേഹത്തിന്റെ മാമ്പൂക്കൾ വിരിയട്ടെ. സ്വതന്ത്രവും സ്വച്ഛന്തവുമായി ഈ ദിനത്തെ അനുഭവിക്കാനാകട്ടെ. സജീവമായ ഒരു പകൽ ഒരിക്കൽ കൂടി ആശംസിച്ചുകൊണ്ട് നമസ്തേ മലയാളത്തിന്റെ ഇന്നത്തെ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നു. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ശാൽമ നന്ദ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: എന്റെ ഇഷ്ടഗാനങ്ങൾ ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കുക.
1: ഇഷ്ടഗാനങ്ങൾ ഓസോൺ ദിന പ്രത്യേക പരിപാടി. പ്രിയ ശ്രോതാക്കളെ, ഇന്ന് സെപ്റ്റംബർ 16 ഓസോൺ ദിനം. ഈ നീലാകാശത്തിനപ്പുറം ഒരു സുരക്ഷാ കവചം നമ്മെ പൊതിയുന്നുണ്ട്. ആ കവചത്തിന് ഒരു പേരുണ്ട്, ഓസോൺ പാളി. ഭൂമിയെ അപകടകാരികളായ സൂര്യരശ്മികളിൽ നിന്ന് സംരക്ഷിക്കുന്ന പ്രകൃതിയുടെ ഈ സ്നേഹത്തെ നമ്മൾ എങ്ങനെ മറക്കും? അതിന്റെ പ്രാധാന്യം ഓർമ്മിപ്പിച്ചുകൊണ്ട്, നീലാകാശത്തിനപ്പുറമുള്ള സുരക്ഷാ കവചത്തിനെ ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇന്നത്തെ ഇഷ്ടഗാനം ആരംഭിക്കുന്നു. ഇഷ്ടഗാനത്തിൽ ഇന്നാദ്യം തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന ചിത്രത്തിലെ ഗാനം കേൾക്കാം. രചന സുഹേൽ കോയ, സംഗീതം ജസ്റ്റിൻ വർഗീസ്, ദേവദത്തും സൌമ്യ രാമകൃഷ്ണനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് നെല്ലിമൂട് നിന്നും ശാന്തി, ജോഷ്വ എന്നിവർ.

ഒരമ്മ തന്റെ കുഞ്ഞിനെ ചേർത്ത് പിടിക്കുന്നത് പോലെ. ഭൂമിയെ ചൂടിൽ നിന്നും ദോഷകരമായ രശ്മികളിൽ നിന്നും സംരക്ഷിക്കുന്നത് ഓസോൺ പാളിയാണ്. നമ്മുടെ എല്ലാം ജീവന്റെ നിലനിൽപ്പിന് അത് എത്രമാത്രം അനിവാര്യമാണെന്ന് തിരിച്ചറിയേണ്ടത് ഈ ദിനത്തിൽ നമ്മുടെ കടമയാണ്. ആ കരുതലിന്റെയും സംരക്ഷണത്തിന്റെയും പ്രതീകമായ ഓസോൺ പാളി. ഇഷ്ടഗാനത്തിൽ ഇനി കേൾക്കാം കല്ലിയൂരിൽ നിന്നും നേഹ ആവശ്യപ്പെടുന്ന ഗാനം. തീവണ്ടി എന്ന ചിത്രത്തിലെ ഗാനത്തിന്റെ രചന വി കെ ഹരിനാരായണൻ, സംഗീതം കൈലാസ് മേനോൻ, ആലാപനം കെ എസ് ഹരിശങ്കറും ശ്രേയാഘോഷാലും ചേർന്നു.

നമ്മുടെ ദുരഭിമാനവും അമിതമായ ഉപഭോഗവും കാരണം ഓസോൺ പാളിയിൽ വിള്ളലുകൾ വീണു തുടങ്ങിയ ഒരു കാലമുണ്ടായിരുന്നു. പക്ഷേ ലോകരാഷ്ട്രങ്ങൾ ഒരുമിച്ച് നിന്നപ്പോൾ ആ വിള്ളലുകൾ അടയാൻ തുടങ്ങി. ഒരുമിച്ച് പ്രവർത്തിച്ചാൽ പ്രകൃതിയെ സംരക്ഷിക്കാൻ നമുക്ക് സാധിക്കും എന്ന് ഈ സംഭവം നമ്മളെ പഠിപ്പിക്കുന്നു. അതൊരു വലിയ സന്ദേശം തന്നെയാണ്, പ്രതീക്ഷയുടെ സന്ദേശം. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇഷ്ടഗാനങ്ങളിൽ ഇനി കേൾക്കാം നമ്മൾ തമ്മിൽ എന്ന ചിത്രത്തിലെ ഗാനം. രചന ഗിരീഷ് പുത്തഞ്ചേരി, സംഗീതം എം ജയചന്ദ്രൻ. കെ ജെ യേശുദാസും സുജാത മോഹനും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു ചിത്രാനഗറിൽ നിന്നും സേതുലക്ഷ്മി.

ഓസോൺ പാളിയില്ലാതെ ഈ ഭൂമിയിൽ ജീവൻ അസാധ്യമാണ്. ചെടികൾക്ക് വളരാനോ മൃഗങ്ങൾക്ക് നിലനിൽക്കാനോ മനുഷ്യന് ജീവിക്കാനോ കഴിയാത്ത ഒരു ലോകത്തെക്കുറിച്ച് സങ്കൽപ്പിക്കാൻ പോലും നമുക്കാവില്ല. നമ്മുടെ ഈ മനോഹരമായ പ്രകൃതിയെ കാത്തുസൂക്ഷിക്കുന്ന ആ അദൃശ്യ കവചത്തിന് മുൻപിലാണ് വാസ്തവത്തിൽ നാം നമിക്കേണ്ടത്. ഇഷ്ടഗാനത്തിൽ അടുത്ത ഗാനം ആവശ്യപ്പെടുന്നു. പേയാട് നിന്നും സുരഭി, സൗരഭ്യ, സൗഭാഗ്യ എന്നിവർ. ധ്വനി എന്ന ചിത്രത്തിനു വേണ്ടി യൂസഫലി കേച്ചേരി രചിച്ച ഗാനത്തിന് ഈണമിട്ടിരിക്കുന്നത് നൌഷാദ് അലി. ആലാപനം കെ ജെ യേശുദാസ്.

ശാസ്ത്രം നമ്മളെ പഠിപ്പിച്ചത് പ്രകൃതിയിൽ എല്ലാം പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ്. ഒരു ചെറിയ അശ്രദ്ധ പോലും വലിയ ദുരന്തങ്ങൾക്ക് വഴിവെച്ചേക്കാം. ഓസോൺ പാളിയുടെ കാര്യത്തിലും ഇത് സത്യമാണ്. കാർബൺ മലിനീകരണവും അമിത ഉപയോഗവും പ്രകൃതിയുടെ സന്തുലിതാവസ്ഥയെ തകർക്കുന്നു. ആ സന്തുലിതാവസ്ഥയുടെ പ്രാധാന്യം ഓർമ്മിച്ചേ തീരും. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം ആലപിച്ചിരിക്കുന്നത് എസ് ജാനകി. അഹിംസ എന്ന ചിത്രത്തിനുവേണ്ടി ബിച്ചു തിരുമല രചിച്ച് എ ടി ഉമാർ സംഗീത സംവിധാനം നിർവഹിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നു കുമ്പഴയിൽ നിന്നും വാസന്തി, രചന മിത്ര, ഗിരി എന്നിവർ.

നമ്മുടെ ഭാവി പ്രകൃതിയുടെ കൈകളിലാണ് എന്ന് പറയാറുണ്ട്. പക്ഷെ ഇന്ന് അത് പ്രകൃതിയുടെ ഭാവി നമ്മുടെ കൈകളിലാണ് എന്നായി മാറിയിരിക്കുന്നു. ഓസോൺ പാളിയെ സംരക്ഷിക്കാൻ നാം ഓരോരുത്തരും ചെറിയ കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, അതൊരു വലിയ മാറ്റത്തിന് കാരണമാകും. പ്രകൃതിയെ സംരക്ഷിക്കാനുള്ള പ്രതിജ്ഞ നാം സദാ പാലിക്കേണ്ടതുണ്ട്. ഡോക്ടർ എന്ന ചിത്രത്തിനു വേണ്ടി പി ഭാസ്കരൻ രചിച്ച് ജി ദേവരാജൻ ഈണമിട്ട ഗാനം കേൾക്കാൻ കൊതിക്കുന്നത് ഡാലിമുഖത്ത് നിന്നും ത്രിവിക്രമൻ. ഗാനം ആലപിച്ചത് കെ ജെ യേശുദാസും പി സുശീലയും ചേർന്നാണ്.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2 FM.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് എന്റെ ഇഷ്ടഗാനങ്ങൾ, ശ്രോതാക്കളുടെ ഇഷ്ടഗാനങ്ങൾ.
1: മനുഷ്യന്റെ വിവേകമില്ലാത്ത പ്രവൃത്തികൾ കാരണം ഒരുപാട് മരങ്ങൾ വെട്ടിനശിപ്പിക്കപ്പെടുന്നു, നദികൾ മലിനീകരിക്കപ്പെടുന്നു. അതുപോലെ തന്നെയാണ് ഓസോൺ പാളിയുടെയും അവസ്ഥ. പ്രകൃതിയെ നാം എങ്ങനെയാണോ സംരക്ഷിക്കുന്നത്, അതുപോലെ പ്രകൃതി നമ്മളെ തിരിച്ചു സംരക്ഷിക്കും. ആ പരസ്പര ബന്ധത്തിന്റെ മാഹാത്മ്യം വളരെ വലുതാണ്. ഇഷ്ടഗാനങ്ങൾ തുടരുന്നു. ഇണപ്രാവുകൾ എന്ന ചിത്രത്തിലേതാണ് അടുത്ത ഗാനം. ഗാനം കേൾക്കാൻ ആവശ്യപ്പെടുന്നത് പേരയത്ത് നിന്നും അശോകൻ, രാമചന്ദ്രൻ, ശിശുപാലൻ എന്നിവർ. വയലാറിന്റെ രചന, വി ദക്ഷിണാമൂർത്തിയുടെ സംഗീതം. ആലാപനം കെ ജെ യേശുദാസ്.

ഓസോൺ പാളി സംരക്ഷണം എന്നത് ഒരു അന്താരാഷ്ട്ര പ്രസ്ഥാനമായി മാറിയപ്പോൾ അത് മാനവരാശിയുടെ ഒരുമയുടെയും കൂട്ടായ്മയുടെയും പ്രതീകമായി. രാഷ്ട്രങ്ങൾ തമ്മിലുള്ള അതിരുകൾ മായ്ച്ചുകൊണ്ട് ഭൂമിയെ സംരക്ഷിക്കാൻ അവർ ഒന്നിച്ചു നിന്നു. ആ കൂട്ടായ്മയുടെ ശക്തിയാണ് നമ്മുടെ ജീവിതത്തിന്റെ തന്നെ ആത്മാവ്. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം പി ഭാസ്കരൻ രചിച്ച് ബി എ ചിദംബരനാഥ് ഈണമിട്ടത്. കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം കേൾക്കാൻ ആഗ്രഹിക്കുന്നത് അഞ്ചാലും മുടി നിന്നും ഉണ്ണികൃഷ്ണൻ, ചിത്രം മുറപ്പെണ്ണ.

പുതിയതയ്ക്ക് ശുദ്ധമായ വായുവും മനോഹരമായ പ്രകൃതിയും നൽകേണ്ടത് ഇവയാണ്. ഓസോൺ പാളിയെ സൃഷ്ടിക്കുക എന്നാൽ അടുത്ത തലമുറയുടെ ഭാവി രക്ഷിക്കുക എന്നാണ് അർത്ഥം. ആ ഭാവിക്ക് വേണ്ടി നമുക്ക് ഇന്ന് നല്ല കാര്യങ്ങൾ ചെയ്യാൻ തുടങ്ങാം. സ്വപ്നങ്ങൾ ചിറകു വിരിക്കട്ടെ. ഇഷ്ടഗാനങ്ങളിൽ അടുത്ത ഗാനം കൈകുളം കൊച്ചുണ്ണി എന്ന ചിത്രത്തിലേത്. പി ഭാസ്കരൻ, സംഗീതം ചിദംബരനാഥ്, കെ ജി യേശുദാസും ജാനകിയും ചേർന്ന് ആലപിച്ച ഗാനം കേൾക്കാനിരിക്കുന്നത് കഞ്ചൂർ കോണത്തിൽ നിന്ന് രാമചന്ദ്രൻ, സക്കീർ, ഷബീർ എന്നിവർ.

ഒരു ചെറിയ കുഞ്ഞിന്റെ പുഞ്ചി, ശുദ്ധവും മനോഹരവുമാണ് കൃതി. ആ പുഞ്ചിരി വാടാതെ നമുക്ക് ഓസോൺ പാളിയെ സംരക്ഷിക്കും. ആ പുഞ്ചിരിക്ക് മങ്ങലേൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയരുത്. അതുകൂടാ പ്രകൃതി രക്ഷിക്കാനുള്ള നമ്മ ഈ ദൃഢനിയം ഒരു ജീവിത വ്രതമായി എടുക്കും. ശരിക്കും ഏറ്റെടുക്കേണ്ട വ്രതം അതൊക്കെയാണ്, അല്ലാതെ ആചാരങ്ങൾ പറയുന്ന ഉത്തക വ്രതങ്ങളല്ല. ഇഷ്ടം ഇനി കേൾക്കാം അഗ്നി ചിത്രത്തിലെ ഗാനം. വായിച്ച് എം എസ് ബാബുരാജ്, ഈണമിട്ടപ്പിച്ചത് പി സുശീല. കേൾക്കാൻ ആവശ്യപ്പെടുന്നത് നാലാഞ്ചിൽ നിന്നും നീലിമ, ജല, ഹൃദയ എന്നിവർ.

ഓസോൺ പാളി നമുക്ക് നൽകുന്ന ഏറ്റവും വലിയ സന്ദേശം പ്രകൃതിയെ കരുതലോടെയും സ്നേഹത്തോടെയും സമീപിക്കുക എന്നതാണ്. പ്രകൃതിയുടെ ഓരോ അംശവും വിലപ്പെട്ടതാണ്. ആ വിലപ്പെട്ടതെല്ലാം സംരക്ഷിക്കാൻ നമുക്ക് മുന്നോട്ട് പോകാം. ഈ ഓസോൺ ദിനത്തിൽ ആ സ്നേഹത്തിന്റെ പാട്ടുകളോടൊപ്പം പ്രകൃതി സ്നേഹത്തിന്റെ സന്ദേശങ്ങളും നമുക്ക് മനസ്സിൽ സൂക്ഷിക്കാം. ഇഷ്ടഗാനങ്ങളിൽ നിന്ന് ഒടുവിലത്തെ ഗാനം ആവശ്യപ്പെടുന്നു. ഐനിക്കാട് നിന്നും ബിജു, രമേശ്, വിജി, സംഗീത എന്നിവർ. ചിത്രം അശ്വമേധം. രചന വയലാർ രാമവർമ്മ. സംഗീതം ജി ദേവരാജൻ. ആലാപനം പി സുശീലയും സംഘവും.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ഒറ്റക്കമ്പി നാദം. ഒറ്റക്കമ്പി നാദത്തിൽ ഇന്ന് ഗസൽ ഗായകൻ ഉമ്പായിയുടെ വിശേഷങ്ങൾ കേൾക്കാം. പാട്ടിന്റെ ഓരം ചേർന്ന് സ്വയം പാട്ടായി ആത്മാവിലേക്ക് അലിഞ്ഞിറങ്ങിയ സംഗീത വിസ്മയം. അങ്ങനെ വിശേഷിപ്പിച്ചാൽ മതിയോ? പോരാ, കേവലം ഏതെങ്കിലും ഒരു വിശേഷണത്തിന്റെ മേഘത്തുണ്ടിൽ ഒതുക്കി നിർത്താനാവുന്ന ഗായകനായിരുന്നില്ല ഉമ്പായി. പൂർണ്ണചന്ദ്ര നിലാവെട്ടത്തിന്റെ മാസ്മരികത മുഴുവനുമുണ്ടായിരുന്നു ആ ഗാന പൗർണമിക്ക്. അത് ആർദ്രമായിരുന്നു, അതിൽ ആത്മാവിന്റെ നൊമ്പരമുണ്ടായിരുന്നു, അതിന് വേനലിന്റെ ചൂടും നിലാവിന്റെ തണുപ്പുമുണ്ടായിരുന്നു. താരകങ്ങൾ ചെവിയോർത്തുനിന്ന രാഗമധുരിമ, കവിതയും പാട്ടും മുത്തും പവിഴവും പോലെ കോർത്തെടുത്തുകൊണ്ട് തനതായ ഒരു സംഗീത സബര്യ ആവിഷ്കരിച്ച ഗായകൻ ഗതകാലത്തിന്റെ മാത്രമല്ല വരാനിരിക്കുന്ന കാലങ്ങളുടെ കാതുകളിൽ പോലും അമൃതമഴയായി പൊഴിയുന്ന രാഗകോകിലനാദം ഉമ്പായി.

ഉമ്പായിയുടെ ആർദ്രമായ പ്രണയഗാനങ്ങൾ പ്രണയത്തിന്റെ മസൃണമായ അനുഭവങ്ങളിലേക്ക് മാത്രമല്ല നമ്മളെ വഴി നടത്തുന്നത്. പ്രണയമെന്ന അനുഭവത്തിലേക്ക് മനുഷ്യൻ സഞ്ചരിച്ചെത്തുന്ന യാത്രയുടെയും യാതനയുടെയും വേദനയുടെയും പാരമ്യത്തിലേക്ക് കൂടിയാണ് അത് നമ്മെ കൂട്ടിക്കൊണ്ടുപോകുന്നത്. പൊരിവെയിലിനെ പോലും അത് നിലാവാക്കുന്നു. രാവൊടുങ്ങിയിട്ടും പെയ്തുകൊണ്ടിരിക്കുന്ന നിലാമഴയിൽ അത് നമ്മളെ നനയ്ക്കുന്നു. അവാച്യമായ അനുഭൂതിയുടെ ആകാശങ്ങളിൽ ആനന്ദത്തിന്റെ തോണി തുഴഞ്ഞ് ആസ്വാദകനെ അത് അജ്ഞാതമായ ഏതോ തീരങ്ങളിലേക്ക് കൊണ്ടുപോകുന്നു. ഉമ്പായിയുടെ രാഗവിസ്മയം മലയാള മനസ്സിൽ മാറ്റുരയ്ക്കപ്പെട്ട തങ്കശോഭയായിരുന്നു.

ഇരുളിലൊരേകാന്ത വീഥിയിലെന്തിന് ഇതുവരെ നിന്നെ ഞാൻ കാത്തുനിന്നു. ഇനി നീ വരില്ലെന്നറിഞ്ഞിട്ടുമേകനായി വെറുതെ ഞാൻ ആരെയോ കാത്തിരുന്നു. ഉമ്പായി അങ്ങനെ പാടുമ്പോൾ നിലാവിൽ വിഷാദത്തിൻ്റെ കാർമേഘങ്ങൾ അലിയുന്നു. കാമുക ഹൃദയങ്ങൾ കണ്ണീരിൽ മുങ്ങുന്നു. പ്രണയത്തിൻ്റെ നേർത്ത നീലിമയിൽ അജ്ഞേയമായ ഭാവപ്രകാശം. പ്രണയം ഒരു നഷ്ടകൗസ്തുഭത്തിൻ്റെ കമനീയതയായി അനുഭവപ്പെടുന്ന നിമിഷങ്ങൾ. ഒരിക്കൽ നീ പറഞ്ഞു പ്രണയം ദിവ്യമെന്ന്, മധുരമെന്ന്, അനർഘമെന്ന്, അതിൻ്റെ സൗരഭം ലഹരിയെന്ന്, എന്നോടൊത്തിരി ഇഷ്ടമെന്ന്, ഒത്തിരി ഒത്തിരി ഇഷ്ടമെന്ന്. ഉമ്പായി പെയ്തിറങ്ങുന്ന രാത്രികൾ.

0: ഒറ്റക്കമ്പി നാദം.
1: നിഴലും വെളിച്ചവുമായ മുന്നിലൂടെ ഒഴുകി യുഗങ്ങൾ അലംകൃതയായി. അറിയാതെ ഗഗനപ്പരപ്പിലൂടെ ആ കൊച്ച് ഇണകളിലൊന്ന് തളർന്നു വീണു. വിവരിക്കാനാവാത്ത വിഷാദത്തിൻ്റെ ഒരു രാഗമേഘം എപ്പോഴും ഏതു പാട്ടിലും ഉമ്പായിയെ കടന്നുപോകുന്നു. ഇവിടെ പ്രതീക്ഷയും സ്വപ്നങ്ങളും വെറും കനികളായി തീർത്ത പൂക്കൾ മാത്രം. മധുരവും മുന്തിരിച്ചാറും മനസ്സിൻ്റെ ക്ഷണിക വികാരാനുഭൂതി മാത്രം. ഉമ്പായി പാടുമ്പോൾ ആളുകൾ മാത്രമല്ല, വൃക്ഷലതാദികളും പക്ഷിമൃഗാദികളും എല്ലാം യൗവനാസക്തരാകുന്നു. ആസ്വാദനത്തിൻ്റെ വീഞ്ഞു നുകർന്ന് ഉന്മത്തരാകുന്നു.

ഏഴുമലകൾക്കപ്പുറത്ത് ഏലം പൂക്കുന്ന താഴ്വാരത്ത് പൂനില പന്തലിൽ തേനുണ്ണുറങ്ങുവാൻ കൂടെ നീ എന്നെയും കൊണ്ടുപോകാമോ എന്ന് ഉമ്പായി പാടുമ്പോൾ പ്രണയാർദ്രമായ ഏതു ഹൃദയവും അറിയാതെ മൊഴിഞ്ഞു എന്ന് വരാം. കൊണ്ടുപോകാം നിന്നെ, കൊണ്ടുപോകാം ഞാൻ, ഒന്നു ചേരാം, ഒരു സ്വപ്നം കണ്ടുറങ്ങാം. ഗാനരാഗലഹരിയിൽ പ്രണയത്തിൻ്റെ വൃന്ദാവനം പുത്തിറങ്ങുന്നു. ചാരുതയാർന്ന ഒരു കാറ്റ് ഗന്ധവാഹിയായി ആത്മാവിൻ്റെ അകത്തലങ്ങളിലൂടെ ആരോടും പറയാതെ വാതിലുകൾ തുറന്ന ജാലകങ്ങളിലൂടെ ഒരു വൃക്ഷക്കൊമ്പിൽ ചെന്ന് വസന്തത്തെ കണ്ണു നട്ടിരിക്കുന്നു. അസാധ്യമായ ഒരു ധ്യാനാത്മകത, അനുഭവവേദ്യമാകുന്ന മുഹൂർത്തങ്ങൾ, പാട്ട് തീരരുതേ എന്ന് പ്രാർത്ഥിച്ചു പോയ നിമിഷങ്ങൾ.

ഇരവിലും പകലിലും നെഞ്ഞുരുമ്മി എൻ്റെ തളിരണിച്ചില്ലയിൽ കൂട്ടിരിക്കാമോ? കൂട്ടിരിക്കാമെന്നും കൂട്ടിരിക്കാം ഞാൻ, കണ്ണീർ പൂക്കളും കൂടി പങ്കുവയ്ക്കാം. കൂടെ പാടാൻ തോന്നും, ഭാവമില്ലായ്മയാൽ നെഞ്ചകം നോവും. എന്നാലും ഒപ്പം പാടാതിരിക്കുവാൻ വയ്യ. അത്രമേൽ പ്രണയാതുരതയുടെ പനിച്ചോട് എന്നെ പൊള്ളിക്കുന്നു. പ്രിയപ്പെട്ടവനെ, നിന്നോടുള്ള പ്രണയത്തിൻ്റെ മേഘസരസുകളിൽ ഒരരയന്നമായി നീന്തുവാൻ മോഹം. മണിമുകൽ തൂവൽ ഇറുത്തുതരാം, മണിയറയൊരുക്കാൻ കൂടെ വരാം. ഇരവിലും പകലിലും നെഞ്ഞുരുമ്മി തളിരണിച്ചില്ലയിൽ കൂട്ടിരിക്കാം. അനാദിയായ കാലത്തിൻ്റെ ഏതോ ചരിത്ര സ്മരണകളിൽ ചിറകടിച്ചു പറന്നു വന്നിരിക്കുന്ന ഇണപ്രാവുകളായി തോന്നിപ്പിക്കുന്ന ഗസലിൻ്റെ ഭാവപകർച്ച.

101.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ഒറ്റക്കമ്പി നാദം.
1: ഏകാന്തതയിൽ നീയും ഞാനും എല്ലാം മറന്നൊരു നിമിഷത്തിൽ കുങ്കുമക്കുറിയാൽ നീയൻ കവിളിണ ചുവപ്പിച്ചത് ഓർമ്മയുണ്ടോ തോഴി? ഒരു സാന്ധ്യചാരുത ദൃക്സാക്ഷിയായി നിന്ന നിമിഷത്തിൻ്റെ നിതാന്ത സൗന്ദര്യ സ്മരണ എന്നോണം മനസ്സിൻ്റെ മട്ടുപ്പാവിൽ ഒരു ചെമ്പനീർ പൂവ് ഉമ്പായി നട്ടുവയ്ക്കുന്നു. രാത്രിയുടെ സുഭഗമായ ഏകാന്ത താരകങ്ങൾക്കായി ചോരുന്ന മണം, അതിൻ്റെ ഉന്മത്തമായ ലഹരിയിൽ ഞാനും ഈ ഭൂമിയും അലിഞ്ഞുചേരുന്നു. ഒരു രാത്രി മുല്ലതൻ മണം എന്നെ ചുംബിച്ചു. ഹിമശില പോലെൻ്റെ ഹൃദയം അകലുന്നു. കൂട്ടുകാരി, തുലാവർഷത്തിൻ കുതിരുന്നു ബാല്യത്തിൻ സൂര്യൻ.

മഴയിൽ കുളിച്ച മരങ്ങളെ നിങ്ങൾ കണ്ടുവോ? മറവിയിലെൻ പോയ ബാല്യം ഒരു വേള കാണുമോ? കാതലിൽ പണ്ടൻ ചെറുനഖം കോറിയ ചിത്രം, ഇലകളെല്ലാം പുതുതെങ്കിലും വേരിലെൻ പനിയുടെ കുളിരൽപ്പം കാണും. മഴയും തണുപ്പും കാറ്റും നിലാവും പ്രണയവും ചഷകങ്ങളും നിറഞ്ഞ ഗസലിന്റെ നടപ്പ് വഴികളിൽ നിന്ന് മാറി ഒറ്റയ്ക്ക് നടന്നയാൾ, ഓരോ സ്വരഭേദത്തെയും ഓരോ നക്ഷത്രങ്ങളാക്കിയ ആൾ, ജീവിതത്തിന്റെ കൊടും ചൂട് തൊട്ടറിഞ്ഞ രാഗമാലികകൾ, ഭാവവ്യത്യാസങ്ങൾ, കോഴിക്കോടിന്റെ സന്ധ്യയ്ക്കു പകർന്ന പാട്ട് അനന്തപുരിക്കായി പകരുമ്പോൾ മറ്റൊരു വികാരം, മറ്റൊരു ഭാവം. വെയിലായും മഴയായും മനസ്സിന്റെ നടുമുറ്റങ്ങളിൽ തന്നെ പൂത്തിറങ്ങുകയും പെയ്തു നിറയുകയും ചെയ്ത ഗായകൻ ഉമ്പായി.

ആയിരത്തൊന്ന് രാവിലെ നീളും കഥകൾ പോലെ ഗായക നിർത്തരുതേ നിൻ ഗാനം. ഒ എൻ വി ഉമ്പായിയോട് പറയുന്നത് പോലെ, നിൻ മന്ത്രമധുര വിഷാദ ഗാനങ്ങൾ, നിൻ മന്ത്രമധുര വിഷാദ സ്വരങ്ങൾ പ്രാണതന്ത്രികളേറ്റുവാങ്ങും സാന്ത്വനങ്ങൾ. ജീവശാഖിയിൽ ഋതുഭേദങ്ങൾ ഉണർത്തി നീ അതിൽ പാടൂ രാക്കുയിലേ. ആത്മാംശമുൾക്കൊണ്ട് ഉമ്പായി പാടി. ജീവിതം തന്നെ പാട്ടായി മാറി. കാലാതിവർത്തിയായി കോഴിക്കോടിന്റെ ഹൃദയഭൂമികയിൽ നിന്ന് മലയാളത്തിന്റെ ആത്മസമതലങ്ങളെ പുൽകിക്കൊണ്ട് അനാദിയായ ഒരു പുഴ പോലെ അത് ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു.

അടുക്കളയിലെ അനുഭവ കഥകൾ. അടുക്കള അടുക്കളയിലേക്ക് സ്വാഗതം. ഒരു ജനതയുടെ സംസ്കാരം എന്നത് പഴയ പുസ്തകങ്ങളിൽ സൂക്ഷിച്ചു വച്ചിരിക്കുന്ന കുറെ കഥകളുടെ കൂട്ടമല്ല. നമ്മൾ സംസാരിക്കുന്ന ഭാഷയിലും ഉപയോഗിക്കുന്ന ഉപമകളിലും പറയുന്ന പഴഞ്ചൊല്ലുകളിലും പാടുന്ന പാട്ടുകളിലും കാണുന്ന സിനിമകളിലും ഒരാളെ വിശേഷിപ്പിക്കുന്ന രീതികളിലുമെല്ലാം സംസ്കാരം നിശബ്ദമായി ജീവിക്കുന്നുണ്ട്. പലപ്പോഴും നമുക്കതിന്റെ സാന്നിധ്യം പോലും തിരിച്ചറിയാനാകില്ല. ഒരു മനുഷ്യന്റെ ജീവിതത്തിലെ ചില അനുഭവങ്ങളെ വിവരിക്കാൻ നാം സ്വാഭാവികമായി ചില പഴയ കഥകളെയും കഥാപാത്രങ്ങളെയും ഓർമ്മിക്കും. അങ്ങനെ ഓർമ്മിക്കപ്പെടുന്ന കഥാപാത്രങ്ങൾ വെറും കഥാപാത്രങ്ങളായി അവശേഷിക്കുന്നില്ല, അവ നമ്മുടെ ചിന്തയുടെ ഭാഗമായിത്തീരുന്നു. ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞ ഒരു കഥ ഇന്നും ഒരാളുടെ ഇന്നത്തെ ജീവിതത്തെ വിവരിക്കാൻ എങ്ങനെ കഴിയുന്നു എന്നത് കൗതുകകരമായ കാര്യമാണ്. ഗ്രീക്ക് പുരാണത്തിലെ സിസിഫസിനെ കുറിച്ച് ചിന്തിക്കുക. ഒരു വലിയ പാറ മലമുകളിലേക്ക് ഉരുട്ടിക്കയറ്റുകയും അത് മുകളിലെത്തുമ്പോഴേക്കും താഴേക്ക് ഉരുണ്ടു വീഴുകയും വീണ്ടും അതേ പണി ആരംഭിക്കുകയും ചെയ്യുന്ന സിസിഫസിന്റെ കഥ മനുഷ്യന്റെ അവസാനമില്ലാത്ത അധ്വാനത്തിന്റെ ഒരു പ്രതീകമായി മാറിയിരിക്കുന്നു. ഇന്ന് സിസിഫസിന്റെ ജോലി എന്ന് ആരെങ്കിലും പറയുമ്പോൾ അയാൾ ഗ്രീക്ക് പുരാണത്തിലെ ആ കഥാപാത്രത്തെ വിശ്വസിക്കുന്നു എന്നല്ല അർത്ഥം. ഒരിക്കലും അവസാനിക്കാത്ത, ഫലം കാണാത്ത ഒരു അധ്വാനത്തിന്റെ സ്വഭാവം വളരെ ചുരുക്കത്തിൽ പറയാനുള്ള ഒരു സാംസ്കാരിക ഉപമയാണ് സിസിഫസ്. ഇതാണ് പുരാവൃത്തങ്ങളുടെ ഏറ്റവും വലിയ ശക്തികളിൽ ഒന്ന്. അവ കാലത്തെ മറികടക്കുന്നു. ഒരു പ്രത്യേക കാലഘട്ടത്തിലും സമൂഹത്തിലും ജനിച്ച കഥകൾ പിന്നീട് മനുഷ്യന്റെ പൊതുവായ അനുഭവങ്ങളെ വിവരിക്കാനുള്ള ഭാഷയായി മാറുന്നു. അതുകൊണ്ട് തന്നെ പുരാവൃത്തങ്ങൾ പഴയ കാലത്തിന്റെ അവശിഷ്ടങ്ങളല്ല. അവ പലപ്പോഴും ഇന്നത്തെ മനുഷ്യന്റെ മനസ്സിലും ഭാഷയിലും പുതിയ അർത്ഥങ്ങളോടെ ജീവിക്കുന്ന സാംസ്കാരിക ഓർമ്മകളാണ്. ഒരു സമൂഹത്തിന്റെ കൂട്ടായ ഓർമ്മയ്ക്ക് ഇതിൽ വലിയ പങ്കുണ്ട്. വ്യക്തിക്ക് സ്വന്തം ജീവിതത്തിലെ ചില സംഭവങ്ങൾ ഓർമ്മയിൽ ഉണ്ടാകുന്നത് പോലെ ഒരു സമൂഹത്തിനും അതിന്റെ ഭൂതകാലത്തെക്കുറിച്ച് ഒരു കൂട്ടായ ഓർമ്മയുണ്ട്. ആ ഓർമ്മ പുസ്തകങ്ങളിൽ മാത്രം സൂക്ഷിക്കപ്പെടുന്നില്ല, കഥകളിലും പാട്ടുകളിലും ആചാരങ്ങളിലും ഭാഷയിലും പ്രതീകങ്ങളിലുമാണ് അത് തലമുറകളിലൂടെ കൈമാറപ്പെടുന്നത്. ഒരു കുട്ടി ഒരു കഥ കേൾക്കുമ്പോൾ അവനൊരു കഥ മാത്രം പഠിക്കുന്നില്ല, ആ കഥയിലൂടെ തന്റെ സമൂഹം ലോകത്തെ എങ്ങനെ കണ്ടു, നന്മയെ എങ്ങനെ മനസ്സിലാക്കി, തിന്മയെ എങ്ങനെ തിരിച്ചറിഞ്ഞു, ധൈര്യത്തെ എങ്ങനെ സങ്കല്പിച്ചു, പരാജയത്തെ എങ്ങനെ വ്യാഖ്യാനിച്ചു എന്നതിന്റെ ചെറിയൊരു ഭാഗം കൂടി അവൻ ഏറ്റുവാങ്ങുകയാണ്. ഗ്രീക്ക് സംസ്കാരത്തിലെ സിസിഫസ് അതിന് മനോഹരമായ ഉദാഹരണമാണ്. അതുപോലെ ഇക്കാറസ് എന്ന കഥാപാത്രവും ഇന്നത്തെ ഭാഷയിൽ ജീവിക്കുന്നു. മെഴുകുകൊണ്ട് നിർമ്മിച്ച ചിറകുകളുമായി ആകാശത്തേക്ക് പറന്ന ഇക്കാറസ് സൂര്യനോട് അമിതമായി അടുത്തപ്പോൾ ചിറകുകൾ ഉരുകി താഴേക്ക് വീണു എന്ന കഥ നമുക്കറിയാം. അമിതമായ ആത്മവിശ്വാസവും പരിധികളെ അവഗണിക്കുന്ന ആഗ്രഹവും അപകടത്തിലേക്ക് നയിക്കാം എന്ന ആശയം പറയുമ്പോൾ ഇക്കാറസിനെ ഓർമ്മിക്കുന്നത് അതുകൊണ്ടാണ്. ഇക്കാറസിന്റെ ഉയർച്ച എന്ന് പറയുമ്പോൾ അതൊരു പുരാണ കഥയുടെ പുനരാവിഷ്കാരമല്ല, അതിരുവിട്ട ആഗ്രഹത്തിന്റെ അപകടത്തെ സൂചിപ്പിക്കുന്ന ഒരു സാംസ്കാരിക ചുരുക്കെഴുത്താണ്. അഥീനയും ഇതുപോലെ മറ്റൊരു സാംസ്കാരിക പ്രതീകമാണ്. ജ്ഞാനത്തിന്റെയും തന്ത്രബുദ്ധിയുടെയും ധൈര്യത്തിന്റെയും പ്രതീകമായി അഥീനയെ പലപ്പോഴും ഓർമ്മിക്കുന്നു. ഒരാളെ അഥീനയെപ്പോലെ ബുദ്ധിമതി എന്ന് വിശേഷിപ്പിക്കുന്ന ഒരാൾ പുരാതന ഗ്രീക്ക് മതവിശ്വാസം പിന്തുടരണമെന്നില്ല. ആയിരക്കണക്കിന് വർഷങ്ങൾക്കിടയിൽ ഒരു കഥാപാത്രത്തിന് ലഭിച്ച അർത്ഥങ്ങൾ ഭാഷയുടെ ഭാഗമായി കഴിഞ്ഞു എന്നതാണ് ഇവിടെ സംഭവിക്കുന്നത്. റോമൻ സംസ്കാരത്തിലും ഇത്തരം പ്രതീകങ്ങൾ ധാരാളമുണ്ട്. ജനസ് എന്ന റോമൻ ദേവതയ്ക്ക് രണ്ട് മുഖങ്ങൾ ഉണ്ട് എന്ന സങ്കല്പം ഭൂതകാലത്തെയും ഭാവിയെയും ഒരേ സമയം നോക്കുന്ന ഒരു പ്രതീകമായി പിന്നീട് ഉപയോഗിക്കപ്പെട്ടു. അതുകൊണ്ടാണ് ജനുവരി എന്ന മാസത്തിന്റെ പേരുമായി ബന്ധപ്പെട്ട് ജനസ് എന്ന പ്രതീകം പോലും ഒരു സാംസ്കാരിക ഉപമയായി വായിക്കപ്പെടുന്നത്. ഒരു വാതിൽ അടയുകയും മറ്റൊരു വാതിൽ തുറക്കുകയും ചെയ്യുന്ന ഒരു ജീവിത ഘട്ടത്തിൽ നിൽക്കുന്ന മനുഷ്യനെ പോലെ ജനസിന് രണ്ട് ദിശകളിലേക്ക് നോക്കുന്ന മുഖങ്ങളുണ്ട് എന്ന സങ്കല്പം എത്ര മനോഹരമായൊരു മാനസിക ഉപമയാണ്. നോർസ് സംസ്കാരത്തിലെ
റാഗ്നറോക്ക് മറ്റൊരു ഉദാഹരണമാണ്. ലോകത്തിന്റെ അവസാനത്തെയും അതിനുശേഷമുള്ള പുനർജന്മത്തെയും കുറിച്ചുള്ള ആ പുരാവൃത്തം പിന്നീട് സാഹിത്യത്തിലും ജനപ്രിയ സംസ്കാരത്തിലും പല രൂപങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടു. ഒരു സംസ്കാരം തന്റെ പഴയ കഥകളെ ഉപേക്ഷിക്കാതെ പുതിയ കാലത്തിന്റെ ഭാഷയിൽ അവയെ വീണ്ടും വായിക്കുന്നതിന്റെ ഉദാഹരണമാണ് ഇത്.

ഇന്ത്യൻ സമൂഹത്തിലേക്ക് വരുമ്പോൾ ഈ സാംസ്കാരിക നിഘണ്ടു അതിലും വിപുലമാണ്. രാമൻ, കൃഷ്ണൻ, അർജുനൻ, കർണൻ, ഭീഷ്മർ, ദ്രൗപദി, സീത, ശകുനി, ഹനുമാൻ, മഹാബലി, രാവണൻ തുടങ്ങിയ പേരുകൾ പലർക്കും മതപരമായ കഥാപാത്രങ്ങൾ മാത്രമല്ല, അവ ഓരോന്നും പലതരം മനുഷ്യാനുഭവങ്ങളെയും ആശയങ്ങളെയും പ്രതിനിധീകരിക്കാൻ ഉപയോഗിക്കപ്പെടുന്ന പ്രതീകങ്ങളായി മാറിയിട്ടുണ്ട്. ഉദാഹരണത്തിന്, അർജുനന്റെ ധർമ്മസങ്കടം എന്ന പ്രയോഗം നോക്കാം. ഒരു മനുഷ്യൻ എന്ത് ചെയ്യണം എന്ന് തീരുമാനിക്കാൻ കഴിയാതെ സ്വന്തം മൂല്യങ്ങളും കടമകളും വികാരങ്ങളും തമ്മിൽ കുടുങ്ങി നിൽക്കുമ്പോൾ അർജുനന്റെ ധർമ്മസങ്കടത്തെ ഓർമ്മിക്കാം. ഇവിടെ അർജുനൻ ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, തീരുമാനമെടുക്കാൻ കഴിയാതെ നിൽക്കുന്ന മനുഷ്യന്റെ മനസ്സിന്റെ ഒരു രൂപകമായി മാറുകയാണ്. കുരുക്ഷേത്രം എന്ന വാക്കിനും ഇതേ രീതിയിൽ പുതിയ അർത്ഥങ്ങൾ ലഭിച്ചിട്ടുണ്ട്. അതൊരു ചരിത്രപരമോ പുരാണപരമോ ആയ യുദ്ധഭൂമിയെ മാത്രം സൂചിപ്പിക്കുന്നില്ല, രണ്ടാശയങ്ങൾ ഏറ്റുമുട്ടുന്ന ഇടം, മനുഷ്യന്റെ ഉള്ളിൽ നന്മയും തിന്മയും തമ്മിൽ പോരാടുന്ന സ്ഥലം, ജീവിതത്തിലെ വലിയൊരു ധാർമ്മിക സംഘർഷം, ഇവയ്ക്കെല്ലാം കുരുക്ഷേത്രം എന്ന വാക്ക് ഒരു ഉപമയായി ഉപയോഗിക്കാം. കർണന്റെ കഥയിലും ഇതുപോലുള്ള നിരവധി വായനകൾ സാധ്യമാണ്. കഴിവുണ്ടായിട്ടും അംഗീകാരം ലഭിക്കാതെ പോകുന്ന മനുഷ്യന്റെ വേദന, ജന്മവും സാമൂഹിക സ്ഥാനവും ഒരാളുടെ കഴിവിനേക്കാൾ പ്രധാനമാകുന്ന സമൂഹത്തിന്റെ അനീതി, സൗഹൃദത്തോടുള്ള അതിരില്ലാത്ത വിശ്വസ്തത, സ്വന്തം ജീവിതത്തിന്റെ ദുരന്തത്തിൽ നിന്ന് പുറത്തു കടക്കാൻ കഴിയാത്ത മനുഷ്യന്റെ നിസ്സഹായത, കർണനെ പല തലങ്ങളിൽ വായിക്കാം. അതുകൊണ്ട് തന്നെ കർണൻ ഇന്നും സാഹിത്യത്തിലും സിനിമയിലും സാമൂഹിക ചർച്ചകളിലും ആവർത്തിച്ച് പ്രത്യക്ഷപ്പെടുന്നു. മഹാബലിയുടെ കാര്യവും വ്യത്യസ്തമല്ല. കേരളത്തിന്റെ സാംസ്കാരിക ഓർമ്മയിൽ മഹാബലി ഒരു പുരാണ കഥാപാത്രം മാത്രമല്ല, സമത്വവും സമൃദ്ധിയും നീതിയും നിറഞ്ഞ ഒരു സങ്കല്പ ലോകത്തിന്റെ പ്രതീകമാണ്. മാവേലി നാട് എന്ന സങ്കല്പം യഥാർത്ഥത്തിൽ ഒരു നഷ്ടപ്പെട്ട കാലത്തെക്കുറിച്ചുള്ള കൂട്ടായ സ്വപ്നമാണ്. എല്ലാവരും തുല്യരായിരുന്ന, ആരും മറ്റൊരാളുടെ അവകാശം കവർന്നെടുക്കാത്ത, സമൃദ്ധി എല്ലാവരിലേക്കും എത്തിയിരുന്ന ഒരു സമൂഹത്തെക്കുറിച്ചുള്ള ആഗ്രഹം. അതുകൊണ്ടാണ് ഓണപ്പാട്ടുകളിലും ഓർമ്മകളിലും മഹാബലി വീണ്ടും വീണ്ടും തിരിച്ചു വരുന്നത്. ഇവിടെ ഒരു പ്രധാന കാര്യം മനസ്സിലാക്കേണ്ടതുണ്ട്. ഒരു സാംസ്കാരിക പ്രതീകത്തെ ഉപയോഗിക്കുന്ന എല്ലാവരും അതിന്റെ മുഴുവൻ ചരിത്രത്തെയും അതേ രീതിയിൽ അംഗീകരിക്കണമെന്നില്ല. ഒരാൾ കർണനെ ഒരു ദുരന്ത നായകനായി വായിച്ചേക്കാം, മറ്റൊരാൾ സാമൂഹിക അനീതിയുടെ പ്രതീകമായി വായിച്ചേക്കാം, മറ്റൊരാൾ സൗഹൃദത്തിന്റെ പേരിൽ തെറ്റായ പക്ഷത്തോടൊപ്പം നിൽക്കുന്ന മനുഷ്യനായി കാണാം. ഒരേ കഥാപാത്രത്തിന് പല തലമുറകളിലും പല അർത്ഥങ്ങൾ ലഭിക്കുന്നതുകൊണ്ടാണ് സാംസ്കാരിക പ്രതീകങ്ങൾ ജീവിച്ചിരിക്കുന്നത്. ഇതാണ് സാംസ്കാരിക ഓർമ്മയുടെ സവിശേഷത. ഓർമ്മ ഒരിക്കലും നിശ്ചലമല്ല. ഓരോ തലമുറയും പഴയ കഥകളെ സ്വന്തം കാലത്തിന്റെ ചോദ്യങ്ങളിലൂടെ വീണ്ടും വായിക്കുന്നു. ഒരു കാലത്ത് വീരത്വത്തിന്റെ പ്രതീകമായിരുന്ന കഥാപാത്രത്തെ മറ്റൊരു തലമുറ അധികാരത്തിന്റെയും അനീതിയുടെയും പശ്ചാത്തലത്തിൽ വായിച്ചേക്കാം. ഒരിക്കൽ വിശുദ്ധമായി കരുതപ്പെട്ടിരുന്ന ഒരു കഥയെ പിന്നീട് സ്ത്രീയുടെ കാഴ്ചപ്പാടിൽ നിന്ന് വായിക്കാം. അതുകൊണ്ട് സംസ്കാരം എന്നത് ഭൂതകാലത്തെ അതേപടി ആവർത്തിക്കുന്നതല്ല, ഭൂതകാലവുമായി ഓരോ തലമുറയും നടത്തുന്ന തുടർച്ചയായ സംഭാഷണമാണ്. ഈ സംഭാഷണത്തിൽ ഭാഷയ്ക്ക് വലിയ സ്ഥാനമുണ്ട്. നമ്മുടെ ദൈനംദിന സംഭാഷണങ്ങളിൽ പോലും എത്രയോ സാംസ്കാരിക ഓർമ്മകൾ ഒളിഞ്ഞുകിടക്കുന്നു. ഒരാളെ ശകുനി എന്ന് വിളിക്കുമ്പോൾ അയാളുടെ കുതന്ത്രത്തെക്കുറിച്ചാണ് പറയുന്നത്. ഭീമന്റെ ശക്തി എന്ന് പറയുമ്പോൾ അമിതമായ ശാരീരിക കരുത്തിനെ സൂചിപ്പിക്കാം. ഹനുമാന്റെ ചാട്ടം എന്ന് പറയുമ്പോൾ അസാധാരണമായ ഒരു ചാടലിനെയോ വലിയൊരു മുന്നേറ്റത്തെയോ സൂചിപ്പിക്കാം. രാവണന്റെ അഹങ്കാരം എന്ന് പറയുമ്പോൾ അധികാരവും അഹങ്കാരവും ചേർന്ന ഒരു സ്വഭാവത്തെയാണ് സൂചിപ്പിക്കുന്നത്. ഇവയെല്ലാം ഒരു തരത്തിലുള്ള സാംസ്കാരിക ഷോർട്ട് ഹാൻഡ് ആണ്. വലിയൊരു കഥ മുഴുവൻ പറയേണ്ട ആവശ്യമില്ല. ഒരു പേര് മതി, ഒരു പ്രതീകം മതി, അതിലൂടെ ഒരു വലിയ ആശയം കേൾക്കുന്നയാളുടെ മനസ്സിൽ പെട്ടെന്ന് തെളിയും. സിനിമയും സാഹിത്യവും ഈ സാംസ്കാരിക ഓർമ്മകളെ ഏറ്റവും ശക്തമായി ഉപയോഗിക്കുന്ന മേഖലകളാണ്. ഒരു സിനിമയിൽ ഒരാളെ കർണനുമായി താരതമ്യം ചെയ്യുമ്പോൾ ആ കഥാപാത്രത്തിന്റെ മുഴുവൻ ജീവചരിത്രവും പറയേണ്ടതില്ല. പ്രേക്ഷകന്റെ മനസ്സിൽ കർണനുമായി ബന്ധപ്പെട്ട ചില ഓർമ്മകൾ ഒരേ സമയം ഉണരും. അതാണ് സാംസ്കാരിക പ്രതീകങ്ങളുടെ ശക്തി.

രാഷ്ട്രീയ ഭാഷയിലും ഇതുതന്നെ സംഭവിക്കുന്നു. ഒരു രാഷ്ട്രീയ പ്രസംഗത്തിൽ കുരുക്ഷേത്രം എന്ന വാക്ക് വന്നാൽ അതൊരു യുദ്ധത്തിന്റെ ചിത്രത്തെ മാത്രം വിളിച്ചു വരുത്തുന്നില്ല, പോരാട്ടം, ധർമ്മസങ്കടം, നിർണായകമായ ഏറ്റുമുട്ടൽ, ചരിത്രപരമായ തീരുമാനം തുടങ്ങിയ നിരവധി ആശയങ്ങൾ ഒരുമിച്ച് മനസ്സിൽ സജീവമാകുന്നു. രാഷ്ട്രീയ നേതാക്കൾ പലപ്പോഴും ഇത്തരം പ്രതീകങ്ങൾ ഉപയോഗിക്കുന്നത് അതുകൊണ്ടാണ്. ഒരു വാക്കിലൂടെ തന്നെ വലിയൊരു സാംസ്കാരിക ഓർമ്മയെ ഉണർത്താൻ അവർക്ക് സാധിക്കുന്നു. എന്നാൽ സാംസ്കാരിക പ്രതീകങ്ങൾക്ക് മറ്റൊരു വശവുമുണ്ട്. അവയെ ചോദ്യം ചെയ്യാനും പുനർവായിക്കാനും കഴിയണം. ഒരു കഥ ഒരു സമൂഹത്തിന്റെ കൂട്ടായ ഓർമ്മയുടെ ഭാഗമാണെന്നത് അതിനെ വിമർശനാതീതമാക്കുന്നില്ല, മറിച്ച് അത് എത്ര ആഴത്തിൽ നമ്മുടെ ചിന്തയിൽ വേരൂന്നിയിട്ടുണ്ടോ അത്രയും ആഴത്തിൽ അതിനെ വായിക്കേണ്ടതുണ്ട്. ഉദാഹരണത്തിന്, ഒരു പുരാണ കഥയെ നാം കുട്ടിക്കാലത്ത് ഒരു രീതിയിൽ കേട്ടിരിക്കാം, മുതിർന്നപ്പോൾ അതേ കഥയിൽ മറ്റൊരർത്ഥം കാണാം. സ്ത്രീയുടെ അനുഭവത്തിൽ നിന്ന് വായിക്കുമ്പോൾ മറ്റൊരു കഥ തെളിയാം. അധസ്ഥിതരുടെ കാഴ്ചപ്പാടിൽ വായിക്കുമ്പോൾ മറ്റൊരർത്ഥം.

ലഭിക്കാം. ഒരു ചരിത്രകാരൻ അതിനെ ചരിത്രത്തിന്റെ പശ്ചാത്തലത്തിൽ പരിശോധിക്കും. ഒരു മനഃശാസ്ത്രജ്ഞൻ അതിലെ മനുഷ്യന്റെ ഭയം, ആഗ്രഹം, അസൂയ, അധികാരം, കുറ്റബോധം തുടങ്ങിയവയെ വായിച്ചെടുക്കും. സാഹിത്യകാരൻ അതിലെ പ്രതീകങ്ങളെ അന്വേഷിക്കും. അതുകൊണ്ടാണ് പുരാവൃത്തങ്ങൾ മരിക്കാത്തത്. അവയുടെ അർത്ഥം മാറിക്കൊണ്ടിരിക്കുന്നു. ഓരോ തലമുറയും അവയിൽ പുതിയൊരു കണ്ണാടി സ്ഥാപിക്കുന്നു. സംസ്കാരം എന്നത് നമ്മൾ ബോധപൂർവം ഓർത്തുവെക്കുന്ന കാര്യങ്ങൾ മാത്രമല്ല, പലപ്പോഴും നമുക്കറിയാതെ തന്നെ നമ്മൾ വഹിക്കുന്ന ഓർമ്മകളുമാണ് സംസ്കാരം. ഒരു പഴയ പാട്ടിന്റെ വരി കേൾക്കുമ്പോൾ പെട്ടെന്ന് ഒരു കാലഘട്ടം നമ്മുടെ മനസ്സിൽ തെളിയുന്നത്, ഒരു പഴഞ്ചൊല്ല് കേൾക്കുമ്പോൾ മുത്തശ്ശിയുടെ ശബ്ദം ഓർമ്മ വരുന്നത്, ഒരു പുരാണ കഥയിലെ കഥാപാത്രത്തിന്റെ പേര് കേൾക്കുമ്പോൾ ഒരു പ്രത്യേക സ്വഭാവം മനസ്സിൽ തെളിയുന്നത്, ഇവയെല്ലാം സാംസ്കാരിക ഓർമ്മയുടെ പ്രവർത്തനങ്ങളാണ്. ഒരു വ്യക്തിയുടെ ഓർമ്മ മസ്തിഷ്കത്തിൽ മാത്രം സൂക്ഷിക്കപ്പെടുന്നില്ല, അവന്റെ കുടുംബ കഥകളിലും ചിത്രങ്ങളിലും വസ്തുക്കളിലും ബന്ധങ്ങളിലും ഭാഷയിലും അത് ജീവിക്കുന്നു. അതുപോലെ ഒരു സമൂഹത്തിന്റെ ഓർമ്മയും പുസ്തകങ്ങളിൽ മാത്രം കിടക്കുന്നില്ല, അതിന്റെ ഉത്സവങ്ങളിലും പാട്ടുകളിലും കഥകളിലും സിനിമകളിലും ഭക്ഷണത്തിലും വസ്ത്രങ്ങളിലും ഭാഷയിലും ഉപമകളിലും അത് ജീവിക്കുന്നു. അതുകൊണ്ട് തന്നെ സംസ്കാരം ഒരു മ്യൂസിയത്തിലെ വസ്തുവല്ല, അത് ദിവസവും സംസാരിക്കുന്ന ഒരു ഭാഷയാണ്. നമ്മൾ പലപ്പോഴും അതറിയാതെ തന്നെ ആ ഭാഷ സംസാരിക്കുന്നു. ഒരു കുട്ടി ആദ്യമായി മഹാഭാരതത്തിലെ അർജുനനെ കുറിച്ച് കേൾക്കുമ്പോൾ അവനൊരു കഥ കേൾക്കുകയാണ്. എന്നാൽ വർഷങ്ങൾക്ക് ശേഷം ജീവിതത്തിലെ ഒരു നിർണായക തീരുമാനത്തിന്റെ മുന്നിൽ നിൽക്കുമ്പോൾ അർജുനനെ പോലെ ഒരു ധർമ്മസങ്കടം എന്നൊരു വാക്ക് അവന്റെ മനസ്സിൽ വരാം. ആ നിമിഷത്തിൽ ആയിരക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഒരു കഥ അവന്റെ സ്വന്തം ജീവിതത്തിലേക്ക് കടന്നു വരികയാണ്. അതാണ് സാംസ്കാരിക ഓർമ്മയുടെ അത്ഭുതം. അതുകൊണ്ട് പുരാവൃത്തങ്ങളെ വെറും പഴയ വിശ്വാസങ്ങളുടെ അവശിഷ്ടങ്ങളായി കാണുന്നത് അവയുടെ യഥാർത്ഥ ശക്തിയെ ചെറുതാക്കുകയാണ്. അവ മനുഷ്യർ ലോകത്തെ മനസ്സിലാക്കാൻ നിർമ്മിച്ച ആദ്യകാല പ്രതീക ഭാഷകളിൽ ചിലതാണ്. കാലം മാറിയപ്പോൾ അവയുടെ അർത്ഥങ്ങളും മാറി. പക്ഷെ മനുഷ്യന്റെ അടിസ്ഥാന അനുഭവങ്ങൾ, സ്നേഹം, ഭയം, അസൂയ, ആഗ്രഹം, അധികാരം, നഷ്ടം, പ്രതീക്ഷ, പരാജയം, വിജയം, നീതി മാറാതെ തുടരുന്നതിനാൽ ആ കഥകളും വീണ്ടും വീണ്ടും നമ്മിലേക്ക് കടന്നുവരും. ഒരു ജനതയുടെ സാംസ്കാരിക ഓർമ്മ അതുകൊണ്ട് ഒരു പഴയ പെട്ടിയിൽ അടച്ചു വെച്ചിരിക്കുന്ന ഭൂതകാലമല്ല, അത് ഇന്നും നമ്മോടൊപ്പം നടക്കുന്നു. ചിലപ്പോൾ ഒരു പാട്ടായി, ചിലപ്പോൾ ഒരു പഴഞ്ചൊല്ലായി, ചിലപ്പോൾ ഒരു കഥാപാത്രമായി, ചിലപ്പോൾ ഒരു ഉപമയായി, ചിലപ്പോൾ ഒരു സ്വപ്നമായി. നമ്മൾ ഭൂതകാലത്തെ ഓർക്കുന്നില്ലെന്ന് കരുതുമ്പോഴും നമ്മുടെ ഭാഷ പലപ്പോഴും ഭൂതകാലത്തെ സംസാരിച്ചുകൊണ്ടിരിക്കും. അവസാനം ഒരു സമൂഹം തന്റെ പഴയ കഥകളെ എങ്ങനെ ഓർക്കുന്നു എന്നതും അവയെ എങ്ങനെ വീണ്ടും വായിക്കുന്നു എന്നതും ആ സമൂഹത്തിന്റെ ബൗദ്ധിക പക്വതയുടെ ഒരു സൂചനയാണ്. പുരാവൃത്തങ്ങളെ അന്ധമായി വിശ്വസിക്കുകയോ പൂർണ്ണമായി തള്ളിക്കളയുകയോ ചെയ്യുന്നതിനപ്പുറം അവ മനുഷ്യന്റെ കൂട്ടായ ഭാവനയിൽ എങ്ങനെ രൂപപ്പെട്ടു, എന്തുകൊണ്ടവ ഇന്നും ജീവിക്കുന്നു, ഓരോ കാലവും അവയ്ക്കെങ്ങനെ പുതിയ അർത്ഥങ്ങൾ നൽകുന്നു എന്നതിനെ മനസ്സിലാക്കുകയാണ് കൂടുതൽ പ്രസക്തം. കാരണം മനുഷ്യർ കഥകളിലൂടെ മാത്രമല്ല ജീവിക്കുന്നത്, കഥകളിലൂടെ തന്നെയാണ് പലപ്പോഴും അവർ സ്വന്തം ജീവിതത്തിന് അർത്ഥം കണ്ടെത്തുന്നതും. ഒരു കാലത്ത് ദേവന്മാരുടെയും വീരന്മാരുടെയും കഥകളായിരുന്നവ ഇന്ന് മനുഷ്യന്റെ മനസ്സിനെയും സമൂഹത്തെയും വായിക്കാൻ ഉപയോഗിക്കുന്ന കണ്ണാടികളായി മാറിയിരിക്കുന്നു. ആ കണ്ണാടികളിൽ നാം ഭൂതകാലത്തെ മാത്രമല്ല കാണുന്നത്, നമ്മളെ തന്നെയും കാണുന്നു. നേരം ഒരുപാടായി, അടുക്കളയിൽ നിന്നിറങ്ങാനുള്ള സമയമാകുന്നു. മറ്റൊരു വിഷയവുമായി നാളെ വീണ്ടും കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി PK കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തറക്കല്ലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. 3 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. വാർത്തകൾ വിശദമായി. സെമികോൺ ഇന്ത്യയുടെ 5-ാമത് പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് 3 ദിവസത്തെ പരിപാടി സംഘടിപ്പിക്കുന്നത്. 40-ലധികം രാജ്യങ്ങളിൽ നിന്നായി 600-ലേറെ പ്രദർശകരും 300-ലധികം കമ്പനികളും പരിപാടിയുടെ ഭാഗമാകും. കേരളത്തിലേക്കുള്ള നിക്ഷേപ രംഗത്ത് വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൾ കേരളം പദ്ധതിക്ക് ഇന്ന് ചേർന്ന മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി VD സതീശൻ മാധ്യമങ്ങളോട് പറഞ്ഞു. എറണാകുളത്ത് 2 NIA കോടതികൾക്കും ആരോഗ്യവകുപ്പിൽ 18 പുതിയ തസ്തികകൾക്കും മന്ത്രിസഭായോഗം അംഗീകാരം നൽകി.
1: നമ്മുടെ സംസ്ഥാനത്ത് വരുന്ന നിക്ഷേപങ്ങൾക്ക് നടപടിക്രമങ്ങൾ ലളിതമാക്കുന്ന ഒരു വലിയ പദ്ധതിക്കാണ് രൂപം കൊടുത്തിട്ടുള്ളത്. സരൾ കേരളം എന്നാണ് ഇതിന് പേര്. ഈ പദ്ധതി പ്രകാരം നിലവിലുള്ള 19 നിയമങ്ങളിൽ ഭേദഗതി വരുത്തും. രണ്ടാമത്, എറണാകുളത്ത് 2 എക്സ്ക്ലൂസീവായിട്ടുള്ള NIA കോടതി കൂടി സ്ഥാപിക്കാനുള്ള തീരുമാനമെടുത്തു. ആരോഗ്യവകുപ്പിൽ റേഡിയോഗ്രാഫർ Grade 2 18 പുതിയ തസ്തികകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്.
0: അർജന്റീനൻ ഇതിഹാസ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. കൊച്ചിയിൽ റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന്റെ ഫ്ളാറ്റ്, ചാനൽ ഓഫീസ് തുടങ്ങിയ ഇടങ്ങളിലാണ് ഇന്ന് പുലർച്ചെ പരിശോധന ആരംഭിച്ചത്. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ പ്രതിഷേധം ഉയർന്നിട്ടുണ്ട്. കളമശ്ശേരി പോലീസ് സ്റ്റേഷനിൽ രജിസ്റ്റർ ചെയ്ത കേസിന്റെ അടിസ്ഥാനത്തിലാണ് പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയത്. അതേസമയം നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഊർജ്ജ നയം പുതുക്കി നിശ്ചയിക്കുകയാണ്. ഒക്ടോബറിൽ പുതിയ വൈദ്യുതി പ്ലാൻ ഉണ്ടാക്കും. NTPCയുമായി ചർച്ച നടത്തിയെന്നും ദീർഘകാല ഹ്രസ്വകാല കരാറിനുള്ള ശ്രമമാണ് നടക്കുന്നതെന്നും മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് വൈദ്യുതി ഉപയോഗം കൂടിയിട്ടുണ്ടെങ്കിലും പവർ കട്ട് കുറച്ചുകൊണ്ടുവരികയാണ്. ഇന്ന് മുംബൈയിൽ ന്യൂക്ലിയർ പവർ കോർപ്പറേഷനുമായി ഒരു സംഘം ചർച്ച നടത്തുമെന്നും അദ്ദേഹം പറഞ്ഞു. സംസ്ഥാന ബജറ്റിൽ പ്രഖ്യാപിച്ച പ്രധാന വികസന പദ്ധതികൾ നടപ്പാക്കുന്നതിനുള്ള രൂപരേഖ തയ്യാറാക്കുന്നതിനായി റീ ഇമാജിനിംഗ് കേരളം എന്ന പേരിൽ സംഘടിപ്പിക്കുന്ന വട്ടമേശ സമ്മേളനത്തിന്റെ ഉദ്ഘാടനം തിരുവനന്തപുരത്ത് ഇന്ന് മുഖ്യമന്ത്രി VD സതീശൻ നിർവഹിക്കും. ബജറ്റ് നിർദ്ദേശങ്ങളെ കൃത്യമായ പ്രവർത്തന പദ്ധതികളാക്കി മാറ്റുകയാണ് 18-ാം തീയതി വരെ നടക്കുന്ന സമ്മേളനത്തിന്റെ ലക്ഷ്യം. സപ്ലൈകോ 1-ാം വിള നെല്ല് സംഭരണ രജിസ്ട്രേഷൻ ഈ മാസം 30-ന് സമാപിക്കും. പാലക്കാട് ജില്ലയിൽ ഇതുവരെ 25,000 കർഷകരാണ് നെല്ല് സംഭരണത്തിനായി രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: പാലക്കാട് ജില്ലയിൽ ഇനിയും 20,000 പേരാണ് രജിസ്റ്റർ ചെയ്യാനുള്ളത്. രജിസ്റ്റർ ചെയ്യാനുള്ള കർഷകർ 30-ന് മുൻപ് നടപടികൾ പൂർത്തിയാക്കണമെന്ന് സപ്ലൈകോ അറിയിച്ചിട്ടുണ്ട്. രജിസ്റ്റർ ചെയ്ത കർഷകരിൽ നിന്ന് മാത്രമാണ് സപ്ലൈകോ നെല്ല് സംഭരിക്കുക. കർഷകർക്ക് നേരിട്ടോ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ സപ്ലൈകോ വെബ്സൈറ്റ് വഴിയോ രജിസ്റ്റർ ചെയ്യാം. കഴിഞ്ഞ ദിവസം സപ്ലൈകോ മുഖേനയുള്ള നെല്ല് സംഭരണത്തിന് മില്ലുടമകളുമായി ധാരണയും ആയിട്ടുണ്ട്.
0: രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ 2026 പ്രചാരണ പരിപാടിക്ക് നാളെ തുടക്കമാകും. ശുചീകരണ പ്രവർത്തനങ്ങളിൽ യുവാക്കളുടെ പ്രാതിനിധ്യം പ്രോത്സാഹിപ്പിക്കുക, മാലിന്യത്തിൽ നിന്നും സമ്പത്തിലേക്കുള്ള സംരംഭങ്ങളെ പിന്തുണയ്ക്കുക തുടങ്ങിയവയാണ് അടുത്ത മാസം 17 വരെ തുടരുന്ന പരിപാടിയുടെ ലക്ഷ്യം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: വിഴിഞ്ഞം കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായ മന്ത്രി പി കെ കുഞ്ഞാലിക്കുട്ടി ഇന്ന് തറക്കല്ലിടും. സംസ്ഥാനത്തെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷനാണ് ഇത്. കസ്റ്റംസ് ക്ലിയറൻസ് ഉൾപ്പെടെയുള്ള വിവിധ ചരക്ക് കൈകാര്യ നടപടികൾ ഒരൊറ്റ കേന്ദ്രത്തിൽ ഏകോപിപ്പിച്ച് തുറമുഖാധിഷ്ഠിത ചരക്ക് നീക്കം കൂടുതൽ വേഗത്തിലും കാര്യക്ഷമമായും സാധ്യമാക്കുകയാണ് ലക്ഷ്യം. ആറന്മുള പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായി കഴിഞ്ഞ രണ്ടു മാസക്കാലമായി നടത്തിവരുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ ആറന്മുള വള്ളസദ്യകാലത്തിന് ഇന്ന് സമാപനം. വിശദാംശങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീജി എസ് ശ്രീധർ.
4: വള്ളസദ്യയിൽ 553 സദ്യകളാണ് നടന്നത്. 1.25 ലക്ഷം പേർ സദ്യയിൽ പങ്കെടുത്തു. വെള്ളപ്പൊക്കം മൂലം 4 ദിവസം സദ്യ മുടങ്ങിയിരുന്നു. 20 സദ്യാലയങ്ങളിലായി 16 സദ്യ കോൺട്രാക്ടർമാർ സദ്യ ഒരുക്കി. KSRTCയുടെ ബജറ്റ് ടൂറിസം ഒരുക്കിയ പഞ്ചപാണ്ഡവ ക്ഷേത്രയാത്ര വഴി 17,500 പേർ സദ്യയിൽ പങ്കെടുത്തു. സമാപന ചടങ്ങിന്റെ ഉദ്ഘാടനം KSRTC എക്സിക്യൂട്ടീവ് ഡയറക്ടർ പ്രദീപ് കുമാർ നിർവഹിച്ചു.
0: പാലാ നഗരസഭാ വൈസ് ചെയർമാനായി കോൺഗ്രസ് വിമതൻ ബിജു മാത്യൂസ് തിരഞ്ഞെടുക്കപ്പെട്ടു. ഇടതുമുന്നണിയുടെ പിന്തുണയോടെയാണ് ബിജു മാത്യൂസ് വിജയിച്ചത്. ബിജുവിന് 14 വോട്ടുകൾ ലഭിച്ചപ്പോൾ കോൺഗ്രസ് സ്ഥാനാർത്ഥി സെബാസ്റ്റ്യൻ പനക്കലിന് 11 വോട്ടുകൾ ലഭിച്ചു. മഹാശിലായുഗ സ്മാരകങ്ങളായ കണ്ണൂർ മാലാപ്പ് ചെമ്പൊട്ടിക്കുന്നിലെ കുടക്കല്ലുകളുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾ ആർക്കിയോളജി വകുപ്പ് ആരംഭിച്ചു. 2,800 വർഷം പഴക്കമുള്ളതാണ് ഈ കൂടക്കല്ലുകൾ. വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ.
5: മഹാശിലായുഗ കാലത്തെ ശവസംസ്കാര രീതികളാണ് കൂടക്കല്ലുകളും തൊപ്പിക്കല്ലുകളും. ചെമ്പോട്ടിക്കുന്നിൽ 7 കൂടക്കല്ലുകളാണ് കണ്ടെത്തിയത്. കൂടക്കല്ലുകൾ മൂടിക്കിടന്ന മണ്ണ് നീക്കം ചെയ്തപ്പോൾ തൊപ്പിക്കല്ലും മുടിക്കല്ലും മൺപാത്രങ്ങളും കണ്ടെത്തിയിട്ടുണ്ട്. പെരിഗമന നാരായണൻ നമ്പൂതിരിയുടെ ഇല്ലപ്പറമ്പിലാണ് 5 കൂടക്കല്ലുകൾ ഉണ്ടായിരുന്നത്. സംരക്ഷണ പ്രവൃത്തികൾ പുരോഗമിക്കുമ്പോൾ കൂടുതൽ ശേഷിപ്പുകൾ പുറത്തുവരുമെന്ന പ്രതീക്ഷയിലാണ് പുരാവസ്തു വകുപ്പ്.
0: സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. ഇന്ന് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിക്ക് ഹാനികരമായ വസ്തുക്കളുടെ ഉപയോഗം കുറയ്ക്കുന്നതുമായി ബന്ധപ്പെട്ട

ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. കന്നിമാസ പൂജയ്ക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് 5 തുറക്കും. കന്നി ഒന്നായ നാളെ രാവിലെ 5 മുതൽ പൂജകൾ ആരംഭിക്കും. തന്ത്രി കണ്ഠര് ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി നട തുറന്ന് ദീപം തെളിയിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നടയടയ്ക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടത്തോടെ വ്യാപാരം ആരംഭിച്ചു. സെൻസെക്സ് 393 പോയിന്റ് ഉയർന്ന് 74,394 നിഫ്റ്റി 127 പോയിന്റ് നേട്ടത്തിൽ 23,245 വ്യാപാരം തുടരുന്നു. സ്വർണ്ണവില കുറഞ്ഞു. പവന് 920 രൂപ കുറഞ്ഞ് 112,320 രൂപയും ഗ്രാമിന് 14,040 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ ഇലക്ട്രോണിക്സ് മേഖലയെ ഒന്നിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ സെമിക്കോൺ ഇന്ത്യയുടെ 5 പതിപ്പ് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളുടെ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് മന്ത്രിസഭായോഗം അംഗീകാരം നൽകി. എറണാകുളത്ത് 2 NIA കോടതികൾ ആരംഭിക്കുന്നതിനും അനുമതി. സംസ്ഥാനത്ത് വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി.ഡി. സതീശൻ. ഊർജ്ജനയം പുതുക്കി നിശ്ചയിക്കുമെന്നും മുഖ്യമന്ത്രി. സംസ്ഥാന ബജറ്റിലെ വികസന പദ്ധതികളുടെ രൂപരേഖ തയ്യാറാക്കുന്നതിനുള്ള വട്ടമേശ സമ്മേളനത്തിന് ഇന്ന് തിരുവനന്തപുരത്ത് തുടക്കം. കേരളത്തിലെ ആദ്യത്തെ കണ്ടെയ്നർ ഫ്രൈറ്റ് സ്റ്റേഷന് വ്യവസായമന്ത്രി പി.കെ. കുഞ്ഞാലിക്കുട്ടി ഇന്ന് വിഴിഞ്ഞത്ത് തുറക്കലിടും. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ടയിടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. ഇന്ന് 3 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഉയർന്ന തിരമാലയ്ക്ക് സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾക്ക് മുന്നറിയിപ്പ്. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.

0: ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 16 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് ഓസോൺ ദിനം. സൂര്യനിൽ നിന്ന് ഭൂമിയിൽ പതിക്കുന്ന അപകടകരമായ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ തടയുന്ന അദൃശ്യമായ സംരക്ഷണ കവചമാണ് ഓസോൺ പാളി. ഭൂമിക്ക് ചുറ്റുമുള്ള സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമായ ഈ കവചം ഭൂമിയിലെ ജീവജാലങ്ങളെ ഒരു കുട സൂര്യരശ്മികളുടെ നേരിട്ടുള്ള പതനത്തെ തടയുന്നതുപോലെ സംരക്ഷിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ നടത്തുന്ന വ്യാവസായിക വികസന പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന ചില വാതകങ്ങൾ ഓസോൺ പാളിയിൽ വിള്ളലുകൾ തീർക്കുകയും അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഉളവാക്കുന്ന അപകടത്തിനെതിരെയുള്ള അവബോധം വളർത്തുന്നതിന് ആഗോളതലത്തിൽ ആചരിക്കപ്പെടുന്ന ദിവസമാണ് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവച്ചത് 1987 സെപ്റ്റംബർ 16. ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി UN ജനറൽ അസംബ്ലി സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഏറെ ഭീഷണികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിൻ്റെ പ്രസക്തി ലോക ജനതയെ ആകെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായാണ് ലോക ഓസോൺ ദിനം ആഘോഷിക്കപ്പെടുന്നത്. 1876 സെപ്റ്റംബർ 16 ആധുനിക ഭാരതീയ സാഹിത്യ മണ്ഡലത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ശരത് ചന്ദ്ര ചാറ്റർജി ഭൂജാതനായിരിക്കുന്നു.
2: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് LR മധുജൻ. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുടമകളുമായി ധാരണയായി. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയുണ്ടായത്. മില്ലുടമകളുടെ ആവശ്യങ്ങളിൽ സാധ്യമായ എല്ലാ അനുകൂല തീരുമാനവും കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു. 2022

0: 2023-ലെ ഔട്ട്ടേൺ റേഷ്യോ അനുപാത വ്യത്യാസമായ 63 കോടി രൂപ സംബന്ധിച്ച് അനുകൂല തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. റബ്ബർ വിപണനത്തിനും റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനും റബ്ബർ ബോർഡ് നൽകുന്ന വിവിധതരം ലൈസൻസുകളെക്കുറിച്ചും ലൈസൻസുകൾ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അറിയാൻ കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇതു സംബന്ധമായ ചോദ്യങ്ങൾക്ക് റബ്ബർ ബോർഡിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ 16 സെപ്റ്റംബർ രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ മറുപടി പറയും. കർഷകർക്ക് 0481-2567-6622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ പള്ളുരുത്തി മട്ടാഞ്ചേരി ഇടക്കൊച്ചി തോപ്പുംപടി ഇടപ്പള്ളി സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ 9383-47-1169 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാലയുടെ തൃശൂർ വെള്ളാനിക്കര കാർഷിക കോളേജിലെ അഗ്രോണമി വിഭാഗത്തിൽ 3 അസിസ്റ്റന്റ് പ്രൊഫസർമാരുടെ താൽക്കാലിക ഒഴിവുണ്ട്. കരാർ നിയമനമാണ്. ബന്ധപ്പെട്ട വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭ്യമാണ്. നിർദ്ദിഷ്ട യോഗ്യതകളുള്ളവർക്ക് സെപ്റ്റംബർ 19 രാവിലെ 10 മണിക്ക് കോളേജിൽ നടക്കുന്ന വാക്ക് ഇൻ ഇന്റർവ്യൂവിൽ പങ്കെടുക്കാവുന്നതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് വെബ്സൈറ്റ് സന്ദർശിക്കുകയോ 0487-2438-302 എന്ന നമ്പറിൽ ബന്ധപ്പെടുകയോ ചെയ്യാവുന്നതാണ്. ക്ഷീര വികസന വകുപ്പിന്റെ വലിയ തുറയിൽ പ്രവർത്തിക്കുന്ന തീറ്റപ്പുൽകൃഷി വികസന പരിശീലന കേന്ദ്രത്തിൽ ക്ഷീര കർഷകർക്ക് വിവിധ വിഷയങ്ങളിൽ സെപ്റ്റംബർ 16-17 തീയതികളിൽ പരിശീലനം നൽകുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് 9388-8344-2459-6424-72 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. PMRKVY 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള 2ാം ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. 22-9-2026 മുതൽ 15-10-2026 വൈകിട്ട് 5 മണിവരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16-10-2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ DBT മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രിമെഷീനറി നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തെക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2268-0471-2306-4 എന്നീ ഫോൺ നമ്പറുകളിലോ smamkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. നെടുമങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൗജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446-9111-451 എന്ന ഫോൺ നമ്പറിൽ സെപ്റ്റംബർ 16 വൈകുന്നേരം 5 മണിക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.
1: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: മണി.
1: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് കൃഷ്ണ പ്രകൃതി. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. UPI വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർദ്ധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ വിശദമായി. സെമിക്കോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. ഇന്ത്യ സെമി കണ്ടക്ടർ മിഷനും ഇലക്ട്രോണിക്സ് ആൻഡ് IT മന്ത്രാലയവും സംയോജിച്ച് സംഘടിപ്പിക്കുന്ന സെമിക്കോൺ ഇന്ത്യ പ്രദർശനമേളയുടെ 5ാം പതിപ്പാണിത്. UPI വഴി നടത്തുന്ന ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. വ്യാപാരികൾക്ക് നൽകുന്ന 2,000 രൂപ വരെയുള്ള ഇടപാടുകളും ചെറുകിട വ്യാപാരികൾക്കായുള്ള 0% ഡിസ്കൌണ്ട് റേറ്റ് ഇടപാടുകളും സൌജന്യമായി തുടരുമെന്നും ധനമന്ത്രാലയം അറിയിച്ചു. 2,000 രൂപയ്ക്ക് മുകളിലുള്ള നിർദ്ദിഷ്ട വ്യാപാര ഇടപാടുകൾക്ക് മാത്രമേ MDR ബാധകമാകൂ. MDR എന്നത് സർക്കാരോ നാഷണൽ പേയ്മെന്റ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയോ പിരിക്കുന്ന തുകയല്ലെന്നും UPI സംവിധാനത്തിന്റെ പ്രവർത്തനത്തിനും വികാസനത്തിനും ബാങ്കുകൾക്കും പേയ്മെന്റ് ആപ്പ് സേവനദാതാക്കൾക്കുമാണ് ഇത് വീതിച്ചു നൽകുന്നതെന്നും ധനമന്ത്രാലയം വ്യക്തമാക്കി. പരിഷ്കരിച്ച UPI MDR ചട്ടക്കൂട് അടുത്ത മാസം 15 മുതൽ പ്രാബല്യത്തിൽ വരുമെന്ന് NPCI അറിയിച്ചു. കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപക നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ നിയമം ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി VD സതീശൻ പറഞ്ഞു. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. വൈദ്യുതി വാങ്ങുന്നതിനായി 8 സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ടതായും സോളാർ വൈദ്യുതി സ്റ്റോർ ചെയ്യാൻ കഴിയുന്ന ബാറ്ററി സ്റ്റോറേജ് സംവിധാനം കൊണ്ടുവരുമെന്നും അദ്ദേഹം പറഞ്ഞു. 30 രൂപ യൂണിറ്റിന് നൽകാൻ സർക്കാർ തീരുമാനിച്ചിട്ടില്ലെന്നും മുഖ്യമന്ത്രി വ്യക്തമാക്കി.
2: NTPC ആയിട്ട് ചർച്ച നടത്തി, NCPL ആയിട്ട് ചർച്ച നടത്തി, ഹിമാചൽ ഗവൺമെന്റ്, രാജസ്ഥാൻ ഗവൺമെന്റ്, കർണാടക ഗവൺമെന്റ് ചർച്ച നടത്തി. 10 രൂപയ്ക്ക് മീതെ പോകാൻ പാടില്ലെന്ന് റെഗുലേറ്ററി കമ്മീഷന്റെ സീലിംഗ് കൂടി നമുക്കുണ്ട്. അതിന്റെ മീതെ ഗവൺമെന്റിന് തീരുമാനം എടുക്കാൻ പറ്റില്ല. അപ്പൊ അതിൽ താഴെ വാങ്ങിക്കാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. പവർക്കെട്ട് കുറച്ചുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പൂർണ്ണമായ കൺട്രോളിലേക്ക് എത്താൻ പറ്റും. 1 ഒക്ടോബർ അടുത്ത മൺസൂൺ ആരംഭിക്കുന്നത് വരെയുള്ള ഒരു പ്ലാൻ നമ്മൾ ചെയ്യുന്നുണ്ട്. പിന്നെ ലോങ് ടേം പ്ലാനുണ്ട്. പുതുക്കിയ ഒരു പവർ പോളിസി, ഒരു വൈദ്യുതി നയം തന്നെ നമ്മൾ പ്രഖ്യാപിക്കും.
1: സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് 17 ഒക്ടോബർ രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛഭാരതം വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. സ്വച്ഛഭാരത് ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാ ഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ഗാന്ധി ജയന്തി ദിനമായ 2 ഒക്ടോബർ ഇതിന്റെ ഭാഗമായി പ്രത്യേക പരിപാടികളും നടക്കും. ഏക് പേട് മാക്കേനാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടീലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. സർക്കാർ ഓഫീസുകളിൽ സമ്പൂർണ്ണ ശുചിത്വ സംസ്കാരം ഉറപ്പാക്കുന്നതിനായി 2 ഒക്ടോബർ കേന്ദ്ര സർക്കാർ പ്രത്യേക ക്യാമ്പയിൻ ആരംഭിക്കും. 31 ഒക്ടോബർ തുടരുന്ന ശുചീകരണ പരിപാടിയുടെ പുരോഗതി നിരീക്ഷിക്കുന്നതിനുള്ള വെബ് പോർട്ടൽ കേന്ദ്രമന്ത്രി ജിതേന്ദ്ര സിംഗ് ഇന്ന് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്യും. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ പ്രചാരണ പരിപാടിയുടെ ഭാഗമായി കണ്ണൂർ ജില്ലയിലെ മുഴുപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിൽ ഈ മാസം 19 ശുചീകരണ യജ്ഞം നടക്കും. തിരുവനന്തപുരം കോവളം ബീച്ചിലും ശുചീകരണ പരിപാടി സംഘടിപ്പിച്ചിട്ടുണ്ട്. ഓസോൺ ദിനത്തോടനുബന്ധിച്ച് ഇന്നും വിവിധ ബീച്ചുകളിൽ ശുചീകരണ പരിപാടികൾ നടക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി BJP രാജ്യമെമ്പാടും നാളെ മുതൽ 1 മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AIRNews_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIRNews_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും ജൈവ വൈവിധ്യത്തിനും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് കേന്ദ്ര പരിസ്ഥിതി സഹമന്ത്രി കീർത്തി വർത്തൻ സിംഗ്. വരും തലമുറയ്ക്കായി സുരക്ഷിതമായ ഭാവി പടുത്തുയർത്താൻ നിത്യജീവിതത്തിൽ പ്രകൃതി സൌഹൃദ ശീലങ്ങൾ വളർത്തിയെടുക്കണമെന്നും അദ്ദേഹം ആഹ്വാനം ചെയ്തു. ഓസോൺ പാളിയുടെ സംരക്ഷണം വീടുകളിൽ നിന്നാണ് ആരംഭിക്കേണ്ടതെന്നും ലോക ഓസോൺ ദിനത്തിൽ മന്ത്രി ഓർമ്മപ്പെടുത്തി. ഓസോൺ പാളിയുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട ചരിത്ര പ്രധാനമായ മോൺട്രിയൽ പ്രോട്ടോകോൾ ഒപ്പുവച്ചതിന്റെ ഓർമ്മയ്ക്കായാണ് സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആഘോഷിക്കുന്നത്. കരകൌശല വിദഗ്ധർക്ക് പിന്തുണ നൽകുന്നതിനായി കേന്ദ്ര സർക്കാർ ആരംഭിച്ച PM വിശ്വകർമ്മ പദ്ധതി നാളെ 3 വർഷം പൂർത്തിയാക്കും. 2027-28 കാലയളവ് വരെ 13,000 കോടി രൂപ ചെലവിൽ നടപ്പാക്കുന്ന പദ്ധതിയിലൂടെ 18 പരമ്പരാഗത മേഖലകൾക്കാണ് സഹായം നൽകി വരുന്നത്. വിശദാംശങ്ങളിലേക്ക്.
3: കരകൌശല വസ്തുക്കളുടെ ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് പുറമെ ഉൽപ്പന്നങ്ങൾക്ക് ആഗോള വിപണി സാധ്യത ഉറപ്പുവരുത്താനും PM വിശ്വകർമ്മ പദ്ധതി ലക്ഷ്യമിടുന്നു. സ്റ്റൈപ്പൻഡോടുകൂടിയ നൈപുണ്യ വികസനം, 3 ലക്ഷം രൂപ വരെ വായ്പാ സഹായം, ഉപകരണങ്ങൾ വാങ്ങുന്നതിന് 15,000 രൂപ വരെ സാമ്പത്തിക സഹായം എന്നിവയും പദ്ധതിയിലൂടെ നൽകിവരുന്നു. 30 ലക്ഷത്തിലധികം ഗുണഭോക്താക്കളാണ് PM വിശ്വകർമ്മ പദ്ധതിയിൽ ഇതിനകം രജിസ്റ്റർ ചെയ്തത്. ഗുണഭോക്താക്കൾക്ക് PM വിശ്വകർമ്മ സർട്ടിഫിക്കറ്റും ID കാർഡും ഇതിന്റെ ഭാഗമായി നൽകുന്നുണ്ട്. മരപ്പണി, സ്വർണ്ണപ്പണി തുടങ്ങിയ 18 പരമ്പരാഗത തൊഴിൽ വിഭാഗങ്ങളിലുൾപ്പെട്ട 18 മുകളിൽ പ്രായമുള്ളവർക്ക് പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
1: ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനലിന്റെ കൊച്ചിയിലെ ഓഫീസിലടക്കം വ്യാപക പരിശോധനയുമായി പ്രത്യേക അന്വേഷണ സംഘം. ചാനൽ ന്യൂസ് റൂമിലുൾപ്പെടെ നടത്തിയ പരിശോധനയ്ക്കെതിരെ ശക്തമായ പ്രതിഷേധം ഉയരുകയാണ്. നിയമപരമായ അന്വേഷണത്തിന്റെ ഭാഗമായാണ് റെയ്ഡ് നടന്നതെന്ന് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. വാർത്താ പ്രക്ഷേപണം തടസ്സപ്പെടുത്തിയ പോലീസിന്റെ നടപടി പ്രതിഷേധാർഹമാണെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ പ്രതികരിച്ചു. ആഗോള വളർച്ചയ്ക്ക് കരുത്തുപകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. ഇന്ത്യയുടെ ശക്തമായ സാമ്പത്തിക അടിത്തറ, ഊർജ്ജസ്വലമായ സ്വകാര്യ മേഖല, വർദ്ധിച്ചുവരുന്ന സാങ്കേതിക ശേഷി എന്നിവ വളർച്ചയ്ക്ക് പിന്തുണയേകുമെന്നും IMF വ്യക്തമാക്കി. ലോകത്തിൽ ഏറ്റവും വേഗത്തിൽ വളരുന്ന പ്രധാന സമ്പദ് വ്യവസ്ഥ എന്നതിനൊപ്പം അന്താരാഷ്ട്ര സാമ്പത്തിക വികസനത്തിന് വലിയ തോതിൽ സംഭാവന നൽകുന്ന രാജ്യം കൂടിയാണ് ഇന്ത്യയെന്നും IMF ഡെപ്യൂട്ടി മാനേജിംഗ് ഡയറക്ടർ നൈജൽ ക്ലാർക്ക് പറഞ്ഞു. ഇന്ത്യയുമായുള്ള സ്വതന്ത്ര വ്യാപാര കരാർ നടപ്പാക്കുന്നതുമായി ബന്ധപ്പെട്ട് നിയമനിർമ്മാണം നടത്തി ന്യൂസിലൻഡ് പാർലമെന്റ്. ഇരു രാജ്യങ്ങൾക്കുമിടയിലെ വ്യാപാരം ശക്തിപ്പെടുത്തുന്നതിനും തീരുവകളിൽ സാരമായ കുറവ് വരുത്തുന്നതിനും ഇത് സഹായിക്കും. പ്രതിപക്ഷാംഗങ്ങളുടെ അടക്കം പിന്തുണയോടെയാണ് നിയമം പാസാക്കിയത്. കയറ്റുമതിക്കാർക്ക് ഇതിന്റെ പ്രയോജനം ഉടൻ ലഭിക്കുമെന്നും വ്യാപാര കരാർ ഈ വർഷം തന്നെ നടപ്പാക്കുമെന്നും ന്യൂസിലൻഡ് വാണിജ്യ മന്ത്രി ടോസ് മക്ലേ പറഞ്ഞു. എല്ലാ ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്കും ന്യൂസിലൻഡ് വിപണിയിൽ തീരുവാരഹിത പ്രവേശനം സ്വതന്ത്ര വ്യാപാര കരാറിലൂടെ സാധ്യമാകും. കേന്ദ്ര വിദേശകാര്യമന്ത്രി S. ജയശങ്കർ 2 ദിവസത്തെ ഔദ്യോഗിക സന്ദർശനത്തിനായി ഇന്ന് ഭൂട്ടാനിലെത്തും. ഭൂട്ടാൻ രാജാവ്, പ്രധാനമന്ത്രി, വിദേശകാര്യമന്ത്രി എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. രാജ്യത്ത് 15 വയസ്സിന് മുകളിൽ പ്രായമുള്ളവരുടെ തൊഴിൽ പങ്കാളിത്ത നിരക്ക് ഈ വർഷം ഓഗസ്റ്റിൽ 55.6% ഉയർന്നതായി സ്റ്റാറ്റിസ്റ്റിക്സ് മന്ത്രാലയം. മുൻമാസം ഇത് 55.4%. സ്ത്രീകളുടെ തൊഴിൽ പങ്കാളിത്ത നിരക്കിലും നേരിയ വർധനയുണ്ടായിട്ടുണ്ട്. മക്കയ്ക്ക് സമീപം ഹൂതി വിമതർ വിക്ഷേപിച്ച ഡ്രോൺ സൌദി വ്യോമ പ്രതിരോധ സേന വെടിവച്ചിട്ടു. 2017 ശേഷം മക്കയ്ക്ക് നേരെ ഹൂതികൾ നടത്തുന്ന രണ്ടാമത്തെ ആക്രമണ ശ്രമമാണിത്. അതേസമയം മക്കയെ ലക്ഷ്യം വെച്ചായിരുന്നില്ല ആക്രമണമെന്ന് ഹൂതികൾ വ്യക്തമാക്കി. ആശാ വർക്കർമാരുടെ പ്രതിമാസ ഇൻസെന്റീവ് 3,000 രൂപയിൽ നിന്ന് 6,000 രൂപയായി ഉയർത്തി ഡൽഹി സർക്കാർ. മുഖ്യമന്ത്രി രേഖാ ഗുപ്തയുടെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിൽ ചേർന്ന മന്ത്രിസഭാ യോഗത്തിലാണ് തീരുമാനം. ഇതിനു പുറമെ ഡൽഹിയിലെ കോളേജുകളിലും സർവകലാശാലകളിലും പഠിക്കുന്ന 10,000 വിദ്യാർത്ഥികൾക്കായി പുതിയ ഹോസ്റ്റലുകൾ നിർമ്മിക്കാനും മന്ത്രിസഭ തീരുമാനിച്ചു. സംസ്ഥാനത്ത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. എറണാകുളം, പത്തനംതിട്ട, ഇടുക്കി ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. തിരുവനന്തപുരം, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ തീരപ്രദേശങ്ങളിൽ ഇന്ന് വൈകിട്ട് 11:30 വരെ ഉയർന്ന തിരമാലകൾ ഉണ്ടാകാൻ സാധ്യതയുള്ളതിനാൽ തീരദേശവാസികൾ ജാഗ്രത പാലിക്കണം. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമിക്കോൺ ഇന്ത്യ 2026 ഉദ്ഘാടനം പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ നിർവഹിക്കും. യുപിഐ വഴിയുള്ള ഏത് തുകയുടെ വ്യക്തിഗത ഇടപാടുകൾക്കും ഒരുവിധ ചാർജും ഈടാക്കില്ലെന്ന് വ്യക്തമാക്കി കേന്ദ്ര സർക്കാർ. നിക്ഷേപ നടപടിക്രമങ്ങൾ ലളിതവൽക്കരിക്കുന്നതിന് സരൾ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭാ യോഗം. കേരളത്തിലെ വൈദ്യുതി പ്രതിസന്ധിക്ക് ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഓസോൺ പാളിയുടെ നിലനിൽപ്പ് മനുഷ്യരാശിക്കും കാലാവസ്ഥാ സുസ്ഥിരതയ്ക്കും അനിവാര്യമെന്ന് ലോക ഓസോൺ ദിനത്തിൽ കേന്ദ്ര സഹമന്ത്രി കീർത്തി വർധൻ സിംഗ്. ഒരു മാസം നീളുന്ന സ്വച്ഛതാ ഹി സേവാ ശുചീകരണ ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. ആഗോള വളർച്ചയ്ക്ക് കരുത്തു പകരാൻ ഇന്ത്യയ്ക്ക് ശേഷിയുണ്ടെന്ന് അന്താരാഷ്ട്ര നാണയനിധി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.
4: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 1:00.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: പട്ടാള കഥകൾ, രാജസ്നേഹം ഉണർത്തുന്ന അനുഭവ കഥകൾ.
1: ശ്രീനഗറിൽ ഞങ്ങളുടെ മുറിക്ക് തൊട്ടുവെളിയിൽ ഒരു ഹോട്ട് വാട്ടർ പ്ലാന്റ് ഉണ്ടായിരുന്നു. മഞ്ഞുകാലത്ത് ഞങ്ങളുടെയൊക്കെ ആശ്വാസ കേന്ദ്രമായിരുന്നു അത്. അഹമ്മദ് എന്നോ മറ്റോ പേരുള്ള ഏതാണ്ട് 45 വയസ്സുള്ള ഒരു കാശ്മീരിയായിരുന്നു അത് നിയന്ത്രിച്ചിരുന്നത്. അയാളുമായി ഞങ്ങൾ നല്ല കമ്പനിയുമായിരുന്നു. ഒരു ദിവസം മുറിയിലിരുന്ന് TV ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് മാച്ച് കാണുകയായിരുന്നു ഞങ്ങൾ. ക്രിക്കറ്റ് കാണാൻ അഹമ്മദും ഞങ്ങളോടൊപ്പം കൂടി. അന്ന് ജയിക്കാമായിരുന്ന കളി ഇന്ത്യ തോറ്റു. ആകെ വിഷമിച്ച ഞങ്ങൾക്ക് ഷോക്കായിരുന്നു അഹമ്മദിൻ്റെ സന്തോഷം. പാകിസ്ഥാൻ ജയിച്ചതിലുള്ള സന്തോഷം അവൻ എല്ലാ രീതിയിലും ഞങ്ങളോട് പ്രകടിപ്പിച്ചു. ഞങ്ങൾക്കെല്ലാം ദേഷ്യം വന്നെങ്കിലും കൂട്ടത്തിലുള്ള മേനോന് ഇതൊട്ടും സഹിക്കാനായില്ല. അവൻ എണീറ്റ് നിന്ന് അഹമ്മദിൻ്റെ മുഖത്ത് തന്നെ 2 പാസാക്കി. "നിങ്ങൾ വെളുത്തു തൊടുത്ത കാശ്മീരികളെ കണ്ടിട്ടില്ലേ?" അതുപോലെയായിരുന്നു അഹമ്മദും. മേനോൻ്റെ അടി താങ്ങാനുള്ള കഴിവ് അഹമ്മദിൻ്റെ കവിളുകൾക്കുണ്ടായില്ല. ഒറ്റ അടിയിൽ തന്നെ അയാളുടെ കവിളുകൾ പൊട്ടിപ്പോയി. എങ്ങും ചോരമയം. പ്രശ്നം ആകെ ഗുരുതരമായി. ഞങ്ങളുടെ പോലീസ് വന്നു, ബന്ധപ്പെട്ട ഓഫീസേഴ്സ് വന്നു. ആകെ ഗുലുമാലായി. പക്ഷെ എന്തുകൊണ്ടോ അടിയുണ്ടായതിൻ്റെ കാര്യമെന്തെന്ന് അറിഞ്ഞിട്ടാവണം കേസ് തേഞ്ഞു മാഞ്ഞുപോയി. അഹമ്മദിനെ അന്നു തന്നെ ഞങ്ങളുടെ സ്റ്റേഷനിൽ നിന്നും പുറത്താക്കി. പിന്നീടൊരിക്കലും അയാളെ ഞങ്ങൾ കണ്ടിട്ടില്ല. അന്ന് പക്ഷേ വേറൊരു കാര്യം ഞങ്ങൾക്ക് മനസ്സിലായി. കാശ്മീരിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ഇത്ര കണ്ട് നടക്കുന്നത് അവിടുത്തെ ജനങ്ങളുടെ പിന്തുണ കൊണ്ടാണ്. എന്നാണോ അവിടുത്തെ ആളുകൾ ഇന്ത്യക്കാരായി ജീവിക്കാൻ തുടങ്ങുന്നത്, അന്ന് മുതൽ കാശ്മീരും നമ്മുടെ കേരളം പോലെ ശാന്തസുന്ദരമായി തീരും. അതാണ് സത്യം. അതുമാത്രമാണ് യാഥാർത്ഥ്യം.
2: പട്ടാള കഥകൾ അവതരണം പ്രസന്നകുമാർ. തയ്യാറാക്കിയത് LR മധുജൻ. സാങ്കേതിക നിർവഹണം സച്ചിദാനന്ദൻ.

ഏത് വിധത്തിലുമുള്ള ശാരീരിക പ്രവർത്തനങ്ങളുടെയും വളരെ സ്വാഭാവികമായ മന്ദീഭവിക്കലിനെയാണ് വാർദ്ധക്യം എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. പക്വതയും പരിചയസമ്പന്നതയും അതിന്റെ ഉന്നതിയിലെത്തുന്ന ഈ ഘട്ടത്തെ രണ്ടാം ബാല്യം എന്നുകൂടി വിശേഷിപ്പിക്കാറുണ്ട്. ആയുർവേദം പറയുന്നത് വാർദ്ധക്യം എന്നാൽ ശരീരധാതുക്കൾ ക്ഷയിക്കുന്ന കാലഘട്ടമാണ് എന്നാണ്. അതുകൊണ്ട് തന്നെ ശരീരവും മനസ്സും പലതരത്തിലുള്ള സമ്മർദ്ദങ്ങൾ നേരിടാൻ സാധ്യതയുണ്ട്. സമൂഹത്തിന്റെ സ്നേഹപൂർണമായ ഇടപെടലുകളും സാന്ത്വന പരിചരണങ്ങളും ഏറ്റവും കൂടുതൽ ആവശ്യമായ കാലഘട്ടമാണ് ഇത്. വാർദ്ധക്യത്തിൽ എത്തി നിൽക്കുന്നവരുടെ പരിചരണവും സംരക്ഷണവും എല്ലാം ഉറപ്പുവരുത്തുന്ന ശാസ്ത്രശാഖയെ ജെറിയാട്രിക്സ് എന്നാണ് പറയുന്നത്. 1930 മാർ ജോറിൻ വാറൻ എന്ന ഡോക്ടറാണ് ഈ വൈദ്യശാസ്ത്രശാഖയ്ക്ക് തുടക്കം കുറിച്ചത്. 60 കഴിഞ്ഞ രോഗികളെ കിടത്തി ചികിത്സിക്കുന്നതിന്റെ ആവശ്യകതയെ ചോദ്യം ചെയ്തുകൊണ്ടായിരുന്നു വാറൻ ചികിത്സാപരമായ സമീപനങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാക്കിയത്. അതോടെ എന്നേക്കുമായി കിടപ്പിലായി എന്ന് കരുതിയിരുന്ന രോഗികളെ പലരെയും സ്വന്തം കാര്യങ്ങൾ സ്വയം ചെയ്യാൻ പ്രാപ്തരാക്കി വീട്ടിലേക്ക് അയക്കാൻ കഴിഞ്ഞു. ഈ അനുഭവത്തിൽ നിന്നാണ് ജെറിയാട്രിക്സ് പിറവിയെടുക്കുന്നത്. ആന്തരിക ശീലങ്ങളിലൂടെയും ദൈനംദിന ജീവിത രീതികളിലൂടെയും വാർദ്ധക്യത്തെ സ്വന്തം പരിധിയിൽ നിർത്താനും ആകുലതകളെ അതിജീവിക്കാനും കഴിയും. വാർദ്ധക്യം എന്നത് നിഷ്ക്രിയമായിരിക്കാനുള്ള സമയമല്ല, സർഗാത്മകമായിരിക്കാൻ കഴിഞ്ഞാൽ അത്രയും നല്ലത്. വാർദ്ധക്യത്തെ ഒരു സമൂഹം സൂക്ഷ്മവും ഗൗരവതരവുമായി പരിഗണിക്കുകയാണെങ്കിൽ അതിനർത്ഥം സമൂഹത്തിലെ ഒരു വലിയ പങ്കിനെ പരിഗണിക്കുന്നു എന്നാണ്. അതല്ല, ഏതെങ്കിലും ഒരു നാട് വാർദ്ധക്യത്തെ അവഗണിക്കുന്നുണ്ടെങ്കിൽ അതിനർത്ഥം അവിടെ ഉണ്ടാകാൻ സാധ്യതയുള്ള വികസനങ്ങളെ കാണാതെ പോകുന്നു എന്നതാണ്. അടങ്ങി ഒതുങ്ങി മിണ്ടാതിരിക്കാനുള്ളതല്ല വാർദ്ധക്യം. അവരുടെ കഴിവുകളെ, അനുഭവ സമ്പത്തിനെ, വൃദ്ധരിലെ യുവത്വത്തെ അംഗീകരിക്കാനും ഉപയോഗപ്പെടുത്താനും സമൂഹം തയ്യാറാവണം. വാർദ്ധക്യം എന്നത് അതിലെത്തിയ ഒരാളെ സംബന്ധിച്ച് വർത്തമാനകാല യാഥാർത്ഥ്യമാണ്. അതിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കാതിരിക്കുക. അതിനെ ഒരു ധീര പുഞ്ചിരിയോടെ സ്വാഗതം ചെയ്യുക. മുൻവിധികളില്ലാതെ ആത്മവിശ്വാസത്തോടെ യാഥാർത്ഥ്യങ്ങളെ സ്വീകരിക്കുക. ഇന്ന് എന്നതിനെ അതിന്റെ സമ്പൂർണതയിൽ അനുഭവിക്കാൻ തയ്യാറാവുക എന്നിവയാണ് വാർദ്ധക്യത്തിൽ ഏറ്റവും പ്രധാനം. ഒരാളുടെ പ്രായം അയാൾ ജീവിതത്തിൽ പിന്നിട്ട വർഷങ്ങൾ കൊണ്ടല്ല അളക്കേണ്ടത്, പകരം അയാളുടെ ജീവിത സമീപനത്തിലെ പ്രസന്നതയുടെ അളവുകൊണ്ടും അത് നൽകിയ ആത്മവിശ്വാസത്തിലൂടെ നേടിയ പ്രവർത്തനക്ഷമത

0: കൊണ്ടും ചുറുചുറുക്കും കൊണ്ടാണ്. അങ്ങനെ കണക്കാക്കിയാൽ ചിലപ്പോൾ എത്രയോ 40-കാർ വയസ്സന്മാരും എത്രയോ 80-കാർ യുവാക്കളുമാണ്. സ്വന്തം മരണം എന്ന യാഥാർത്ഥ്യത്തോട് ഒത്തുതീർപ്പിലെത്താനുള്ള ശ്രമമാണ് വാർദ്ധക്യം നേരിടുന്ന ഒരു പ്രധാന പ്രതിസന്ധി. സർഗാത്മകതയും ക്രിയാത്മകതയും ഒരു പരിധിവരെ ഈ പ്രതിസന്ധിയെ മറികടന്നുകൊള്ളും. മരണം പോലെ വാർദ്ധക്യം ഭയക്കുകയോ ഉത്കണ്ഠപ്പെടുകയോ ചെയ്യുന്നത് രോഗാതുരതകളെയാണ്. അതുകൊണ്ട് തന്നെ അത്രയേറെ ശ്രദ്ധയോടെ കാര്യങ്ങളെ മുന്നോട്ടു കൊണ്ടുപോകേണ്ടതുണ്ട്. ദിനദൈനേന ജീവിതം അയായാന്യേന മരണം എന്ന് കാവ്യം. പോകുവാനുള്ള സമയമായി, സകലതും മാഞ്ഞു പോകുവാനുള്ള നേരമായി, മഞ്ഞമായും ചുവപ്പുമീ പച്ചയും മാഞ്ഞു പോകും, ശേഷിപ്പതെന്ത് കറുപ്പോ, കറുപ്പെന്നറിയുവാനുള്ള ബോധവും മാഞ്ഞു പോവും, ഇല്ലയെന്ന പൂർണ്ണത മാത്രം ജ്വലിച്ചു നിൽക്കും അപരബോധങ്ങളിൽ.
1: വയോജന പരിപാടി അവതരണം ഗായത്രി ദേവി, തയ്യാറാക്കിയത് LR മധുജൻ, സാങ്കേതിക നിർവഹണം അബി സ്റ്റീഫൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ. സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 2 മണി.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം. കഥാപ്രസംഗം. പ്രമുഖ കാതികരുടെ കഥാപ്രസംഗം കേൾക്കാം.
1: ശ്രോതാക്കൾ ഇന്ന് കേൾക്കാൻ പോകുന്നത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ രണ്ടാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി സാംബശിവൻ.
2: വീട് വിട്ടു പോകാൻ ഞാൻ തീരുമാനിച്ചു. അവൾ ഒറ്റയ്ക്ക് കുറച്ചുനാൾ കഴിയട്ടെ.

ഞങ്ങളുടെ ബന്ധം ഈ പതനത്തിലെത്തി നിൽക്കുമ്പോഴാണ് ആ മനുഷ്യൻ ആദ്യം ഞങ്ങളുടെ വീട്ടിൽ വരുന്നത്. ഏത് മനുഷ്യൻ? പ്രശസ്തനായ കലാകാരൻ, ആ വയലിനിസ്റ്റ് മിസ്റ്റർ ത്രുക്കാഷോവിസ്കി. ഒരു പ്രഭാതത്തിലാണ് അയാൾ വീട്ടിൽ വന്നത്. ഞാൻ അയാളെ സ്വീകരിച്ചിരുത്തി. ആദ്യ കാഴ്ചയിൽ തന്നെ എനിക്ക് അയാളെ ഇഷ്ടമായില്ല. എങ്കിലും കുറെ നേരം ഞങ്ങൾ സംസാരിച്ചിരുന്നു. യാതൊരു ആത്മാർത്ഥ്യമില്ലാത്ത സംഭാഷണം. സംഗീതത്തെ പറ്റിയായിരുന്നു ഞങ്ങൾ കൂടുതൽ സംസാരിച്ചത്. ഒരു സംഗീതപ്രിയനാണ് ഞാനെന്നുള്ളത് സത്യമാണ്. പക്ഷേ മുമ്പൊരിക്കൽ ഞാൻ വയലിൻ പഠിക്കാൻ ആഗ്രഹിച്ചതും ഇടയ്ക്ക് വെച്ചാണ് നിർത്തിയതൊക്കെ അയാളോട് പറഞ്ഞു. അയാൾ പറയുന്നു, സാർ അങ്ങനെ നിർത്താൻ ഉപേക്ഷിക്കാൻ പാടില്ലായിരുന്നു. ശ്രമം തുടർന്നിരുന്നെങ്കിൽ നിശ്ചയമായിട്ടും അങ്ങ് അറിയപ്പെടുന്നൊരു വയലിനിസ്റ്റ് ആകുമായിരുന്നു. ഓ എന്തിന്, ഞാനതങ്ങ് കളഞ്ഞു. പക്ഷെ എന്റെ മിസ്സസ് ഇപ്പോഴും ഭംഗിയായിട്ട് വയലും വായിക്കും. ഓഹോ, അത് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഞാൻ അവളെ വിളിക്കാം, പരിചയപ്പെടുത്താം. കണ്ടോ, വളരെ യാദൃച്ഛികമായിട്ടാണ്. ഒരു കാര്യവുമില്ലാതെയാണ് ഞാൻ അയാൾക്ക് പരിചയപ്പെടുത്തി കൊടുത്തത്. ഒരുതരം ബൂർഷ്വാ പൊങ്ങച്ചോ എന്ന് പറയാം, അത്ര തന്നെ. എന്റെ ഭാര്യ വന്നു. ഇതാ മിസ്റ്റർ ത്രുക്കാഷോവ്സ്കി. നീ അറിയോ അദ്ദേഹത്തെ? പ്രശസ്തനായ വയലിനിസ്റ്റ്. അവർ പരസ്പരം ഹസ്തദാനം ചെയ്തു. ലെറ്റ് മീറ്റ് യു. ഒരു നിമിഷം അവർ മുഖത്തോട് മുഖം നോക്കിയിരുന്നു.

മിസ്റ്റർ ട്രുക്കാഷോവിസ്കി, നിങ്ങൾ സൗകര്യം പോലെ താമസിയാതെ തന്നെ ഒരു ദിവസം നിങ്ങളുടെ ആ സംഗീതോപകരണമായിട്ട് ഇവിടെ നിന്ന് വരണം. എന്തിന്? അനുഗ്രഹീതമായ നിങ്ങളുടെ കലാപാഠവും എന്റെ ഭാര്യയ്ക്ക് കൂടി ഒന്ന് പകർന്നു കൊടുക്കാൻ സന്മനസ്സുണ്ടായാൽ ഞാൻ എന്നും നന്ദിയുള്ളവനായിരിക്കും. വരാം സാർ, വരാം. ഞാൻ വയലിനുമായിട്ട് വരാം. ക്ഷണിക്കാത്ത താമസമായാൽ സാർ സന്നദ്ധനായിരിക്കുന്നു. ഞാൻ അവളുടെ മുഖത്ത് നോക്കി. അവൾ അത്ഭുതപ്പെട്ട് എന്നെ നോക്കുന്നു. കൊടുന്നതിനെ അവൾ പറഞ്ഞു, അയ്യോ വേണ്ട, ഇത്രയും വലിയൊരു കലാകാരന്റെ മുമ്പിൽ പോയിരുന്നു വായന പഠിക്കാനൊന്നും എന്നെ കൊണ്ട് കഴിയില്ല. ഏ സാരമില്ലെന്നേ, നിനക്ക് അറിയാൻ പാടില്ലാത്തൊക്കെ അദ്ദേഹം പറഞ്ഞുതരും. മിസ്റ്റർ ത്രുക്കോ, നിങ്ങൾ വയലിനുമായിട്ട് വരൂ. പറഞ്ഞ ദിവസം തന്നെ അയാൾ വന്നെത്തിയിരിക്കുന്നു. പിന്നെ എല്ലാ ദിവസവും വൈകിട്ട് എന്റെ വീട്ടിൽ സംഗീത പാഠമല്ലേ.

സംഗീതത്തിൽ ഞാൻ എത്രമാത്രം ആകൃഷ്ടനാണോ അത്രമാത്രം എന്റെ ഉള്ളിൽ ദുസ്സംശയങ്ങൾ നിലനിർത്തി തുടങ്ങിയിരിക്കുന്നു. അവൾക്കാണെങ്കിൽ സംഗീതത്തിൽ അമിതമായ ആസക്തി, അങ്ങനെയാണ് അഭിനയം. ഉള്ളു കണ്ടുപിടിക്കാൻ കഴിയുന്നില്ല. അവിടെ ഉള്ളിന്റെ ഉള്ളിൽ എന്തെല്ലാം നിഗൂഢതകൾ പതിയിരിക്കുന്നു എന്നുള്ള അന്വേഷണമാണ് എന്റെ മനസ്സിന്റെ ഇപ്പോഴത്തെ സുപ്രധാനമായ ജോലി. അവിടെ ഞാൻ ബുദ്ധിശൂന്യനായ ഒരു ഭർത്താവായി മാറിക്കൊണ്ടിരിക്കുന്നു എന്ന് ഞാൻ അറിഞ്ഞില്ല. എന്നെ ഞാൻ എങ്ങനെ നിയന്ത്രിക്കും? ആദ്യ നിമിഷം മുതൽ തന്നെ അവരുടെ കണ്ണുകൾ ഇടയുന്നുണ്ടായിരുന്നു. അവർ രണ്ടുപേരുടെയും നിലയും സമൂഹത്തിലുള്ള സ്ഥാനവും മറന്ന് ആ ഇണകൾ സംസാരിക്കുന്നുണ്ടായിരുന്നു. സഭ്യതരമായി തന്നെ സംസാരിക്കുന്നുണ്ടായിരുന്നു. ഞാൻ വരട്ടെ, നിശ്ചയമായും വരൂ, ഞാൻ ഒരുക്കമാണ്. കണ്ണുകൾക്ക് ഇത്ര വാചാലമാകാൻ കഴിയുമോ? ഞാൻ അത്ഭുതസ്തബ്ധനായിരുന്നു പോയി.

0: ഈ പശ്ചാത്തലത്തിൽ എനിക്കെങ്ങനെ വീട് വിട്ടു പോകാനാവും? എനിക്കെന്റെ ജോലിയിൽ എങ്ങനെ വ്യാപൃതനാകാനാവും? പക്ഷേ ജോലി ഉപേക്ഷിക്കാൻ കഴിയുമോ? അന്നൊരു ദിവസം എക്സിബിഷന്റെ ഡ്യൂട്ടി കഴിഞ്ഞ് ഞാൻ വന്നപ്പോൾ കുറെ താമസിച്ചിരുന്നു. രണ്ടാളും സംഗീത പാഠത്തിൽ മുഴുകിയിരിക്കുകയാണ്, എനിക്ക് മനസ്സിലായി. ഞാൻ ചെന്ന് ബെല്ലമർത്തി. അവൾ വന്ന് വാതിൽ തുറന്നു. ആ, അങ്ങ് വന്ന് എത്ര കാര്യമായി. അവൾ പറയുന്നു, അടുത്ത ഞായറാഴ്ച അതിഥികളൊക്കെ വരുമ്പോ എന്താണ് പാടേണ്ടത് എന്ന് ഞങ്ങൾ തീരുമാനിച്ചില്ല. അങ്ങയുടെ അഭിപ്രായം കൂടി അറിയാമല്ലോ.
1: ഞങ്ങൾ തീരുമാനിച്ചില്ല.
0: അവിടെ ആ ഞങ്ങൾ പ്രയോഗം സുഹൃത്തെ എനിക്ക് തീരെ രസിച്ചില്ല. മിസ്റ്റർ തൃക്കാശ ഹൗസ് എഴുന്നേറ്റ് വന്നു എന്നെ കൈപിടിച്ചമർത്തി. സാർ, ഞാൻ ഒന്ന് രണ്ട് സംഗീത പാഠം കൊണ്ടുവന്നിട്ടുണ്ട് ഞായറാഴ്ച പാടാൻ വേണ്ടി. അതിൽ ഏത് വേണമെന്ന് ഇനിയും ഞങ്ങൾ തീരുമാനിച്ചില്ല.
1: വീണ്ടും അവന്റെ ഞങ്ങൾ.
0: ഞാനൊന്നും പറഞ്ഞില്ല, നിശബ്ദത പാലിച്ച് അങ്ങനെ നിന്നു. അവസാനം സംഗീത പാഠം കഴിഞ്ഞു. മര്യാദയായി ഞാൻ അയാൾക്ക് യാത്ര പറഞ്ഞു. അയാൾ പോയി. അന്ന് ഞാൻ കുട്ടികളുമൊത്ത് നത്താഴം ഉണ്ണുമ്പോൾ അവൾ ചോദിച്ചു, ഡിസ്ട്രിക്ട് മീറ്റിംഗിന് പോകുമ്പോൾ യാത്രയ്ക്ക് എന്തൊക്കെയാണ് ഒരുക്കി വയ്ക്കേണ്ടത്? നിങ്ങളോടാണ് ചോദിച്ചത്, എന്താ മിണ്ടാത്തത്? ഞാൻ മിണ്ടിയില്ല. എന്റെ മനസ്സിൽ അവളുടെ മാനസിക വ്യാപാരത്തിന്റെ അപഗ്രഥം നടക്കുകയല്ലേ. അവൾ എന്റെ യാത്രയ്ക്ക് എന്തൊക്കെ ഒരുക്കി വെക്കണമെന്ന് ചോദിക്കുന്നു, എന്നെ പ്രീണിപ്പിക്കാനല്ലേ. കുറ്റബോധം നിറഞ്ഞ അവളുടെ മനസ്സ് വീശിയെറിഞ്ഞൊരു വലയല്ലേ പരിചര്യാനിരതമായ ആ അഭിനയ സമീപനം. എന്താ ഒന്നും മിണ്ടാത്തത്? ഞാനൊന്നും മിണ്ടിയില്ല. എഴുന്നേറ്റ് നടന്നു. എന്നെ വായന മുറിപ്പോയി. കട്ടിലിൽ ചാഞ്ഞു. അവൾ അങ്ങോട്ട് വന്നില്ല. ഞാൻ ദേഷ്യം പിടിച്ചങ്ങനെ കിടന്നു. അല്പം കഴിഞ്ഞപ്പോ അവിടെ കാലടി ശബ്ദം അടുത്തടുത്ത് വരുന്നു. എന്നെ അനുനയിപ്പിക്കാൻ അവൾ കരുതിക്കൂട്ടി അടുത്തു വരികയാണ്.

0: വിലാസലാസ്യങ്ങളോട് അവൾ എന്നെ സമീപിച്ചു. ചോദിക്കുന്നു, അങ്ങക്ക് എന്താ സുഖമില്ലേ? കടകടി പറഞ്ഞു. ഞാൻ അവളെ ആട്ടിപ്പുറത്താക്കി. കടകടി പറഞ്ഞു. അവൾ പിടഞ്ഞെണീറ്റു. ഞാൻ പേപ്പർ വെയിറ്റ് കയ്യിലെടുത്തു. അവൾ എഴുന്നേറ്റ് മാറി. ഞാൻ തറയിൽ ആഞ്ഞെറിഞ്ഞു. അവൾ ഭയന്നു പോയി. അവൾ പുറത്തു പോയി. ഞാൻ വാതിലടച്ച് കുറ്റിയിട്ടു. വീണ്ടും വന്ന് കാട്ടിൽ കടന്നു. പിന്നെയും എഴുന്നേറ്റു. മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു അരമണിക്കൂർ. എന്ത് ചെയ്യണം? എങ്ങോട്ട് പോകണം? ഞാൻ ചെയ്തത് പോരാ എന്ന് തോന്നി. കഥകൾ തുറന്നു നിന്ന് അവളെ പിടിച്ച് ഇനിയും അവളെ ആക്രമിച്ചാലും. എന്റെ ഉള്ളിൽ ദേഷ്യം ആളിപ്പടർന്നു. പക്ഷേ കുറെ കഴിഞ്ഞപ്പോൾ അത് താനെ കെട്ടടങ്ങി. വാതിൽ ആരോ മുട്ടുന്നു. സാർ, സാർ.
1: വേലക്കാരിയാണ്
0: സാർ. കൊച്ചമ്മ സുഖമല്ലാ കിടക്കും സാർ. എന്തൊക്കെ പിച്ചും പേയും പറയുന്നു. അപസ്മാരമാണെന്ന് തോന്നുന്നു. സാർ, സാർ വരൂ സാർ. ഞാൻ മെല്ലെ വാതിൽ തുറന്നു. അവളെ കിടക്കരികിലെത്തി. അവൾ എന്നെ കണ്ടു. എന്റെ മുഖത്ത് നോക്കി പൊട്ടിക്കരഞ്ഞു. ഞാൻ അവളുടെ അരികിലിരുന്നു. കടഞ്ഞെടുത്ത മാതിരിയുള്ള അവളുടെ കരം ഗ്രഹിച്ചു. കണ്ണീർ തുടച്ചു. അളകങ്ങൾ മാടിയൊതുക്കി. അവളെ തലോടി തഴുകി സാന്ത്വനപ്പെടുത്തി. ഞാൻ അവളെ എന്റെ മാറോട് ചേർത്ത് തഴുകി. ഞാൻ അവളുടെ കാതിൽ മന്ത്രിച്ചു. എന്റെ പൊന്നുമോളല്ലേ, ഞാൻ ദേഷ്യപ്പെട്ടത് മറന്നു കളയും. അവൾ കരയും, പൊട്ടിച്ചിരിക്കും, പിന്നെയും തേങ്ങിക്കരയും. ശരിക്കും ഹിസ്റ്റീരിയ തന്നെ. നേരം രണ്ടാം യാമം കഴിയുവോളം ആ രോഗത്തിന് പിടിയുന്നവളും അവൾക്ക് മോചനം ലഭിച്ചില്ല. വെളുപ്പാങ്കാലമായപ്പോൾ അവൾക്ക് അസുഖം കുറഞ്ഞു കുറഞ്ഞു വന്നു. എനിക്ക് ആശ്വാസമായി. ഞങ്ങൾ പരസ്പരം ഇണങ്ങി. മാനസികമായി മാത്രമല്ല ശാരീരികമായും.

എന്റെ സുഹൃത്തുക്കളെയെല്ലാം ഞാൻ ക്ഷണിച്ച ദിവസം ആ ഞായറാഴ്ച എത്തി. എന്റെ ഭാര്യയുടെ കലാപാഠവും പ്രകടിപ്പിക്കാൻ എന്റെ കലാപ്രേമികളായ സുഹൃത്തുക്കളെല്ലാം ക്ഷണിച്ച ദിവസം സംഗീത സായാഹ്നത്തിലേക്ക് ക്ഷണിക്കപ്പെട്ട സുഹൃത്തുക്കളെല്ലാം വന്നു ചേർന്നിരിക്കുന്നു. അവസാനം അനുഗ്രഹീതനായ ആ കലാകാരനും മിസ്റ്റർ ത്രികാഷോവ്സ്കി വന്നെത്തി. അതിഥികളെല്ലാവരും അയാളെ ശ്രദ്ധിച്ചു. അയാളുടെ ഒരു വേഷവിധാനം, വൈരക്കുടുക്കളും മറ്റും ധരിച്ചുള്ള വരവ് വളരെ താണതരം അഭിരുചി വിളിച്ചറിയിക്കുന്നതായിട്ട് എനിക്ക് തോന്നി. പക്ഷേ അയാൾ വളരെ സ്വാഭാവികമായിട്ട് പെരുമാറി. എല്ലാം തനിക്ക് വളരെ നിസ്സാരമെന്ന സ്റ്റൈലിൽ. മ്യൂസിക് കോൺസെർട്ട് ആരംഭിക്കുന്നതിന് മുമ്പ് ഒരു ഡിന്നർ ഉണ്ടായിരുന്നു. അതിഥികളെല്ലാം ഭക്ഷണത്തിന്റെ രസത്തിൽ മുഴുകിക്കഴിയുമ്പോൾ ഞാൻ അവർ തമ്മിലുള്ള പെരുമാറ്റം ശ്രദ്ധിക്കുകയായിരുന്നു. അവരുടെ ചലനങ്ങളും പരസ്പര വീക്ഷണങ്ങളും. ഡിന്നർ കഴിഞ്ഞു. അതിഥികൾ മ്യൂസിക് ഹാളിൽ ആസനസ്ഥരായി. മുഖ്യ അതിഥികളോടൊപ്പം ഞാൻ മുൻസീറ്റിലിരുന്നു. അവർ സ്റ്റേജിലെത്തി. ആദ്യം അയാളാണ് സ്റ്റേജിൽ കയറിയത്, രണ്ടാമത് അവൾ. അവൾ സ്റ്റേജിൽ കയറുന്ന നേരത്ത് എന്റെ അരികിൽ വന്ന് അനുവാദം ചോദിക്കുന്ന മാതിരി നിന്നു. അതിഥികൾ നിന്റെ സെനാറ്റ കേൾക്കാൻ കാത്തിരിക്കുന്ന കണ്ടില്ലേ, സമയം കളയുന്ന കയറി തുടങ്ങിക്കോളൂ. ഞാൻ അവൾക്ക് അനുവാദം നൽകി മറ്റുള്ളവർ കേൾക്കാൻ വേണ്ടി. പുറംപൂച്ചിനുള്ള അനുവാദം അഭ്യർത്ഥനയും സമ്മതം നൽകും. വേദിയിൽ അവർ രണ്ടാളും അടുത്തടുത്ത് നിന്നു. അയാളുടെ ഓരോ ചലനവും ഞാൻ സുസൂക്ഷ്മം പരീക്ഷിക്കുകയാണ്. അയാൾ വയലിൻ എടുത്തതും അതിന് കവർ നീക്കിയതും ആ കവർ അയാളുടെ ഒരു ആരാധിക തുന്നിക്കൊടുത്തതാണ് പോലും. എന്റെ ഭാര്യ അപ്പോൾ വളരെ അഭിനയിക്കുന്ന നിസ്സംഗതയോടെ പിയാനോയുടെ സമീപം നിൽക്കുന്നുണ്ടായിരുന്നു. വയലിനും പിയാനോയും ശബ്ദിച്ചു. അവർ പരസ്പരം കടാക്ഷിച്ചു, പുഞ്ചിരി തൂകി, ഓഡിയൻസിന് നേർക്ക് നോക്കി. അവർ തമ്മിൽ എന്തോ പറഞ്ഞു. എന്നിട്ട് ആരംഭിച്ചു. അയാളുടെ മുഖം ഗംഭീരമായി, ഗൗരവതരമായി.

സദസ്സയുടെ കരഘോഷമുയർന്നു, നീണ്ടുനിന്ന കരഘോഷം. അതിഥികളുടെ ആത്മാർത്ഥമായ അഭിനന്ദനങ്ങൾ, ആശീർവാദങ്ങൾ. എന്റെ ഭാര്യയെ പ്രശംസിച്ചു പറഞ്ഞവർ പലരും വാക്കുകൾ കിട്ടാതെ കൈപിടിച്ചു കുലുക്കി. അവിടെ സർഗശക്തികളെ വളർത്തിവിടാൻ സാഹചര്യമൊരുക്കിയ സാംസ്കാരിക നായകനാണ് പോലും ഞാൻ. വയലിൻ വായിക്കാൻ അവൾക്ക് അവസരം നൽകിയതും പ്രശസ്തനായ ഒരു കലാകാരന്റെ ശിക്ഷണം അവൾക്ക് ലഭ്യമാക്കിയതും നന്നായി എന്നെനിക്കും തോന്നി. അന്ന് രാത്രി അത്താഴം വരുന്ന് കഴിഞ്ഞ് യാത്ര പറയുമ്പോൾ ആ കലാകാരൻ എന്നോട് പറയുന്നു, സാർ, അങ്ങ് ആവശ്യപ്പെടുമ്പോഴെല്ലാം എന്റെ സേവനം അങ്ങക്ക് ലഭിക്കും. വളരെ സന്തോഷം, എനിക്ക് സമാധാനമായി. ഞാൻ ആവശ്യപ്പെടുമ്പോഴല്ലേ ഉള്ളൂ അദ്ദേഹത്തിന്റെ സേവനം. അടുത്ത ദിവസം രാവിലെ ഞാനും വീട് വിട്ടു ഡിസ്ട്രിക്ട് മീറ്റിംഗിന് വേണ്ടി. ഒരാഴ്ച കഴിഞ്ഞു, ഞാനൊരു ലോഡ്ജിലാണ് താമസം. ഒരു ദിവസം ഓഫീസ് വിട്ട് ലോഡ്ജിൽ തിരിച്ചെത്തിയപ്പോൾ അത് അവിടെ കത്തു വന്ന് കിടക്കുന്നു. മിസ്റ്റർ ത്രുക്കോ വീട്ടിൽ വന്നിരുന്നു, നല്ലൊരു സംഗീത ഭാഗം കൊണ്ടുവന്നു, അത് എന്നെ പഠിപ്പിച്ചിട്ടാണ് പോയത്. ഓഹോ, ആ കത്തിന്റെ സ്വരം നിരുപദ്രവമായിട്ട് എനിക്ക് തോന്നി. പക്ഷേ വീണ്ടും വീണ്ടും വായിച്ചപ്പോൾ അത് അസ്വാഭാവികമായിട്ട് തോന്നി. ഞാൻ ക്ഷണിക്കാതെ അയാൾ അവിടെ വരിക, അതും അസ്വാഭാവികമായിട്ട് തോന്നി, അനാവശ്യമായി തോന്നി, മര്യാദകളുടെ സീമകളെ ലംഘിച്ചിരിക്കുന്നത് തോന്നി. ഒരുപക്ഷെ അവൾ ക്ഷണിച്ചിരിക്കും, ഞാനില്ലാത്ത സമയത്തുള്ള ട്യൂഷന് കൂടുതൽ ആസ്വാദ്യത കണ്ടേക്കും. ഛേ, ഭ്രാന്ത് പിടിച്ച ദുസ്സംശയങ്ങൾ. ദുസ്സംശയം ഒരു ഹിംസ ജന്തുവാണ്, അത് അതിന്റെ കൂട്ടിൽ കിടന്ന് മുരളാനും കുതിച്ചു ചാടാനും തുടങ്ങിയിരിക്കുന്നു. എത്ര ഭയാനകമായ ഒരു ഫീലിംഗ് ആണ് ഈ ദുസ്സംശയം എന്ന് നോക്കണം. ഞാൻ എന്റെ കിടക്കയിൽ പോയി വീണു. അവളുടെ കത്ത് എന്നെ മാറിലങ്ങനെ കിടന്നു. ഒന്നും ഉണ്ടായിട്ടല്ല, എന്നിട്ടും ഞാൻ എന്തൊക്കെയാണ് ചിന്തിക്കുന്നത്. എങ്കിലും ഒന്നും ഉണ്ടായിട്ടില്ല എന്ന് കരുതണ്ട. അന്ന് മ്യൂസിക് കോൺസെർട്ടിന്റെ അന്ന് അതിഥികൾ പൊയ്ക്കഴിഞ്ഞതിൽ പിന്നെ അത്താഴ വിരുന്ന് വേളയിൽ അയാൾ അവിടെ ഗ്ലാസിൽ വെള്ളമൊഴിച്ചു കൊടുത്തുകൊണ്ട് നോക്കിയ അർത്ഥഗർഭമായ നോട്ടം, രണ്ടുപേരുടെയും മന്ദസ്മിതം, ഹോ, ആലോചിച്ചിട്ട് ഒരെത്തും പിടിയും കിട്ടുന്നില്ല. അല്ല, അവളെന്തിന് കുറ്റം? ഞാൻ വെറുതെ കുറ്റം പറയണം?

എനിക്ക് ലോഡ്ജിൽ ഇരിപ്പുറയ്ക്കുന്നില്ല, എനിക്ക് ഉടനെ വീട്ടിലെത്തണം. അതും അപ്രതീക്ഷിതമായ സമയത്ത്. ആ സമയത്ത് കടന്നു ചെല്ലണം. ഞാൻ വണ്ടി പിടിച്ചു റെയിൽവേ സ്റ്റേഷനിലേക്ക്. ആ സമയത്ത് വീട്ടിൽ ചെന്ന് കയറാൻ പാകത്തിലാണ് എന്റെ പുറപ്പാട്. പക്ഷേ എന്റെ കണക്കൂട്ടലിൽ ഒരു ചെറിയ പാളിച്ച പറ്റി. റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള യാത്രയിൽ കുതിരവണ്ടിക്കൊരു റിപ്പയർ വേണ്ടി വന്നു. വണ്ടിയുടെ എല്ലാ റിപ്പയറിങ്ങും കഴിഞ്ഞ് യാത്ര തുടരുമ്പോൾ നേരം വരവര വെളുക്കുന്നു. ആ സമയത്തെ യാത്ര സത്യം പറഞ്ഞാൽ എനിക്ക് വളരെ സുഖപ്രദമായിട്ട് തോന്നി. കിഴക്ക് ചന്ദ്രക്കല തെളിഞ്ഞു നിൽക്കുന്നു.

0: സ്റ്റേഷനിലെത്തിയപ്പോൾ ഞാൻ യാത്ര ചെയ്യാൻ ഉദ്ദേശിച്ച വണ്ടി പോയി കഴിഞ്ഞിരിക്കുന്നു. ഇനി വൈകിട്ടേ ഉള്ളൂ വണ്ടി, വളരെ നല്ലത്. ഒരു ദിവസം താമസിച്ചാണെങ്കിലും ഞാൻ ഉദ്ദേശിച്ച ആ സമയത്ത് വീട്ടിലെത്താമല്ലോ. ഗേറ്റിലിറങ്ങിയപ്പോൾ ഡൈനിങ് റൂമിൽ വെളിച്ചം തോന്നി. ഞാൻ സിറ്റ് ഔട്ടിൽ കടന്നു. വാച്ച്മാൻ പടഞ്ഞണീറ്റു, എനിക്ക് സല്യൂട്ട് തന്നു. ആരാടോ അകത്ത്?
1: ആ വയലിൻകാരൻ.
0: എന്റെ വയറ്റിൽ തീ ആളിക്കത്തി. ഞാൻ എന്റെ പഠനമുറിയിലേക്ക് മാറി. എനിക്ക് കരച്ചിലടക്കാൻ കഴിഞ്ഞില്ല. കുട്ടികളെല്ലാം വായന കഴിഞ്ഞ് സുഖമായി ഉറങ്ങുന്നു. വീട്ടിലെല്ലാവരും ഉറക്കം. അർദ്ധരാത്രി കഴിഞ്ഞിരിക്കുന്നു. ഞാനില്ലാത്ത രാത്രിയിൽ അവൾക്ക് ദാഹം തീർക്കാൻ തക്ക ഇണയെ ക്ഷണിച്ചു വരുത്തി സൽക്കരിക്കുന്നു. ഞാൻ വാച്ച്മാനെ വിളിച്ചു, ട്രെയിൻ ടിക്കറ്റ് എടുത്തു കൊടുത്തു. ഞാൻ മറന്നിട്ട് പോയ യാത്രാ ബാഗ് സ്റ്റേഷനിൽ പോയി വാങ്ങിച്ചുകൊണ്ടുപോകാൻ അയാളെ പറഞ്ഞു വിട്ടു. അകത്ത് പ്ലേറ്റുകളും സ്പൂണുകളും തമ്മിൽ തട്ടുന്ന ശബ്ദം, ഇടയ്ക്ക് രണ്ടുപേരുടെയും അടക്കിയ ചിരി, രണ്ടുപേരും കൂടി ഏകാന്തമായ രാത്രിയിൽ എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും ഒഴിഞ്ഞ് സുഖമായി അങ്ങനെ വിലസുന്നു. എനിക്ക് കരച്ചു നിയന്ത്രിക്കും.

0: ഞാൻ എഴുന്നേറ്റു, എന്റെ പ്രൈവറ്റ് മുറിയിൽ കടന്നു, ലൈറ്റ് തെളിച്ചു. ഞാൻ ഹണ്ടിങ്ങിന് ഉപയോഗിക്കുന്ന ആ തോക്ക് ഭിത്തി അങ്ങനെ തൂങ്ങിക്കിടക്കുന്നു. വളഞ്ഞ കവറിട്ട ഗഢാര ഭിത്തിയിൽ ആണിയിൽ തൂക്കിയിട്ടിരിക്കുന്നു. ഞാൻ പൊടുന്നിനെ അതെടുത്ത് കവർ നീക്കി. അത് ദംഷ്ട കാട്ടി ചിരിക്കുന്ന പോലെ ഞാനത് പുറകിൽ മറച്ചു പിടിച്ചുകൊണ്ട് പുറത്തിറങ്ങി. പെട്ടെന്നാണ് അവർ ഇരിക്കുന്ന മുറിയിൽ കടന്നു ചെന്നത്. അവൻ പിയാനോയുടെ അരികിൽ ഇരിക്കുകയായിരുന്നു. അവൾ തൊട്ടുരുമ്മി നിൽക്കുന്നു. എന്നെ കണ്ട് അവൾ വിളറി, ദേശം പുറകോട്ട് മാറി. ഞാൻ അവന്റെ നിലക്ക് പാഞ്ഞടുത്തു. അവൻ കുതിച്ചു ചാടി പിയാനോയുടെ മറുവശത്ത് വീണു. ഞാൻ അവനെ പിന്തുടർന്നപ്പോഴേക്ക് എന്റെ കാലിൽ ചങ്ങല വീണിരിക്കുന്നു. അവൾ എന്റെ കാലിൽ കെട്ടിവീണ് കേണപേക്ഷിക്കുന്നു. അരുത്, അയ്യോ, ഒന്നും ചെയ്യരുത്. എന്റെ മുഖം പൈശാചികമായി. ഇതിനിടെ അവൻ മുറിവിട്ട് പൊയ്ക്കഴിഞ്ഞിരിക്കുന്നു. എന്റെ കോപാഗ്നി ആകാശത്തോളം കത്തിയിരുന്നു. ഞാൻ അവളെ ലക്ഷ്യമാക്കി കഠാര ഉയർത്തി. അവൾ പിടിവിട്ട് കിടക്കയിലേക്ക് ഓടി. അവൾ ചെന്ന് കിടക്കയിൽ വീണതും പിന്നാലെ ഒരു സിംഹത്തെപ്പോലെ അലറി വിളിച്ചുകൊണ്ട് എന്റെ കയ്യിലിരുന്ന കഠാര അവളുടെ ശരീരത്തിൽ ഇടത്തെ വാരിയിൽ വാരി വാരിയെല്ലിൻ കൂട്ടിൽ അതിന്റെ പിടിയോളം താണിറങ്ങിയത്. അടുത്ത നിമിഷം എന്റെ കോപാഗ്നി കെട്ടടങ്ങി. അവളുടെ ഭയാക്രന്തമായ നിലവിളിയുടെ ഒച്ചയും താണുതാണ് ഞരക്കം മാത്രമായി. ഞാൻ കടാല വലിച്ചൂരി. എന്റെ കിടക്ക രക്തത്തോണിയായി മാറി. ആയുധം ഞാൻ അവളുടെ അരികിൽ വലിച്ചെറിഞ്ഞിട്ട് പുറത്തേക്ക് പാഞ്ഞു. ഇതിനിടെ കുട്ടികൾ ഉണർന്നു, മുറിയിലേക്ക് ഓടി വരുന്നു. ഞാൻ പുറത്തേക്ക് പായുകയാണ്. എന്റെ കാലിൽ തട്ടി എന്റെ മൂത്ത മകൾ വീണു. ഒന്നും കൂട്ടാക്കാതെ ഞാൻ എന്റെ മുറിക്കുള്ളിൽ കടന്ന് സാക്ഷിയിട്ടു. അകത്തു കൂട്ടക്കരച്ചിൽ. ആരൊക്കെയോ വാതിലിൽ തട്ടി വിളിക്കുന്നു, ആരൊക്കെയോ പിന്നെയും പിന്നെയും തട്ടി വിളിക്കുന്നു. എഴുന്നേക്കാൻ ഞാൻ അശക്തനായിരുന്നു. വാതിലിൽ പിന്നെയും ആരോ വന്ന് മുട്ടി വിളിക്കുന്നു. അവസാനം അവരും കുഴഞ്ഞ ലക്ഷണം. ആരും മുട്ടാതെയായി. സുഹൃത്തെ, നേരം പുലർന്നു. വീണ്ടും ആരോ വാതിൽ തട്ടി വിളിച്ചു. ഞാൻ മെല്ലെ എഴുന്നേറ്റിരുന്നു, വാതിൽ തുറന്നു. ഒരു സംഘം പോലീസ്. സ്നേഹിത, പ്രിയപ്പെട്ട സഹയാത്രിക, കസ്റ്റഡിയിലിരിക്കുന്ന ഞാൻ പിന്നീട് അറിഞ്ഞു എന്റെ ഭാര്യ ആശുപത്രി വെച്ചു മരണമടഞ്ഞ കാര്യം. 7 വർഷത്തെ ജയിൽവാസം കഴിഞ്ഞു വരികയാണ് ഞാൻ. ഞാൻ അടുത്ത സ്റ്റേഷനിലിറങ്ങും. നമുക്ക് പിന്നെ കാണാം. ഗുഡ് ബൈ. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ കുള്ളനൊരാൾ യാത്രക്കാരൻ കൂട്ടമുഖം നീട്ടക്കാരൻ. തീവണ്ടി മുറിക്കുള്ളിൽ താൻ ഏകാന്തത തിങ്ങിയ കോണിൽ കുള്ളനൊരാൾ യാത്രക്കാരൻ കൂട്ടമുഖം നീട്ടക്കാരൻ.
1: സനാറ്റ, സനാറ്റ, സനാറ്റ.
2: ശ്രോതാക്കൾ ഇതുവരെ കേട്ടത് സനാറ്റ എന്ന കഥാപ്രസംഗത്തിന്റെ 2-ാം ഭാഗം. കഥാപ്രസംഗ ആവിഷ്കാരം വി. സാംബശിവൻ.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്നു കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പൂക്കുവയിൽ ഒരു സുഹൃത്തുമായി അല്ലെങ്കിൽ ഒരു അതിഥിയുമായിട്ടാണ് പ്രത്യേക പൂക്കുവയിൽ എല്ലാ ബുധനാഴ്ചയും കൂടാറുള്ളത്. ചായയും സല്ലാപവും എന്ന് പറയുന്നത് പോലെ പാട്ടും സല്ലാപവുമായി ഒരുമിച്ച് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞ്, കുറേ പാട്ടുകൾ കേട്ട്, കുറേ വിശേഷങ്ങളുമായി ഒരു സായാഹ്നം സമ്പന്നമാകുമ്പോൾ അത് ഹൃദയത്തിലുണ്ടാക്കുന്ന ചാരിതാർത്ഥ്യം ഒട്ടും ചെറുതല്ല. മനോഹരമായ ഇത്തരം സായാഹ്നങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും ഓർത്തു വയ്ക്കാൻ സാധിക്കുന്നത്. സൗഹൃദത്തെക്കാൾ അമൂല്യമായി വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തുമായി സ്റ്റുഡിയോയിലിരുന്ന് ഇങ്ങനെ സംവദിക്കുമ്പോൾ, മറ്റ് സുഹൃത്തുക്കൾ ശ്രോതാക്കളായി ഒപ്പം ചേരുമ്പോൾ അതുണ്ടാക്കുന്ന സമ്പൽ സമൃദ്ധി മറ്റെന്തിനേക്കാൾ വലുതാണ് എന്ന് അതിന് യാതൊരു സംശയവുമില്ല. പ്രിയ ശ്രോതാക്കളെ, അധികം പറഞ്ഞ അമിതമാവുന്നില്ല. ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായുള്ളത് പ്രിയ സ്നേഹിത അപർണ ജയസ് ആണ്. നാടക പ്രവർത്തകയാണ്, വെള്ളനാട് തന്നെ കണ്ണമ്പള്ളി സ്വദേശിയാണ്. ദയാഹർജി എന്ന ഗംഭീരമായ നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട അഭിനേത്രിയാണ് അപർണ. നാടകത്തെ സ്നേഹിക്കുന്ന, ഒരു നാടകത്തിൻ്റെ പ്രധാനമായ ഭാഗമാകുന്ന, നാടകത്തിലെ അഭിനേത്രിയായിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായ ജീവിതം നയിക്കുകയും എന്നാൽ കലാകാരിയായിരിക്കുകയും ചെയ്യുക വളരെ വളരെ എന്തു പറയാൻ അഭിനന്ദനാർഹമായ, സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ആ അഭിനേത്രി

0: യായ കണ്ണംപള്ളി സ്വദേശിയായ നാടക പ്രവർത്തകയായ അപർണ ജയസ് ആണ് ഇന്ന് പ്രത്യേക പോക്കുവേലിൽ നമ്മളോടൊപ്പമുള്ളത്. മറ്റേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപർണ ജയസ് നാടകത്തിൻ്റെ തട്ടകമാക്കിയിരിക്കുന്നത് കണ്ണംപള്ളി നവോദയാണ്. കണ്ണംപള്ളി നവോദയയിലെ സജീവ പ്രവർത്തക കൂടിയാണ് അപർണ ജയസ്. അപർണയുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലബോറട്ടേറിയനാണ്. ഒരു ലാബിൽ, ആശുപത്രി ലാബിൽ പ്രവർത്തിക്കുന്ന ആളുകൂടെയാണ് അപർണ. അപ്പോൾ ഒരു ലബോറട്ടേറിയൻ എന്നുള്ളതിനേക്കാളുപരി ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ ഇന്നത്തെ പ്രിയപ്പെട്ട സ്നേഹിത പ്രിയ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടകപ്രവർത്തകയും കണ്ണംപള്ളി സ്വദേശിയും നവോദയയിലെ സജീവ പ്രവർത്തകയുമായ ദയാഹർജി എന്ന നാടകത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന എന്ന രീതിയിലാണ് ഞാൻ അപർണ ജയസിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നത്. പ്രിയ ശ്രോതാക്കളെ, നിങ്ങൾക്ക് വിളിക്കാം, അപർണയോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, നാടകത്തെക്കുറിച്ചും മറ്റു കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സായാഹ്നമാണിത്. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടെ പറയാം, 8891884912. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് വളരെ ഹൃദ്യമായി എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിയ സുഹൃത്ത്, പ്രിയ സ്നേഹിത അപർണ ജയസിനെ സുസ്വാഗതം ചെയ്യുന്നു പ്രത്യേക പോക്കുവേയിലേക്ക്.
1: താങ്ക് യു സാർ.
0: ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം, നമുക്ക് കേൾക്കാം.
1: കേൾക്കാം സാർ.
0: ഹലോ
2: ഹലോ
0: ഹലോ
2: ഹലോ, ഞാൻ കല്ലാർ ഗിരിജ.
0: കല്ലാറിൽ നിന്ന് ഗിരിജയാണ് സംസാരിക്കുന്നത് അല്ലേ? അയ്യോ, കോള് കട്ടായി പോയല്ലോ. കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഗിരിജ കോള് കട്ടായി, നമുക്ക് കുഴപ്പമില്ല, അവർ വരട്ടെ, ചിലപ്പോൾ വീണ്ടും വിളിച്ചേക്കാം. വളരെ സാങ്കേതികമായ കാര്യങ്ങളാൽ ഇതുപോലെ കോളൊക്കെ കട്ടായി പോയാൽ വളരെ സാധാരണമായ കാര്യമാണ്. നമുക്ക് ഒരു ഒരു ഒരു നമ്മൾ നാടകത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദയാഹർജി എന്ന് പറയുന്ന ഒരു നാടകത്തെക്കുറിച്ച് നമുക്കതിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്. എന്തായാലും നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട്, കാരണം അതിന് ആ പാട്ടിനിടയിൽ തീർച്ചയായിട്ടും ശ്രോതാവ് മടങ്ങി വരും. അപ്പം നമുക്ക് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ശ്രോതാവ് കണക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരും. എന്തായാലും നമുക്ക് നാടകത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി സംസാരിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഒരു പാട്ടിലേക്ക് പോകാം. എന്താ പറയുന്നത് പറഞ്ഞാൽ?
1: പോവാം സാർ, പാട്ട് കേൾക്കാം.
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. നേരത്തെ കോളറിന് ഇതിനോടൊപ്പം ചേരാൻ കഴിഞ്ഞില്ല, ആ കോള് കട്ടായിപ്പോയി. അതുകൊണ്ടാണ്, വളരെ സ്വാഭാവികമാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അവർ വീണ്ടും വിളിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം സ്നേഹിതയായുള്ളത് അപർണ ജെയസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിയാണ്. ഇപ്പോൾ ദയാഹർജി എന്ന നാടകത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു അഭിനേത്രിയാണ് അപർണ. വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ,
0: ഞാൻ നമ്മളോടൊപ്പം ഉള്ളത് അപർണയാണ്, സംസാരിക്കാം.
1: ഞാൻ കേട്ടു സാർ, പറയുന്ന പേര് എനിക്ക് അറിഞ്ഞൂടാ.
2: ഓ നമസ്കാരം, ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ഹരിഹരദാസ് എന്നാണ്.
2: സ്ഥലം എവിടെയാ?
1: സ്ഥലം അമ്പലത്തിങ്കാലാണ്.
2: പോക്കോയില് കേൾക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും, കഴിഞ്ഞ ആഴ്ച ഞാൻ
2: വിളിച്ചു. എന്നും റേഡിയോ എന്നും കേൾക്കാറുണ്ട്.
1: ഞാനും എന്റെ റേഡിയോയിൽ കിട്ടാൻ തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഞാൻ കേൾക്കാൻ.
2: വളരെ സന്തോഷമുണ്ട്. ചോറൊക്കെ കഴിച്ചായിരുന്നു?
1: ചോറ് ഇപ്പോഴായിട്ട് കഴിച്ചതേ ഉള്ളു. ഞാൻ ആശുപത്രി പോയിരുന്നു, കാരണം ഇൻസുലിൻ
2: വാങ്ങണം.
1: വാങ്ങിച്ച് എന്റെ കൂട്ടുകാരെ എന്നെ ഇവിടെ കൊണ്ടാക്കി ചോറും കഴിച്ചിട്ടാണ്. ചോറ് കഴിച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളത് പോക്കുവയിൽ തുടങ്ങി.
2: സമയത്തേക്ക് ഓടിയെത്തി.
0: എന്തോ ചോദിക്കാൻ വന്നല്ലോ. എന്തോ ചോദിക്കാൻ വന്നു?
1: ഞാൻ ചോദിക്കാൻ വന്നു സാർ, എന്തും സംസാരത്തിലായിട്ട്. നിങ്ങൾ നാടക കമ്പനിയെ, പിന്നെ ട്രൂപ്പേ, അമച്ചർ നാടകമാണോ പ്രൊഫഷണൽ നാടകമാണോ?
2: അമച്ചർ നാടകമാണ്.

0: വേറെ ബുക്കിംഗ് ഒക്കെ കിട്ടുമല്ലോ.
1: കിട്ടും കിട്ടും, നവോദയായിട്ട് ബന്ധപ്പെട്ടാൽ മതി.
2: അമ്പലത്തിങ്കാല സരസ്വതി വിലാസം ഗ്രന്ഥശാലയ്ക്ക് അടുത്ത വാർഷികത്തോടനുബന്ധിച്ച് ഞാൻ ഇതാ ബുക്ക് ചെയ്ത് തന്നിരിക്കുന്നു പോലെ.
1: വളരെ സന്തോഷമുണ്ട്.
2: ആ നാടകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് നിറയും.
1: നാടകത്തിന്റെ പേര് ദയാഹർജി.
0: കൊടുക്കുമ്പോ അയാള് വിടുതല് ചെയ്യോ?
2: അങ്ങനെയുള്ള ദയാഹർജി അല്ല ഇത്. കാണുമ്പോ ചങ്ക് പടയ്ക്കുന്ന ദയാഹർജിയാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് സൗമ്യമായി അയ്യോ മാമ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അപർണ ജയസ് അല്ല തട്ടേ കയറുമ്പോ. അതിൽ അങ്ങനെ ഒരു പ്രമേയം അല്ല. ഞാൻ ഈ സിനിമയിലെ കഥ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നാടകത്തിന്റെ കഥ പറയാൻ പാടില്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, സരസ്വതി വിലാസം ഇതിൽ ഒരു ദിവസം ദയാഹർജി വെക്കണം. നിങ്ങൾ എല്ലാവരും കരയും. നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് നമുക്ക് നവോദയോട് ചോദിച്ച് ഞാൻ തന്നെ അറിയിക്കാം. ഈ റേഡിയോയുടെ പറഞ്ഞ റേഡിയോയിലൂടെ റേറ്റൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നവോദയ അത് ആളുകൾ പറയും പോലെ അത് അത് പള്ളി പറഞ്ഞാൽ മതി. അപ്പൊ മറ്റു വിശേഷങ്ങളെല്ലാം പറഞ്ഞോട് സംസാരിക്കാം.
1: ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ലാബ് ടെക്നീഷ്യൻ ആണ് പഠിച്ചത്. ലാബിൽ വർക്ക്
0: ചെയ്യുവാ?
1: വെള്ളനാട് തന്നെയാ.
0: ഞങ്ങള് നെടുമ്പനാട് പോകുന്ന റൂട്ടാണ് വെള്ളനാട്.
1: അതുവഴിയാണ് വരുന്നത്.
0: കാട്ടാക്കട വഴി നെയ്യ
1: വെള്ളനാട് വഴി
0: കുഴിപ്പാലം കഴിഞ്ഞ്
1: നെടുമ്പനാട്
0: പോകും. ഞാനും ചെറിയ പണ്ടൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഒരു മത്സര നാടകം, ഒരു ട്യൂട്ടോറിയലിന്റെ വാർഷികത്തിന് മത്സര നാടകം വെച്ച് ഞങ്ങളും കൊടുത്തു പേര്. അതിന് ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വളരെ അടിക്കിട്ടായിട്ടാണ് കൊണ്ടുപോയത്.
1: കൊണ്ടുപോയി
0: രംഗത്ത് രണ്ട് ഗ്ലാസ് കാപ്പി കൊണ്ടുവരാൻ വിളിച്ച് പറയുന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് രണ്ട് ഗ്ലാസ് കൊണ്ടുപോയി, വേറെ മൂന്ന് ഗ്ലാസ് കൊണ്ടുവരാൻ പറയില്ല. എന്തായിരുന്നാലും കമ്പനി മുതലാളി എന്റെ അതില് ഹാസ്യ കഥാപാത്രമായിരുന്നു. സന്ദർഭം ശങ്കരപിള്ള എന്നാണ് പേര്. അങ്ങനെ ശങ്കരപിള്ള ഒരു കപ്പ് കാപ്പി കൊണ്ടുവരും എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് കാപ്പി കൊണ്ട് കൊടുത്ത് സംസാരിച്ചിട്ടുണ്ട്. ഞാൻ ഗ്ലാസിലൊക്കെ അറിഞ്ഞു പോകുന്നു. ബാക്കിൽ വന്നതിനാണ് ഓർമ്മിക്കുന്നത്. ഇപ്പൊ വിളിക്കും രണ്ട് ഗ്ലാസ് കാപ്പി ആയിട്ട്. ഒരു ഗ്ലാസ് അങ്ങ് ഫ്രണ്ടിലായി. ചുമ്മാ ചെന്ന് എടുത്തോണ്ട് വന്ന ആരെയും വിചാരിക്കും അവന് വട്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്ത് സിറ്റിംഗ് ചെയറുണ്ടായിരുന്നു, കാല് പൊക്കി സ്റ്റേജിന്റെ ആദ്യത്തെ കാല് വെച്ചു. അപ്പോഴവര് ഇങ്ങനൊരു വലിയ വലിച്ചു. രണ്ടാമത്തെ മൂന്നാമത്തെ കാല് വെച്ച് വലിച്ച ആരീതിന്റെ കണ്ടു
1: ചിരിയുന്നുണ്ട്.
0: ഞാൻ പറഞ്ഞു സാർ എന്റെ ക്ലാസ് എടുത്തോണ്ട് പോണോ എന്റെ ക്ലാസ്. അത് ഡയലോഗൊന്നും അതിലുള്ളതല്ല. അടുത്ത് രണ്ടാമത് ക്ലാസ് രണ്ട് ക്ലാസ് കാപ്പി ആയിട്ട് എല്ലാം പറയുമ്പോ ഞാൻ എന്തെങ്കിലും കൊണ്ടുപോകും. ഞങ്ങൾ അന്യസ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റാൻ വേണ്ടി തിരുത്തി.
1: അതിൽ ഒരുപാട് അബദ്ധം നമുക്ക് പറ്റാറുണ്ട്. അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവും നമ്മൾ
0: അപ്പോഴെങ്ങനെയെങ്കിലും വെച്ചാണ് അത് പൂരിപ്പിച്ചെടുക്കാൻ കഴിയും. ആരെയും
2: അറിയാതെ
0: ഇവിടെ നിൽക്കുന്നവരും ഉണ്ട്.
2: ഞാനാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കും, അണ്ണ ഗ്ലാസ് എവിടെയാണ്, ഞാൻ എന്തിരി ഇട്ടണ്ണ എന്ന് ചോദിക്കും.
0: അത് ശരിയല്ല സാർ. ഞാൻ ഏതോ ഒരു സീരിയലിൽ കണ്ടു സാർ, ഈ വിശ്വാമിത്ര കണ്ണാടിയും വെച്ചോണ്ട് ഡയലോഗ് നോക്കി പഠിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബാക്കിലിരുന്ന്. അപ്പൊ സംവിധായകൻ എന്ന് പറഞ്ഞാൽ നിന്റെ രംഗം കേറും. വിശ്വാമിത്ര ഒരു കണ്ണില് കണ്ണാടി കയ്യില് സ്ക്രിപ്റ്റ് രണ്ടുമായിട്ടാണ് കേറണത്. അവിടെ കേറി നിന്നപ്പം സംവിധായകൻ മറുസൈഡിൽ നിന്ന് പറ്റുന്ന കണ്ണാടി കണ്ണാടി കണ്ണാടി. ഇയാൾ എന്തിനാ ചെയ്ത് പതുക്കെ കണ്ണാടി എടുത്ത് അങ്ങ് എറിഞ്ഞു കൊടുത്തു. ആക്കി കർത്തം വലിക്കുന്നല്ലോ അവൻ കർത്തനെ വിട്ടിട്ട് കണ്ണാടിയെ പിടിച്ചത് കർത്തം വലിച്ചു.
2: പക്ഷെ കണ്ണാടി വെച്ച് അഭിനയിച്ചാ മതിയായിരുന്നു. വിശ്വാമിത്രനും തിമിരം വരും.
0: വിശ്വാമിത്ര അന്നത്തെ കാലത്ത് വലിയ പ്രായം ചെന്ന ആളല്ല, വെള്ളം കറുത്ത തലമുടി ആയിട്ടാണ് നിൽക്കുന്നത്.
2: എന്നാലും ഷോർട്ട് സൈറ്റ് ഒക്കെ വന്നൊക്കെ പറഞ്ഞ് നിൽക്കാം.
0: അടുത്തും കാണിച്ച് ദുർവാസാവ് കയറി. ദുർവാസാവ് ഒരു തൂണിന് ചാരി എന്നാണ് ഇതൊക്കെ പഠിച്ചോണ്ടിരുന്നത്.
1: പാട്ടാണ് വേണ്ടത്?
0: ഞാൻ ഒരു സ്ഥിരമായി ചോദിക്കുന്ന പാട്ടാണ് ഇത്, അഞ്ചാം പ്രാവശ്യമാണെന്ന് തോന്നുന്നു.
2: ഈശ്വരനൊരിക്കൽ
0: വിരുന്നിന് പോയി,
1: ഈശ്വരനൊരിക്കൽ.
0: പക്ഷെ അങ്ങനെ വിരുന്നിന് വൈകി ഇതുവരെ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്.
2: അടുത്ത വീടുകളിൽ വിരുന്നുണ്ടോ?
0: അങ്ങനെ ഉണ്ടോണ്ടിരിക്കുന്ന കൂടി ചോദിക്കുമ്പോ മരുവെന്ന്
1: പറഞ്ഞിട്ട്
0: കഴിഞ്ഞ വേറെ ഒന്ന് മാറ്റി ചോദിച്ചു, എന്നിട്ടും അങ്ങനെ വന്നില്ല.
2: ഇത് ഇത് കേൾക്കുന്ന നമുക്ക് കുഴപ്പമില്ല, മറ്റു ശ്രോതാക്കൾ ഇപ്പൊ
1: പറയുന്നുണ്ടാവും
2: അതെ ഈശ്വരൻ ഒരിക്കലും ആയിട്ട് ഇതാ വന്നു. അപ്പൊ എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് ശ്രീകുമാരൻ തമ്പി രചിച്ച് ലങ്കാ ദഹനം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് ആര് പാടിയതായിരിക്കും? മിക്കവാറും കെ ജെ യേശുദാസ് ആയിരിക്കൂല.
0: കെ
2: ജെ യേശുദാസ് പാടിയ മനോഹരമായ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൂടെ അപർണയോട് നന്ദിയും സ്നേഹവും അറിയിച്ചു.
0: നന്ദി, നമസ്കാരം.
1: താങ്ക് യു
0: മർജൻ സാറിന് നമസ്കാരം.
2: സ്വീകരിക്കുന്നു.
1: ഒരുപാട് സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ വരാം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത അപർണ ജെയസ് ആണ്. അപർണ നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ഇപ്പോൾ ദയാഹർജി എന്ന നാടകത്തിലാണ് അപർണ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണമ്പള്ളി നവോദയയിലെ സജീവ പ്രവർത്തക കൂടിയാണ് അപർണ. അപർണയെ വിളിക്കാം, ശ്രോതാക്കൾക്ക് വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, നാടക വിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് ചോദിക്കാം. ഹലോ ഹലോ
1: ഹലോ
0: കേൾക്കാം, പറഞ്ഞോളൂ.
1: ഹലോ, എന്റെ പേര് ഏലിയമ്മ എന്നാണ്. ഞാൻ അമ്പൂരിൽ നിന്നാണ് വിളിക്കുന്നത്.
2: പറഞ്ഞോളൂ.
1: ഞാൻ സാധാരണ റേഡിയോ സ്ഥിര ശ്രോതാവ് തന്നെയാണ്. പിന്നെ ഇന്ന് അപർണയാണെന്ന് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് കൊറേ നേരം ശ്രമിച്ചിട്ടാണ് ഇപ്പൊ കിട്ടിയത്. ഹലോ,
2: കേൾക്കാം, പറഞ്ഞോളൂ.
1: അപർണ സുഖായിരിക്കുന്നോ?
2: സുഖായിട്ടിരിക്കുന്നു.
1: ഞങ്ങള് സവർണയുടെ നാടകം കണ്ടിട്ടുണ്ട് കേട്ടോ.
2: എവിടെ വെച്ചാ കണ്ടിട്ടുള്ളേ?
1: കാട്ടാക്കടയില് ഒരു
2: കാട്ടാൽ മേളക്കാണോ?
1: കാട്ടാൽ മേളക്ക് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു.
0: ഈ ദയാഹർജി തന്നെയാണോ കണ്ടത്?
1: ഈ നാടകമാണ് സാർ കണ്ടത്.
0: എല്ലാരും കേൾക്കട്ടെ.
1: ഭയങ്കര നന്നായിട്ട് ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് ഞങ്ങളെ കൂടെ ആണ് പോയി കണ്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നാടകമാണ്, നല്ല നാടകമാണ്. അപർണ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്.
2: ഒരുപാട് സന്തോഷം.
1: അവർനെയെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഉടനെ വിളിച്ചത് കേട്ടോ. ചോറൊക്കെ കഴിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ടവർണ?
2: വീട്ടിലെ ഹസ്ബൻഡ്, അച്ഛന്, അമ്മ, രണ്ട് മക്കളും ഉണ്ട്.
1: കൊച്ചുകുട്ടിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് അപർണ എന്ന് വിളിക്കുന്നത് കേട്ടോ.
2: കൊച്ചുകുട്ടി തന്നെയാ,
0: ശബ്ദത്തിലേ ഉള്ളൂ. നേർക്ക് നേരെ ഇരിക്കുന്ന എനിക്കല്ലേ അറിയാവൂ.
1: സാറിന്റെ സ്ഥിരം പ്രോഗ്രാമൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് സാർ. ഭയങ്കര ഫാൻസാണ് എന്റെ വീട്ടിലുള്ളവരൊക്കെ കേട്ടോ.
0: വളരെ വളരെ സന്തോഷം. പിന്നെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നിയത് പുസ്തകമേളയിൽ വെച്ചിട്ട് അപർണയുടെ നാടകം കണ്ടു, അത് ദയാഹർജി കണ്ടു, അതിലെ അഭിനയത്തെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ്. കാരണം ഈ ദയാഹർജി ഞാനും കണ്ടിട്ടുള്ളതാണ്.
1: അതെ അതെ, പിറ്റേ ദിവസമാണ് അപർണയ്ക്കൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്.
2: നമുക്കായിരുന്നു ഫസ്റ്റ് കാട്ടാൽ മേളയ്ക്ക് ഫസ്റ്റ് നമുക്കായിരുന്നു.
0: അന്ന്
1: ഭയങ്കര മഴയായിരുന്നു, ഉണ്ടായിരുന്നില്ലേ?
2: മഴയായിരുന്നു, നല്ല മഴയായിരുന്നു.
1: അതെ അതെ, അതുകൊണ്ട് ഞങ്ങള് നേരത്തെ പോരുകയൊക്കെ ചെയ്തു കണ്ടിട്ട്. പക്ഷെ പിറ്റേ ദിവസമാണ് അറിയുന്നത് അവർണയ്ക്കായിരുന്നു പ്രൈസ് എന്നുള്ള കാര്യമൊക്കെ. അവർണയോടൊപ്പം അഭിനയിക്കുന്ന ആള് നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ.
2: ശാന്തി കൃഷ്ണൻ എന്ന് പറഞ്ഞ ഒരു ചേച്ചിയാണ്. കണ്ണമ്പള്ളി സ്വദേശി തന്നെയാ.
1: ആണോ? ഓ ശരി ശരി. വെള്ളനാട് അല്ലേ?
2: വെള്ളനാട്, വെള്ളനാട് കണ്ണമ്പള്ളി.
1: ശരി. വീട്ടിലെ മക്കളെയൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേ.
2: പറയാം പറയാം.
1: ഞാനൊരു പാട്ട്
2: ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു.
0: ചോദിക്കട്ടെ, അപ്പം എന്റെ മക്കളുടെ അന്വേഷണം പറയണ്ടേ?
1: സാർ വീട്ടിലും എല്ലാരും സാറിന്റെ വീട്ടിലുള്ളവരെയൊക്കെ തിരക്കി എന്ന് പറഞ്ഞേക്ക്. കണ്ടിട്ടില്ല, സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ.
0: അത് ന്യായം, വളരെ ന്യായം. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി എന്നുള്ളൊരു പാട്ടില്ല സാർ?
0: ആ പാട്ടാണ് വേണ്ടത്.
1: സാർ എന്റെ ഒപ്പം ഉള്ള എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചു നന്നായിട്ട് പാടും. രണ്ട് ലൈൻ പാടാൻ
0: പറയും. കൊടുക്കൂ.
2: ഹലോ
3: ഹലോ
2: ഹലോ ഹലോ, ആരാ സംസാരിക്കുന്നേ?
3: ശ്രീജയാണേ.
0: ആരാ സംസാരിക്കുന്നേ? ആരാ പാടാൻ പോണത്?
2: പാട്ടൊക്കെ പാടാറുണ്ടോ?
3: ചെറുതായിട്ട് പാടും.
0: കേൾക്കട്ടെ, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് എനിക്കും അപർണയ്ക്കും വേണ്ടിയിട്ട് മധുരനാഥം കേൾക്കട്ടെ.
3: രണ്ടുപേരും പാടാവേ. ഇപ്പൊ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് തന്നെ രണ്ടുപേരും പാടാം.
0: പാടും.
3: പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ

0: കിളി വരു പാൽ കടൽ കിളി ഓണ നാളിൽ നീ കഥയൊന്ന് ചൊല്ലി വാ.
1: നന്നായിട്ട് പാടിയിട്ടുണ്ടേ.
2: ഇനി ഒറിജിനൽ പാട്ട് കേൾപ്പിക്കണ്ടെന്ന് തോന്നുന്നല്ലേ?
1: നല്ല പാട്ടായിട്ട്
2: മുഴുവൻ പാടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ചോദിച്ച ശ്രോതാവിന് അത് കേട്ട് തൃപ്തിയാകുമായിരുന്നു. ഇപ്പൊ നമ്മളെ ഒറിജിനൽ പാട്ട് ഇപ്പൊ കേൾപ്പിക്കണോ വേണ്ടേ?
1: വേണ്ടയോ?
2: അതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും മനോഹരമായി പാടി, വളരെ സന്തോഷം. നമുക്ക് പാട്ടിലെ നല്ല നന്നായിട്ട് പാടി. എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് ഒ എൻ വി കുറിപ്പ് രചിച്ച പാട്ടാണിത്. കിഴക്കൻ പത്രോസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ടാണ്. എസ് പി വെങ്കടേഷിൻ്റെ ഏറ്റവും രസകരമായ ഒരു സംഗീതമാണ് പിന്നെ ഒ എൻ വിയുടെ അതിമനോഹരമായ വരികളും. നമുക്ക് കേട്ടാലോ?
1: കേൾക്കാം, കേൾക്കാം.
2: ആ പാട്ട് കേൾപ്പിക്കാം അല്ലേ? അപ്പം ആ പാട്ടിലോട്ട് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതയായ അപർണ ജയസാണ്. നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ അപർണ ജയസ് നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ദയാഹർജി എന്ന അതിസുന്ദരമായ നാടകത്തിലാണ് അപർണ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്പള്ളി നവോദയ എന്ന സാമൂഹിക പ്രവർത്തന കേന്ദ്രത്തിലെ സജീവ പ്രവർത്തകയാണ് അപർണ ജയസ് എന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, അപർണയെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. വിളിക്കാം, പാട്ടുകൾ ചോദിക്കാം, നാടകത്തെക്കുറിച്ച് സംസാരിക്കാം, സന്ദേശങ്ങൾ അയക്കാം. 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം ആരാണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ.
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഓ
1: ഹലോ
2: ആരാണ് സംസാരിക്കുന്നേ?
1: മുണ്ടയിൽ നിന്ന് സുഭാഷാണ്.
0: മുണ്ടയിൽ നിന്ന് സുഭാഷാണ്, ഇന്ന് അവർണയാണ് സംസാരിച്ചോളൂ.
2: ആ, സുഖമായിട്ടിരിക്കുന്നു. ആ, ചോറൊക്കെ കഴിച്ചായിരുന്നു. ഏത് പാട്ടാ വേണ്ടേ?
1: മകളെ പാതി മലരെ മനസ്സിൽ തന്നെ.
0: പാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം.
2: റേഡിയോയിൽ വിളിക്കാറുണ്ടോ? സ്ഥിരം പ്രേക്ഷകനാണ് അല്ലേ?
0: എനിക്ക് തോന്നുന്നു പ്രത്യേക പോക്കുവയിൽ വിളിച്ചിട്ടുണ്ടോ സുഭാഷ്?
1: അതെ
0: അതെ, ഇത് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ? അല്ലെ, അതാണ്. എനിക്ക് ഇവിടെ വിളിക്കുന്ന എല്ലാവരെയും ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം വിളിച്ച ആളിനെയൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അവിടെ പറയൂ, നമ്മളോട് പറയൂല. കേക്കട്ടെ.
1: ഒരാള്
0: ദേവിക, മറ്റേയാളാരാ? സൗപർണിക. സൗപർണികയും ദേവികയുമാണ് രണ്ട് മക്കൾ. അവരിവിടെ കോട്ടൂർ ഹോസ്റ്റലിലാണ് നിക്കുന്നത് അല്ലേ? അവിടെ നിന്ന് പഠിക്കുന്നു. അതിപ്പോ ഇവിടെ ഒരു ഹോസ്റ്റൽ ആയാലും എങ്ങനെയായാലും നിന്ന് പഠിക്കുന്നില്ലേ നന്നായിട്ട്? എന്ത് പണിക്കാ സുഭാഷ് പോകുന്നേ?
1: ഞാനാണ്
0: ഇപ്പം അടുത്ത സീസണിലേക്കൊക്കെ വരാൻ പോണല്ലേ ഉള്ളു.
1: എറണാകുളത്തേക്ക് പോകും.
0: നാടക അഭിനേത്രിയോടാണ് സുഭാഷ് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് മറന്നു പോരുത്. നേരത്തെ വിശേഷങ്ങൾ കേട്ടില്ലേ? ഫസ്റ്റ് ഒക്കെ കിട്ടി. ഇത് പിന്നെ നമ്മള് ഈ ആരാധനാലയങ്ങളിലെ ഉത്സവത്തിലെ കാണുന്ന പോലെ നാടകമല്ല. ഇതൊരു പ്രത്യേക അമച്ചുർ നാടകമാണ്. ഈ നാടകത്തിന് വേറൊരു സ്വഭാവമാണ് ഉള്ളത്. ഇതെന്ന് പറയുമ്പോ ഒരു മണിക്കൂറിനകത്തൊക്കെ തീരും. ഒരു രണ്ടു പേരാണ് അഭിനേതാക്കളായിട്ട് വരുന്നത്. ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നാടകമാണ്. പാട്ടൊന്നും കാണില്ല, മ്യൂസിക് മാത്രമേ കാണൂ.
1: അങ്ങനെയൊക്കെ
0: എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റേഡിയോയിലൂടെ അതിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാവും.
1: തീർച്ചയായിട്ടും
0: ഈ ഏതെങ്കിലും വെള്ളനാട്, നെടുമങ്ങാട്, കാട്ടാക്കട ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ആ നാടകം കാണണം. ഇന്ന് പാട്ട് ഏതായിരുന്നു? അമ്മ കേട്ടു 18-ാം തീയതി. 18-ാം തീയതി ഇത് കേൾക്കാനുള്ള കാരണം എനിക്ക് തോന്നുന്നു ന്യൂസ് കേട്ടിട്ടുണ്ടാവും അല്ലേ?
1: അതായിരിക്കും.
0: ന്യൂസ് ഇത്രയും ശ്രദ്ധിച്ച് കേട്ടിട്ട് അമ്മ ചോദിച്ചല്ലോ. അപ്പൊ ന്യൂസിന്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്തെന്ന് വെച്ചാൽ
1: കൊടുത്തു.
0: ഹലോ.
3: ഹലോ,
0: ആദ്യം ആദ്യം അമ്മ അപർണയോട് സംസാരിക്കും.
2: ഹലോ, അമ്മ സുഖാണോ?
3: ആ,
2: സുഖാണ് സുഖാണ്. അമ്മക്ക് സുഖാണോ?

0: രക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു പ്രവർത്തനം നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 18-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ വരുന്നത് ഇവിടെ കരുണാസൈലാണ്. ഒരു 10 മണിക്ക് അമ്മയും മോനും ഇതുങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ വരണം. അത് നമുക്ക് കാണാം. അവർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും.
1: കരുണാസായിലും ഞങ്ങളെ എല്ലാവരെയും ദൈവം സാറ് എന്തെല്ലാം സാറിനാണെങ്കിൽ ഒരു സമയമില്ലാത്ത സമയത്താണ് എല്ലാ പ്രോഗ്രാമങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്നത്
0: അവിടുത്തെ
1: പാവപ്പെട്ട പേഷ്യൻസിന്റെ കാര്യം. കിച്ചണിൽ ആഹാരം ഇല്ലെങ്കിൽ സാറിന് വിപ്രാണമാണ്. എല്ലാ കാര്യങ്ങളും സാറ് ചെയ്തു പോകുന്നു. സാറിന് 1000 നന്ദി.
0: പാവമാണ്, വെറും പാവമാണ്
2: സാർ, പാവമാണ്.
0: അപ്പം സുഭാഷിന്റെ കയ്യിൽ കൊടുത്താൽ പാട്ട് ചോദിക്കാം. പറഞ്ഞെന്ന് തോന്നു, എന്നാലും ഒന്നുകൂടെ ഒക്കെ സംസാരിക്കാം.
3: ഹലോ, വർത്തമാനം പറഞ്ഞോണ്ട് സാറേ.
0: ആ, എന്നാലും പറഞ്ഞിട്ടുണ്ട്. 18-ാം തീയതി രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അപർണയോട് സ്നേഹം ഒരിക്കൽ കൂടെ അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ.
0: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ ഈണം പകർന്ന് ബിച്ചു തിരുമല രചന നിർവഹിച്ച് കെ ജെ യേശുദാസും ലതികയും ചേർന്ന് ആലപിച്ച മനോഹരമായ പാട്ട് നമുക്ക് ഇപ്പോൾ സുഭാഷിനും കൃഷ്ണമ്മയ്ക്കും വേണ്ടിയിട്ടും പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും നമുക്ക് കേൾപ്പിച്ചാലോ. പറഞ്ഞാൽ
2: കേൾപ്പിക്കാം.
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിൽ പരിപാടിയാണ്. ബുധനാഴ്ചയാണ്. ബുധനാഴ്ച സായാഹ്നം പ്രത്യേക പോക്കുവെയിലിനുള്ളതാണ്. പ്രത്യേക പോക്കുവെയിലിൽ ഓരോ അതിഥികളുമായി ഇങ്ങനെ വന്ന് ശ്രോതാക്കളോടൊപ്പം ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും പാട്ടുകൾ കേൾപ്പിച്ചൊക്കെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എത്രത്തോളം ശാന്തവും സ്വസ്ഥവുമാകുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ കൃഷ്ണമ്മ പറഞ്ഞ പോലെ ഒരുപാട് ജോലികൾക്കിടയിലാണ് ഇങ്ങനെ വന്നിരുന്നൊരു ബുധനാഴ്ച സ്വയം ആസ്വദിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രോതാക്കൾ പകർന്നു തരുന്ന ഈ സ്നേഹത്തിന്, സന്തോഷത്തിന്, ഈ സമാധാനത്തിന് ഹൃദ്യമായ സ്നേഹം തിരിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയപ്പെട്ട സ്നേഹിത അപർണ ജെയസ് ആണ്. നാടകപ്രവർത്തകയാണ്, കണ്ണമ്പള്ളി നവോദയിലെ സജീവ പ്രവർത്തകയാണ്. ദയാഹർജി എന്ന നാടകത്തിലാണ് ഇപ്പോൾ അപർണ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ശ്രോതാക്കൾക്ക് വിളിക്കാം, അപർണയോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, വർത്തമാനങ്ങൾ പറയാം. അതുപോലെ നാടകവിശേഷങ്ങളും നമുക്ക് പങ്കുവയ്ക്കാം. വിളിക്കാൻ വിളിക്കേണ്ട നമ്പർ 8891884912. സന്ദേശങ്ങൾ അയക്കാം 8891773912. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ
0: സാറേ, ഞാൻ നിന്ന് നിർമ്മല. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപർണ ജെയസ് ആണ്.
2: ഹലോ അമ്മ.
1: ഹലോ
2: മോളെ. കഴിച്ചായിരുന്നോ? റേഡിയോയിൽ വിളിക്കാറുണ്ട് എന്നും?
1: പിന്നെ സ്ഥിരം ശ്രോതാവാണ്. ഞാൻ ഇവിടെ വന്നിട്ടുമുണ്ട് റേഡിയോ ദിനത്തിന്.
2: പിന്നെ
1: മോളെ കൊച്ചുങ്ങള് മോളെ മക്കൾ എത്രയിൽ പഠിക്കുന്നുണ്ട്?
2: ഒരാള് 1ാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരാൾക്ക് 1 വയസ്സായില്ല, 10 മാസം കഴിഞ്ഞതേ ഉള്ളൂ.
1: വീട്ടില് പിന്നെ ആരുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനും അമ്മയും ഉണ്ട്.
1: കുട്ടികളെയൊക്കെ നോക്കാൻ ആളുണ്ട്?
2: ആളുണ്ട്, ആളുണ്ട്.
0: ചോദിച്ചു നടക്കുകയാണ്.
1: ചോദിച്ചത്
0: എല്ലാവരും നോക്കിക്കോളൂ.
1: അതെ, അത് വേണമല്ലേ. പിന്നെ ഇപ്പൊ പരിപാടികളൊന്നുമില്ലേ?
2: ഇനി 29-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്.
1: എവിടെ?
2: അത് ആറ്റിങ്ങിൽ വെച്ചിട്ടാ.
1: ഓ ഓ.
2: 29-ാം തീയതി ഒരു മത്സരമാണ്, നാടക മത്സരം.
1: അപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം.
2: പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുക. ഇപ്പൊ
0: എവിടെ പോയിട്ടുണ്ടോ? അവിടെ എല്ലാം ഫസ്റ്റ് അടിച്ചിട്ടേ വന്നിട്ടുള്ളൂ.
1: അത് വേണം.
0: അങ്ങനെയുള്ള നാടകമാണ്. ഈ പരിസര പ്രാന്ത പ്രദേശത്തിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ പോയി കാണണം കേട്ടോ നിർമ്മല. പറയാമല്ലോ, വിദുര ഫെസ്റ്റിനൊക്കെ ചിലപ്പം ഈ നാടകം വെച്ചേക്കും.
1: അതൊക്കെ എനിക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്.
0: വിദുര ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വെക്കുമല്ലോ.
1: വെക്കും, ഞാൻ കേട്ടിട്ടുണ്ട്.
0: അപ്പൊ അവരോട് ഈ ഇത്തവണ ഈ നാടകം വെക്കാൻ പറയണം.
1: വെക്കാൻ പറയണം. അല്ലെങ്കിൽ ഓണപ്പരിപാടിക്കൊക്കെ നമ്മള് 16-ാം കല്ലി, വലിയ മല, അവിടെയെല്ലാം നാടകങ്ങളൊക്കെ പരിപാടി നടത്താറുണ്ട്.
2: അങ്ങോട്ടൊന്നും വന്നിട്ടില്ല.
1: വന്നിട്ടില്ല അല്ലേ? അതൊക്കെ ഇതിൽ കൂടെ കേട്ട ആൾക്കാര് ചിലപ്പോ വിളിക്കും.
0: വിളിക്കണമെന്നുള്ള വിളിക്കാനാണ് എന്റെ താല്പര്യം കൂടുതൽ.
1: അത് വേണമല്ല.
0: അതെ,
1: നമ്മളെ ഒരു ഇതിനിറങ്ങുമ്പോഴത്തേക്ക് അത് അമ്മക്ക് അത് ആവശ്യം, മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കണം എന്നുള്ള ഒരു കാര്യത്തിലല്ലേ നമ്മൾ ഇതിനു വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ അതിന് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആര്?
2: അപ്പൊ ഇപ്പൊ ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് സ്വർണ്ണലത പാടിയ ഇല്ലിക്കാടും മലയ മണിയും എന്നുള്ള ഒരു പാട്ടാണ്.
2: പഴയ പാട്ടാണ്, ഞാൻ കേട്ടിട്ട് പോകുന്നു.
1: എന്താണോ സാർ എപ്പോഴും എന്നോട് ചോദിക്കും മലയമണിയും.
0: ഓ, അത് ശരി. പക്ഷേ ഈ സ്വർണ്ണലത എന്ന് പറയുന്നത് വളരെ എന്താണ്, ഫേമസ് എന്നല്ല, അതൊരു അസാധ്യമായിട്ട് പാടുന്ന ഒരാളാണ്. അവരുടെ ഒരു പ്രത്യേക പ്രോഗ്രാം ഈ ഒറ്റക്കമ്പി നാദം എന്ന് പറയുന്നതിൽ, ഇതിൽ കരുണസായി റേഡിയോയില് ഒരിക്കൽ അത് കേൾപ്പിച്ചിട്ടുണ്ട്.
1: ഇതങ്ങനെ കേൾക്കാറില്ല.
0: എന്നാലും ഞാൻ ഇഷ്ടഗാനത്തിൽ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. ഏഴരക്കൂട്ടം എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടി ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന മനോഹരമായ
1: പാട്ടാണ്
0: അതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത്. അത് അടുത്ത് സാറിന് കേട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പം
1: പിണങ്ങിയതെനിക്കറിയാം. വിളിച്ചില്ലെങ്കിൽ നമ്മളങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പിണങ്ങും, പാട്ട് ഡെഡിക്കേഷൻ ചെയ്തില്ലെങ്കിൽ പിണങ്ങും, അങ്ങനെയൊക്കെയുള്ള ഭയങ്കര പിണക്കമാണ്
2: സാറിന്. ഭയങ്കര അസൂയ
1: ടീച്ചറെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് നേരത്തെ പരാതി പറയുമായിരുന്നു.
0: പക്ഷെ കുശുമ്പില്ല,
1: അതൊരു നല്ല കാര്യമായി.
0: അസൂയ നല്ലതാണ്, എപ്പോഴും അസൂയ നല്ലതാണ്. അപ്പൊ പാട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരിക്കൽ കൂടെ അവർണയോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ. പാട്ട് കേൾക്കാം നമുക്ക്.
1: അവർണ ഇനിയും ഒരുപാട് നാടകങ്ങളിലും ഒരുപാട് വേദികളിലും മത്സരിക്കാനുള്ള അവസരം കിട്ടട്ടെന്ന് ഞാൻ തന്മയായി വിനീതമായി
2: സന്തോഷമുണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പാട്ടും കൂട്ടുമായി, സല്ലാപവും സംഗീതവുമായി ഇങ്ങനൊരു സായാഹ്നം സാർത്ഥകമാകുമ്പോൾ പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് കൂടെയുള്ളത് പ്രിയപ്പെട്ട സ്നേഹിത അപർണ ജയസ് ആണ്. നാടക പ്രവർത്തകയാണ്, കണ്ണപ്പള്ളി സ്വദേശിയാണ്. ദയാഹർജി എന്ന നാടകത്തിൽ അഭിനേത്രിയാണ്. നവോദയിലെ സജീവ പ്രവർത്തകയാണ്. പ്രിയപ്പെട്ട ശ്രോതാക്കളെ വിളിക്കാം, അവരോട് സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, നാടകവിശേഷങ്ങളൊക്കെ പങ്കുവയ്ക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891884912. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ. ഞാൻ ശങ്കരൻ നായർ.
0: നമസ്കാരം. എന്തോ ഒരു ഒരു ആളുകളോട് പറയുമ്പോൾ എന്ത് സുഖമില്ലാത്ത പോലെ, ഒരു മൂഡ് ഓഫ് പോലെ. ശബ്ദം കുറഞ്ഞ് പതിയെ പറയുന്ന പോലെ. ഇങ്ങോട്ട് നന്നായിരിക്കട്ടെ. അതെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നാടക അഭിനേത്രിയായ അപർണ ജയസ് ആണ്. സംസാരിക്കൂ.
2: ഹലോ.
1: ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന, അപ്പൊ അവസാനമായിട്ട് ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങളുടെ പ്രായം, അതും ഇപ്പൊ നേരത്തെ വിളിച്ച് നമ്മളെ കുറലിയോ നിർമ്മല ചോദിച്ചു. അപ്പൊ ഇനി അതും ചോദിക്കാൻ, അപ്പൊ ഞാൻ ഇനിയിപ്പോ വേറൊരു കാര്യം ചോദിച്ചോട്ടെ, വെള്ളനാട് ഏത് ലാബിലാണ് നിൽക്കുന്നത്? ഹലോ.
2: ഹലോ.
1: ആ, വെള്ളനാട് ഏത് ലാബിലാണുള്ളത്?
2: ഞാന് വെള്ളനാട് കരുണാസായി ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്.
1: തന്നെയല്ല, അവിടെ വന്നാ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാനാ?
0: ഇല്ല ഏട്ടാ, അതിന് ഉത്തരം പറഞ്ഞ ഞാൻ പറയും. നേരത്തെ തുടക്കത്തിൽ ആരെടുത്ത പറഞ്ഞു, അത് പള്ളി പറഞ്ഞത്.
1: അപ്പൊ അതുകൊണ്ട്, അപ്പോ ഒരു നാടക പ്രവർത്തകയാണ് എന്നൊക്കെ അറിഞ്ഞതിന് വളരെ സന്തോഷം. കാരണം നമ്മളെ ഒരു സമയത്ത് ഈ നാടകം കാണാൻ സൈക്കിളെ ഓട്ടി, കിലോമീറ്ററുകളോളം സൈക്കിളെ ഓട്ടി നാടകം കണ്ടുകൊണ്ടിരുന്നതാണ്. ഇപ്പൊ അതൊന്നും കാണാനില്ല.
2: അപ്പം
1: നമ്മളെ നാട്ടിലൊരു നാടക പ്രവർത്തക ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനും വലിയൊരു സന്തോഷം. ഇതിലും വേറെ നാടകങ്ങളിൽ അതിന് എത്ര നാടകത്തിൽ അഭിനയിച്ചിട്ടുണ്ട്?
2: വേറെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഈ ഒരു നാടകത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഈ ഒരു നാടകത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ.
1: എല്ലാം ഇനിയും ഒരുപാട് നാടകങ്ങൾ ഇതുപോലെ അഭിനയിക്കാനും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനും പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
0: ശങ്കരചേട്ടാ, ഈ നാടകം ഈ മുണ്ടയിലയിലോ വെള്ളനാട് എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊക്കെയാണ് വന്ന് കാണണം കേട്ടോ.
1: തീർച്ചയായിട്ടും പോകും, തീർച്ചയായിട്ടും പോകും. കാരണം അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ.
0: അതെ അതെ അതെ.
1: അതെ, അപ്പൊ അത് തീർച്ചയായിട്ടും പോകും. അപ്പോ ഇതിന്ന് സാറ്, ഞാൻ വേറൊരു കാര്യം, നമ്മൾ ഈ നേരത്തെ ഒക്കെ വിളിക്കുന്ന ആൾക്കാർ പഴയകാല ഓർമ്മകൾ എന്നൊക്കെ, കഴിഞ്ഞ പ്രാവശ്യം ഒരാള് എന്തോ പിന്നെ 25 വർഷത്തിന് മുമ്പ് പറ്റിയ ഒരു കാര്യം പോർഷനൊക്കെ പറയുന്നത് കേട്ടു. അപ്പൊ എനിക്കിന്ന് പറയാനുള്ളത് 25 വർഷമല്ല,
0: 40 ആയിരിക്കും,
1: 40 അല്ല, ഒരു 65 വർഷം പറയാം.
0: ആയിക്കോട്ടെ.
1: അതായത് ഞാൻ ഈ
0: 100 വയസ്സുള്ള ആളാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ.
1: ഞാൻ ഈ 3rd ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ള ഒരു പദ്യം, പിന്നെ ആ പദ്യം എന്ന് പറയുമ്പോ അത് കുറെയൊക്കെ അതില് എന്റെ ജീവിതവുമായിട്ടൊക്കെ കുറെ അതിലൊരു ഇത് ബന്ധമുള്ള ഒരിതാണ്. അപ്പൊ അത് ഞാനൊന്ന് ശകലമൊന്ന് പറയാം. കാരണം ഈ 65 വർഷം എന്ന് പറയുമ്പോ നമ്മൾ അന്നേ പഠിച്ച് കാണുന്നതാണ്. പക്ഷെ അതിനുശേഷം ആ പേപ്പർ പോലും കണ്ടിട്ടില്ല. എങ്കിലും ഞാനൊന്ന് അതൊന്ന് ശ്രമിക്കാം, ചിലപ്പോ ചെറിയ തെറ്റുകളൊക്കെ വരുമെങ്കിലും ഒന്ന് നോക്കാം.
0: ഞാനും പറഞ്ഞു കേൾക്കും.
1: മൈതാനമെന്നീ മലതൻ വടക്ക് വശത്തിരാ, വിശ്രുതമായി കിടപ്പോ ഇളം കുളിർ പുല്ലുകളാൽ നിറഞ്ഞ നൽപ്പച്ചതില്ലി സ്ഫുരിച്ച പോലെ തന്മയിൽ നിന്നെണ്ണ ഒലിപ്പതായി തോന്നിച്ചിടുന്നു കാലികൾ സ്ഥലത്തിൽ തിങ്ങി നിളം പുല്ലുകൾ തിന്നുകൊണ്ടുമേയുന്നു വന്ദേതര ഭംഗിയോടെ ചെമ്മണ്ണും നീണ്ടു വളഞ്ഞ കൊമ്പത്തൊരു കനാം വെള്ളരു തങ്ങുമിഞ്ഞും മന്ദസിൽ വൻ പൂഞ്ഞ തുളുമ്പുമാറും ലാത്തുന്നു പശുക്കൾ കജമാനനായി പുറത്തൊരോമൽ കിളിയ ചുമന്നും കൊണ്ടിങ്ങുമേയുന്ന പോത്തിരാനിയും വട്ടത്തെ കൊമ്പുള്ള ശിരസ്സു പൊക്കി നോക്കുന്നു നമ്മക്കുടുതായ കന്നാൽ സംക്രാന്ത നോട്ടത്തൊരു സർവജീവി സാമാന്യമാം ശൈശവ ഭംഗി കാട്ടി അങ്ങിങ്ങു വാൽ പൊക്കി ഇടക്കിടക്കേ ചാടിക്കുരിക്കുന്നു പശുക്കിടാങ്ങൾ അകറ്റിൽ മുട്ടിച്ചൂട് പാൽ കുടിക്കും ക്ലാവിനെ പ്രേമരസത്തിനായി തെറ്റിക്ക് ചുട്ടോട് വയ്യുദാസന്നാവാൽ തിരന്നക്കി വിനിക്കിടുന്നു കന്നാലുമേക്കും പല പിള്ളർ തമ്മിൽ പൊത്തിപ്പിടിച്ചും കരണം മറിഞ്ഞും ഇളക്കി കൂട്ടത്തോട് കൂകിയാർത്ത് ഓടിക്കിതച്ചും കളിയാടിയിരുന്നു.
0: ഇന്നത്തെ മൂന്നാം ക്ലാസ്സിലെ കുട്ടിക്കാണിത് പഠിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞെങ്കിൽ
1: അപ്പോ ഇത്
0: പഠിച്ചത് ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്ന
1: അതാണ് സാർ, അതാണ് ഞാൻ പറഞ്ഞത്. എന്നെ എന്റെ ജീവിതവുമായിട്ട് എനിക്ക് കുറെയൊക്കെ അതിനൊരു ബന്ധമുണ്ടെന്ന്.
0: എന്നാലും ഒരു വാക്ക് തെറ്റാതെ ഞാനാണെങ്കിൽ ശ്വാസം മുട്ടിപ്പോയിട്ടാ.
2: ഞാൻ ചിന്തിച്ച് ശ്വാസം ഉണ്ടോ
0: അപർണ, ഞാൻ തട്ടി വിളിക്കേണ്ടി ചെയ്തത്.
1: ഈ പണ്ടൊക്കെ സാർ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പഠിക്കാനും നിവർത്തിയില്ല, പഠിപ്പിക്കാനും നിവർത്തിയില്ലാത്ത അങ്ങനെയുള്ള കൂടുതൽ അംഗസംഖ്യയുള്ള വീട്ടിലെ പിള്ളേരെയൊക്കെ ഈ വലിയ വീടുകളിലൊക്കെ ജോലിക്ക് വിടും.
0: അതെ, കന്നാലി മേയ്ക്കാനും.
1: കന്നാലി മേയ്ക്കാനും ആ വിട്ടയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
0: അതെ,
1: അപ്പൊ പിന്നെ എനിക്ക് അതുമായിട്ട് ബന്ധം.
0: അതെ അതെ അതെ. എന്നാലും ഒറ്റ ശ്വാസത്തിലേ ശങ്കരൻ ചേട്ടാ ആ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ഒരു സിനിമാ പാട്ട് കാണാതെ പഠിക്കാൻ പറ്റൂല എനിക്ക്. അവരുടെ ഡയലോഗ് പഠിക്കുന്നത് രാത്രി 2 മണിക്ക് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരിക്കും.
1: ഇത് വർഷം എത്രയായി എന്നുള്ളത് നോക്കണം.
0: 65 വർഷം
1: ഞാൻ 3rd class പഠിക്കുമ്പോഴുള്ളതാണ്.
0: ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സാഷ്ടാംഗ പ്രണാമം എന്ന വാക്കിന് അർത്ഥം ഉണ്ടായിട്ട് തോന്നുന്നത്.
1: എന്നോട് പറയുന്നത് കരുണാസായി പോലുള്ള ഒരു ചികിത്സാ കേന്ദ്രവുമായിട്ടുള്ള ഒരു നരേന്ദ്രപ്രസാദ്.

0: ഡോക്ടർ ആയിട്ട് വരണത്. മധുജൻ സാറിന്റെ റോൾ നരേന്ദ്ര പ്രസാദ്
1: അടിപൊളി
0: ജോഷിയായിട്ട് മമ്മൂട്ടി.
1: ഇതില് എന്നോടൊത്ത് ഉണരുന്ന അതാണ് ചോദിച്ചേ?
0: അതെ അതെ
1: അത് തന്നെയാണ്. ഓ, അത് ഒ എൻ വിയുടെ രചനയാണ്.
0: ഈ പാട്ട് ഞാൻ കരുണാസായിക്ക് തന്നെ സമർപ്പിക്കുകയാണ്.
1: കരുണാസായിക്കും കരുണാസായിയുടെ എല്ലാ കരുണാസായിലുള്ള എല്ലാവർക്കും നരേന്ദ്ര പ്രസാദ് അതിനകത്തൊരു പ്രത്യേക വേഷമാണ്. ആ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉള്ളത് ഹരികുമാർ എന്ന് പറയുന്ന സംവിധാനം.
0: അല്ല സാർ, ആ സിനിമ ഒരു സന്ദേശമാണ്. നമ്മൾ എല്ലാ സിനിമയ്ക്കും അതിന്റെ അർത്ഥമുണ്ട്. പക്ഷെ ഇത് ഒരു എല്ലാ സമ്പത്തും ഉള്ള ഒരാള് പിന്നെ വീട്ടിൽ പിന്നെ കുടുംബക്കാരില്ല, ആൾക്കാരും അമ്മയില്ല അച്ഛനില്ല, ചെറിയച്ഛനും ബാക്കിയുള്ള അങ്ങനെയാണ്. അപ്പോ അയാൾക്കൊരു മാരകമായ അസുഖം മരിച്ചു പോകും എന്നൊരു അവസ്ഥയിൽ ഇരിക്കുന്നു. അപ്പോ ഈ ഉള്ള ആൾക്കാർ സ്നേഹം കൂടുതൽ കാണിക്കുന്നു. അയാൾ മരിക്കുകയില്ല, അയാൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോ ആ സ്നേഹം വേറെ ഒരു കപട സ്നേഹമായി മാറണം.
1: പിന്നെ ഏറ്റവും ഒടുവില റെയിൽ പാളത്തിലൂടെ നടന്നു നടന്നു പോകുന്ന
0: കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലുമ്പോ ആ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നു, വേറൊരു ബോർഡ് അവിടെ ഇരിക്കുന്നു.
1: എന്നിട്ട് മേശയുടെ വലിപ്പം തുറന്നു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ചരമ വാർത്ത അതിനകത്ത്
0: അതാണ്. അതൊക്കെ ഒരു വല്ലാത്തൊരു
1: പിന്നെ ഹരികുമാർ എന്ന് പറയുന്ന ഒരാളാണ്.
0: ഹരികുമാർ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു
1: അതിഗംഭീരമായ സിനിമയാണ്. ഒ എം ടിയുടെ തിരക്കഥയാണ്. ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ്. ബോംബെ രവിയുടെ സംഗീതമാണ്.
0: എല്ലാം കൊണ്ടും ഒരു നല്ലൊരു നല്ലൊരു മുഹൂർത്തം. അപ്പൊ അതുപോലെ നമ്മുടെ ഈ നമ്മുടെ ഹരിഹരദാസിന്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസമായി ഈശ്വരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്നിന് ചെല്ലട്ടെ എന്ന് ഞാനും
1: ആഗ്രഹിക്കുന്നു. പുറപ്പെട്ട്
0: കാരണം ഈ ലങ്കാതകനം എന്ന് പറഞ്ഞ സിനിമയില് ഏറ്റവും നല്ലൊരു പാട്ടാണത്. ആരും എപ്പോഴും എത്ര കേട്ടാലും മതിവരാതെ ആരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്.
1: ഒരു ദിവസം ഹരിഹരദാസ് ഏട്ടൻ രാവിലെ ഉറക്കം ഉണർന്നു നോക്കുമ്പോ ദൈവം തിണ്ണയിൽ വന്നിരിക്കും. എന്നിട്ട് പറയും, ഹരിഹരദാസെ ഈ പാട്ട് ഇനി ചോദിക്കരുത്, ഞാൻ ആ വിരുന്നിന് വന്നിരിക്കുകയാണ്.
0: നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു.
1: തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കാണാം.
0: ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് ഒരു 10-25 വർഷത്തിന് ഒരു വീടിന്റെ പണിക്ക് പോയിട്ടുണ്ട്.
1: ഓക്കെ, അവർണയോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ. നമുക്ക്
0: സ്നേഹം വീണ്ടും ഞാൻ പറഞ്ഞ രീതിയിൽ എത്രയോ നാടകങ്ങൾ അഭിനയിക്കുന്നതെല്ലാം ഭക്ഷണേസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
2: ഒരുപാട് സന്തോഷം
0: എല്ലാവർക്കും, മക്കൾക്കും എന്നെ ഭർത്താവിനും എല്ലാവരുടെയും എന്റെ സ്നേഹ അന്വേഷണം അറിയിച്ചേക്കണം.
2: സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവരയിലേക്ക് നമുക്ക് തിരികെ എത്താം. എത്ര വേഗമാണ് നമ്മുടെ മുന്നിലൂടെ സമയം കടന്നു പോകുന്നത്! പക്ഷെ വേഗത്തിൽ സമയം കടന്നു പോകുന്നതിൻ്റെ കാരണം അത്രയേറെ ഹൃദ്യമായി ശ്രോതാക്കൾ സംസാരിക്കുന്നത് കൊണ്ടാണ്, ആ സൗഹൃദത്തിൽ അലിഞ്ഞു തീരുന്നത് കൊണ്ടാണ്. പൂവ് മഞ്ഞിലാണോ അലിയുന്നത്, മഞ്ഞു പൂവിലാണോ അലിയുന്നത് എന്ന് കവികൾ സന്ദേഹിക്കുന്നത് പോലെ, കരുണാസായി റേഡിയോ സൗഹൃദത്തിൻ്റെ ശ്രോതാക്കളുടെ സൗഹൃദത്തിലാണോ അലിയുന്നത്, അതോ ശ്രോതാക്കൾ കരുണാസായിയുടെ സൗഹൃദത്തിലാണോ അലിയുന്നത്, എപ്പോഴും സന്ദേഹമുണ്ടാവും. അത്രയേറെ ഹൃദയവും ഹൃദയവും ചേർന്നുള്ള ബന്ധങ്ങളിൽ നാം ഇങ്ങനെ മാഴുകയും മുഴുകിയും ഇരിക്കുന്നത് എത്ര ചേതോഹരമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് പ്രിയപ്പെട്ട സ്നേഹിതയായ അപർണയാണ്. നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ദയാഹർജി എന്ന നാടകത്തിൽ ഇപ്പോൾ അപർണ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണമ്പള്ളി നവോദയിലെ സജീവ പ്രവർത്തകയാണ്. പ്രിയ ശ്രോതാക്കളെ, അപർണയെ വിളിക്കാം, സംസാരിക്കാം, പാട്ടുകൾ ചോദിക്കാം, നാടകവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 8891 8849912. ഇപ്പോൾ ഒരു ശ്രോതാവ് പ്രത്യേക പോക്കുവെയിലിനോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, സന്തോഷം, നമസ്കാരം. നടരാജൻ ചേട്ടാ, സുസ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പമുള്ളത് അപർണ ജെ എസ് ആണ്, സംസാരിക്കൂ.
1: നമസ്കാരം.
2: ഞാന് വിളിക്കാൻ ഉദ്ദേശിച്ചറിയോ, ഈ നാടകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ള കാര്യമാണ്.
1: നാടകം കാണാറൊക്കെ പോകാറുണ്ടോ?
2: നാടകം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നാടകം ഞാൻ കണ്ടവനാണ്. ഇപ്പൊ ഇങ്ങനെ പോലെ ഇച്ചിരി
1: വയസ്സായില്ലേ?
0: അങ്ങനെ പറയുന്നത്
2: നമ്മള് നമ്മളെ ഇവിടെ തന്നെ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കരകുളം
0: ചന്ദ്രനെ എനിക്കറിയാം.
2: കരകുളം ചന്ദ്രൻ
0: അതിഗംഭീരമായി അഭിനയിക്കുന്ന കക്ഷിയല്ലേ?
2: അല്ലേ,
0: പിന്നെ എന്താ സംശയം?
2: അതേപോലെ എന്നമുള്ള എന്ന് പറഞ്ഞ എന്നമുള്ള നാടകം,
0: അത് വേറെ കണക്ക് ചെമ്പകരാമൻ മറക്കൂ. ആ ഭാഷയിൽ അങ്ങനെയല്ല ചോദിക്കുക, ഞാൻ ചോദിച്ചു തരാം. കണക്ക് ചെമ്പകരാമനാണ് എൻ പിള്ളയുടെ നാടകം. ആ നാടകം കണ്ട് കണക്ക് ചെമ്പകരാമൻ പിള്ള മറക്കണോ? ഞാൻ മറക്കണോടോ എന്നാണ് ചോദിക്കേ. വരൂല, പിന്നെ വരൂല. സ്റ്റേജ് ഇന്ത്യയുടെ നാടകങ്ങൾ, ക്ഷേത്രോത്സവങ്ങളിൽ, ആരാധനാലയങ്ങളുടെ ഉത്സവങ്ങളുടെ സ്റ്റേജിൽ തകർത്തതാണ് കരകുളം ചന്ദ്രൻ.
2: അതായത് നാടകം എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഒരു നാടകം എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഒരു കഥയാണ്.
0: തീർച്ചയായിട്ടും
2: ഒരു നാടകം ജീവിതമാണ് ഇന്നത്തെ. പിന്നെ ഇതൊന്നും ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഇത് നാടകത്തിന്റെ ആരും പറഞ്ഞെ ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചതാണ്.
0: നമുക്ക് കുറച്ച് നാടക വിശേഷങ്ങൾ കേട്ടാലോ? അപർണ എങ്ങനെ, നടരാജേട്ടനൊക്കെ ഉണ്ട്, നാടകത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപർണ എങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം?
1: ഈ കണ്ണമ്പള്ളി തന്നെയുള്ള നവോദയ ക്ലബിൽ വഴിയാണ് ഞാൻ നാടകത്തിൽ വന്നു തുടങ്ങിയത്. കൊച്ചുനാൾ തൊട്ടേ നവോദയയിലെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരു നാടകം ചെയ്യാവോ എന്ന് പണ്ട് ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ എല്ലാ വർഷവും ഓണത്തിനാണ് നമ്മൾ നാടകം ചെയ്യാറ്. ഓണാഘോഷത്തിന് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് നാടകം പഠിക്കും, അവിടെ അത് അവതരിപ്പിക്കും. അത് കഴിയുമ്പോൾ പിന്നെ പുറത്ത് ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ വിളിക്കുമ്പോൾ നമ്മൾ പോയി കളിക്കും. ഇപ്പം ചെയ്യുന്ന നാടകം ഒരുപാട് സ്റ്റേജുകളിൽ മത്സരത്തിന് പോയിട്ടുണ്ട്. പോയിടത്തൊക്കെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ലബിനാണ് ഏറ്റവും വലിയ സന്തോഷം അറിയിക്കേണ്ടത്, ക്ലബിനാണ്. ക്ലബ് ഉള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുന്നത് തന്നെ.
0: ദയാഹർജി കോടതിയിലാണ്, പക്ഷെ ആ അതുമായി ഒരു ഇതുമില്ലാതെ വേറൊരു തരത്തിലുള്ള ഒരു സാധനമാണിത്. എവിടെങ്കിലും ഈ നാടകം വരുന്നു അറിഞ്ഞാ പോയി കാണണം കേട്ടാ. സൗണ്ട് കേട്ടിട്ട് എന്റെ അടുത്ത് അപർണ ചോദിച്ചത് ഇത് ഏത് യുവാവാണ് സംസാരിക്കുന്നത് എന്നാണ്. എന്നിട്ട് അങ്ങേറ്റം വെച്ചിരിക്കണം എന്ന് പറഞ്ഞ ചാമുണ്ടി ഇവൻ
2: വേറൊരു പാർട്ടിയുടെ കവിത പറഞ്ഞോലോ ഈ കോഴിയുടെ കാര്യമല്ലേ, അവതോളം ഹനിക്കവും ബുദ്ധിപ്പാൻ പല പദാർത്ഥമില്ലയോ, പാവമേ നിരപരാധി പക്ഷിയെ കോഴിവതഞ്ചിനു മനുഷ്യർ ലക്ഷ്യമേ എന്നൊരു കവിത പറഞ്ഞ പോലെ.
0: ഇതൊക്കെ നിങ്ങളെ കാലത്തെ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളൂ, നമ്മളെ കാലത്ത് ഓ ഇത് ഇത് എന്ത് ഇത് ഇത് ഇങ്ങനെ ഇതിങ്ങനെ എങ്ങനെ കാണാതെ പഠിക്കുന്നത് ഇതൊക്കെ.
2: നമസ്കാരം, ഞാനൊരു പാട്ട് ചോദിച്ചോട്ടെ.
1: ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
2: ഞാൻ ചോദിച്ചത് കാട്ടിലുള്ള ഫീല് നാട്ടിൽ ഒരു ഗന്ധരുവഴി വന്നു, അന്തൊരു ഗന്ധരുവഴി വന്നു, അന്നാരം ഒന്നാരം കാട്ടിനകത്തൊരു പെണ്ണിനെ മോഹിച്ചു നിന്നു, അവനൊരു പെണ്ണിനെ മോഹിച്ചു നിന്നു. ഈ പാട്ടാണ്
0: കുറച്ചുകൂടെ പോട്ട്. സത്യമായിട്ടും ഞാൻ വിചാരിച്ച അടുത്ത അനുപല്ലവിയുടെ പോകുന്നാണ് വിചാരിച്ചത്.
2: നമ്മളെന്ന് പറഞ്ഞ ഈ കന്നാസായി നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്.
0: ഓ ഉണ്ടല്ലോ, ഇത്രയും മനസ്സോർന്ന് സംസാരിക്കാൻ പറ്റുന്നേ.
2: ഓ അങ്ങനെയാണ് തലപ്പിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവനയുടെ കാര്യങ്ങളൊക്കെ ഈ അവനെന്ന് പറഞ്ഞിട്ട് ഈ പല്ലൊന്നും ഇല്ലാത്തോണ്ട് ചിലപ്പോൾ ശരിക്കും പോവില്ല, അതുകൊണ്ട് പ്രയാസമൊന്നും വേദിച്ചില്ല സംസാരിക്കുന്നതിലൊക്കെ ചെറിയൊരു ഇതൊക്കെ വരും.
0: നല്ല സ്ഫുടമായി വടിവത്ത് ഇങ്ങനെ സംസാരിക്കുന്ന എന്നോടോ ബാല എന്ന് ചോദിക്കുമ്പോൾ
1: നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്.
2: ഇനി ഒന്നാനുള്ള വല്ലോ
0: മതിയല്ലേ, ധാരാളം സ്വർണമായിരിക്കും. ഒന്നോ രണ്ടേ ഉള്ളൂ, ഒന്നോ രണ്ടേ ഉള്ളൂ, അത് സ്വർണമായിരിക്കും. എന്റെ നാട്ടിൽ പണ്ടൊരു രാഘവമാവൻ ഉണ്ടായിരുന്നു. രാഘവമാവൻ ഒരു പല്ലേ ഉണ്ടായിരുന്നുള്ളൂ, പക്ഷെ അത് തനി തങ്കമായിരുന്നു.
2: ഇത് പ്രായം കൂടി വരുമ്പം കൊച്ചുപിള്ളേരെ പോലെ ആവുമെന്ന് പറഞ്ഞാൽ അവസാനം പല്ലൊന്നും കാണില്ല, ആദ്യം വരുമ്പോഴും പറ്റില്ലല്ലോ.
0: അതെ അതെ അതെ അതെ. അപ്പം ഒരിക്കൽ കൂടെ അപർണ ജയസിനോട് നന്ദി, സ്നേഹം, സന്തോഷമൊക്കെ പറയൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: സന്തോഷമുണ്ട് കേട്ടോ,
1: നല്ല സന്തോഷം.
0: വയലാർ രാമവർമ്മ രചിച്ച്, പി സുചിയില ആലപിച്ച് കാട്ടുതുളസി എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. എന്ത് പറയുന്നു പറഞ്ഞാൽ
1: കേൾക്കാം,
0: നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.

പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് അപർണയാണ്. അപർണ നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിയാണ്, കണ്ണമ്പള്ളി നവോദയ സജീവ പ്രവർത്തകയാണ്. ദയാഹർജി എന്ന നാടകത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരു മകളെപ്പോലെ അല്ലെങ്കിൽ ചെറുമകളെപ്പോലെ വിളിച്ച ശ്രോതാക്കളോടെല്ലാം

0: ആദ്യമായി അപർണ സംസാരിച്ചു. പാട്ടുകൾ കേട്ടു, പാട്ടുകൾ ചോദിച്ചു, സല്ലപിച്ചു. ഭയങ്കര രസമുള്ള ഒരു സായാഹ്നമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദയാഹർജി എന്ന നാടകം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ആ ദയാഹർജി എന്ന നാടകത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്കത് കാണാനുള്ള ഒരു കൗതുകം ഉണ്ടാവും. ആ കൗതുകത്തെ കുറച്ചുകൂടെ നമുക്കൊന്ന് കാരണം അവരെ ആ നാടകം കാണണം. ദയാഹർജി എന്ന നാടകത്തിൻ്റെ രചന, സംവിധാനം എല്ലാം ഒന്ന് ദയാഹർജി എന്ന നാടകത്തെക്കുറിച്ച് അവർണ തന്നെ ഒന്ന് പറയൂ, ശ്രോതാക്കൾ കേൾക്കട്ടെ.
1: രചന ചെയ്തിരിക്കുന്നത് ശ്യാം കൃഷ്ണ സാറാണ്. പിന്നെ നമുക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത് എ കെ സുജിത്ത് കരകുളം സാറാണ് നമുക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാനും വേറൊരു ചേച്ചി മാത്രമേ നാടകത്തിലുള്ളൂ. രണ്ടു പേര് ചേർന്നിട്ട് അഭിനയിക്കുന്ന ഒരു മുക്കാൽ മണിക്കൂറുള്ള ഒരു നാടകമാണ്. അതിൽ കൂടുതൽ പോവാറില്ല. പിന്നെ മത്സരത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും രണ്ടു പേരെയുള്ള മത്സര നാടകമാണോ എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോഴെല്ലാവർക്കും കൺഫ്യൂഷൻ വരും. പിന്നെ നാടകം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല നാടകമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
0: ഈ കണ്ണമ്പള്ളി നവോദയയിലെ സജീവ പ്രവർത്തകയാണ് എന്ന് പറഞ്ഞല്ലോ.
1: അതെ.
0: പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ ഇവിടെ നാടകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ് ഓർക്കേണ്ടത്, ആരോടൊക്കെയാണ് സ്നേഹവും സന്തോഷവും ഒക്കെ പറയേണ്ടത്?
1: നവോദയയില് നമ്മളെ അജിത്ത് ഏട്ടൻ നമ്മളെ ക്ലബിന്റെ സെക്രട്ടറിയാണ് ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പം നന്ദി പറയേണ്ടത് അജിയാമ്മൻ്റെ അടുത്താണ്. ഞാൻ മാമ എന്നാണ് വിളിക്കാറ്. എന്നെ എല്ലാ നാടകത്തിലും മാമ വിളിക്കും. അജിയമ്മൻ ഏത് നാടകം ഉണ്ടെങ്കിലും മീ എന്നെ കണ്ണമ്പള്ളിയിൽ അറിയാമെന്നുള്ളത് അപർണയെന്നല്ല, മീനു എന്നാണ് അറിയാമെന്നുള്ളത്. മീനു, നീ ഒരു നാടകം ഇതുപോലെ ഒരു നാടകമുണ്ട് വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പം ഞാൻ ആദ്യം പറയും പറ്റില്ല, എനിക്ക് പറ്റില്ല അമ്മ എന്നൊക്കെ പറയും. പിന്നെ വീട്ടിലെ അച്ഛൻ്റെ അടുത്തും അമ്മേൻ്റെ അടുത്തും ചേട്ടൻ്റെ അടുത്തൊക്കെ ചോദിക്കും ഇതുപോലെ ഒരു നാടകമുണ്ട് അവളെ ഒന്ന് വിടുമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ പോവും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ചെയ്തെടുത്തെല്ലാം വിജയവും ഉണ്ടായിട്ടുണ്ട്. അതിന് നന്ദി പറയേണ്ടത് അജിയാമ്മനോടാണ്,
0: നവോദയോടും അല്ലേ?
1: നവോദയോടും.
0: നാടകത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരാളാണ് അജിത്ത് കെ എൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: അതെ അതെ.
0: കണ്ണമ്പള്ളിയിൽ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഇങ്ങനെ നവോദയയിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുപാട് സാമൂഹിക പ്രവർത്തനത്തിൻ്റെ ഇതിലേക്ക് വരെ കൊണ്ടുവരാൻ അജിത്ത് ഇങ്ങനെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരാളാണ് അജിത്ത് കെ എൽ എന്ന് എനിക്കെപ്പോഴും തോന്നിയിട്ടുണ്ട്. അജിത്ത് എൻ്റെ നല്ല സുഹൃത്തുമാണ്. എന്തായാലും നാടകത്തിൻ്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമ്മൾ ഒരുപാട് ശ്രോതാക്കളുമായി നമ്മൾ സംസാരിച്ചു. നമ്മുടെ സമയം ഏതാണ്ടെന്നല്ല, ഇന്നത്തെ പ്രത്യേക പോക്കുവേലിൻ്റെ സമയം അവസാനിക്കുകയാണ്. ഈ ഒരു അനുഭവത്തെക്കുറിച്ചും ശ്രോതാക്കളെക്കുറിച്ചും അവരോടൊക്കെയുള്ള സ്നേഹവും കൂടെ അറിയിച്ചാൽ നമുക്ക് മെല്ലെ ഇത് തിരശ്ശീല വീഴ്ത്താം.
1: ഒരുപാട് സന്തോഷമുണ്ട് സാർ എന്നെ ഇന്നിപ്പിടെ വിളിച്ചതിൽ. എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റി. എൻ്റെ ആ ഒരു ആദ്യത്തെ അനുഭവമാണ് ഇത്. സ്റ്റേജിൽ നിന്ന് നമ്മൾ നാടകം കളിക്കുന്നത് പോലെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോൾ. പിന്നെ സാറ് പറഞ്ഞു ടെൻഷൻ ഒന്നും അടിക്കണ്ട, കൂളായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു സംസാരിച്ചു. അതിൽ വളരെ സന്തോഷം. വിളിച്ചതിൽ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും നാടകങ്ങളൊക്കെ കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഇനിയും എവിടെയെങ്കിലുമൊക്കെ വച്ച് കാണാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ വളരെ പെട്ടെന്ന് സമയം പോയി. കാരണം ഹൃദ്യമായി അവർണ നമ്മളോടൊക്കെ സംസാരിക്കുകയും സ്നേഹമറിയിക്കുകയും ചെയ്തു. പാട്ടുകളോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു, അതുകൊണ്ടാണ് സമയം പോയത് അറിയാത്തത്. ഇപ്പോൾ ഇന്ന് ഇവിടുത്തെ ഈ പ്രത്യേക പോക്കുവയിലിന് തിരശ്ശീല വീഴുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അപർണ ജയസും എൽ ആർ മധുജനുമാണ്. ഈ പ്രത്യേക പോക്കുവയിലിന് തിരശ്ശീല വീഴുമ്പോൾ ജയൻ വെള്ളനാട്, വെള്ളനാട് ജയൻ നമ്മുടെ നല്ല ശ്രോതാവാണ്. അദ്ദേഹം ചോദിച്ച ഒരു ഗാനം, കലാഭവൻ മണിയുടെ ഏതെങ്കിലും ഒരു ഗാനം കേൾപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗാനം കേൾപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും എൻ്റെയും അവർണയുടെയും ഹൃദ്യമായ നന്ദി,
2: നമസ്കാരവും. പണ്ടിവനൊരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവനൊരു കടിയാൽ

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സ്വാസ്ഥ്യം, പ്രത്യേക പോഷകാഹാര പരിപാടി.
1: കുതിരയെ പറ്റി അറിയാം. പൊതുവെ കുതിരയുടെ ഭക്ഷണമായിട്ടാണ് മുതിര അറിയപ്പെടുന്നത്. അങ്ങനെയാണ് ഹോഴ്സ് ഗ്രാം എന്ന ഇംഗ്ലീഷ് പദം മുതിരയ്ക്ക് കിട്ടിയത്. മാക്രോടൈലോമ യൂണിഫ്ലോറം എന്നതാണ് ഇതിന്റെ ബൈനോമിയൽ നെയിം. ഗുണമേന്മയിലെ സാമ്യത കാരണം ചെറുധാന്യ വിഭാഗത്തിൽപ്പെടുത്തി പറയാറുണ്ടെങ്കിലും പയർവർഗത്തിലെ ഒരംഗമാണ് മുതിര. മുതിര തിന്നാൽ കുതിരയുടെ ശക്തി എന്നാണ് പഴമക്കാർ പറയുന്നത്. ഈ പറച്ചിലിൽ പതിരൊട്ടുമില്ലെന്ന് പറയേണ്ടി വരും. കാരണം കുതിരയുടെ വേഗം വർദ്ധിപ്പിക്കാൻ മത്സരത്തിന് മുൻപ് കൊടുക്കുന്ന ആഹാരമായാണ് മുതിര അറിയപ്പെടുന്നത്. കുതിരയ്ക്ക് മാത്രമല്ല, പോഷക സമൃദ്ധമായ മുതിര നമ്മൾ മനുഷ്യർക്കും ആരോഗ്യവും ആയുസ്സും പ്രദാനം ചെയ്യുന്നു. നമ്മൾ മലയാളികൾ ഈ പയർവിള കൊണ്ട് ഒട്ടേറെ രുചികരമായ വിഭവങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യുന്നുണ്ട്. ഉയർന്ന അളവിൽ അയൺ, കാൽസ്യം, പ്രോട്ടീൻ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ പോഷക സമൃദ്ധിയിൽ മുന്നിലാണ് മുതിര. ഇതിൽ കൊഴുപ്പിന്റെ അളവ് കുറവാണ്. കഴിച്ചു കഴിഞ്ഞാൽ ദഹനത്തിനായി ഏറെ നേരം വേണ്ടിവരുമെന്നതുകൊണ്ടുതന്നെ വിശപ്പിനെ നിയന്ത്രിക്കാനും മുതിര സഹായിക്കുന്നു. പ്രമേഹ രോഗികൾക്കും അമിത വണ്ണമുള്ളവർക്കും ഇടവേളകളിൽ മുതിര കൊണ്ട് തയ്യാറാക്കിയ വിഭവങ്ങൾ കഴിക്കുന്നത് ഗുണം ചെയ്യുന്നു. മുതിരയിലെ ആന്റി ഓക്സിഡന്റുകളുടെ സാന്നിധ്യം പ്രായത്തെ ചെറുക്കാനും കൊളസ്ട്രോൾ നിയന്ത്രിക്കുന്നതിനും സഹായിക്കുന്നു. ശരീര ഊഷ്മാവ് വർദ്ധിക്കുന്നതിന് മുതിര കാരണമാകാറുണ്ട്. അതിനാൽ വേനൽക്കാലത്ത് മുതിരയുടെ ഉപയോഗം നിയന്ത്രിക്കുക. ധാരാളം ജലം കുടിക്കുന്നത് ഈ ഊഷ്മാവിനെ കുറയ്ക്കാൻ സഹായിക്കുന്നുണ്ട്. എന്നാൽ തണുപ്പ് കാലാവസ്ഥയിൽ ശരീരത്തിനകത്ത് ഊഷ്മാവ് നിലനിർത്താൻ മുതിര സഹായിക്കുന്നു. സ്ത്രീകളിൽ ആർത്തവ ക്രമക്കേടുകൾ പരിഹരിക്കുന്നതിനും അമിത രക്തസ്രാവം മൂലമുണ്ടാകുന്ന വിളർച്ച തടയുന്നതിനും ഭക്ഷണക്രമത്തിലെ മുതിരയുടെ സാന്നിധ്യം സഹായിക്കുന്നു. മുതിരയിലെ ഫൈബർ അഥവാ നാരുകൾ മലബന്ധം തടയുന്നതിനോടൊപ്പം ശരീരഭാര നിയന്ത്രണത്തിൽ തന്റേതായ പങ്ക് വഹിക്കുകയും ചെയ്യുന്നു. സ്ത്രീകൾക്കു മാത്രമല്ല, പുരുഷന്മാർക്കും ഗുണം ചെയ്യുന്നതാണ് മുതിര. കാൽഷ്യം, ഫോസ്ഫറസ്, അയൺ, അമിനോ ആസിഡുകൾ എന്നിവ അടങ്ങിയിരിക്കുന്നതിനാൽ പുരുഷ ബീജത്തിന്റെ അളവ് അഥവാ സ്പേം കൗണ്ട് കൂട്ടുന്നതിനും സഹായിക്കുന്ന ഒരു പോഷക സ്രോതസ്സാണ് മുതിര. പുരുഷ ബീജത്തിന്റെ അളവ് മാത്രമല്ല, ഗുണം വർദ്ധിപ്പിക്കുവാനും മുതിരയ്ക്ക് കഴിയും. ഇതിനായി മുതിര കുതിർത്തോ അല്ലെങ്കിൽ വേഗിച്ചോ കഴിക്കാവുന്നതാണ്. രാവിലെ ഏറ്റവും ആദ്യം മുതിര കഴിക്കുന്നത് ഗ്യാസ്, അസിഡിറ്റി തുടങ്ങിയവയ്ക്കുള്ള പരിഹാരമായി പഠനങ്ങൾ പറയുന്നു. ഉണക്കിപ്പൊടിച്ച മുതിര ഒരൽപ്പം ജീരകപ്പൊടിയും ചേർത്ത് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി രാവിലെ വെറും വയറ്റിലും രാത്രി കിടക്കാൻ നേരത്തും കുടിക്കുന്നത് അമിത വണ്ണവും കുടവയറും കുറയ്ക്കുന്നു. ഇതുവഴി കൊളസ്ട്രോളും നിയന്ത്രിക്കപ്പെടുന്നു. മുതിരയിലെ നാരുകൾ മലബന്ധ സാധ്യതകൾ കുറയ്ക്കുന്നതിനാൽ പൈൽസ് പോലെയുള്ള അവസ്ഥകൾക്ക് നല്ലൊരു പ്രതിവിധി കൂടിയാണ് മുതിര. മുതിര തോരനും മുതിര പുഴുക്കും മുതിര ചമ്മന്തിയുമൊക്കെ രുചിയിൽ ഒട്ടും പിന്നിലല്ല. ഇടിച്ചക്ക, കായ, ചേന, ചേമ്പ്, കപ്പ എന്നിവയുമായി മുതിര ചേർത്തുണ്ടാക്കുന്ന മുതിരപ്പുഴുക്ക് കഞ്ഞിയോടൊപ്പം ചേരുമ്പോൾ രുചിസമൃദ്ധമായ പോഷക ഗുണമുള്ള ഒരാഹാരമായി. മഴക്കാല ജന്യ രോഗങ്ങളെ തടയാൻ മുതിര സൂപ്പ് ചൂടോടെ സേവിക്കുന്നത് ഗുണം ചെയ്യുന്നു. ആയുർവേദത്തിലെ ധന്വന്തരം, സപ്തസാരം പോലെയുള്ള പല കഷായങ്ങളിലും മുതിര അടങ്ങിയിരിക്കുന്നു. ഇത്തരത്തിൽ ഔഷധഗുണസമ്പത്തിലും പോഷകഗുണസമ്പത്തിലും മുതിര മുന്നിലാണ് എന്നത് സംശയമന്യേ അംഗീകരിച്ച് ഭക്ഷണശൈലിയിൽ ഉൾപ്പെടുത്തി നമുക്ക് മുന്നോട്ടു പോകാം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

മരുന്നുകൾക്ക് ഉത്തേജിപ്പിക്കുന്നതിനും മയക്കുന്നതിനുമല്ലാതെ മറ്റെന്ത് പ്രയോജനമാണുള്ളത്? ജീവിതം ലഹരിയാക്കുക, ലഹരിക്കെതിരെ. ലഹരിക്കെതിരെ എന്ന പരിപാടിയിൽ ഇന്ന് ഡി അഡിക്ഷൻ സെന്ററുകൾ, ചികിത്സ, ശുഭപ്രതീക്ഷകൾ എന്നിവയെക്കുറിച്ച് കേൾക്കാം. ലഹരി ആസക്തി ഒരു രോഗമാണ്. അത് ചികിത്സയിലൂടെ പൂർണ്ണമായും മാറ്റിയെടുക്കാൻ സാധിക്കുന്ന ഒരു രോഗമാണ്. ഇനി എനിക്ക് രക്ഷയില്ല, എന്റെ ജീവിതം കഴിഞ്ഞു എന്ന് നിരാശപ്പെടുന്ന ഒരാൾക്ക് പ്രതീക്ഷയുടെയും പുതിയ ജീവിതത്തിന്റെയും വാതിലുകൾ തുറന്നുകൊടുക്കുന്നവയാണ് പുനരധിവാസ കേന്ദ്രങ്ങളും ചികിത്സാരീതികളും. ഈ പാതയിലെ വിവിധ ഘട്ടങ്ങളെക്കുറിച്ചും ലഹരിക്ക് അടിമപ്പെട്ടവർക്ക് നൽകാനുള്ള ആത്മവിശ്വാസത്തിന്റെ സന്ദേശത്തെക്കുറിച്ചും അറിഞ്ഞിരിക്കേണ്ടതുണ്ട്. ലഹരിയുടെ അടിമത്തത്തിൽ നിന്നും പുറത്തു വരണമെങ്കിൽ ലഹരി ഉപയോഗിക്കുന്ന വ്യക്തിയുടെ സ്വയം സന്നദ്ധതയാണ് ഏറ്റവും പ്രധാനം. എനിക്ക് മാറണം എന്ന ആഗ്രഹം മനസ്സിലുണ്ടാകുമ്പോൾ ചികിത്സയുടെ ആദ്യപടി ആരംഭിച്ചു. ഒരു വ്യക്തി ചികിത്സ തേടുമ്പോൾ ആദ്യം ഒരു ഡോക്ടറോ സൈക്യാട്രിസ്റ്റോ കൌൺസിലറോ അയാളെ പരിശോധിക്കുന്നു. എത്രത്തോളം ആസക്തിയുണ്ട്, മറ്റു ശാരീരിക മാനസികാരോഗ്യ പ്രശ്നങ്ങളുണ്ടോ എന്ന് കണ്ടെത്തുന്നു. ലഹരി ശരീരത്തിൽ നിന്നും പൂർണ്ണമായും പുറത്തു പോകുന്ന പ്രക്രിയയാണ് ഇത്. ലഹരി ഉപയോഗം നിർത്തുമ്പോൾ ഉണ്ടാകുന്ന കഠിനമായ ശാരീരിക അസ്വസ്ഥതകളെ, അതായത് വിഡ്രോവൽ സിംപ്റ്റംസ്, ശാസ്ത്രീയമായി കൈകാര്യം ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഇതിന് ഡോക്ടർമാരുടെ മേൽനോട്ടത്തിൽ പ്രത്യേക മരുന്നുകളും ചികിത്സയും ആവശ്യമാണ്. ഈ ഘട്ടം സുരക്ഷിതമായി പൂർത്തിയാക്കാൻ ഡി അഡിക്ഷൻ സെന്ററുകൾ അനിവാര്യമാണ്. ഡിറ്റോക്സിഫിക്കേഷന് ശേഷം ലഹരി വിമുക്ത ജീവിതം നയിക്കാൻ ഒരു വ്യക്തിയെ സജ്ജമാക്കുന്നത് പുനരധിവാസ കേന്ദ്രങ്ങളാണ്. ലഹരിയിലേക്ക് നയിച്ച മൂലകാരണങ്ങൾ എന്താണെന്ന് കണ്ടെത്താൻ കൌൺസിലിംഗ് സഹായിക്കും. വിഷാദം, ഉത്കണ്ഠ, ഒറ്റപ്പെടൽ പോലുള്ള മാനസിക പ്രശ്നങ്ങളെ എങ്ങനെ ലഹരിയില്ലാതെ നേരിടാം എന്നിവിടെ പരിശീലിപ്പിക്കുന്നു. ചിന്തകളെയും പെരുമാറ്റത്തെയും മാറ്റാൻ സഹായിക്കുന്ന ചികിത്സാരീതികളാണ് ഇവിടെ ഉപയോഗിക്കുന്നത്. കൊഗ്നിറ്റീവ് ബിഹേവിയറൽ തെറാപ്പി, അതായത് CBT പോലുള്ളവ ലഹരി ഉപയോഗിക്കാൻ തോന്നുന്ന സാഹചര്യങ്ങളെ എങ്ങനെ ഒഴിവാക്കാം, ആ ചിന്തകളെ എങ്ങനെ മാറ്റിയെടുക്കാം എന്ന് പഠിപ്പിക്കുന്നു. ലഹരിക്ക് അടിമപ്പെട്ട മറ്റാളുകളുമായി ഒരുമിച്ചിരുന്ന് സംസാരിക്കുമ്പോൾ താൻ ഒറ്റയ്ക്കല്ല എന്ന തോന്നൽ വ്യക്തിക്ക് ലഭിക്കുന്നു. അനുഭവങ്ങൾ പങ്കുവയ്ക്കുമ്പോൾ പരസ്പരം പിന്തുണ നൽകാനും അതിജീവനത്തിനുള്ള പുതിയ വഴികൾ കണ്ടെത്താനും സാധിക്കുന്നു. ലഹരിയില്ലാത്ത ഒരു ജീവിതം നയിക്കാൻ ആവശ്യമായ പുതിയ കഴിവുകൾ, ഉദാഹരണത്തിന് സ്ട്രെസ് മാനേജ്മെന്റ്, ജോലി കണ്ടെത്താനുള്ള വഴികൾ, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കാനുള്ള വഴികൾ ഇവിടെ പരിശീലിപ്പിക്കുന്നു. ചികിത്സ കഴിഞ്ഞ് വീട്ടിലേക്ക് മടങ്ങിയെത്തുമ്പോഴാണ് ഒരാളുടെ യഥാർത്ഥ വെല്ലുവിളി ആരംഭിക്കുന്നത്. കാരണം പഴയ സാഹചര്യങ്ങളും കൂട്ടുകാരും വീണ്ടും ലഹരിയിലേക്ക് തിരിച്ചു പോകാൻ പ്രേരിപ്പിച്ചേക്കാം. സപ്പോർട്ട് ഗ്രൂപ്പുകളിൽ ചേരുന്നത് തുടർ ചികിത്സയ്ക്ക് അത്യന്താപേക്ഷിതമാണ്. ഇവിടെ സമാന അനുഭവങ്ങളുള്ളവരുമായി നിരന്തരം ബന്ധപ്പെടാനും ലഹരിമുക്തരായി തുടരാനുള്ള പ്രചോദനം നേടാനും സാധിക്കും. ചികിത്സയ്ക്ക് ശേഷം ലഹരിമുക്തനായ വ്യക്തിയെ കുടുംബം പൂർണ്ണമായി പിന്തുണയ്ക്കണം. കുറ്റപ്പെടുത്തലുകൾ ഒഴിവാക്കി വിശ്വാസ്യതയോടെയും സ്നേഹത്തോടെയും അവരെ സ്വീകരിക്കുക. കുടുംബാംഗങ്ങൾക്കുള്ള കൌൺസിലിംഗ് ഇവിടെ വളരെ പ്രധാനമാണ്. ചിലപ്പോൾ ചികിത്സയ്ക്ക് ശേഷം ഒരാൾ വീണ്ടും ലഹരി ഉപയോഗിക്കാൻ സാധ്യതയുണ്ട്. ഇതൊരു പരാജയമായി കാണാതെ ചികിത്സാ പ്രക്രിയയിലെ ഒരു തിരിച്ചടി മാത്രമായി കണ്ട് ഉടൻ തന്നെ വീണ്ടും ചികിത്സ തേടുക എന്നതാണ് പ്രധാനം. ലഹരിയുടെ അടിമത്തത്തിൽ കഴിയുന്ന എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട്. മാറ്റം സാധ്യമാണ്. നിങ്ങൾക്കൊരു പുതിയ ജീവിതം സാധ്യമാണ്. നിങ്ങൾ ഒറ്റയ്ക്കല്ല. ഈ ലോകത്ത് ലക്ഷക്കണക്കിന് ആളുകൾ ലഹരിയുടെ കെണിയിൽ നിന്ന് പുറത്തു വന്ന് സന്തോഷത്തോടെ ജീവിക്കുന്നുണ്ട്. ലഹരിമുക്തനായ ഒരാളുടെ മനസ്സ് കൂടുതൽ ശാന്തമാകും. ഓർമ്മശക്തിയും ശ്രദ്ധയും തിരിച്ചുകിട്ടും. കുടുംബ ബന്ധങ്ങൾ മെച്ചപ്പെടും. നഷ്ടപ്പെട്ട ബഹുമാനം വീണ്ടും ലഭിക്കും. സഹായം ചോദിക്കാൻ മടിക്കരുത്. ലജ്ജയില്ലാതെ ധൈര്യത്തോടെ ഒരു ഡോക്ടറോടോ കൌൺസിലറോടോ സഹായം ചോദിക്കുക. ഇന്നാണ് നിങ്ങളുടെ ജീവിതത്തിലെ ലഹരിയില്ലാത്ത ആദ്യ ദിവസമെന്ന് തീരുമാനമെടുക്കുക. ഒരു ദിവസം ഒരു സമയം എന്ന രീതിയിൽ മുന്നോട്ടു പോകുക. നിങ്ങളുടെ കുടുംബം നിങ്ങളെ സ്നേഹിക്കുന്നു. അവർ നിങ്ങൾക്കായി കാത്തിരിക്കുന്നു. ചികിത്സ നൽകുന്നതിലൂടെ നിങ്ങൾ നിങ്ങളുടെ കുടുംബത്തിന് നൽകുന്നത് ഏറ്റവും വലിയ സമ്മാനമാണ്. ലഹരിയുടെ ഇരുട്ടിൽ നിന്ന് വെളിച്ചത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന എല്ലാവർക്കും ഈ പ്രത്യാശയുടെ പാതയിൽ മുന്നോട്ടു പോകാൻ കഴിയട്ടെ എന്നാശംസിക്കുന്നു. ചികിത്സ തേടുക,
ഒരു നല്ല ജീവിതം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.
1: കരുണാസായി റേഡിയോ.
0: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 6 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ, ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2 FM.

0: പ്രബോധന ചിന്ത.
1: ലോകത്തുള്ള മുഴുവൻ ഇരുട്ടും അജ്ഞാനവും അകറ്റുന്ന ജ്ഞാന സൂര്യനാകുന്നു വിദ്യ. ഇരുട്ടിലല്ല, വെളിച്ചത്തിലാണ് ലോകത്തിന്റെ ക്ഷേമം. കർത്തവ്യബോധമുണ്ടാവുക, സ്വയം തിരിച്ചറിയുക, ലോക നന്മയ്ക്ക് സ്വന്തമായ സംഭാവനകൾ ചെയ്യുക, ഇതത്രേ വിദ്യയുടെ ലക്ഷ്യം. ഒരു ശിശുവിലുള്ള ഏറ്റവും മികച്ച നന്മകളെ വികസിപ്പിക്കുക, രാഷ്ട്രത്തിനു വേണ്ടിയുള്ള പരിശീലനം നൽകുക, രാഷ്ട്രത്തെയും പ്രകൃതിയെയും സ്നേഹിക്കാൻ പഠിക്കുക എന്നിവയാണ് വിദ്യയെ അർത്ഥവത്താക്കുന്നതെന്ന് കൗടില്യൻ. വിദ്യ തനിക്ക് സന്തോഷം നൽകുന്നതോടൊപ്പം താൻ ജീവിക്കുന്ന ലോകത്തിന് പ്രകാശം അരുളുന്നത് കണ്ട് വിദ്വാൻമാർ പിന്നെയും പിന്നെയും പഠിക്കാൻ ഉത്സാഹിച്ചുകൊണ്ടേയിരിക്കും. ശിഷ്യരിലൂടെയും സ്വന്തം പ്രശസ്തിയിലൂടെയും മറ്റും അവരുടെ വൈദുഷ്യവും സന്തോഷവും ലോകത്തിന്റെ നാനാഭാഗത്തും അഭിനന്ദിക്കപ്പെടും. ബാല്യത്തിൽ സന്താനത്തെ പഠനത്തിന് അയക്കാത്ത മാതാപിതാക്കൾ ശത്രുക്കൾക്ക് സമം. ഹംസങ്ങളുടെ മധ്യത്തിലകപ്പെട്ട കൊക്ക് എന്നതുപോലെ വിദ്യയില്ലാത്ത സന്താനം സഭയിൽ അപഹാസ്യനാകുന്നു. ലോകം ഒരൊറ്റ കുടുംബമാണ് എന്ന പരിപൂർണ ദർശനം ഒരുവൻ എന്നുണ്ടാകുന്നുവോ, എല്ലാ സൃഷ്ടികളിലും തന്റെ തന്നെ ആത്മാവാണെന്നൊരുവൻ എന്ന് തിരിച്ചറിയുന്നുവോ, അന്ന് അവന്റെ വിദ്യാഭ്യാസം പൂർണ്ണമാകുന്നു.

0: ടൈം ട്രാവലർ.
1: പ്രിയ ശ്രോതാക്കളെ, ടൈം ട്രാവലർ ഇന്ന് സെപ്റ്റംബർ 16 തട്ടകത്തിലൂടെ സഞ്ചരിക്കുന്നു. ഇന്ന് ഓസോൺ ദിനം. സൂര്യനിൽ നിന്ന് ഭൂമിയിൽ പതിക്കുന്ന അപകടകരമായ അൾട്രാ വയലറ്റ് വികിരണങ്ങളെ തടയുന്ന അദൃശ്യമായ സംരക്ഷണ കവചമാണ് ഓസോൺ പാളി. ഭൂമിക്കു ചുറ്റുമുള്ള സ്ട്രാറ്റോസ്ഫിയറിൻ്റെ ഭാഗമായ ഈ കവചം ഭൂമിയിലെ ജീവജാലങ്ങളെ ഒരു കുട സൂര്യരശ്മികളുടെ നേരിട്ടുള്ള പതനത്തെ തടയുന്നതുപോലെ സംരക്ഷിക്കുന്നു. മനുഷ്യർ ഭൂമിയിൽ നടത്തുന്ന വ്യാവസായിക വികസന പ്രവർത്തനങ്ങളുടെ ഫലമായുണ്ടാകുന്ന ചില വാതകങ്ങൾ ഓസോൺ പാളിയിൽ വിള്ളലുകൾ തീർക്കുകയും അൾട്രാ വയലറ്റ് രശ്മികൾ ഭൂമിയിലേക്ക് പ്രവേശിക്കുന്നതിന് വഴിയൊരുക്കുകയും ചെയ്യുന്നു. ഈ പ്രക്രിയ ഉളവാക്കുന്ന അപകടത്തിനെതിരെയുള്ള അവബോധം വളർത്തുന്നതിന് ആഗോളതലത്തിൽ ആചരിക്കപ്പെടുന്ന ദിവസമാണ് ലോക ഓസോൺ ദിനം. ഓസോൺ പാളിയെ നശിപ്പിക്കുന്ന വാതകങ്ങളുടെ ബഹിർഗമനം കുറയ്ക്കുന്നതിനായി മോൺട്രിയൽ പ്രോട്ടോക്കോൾ ഒപ്പുവച്ചത് 1987 സെപ്റ്റംബർ 16. ആ ദിനത്തിൻ്റെ ഓർമ്മയ്ക്കായി UN ജനറൽ അസംബ്ലി സെപ്റ്റംബർ 16 ലോക ഓസോൺ ദിനമായി ആചരിക്കാൻ ആഹ്വാനം ചെയ്തു. ആഗോള താപനവും കാലാവസ്ഥാ വ്യതിയാനവും ഏറെ ഭീഷണികൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്ന വർത്തമാനകാല സാഹചര്യത്തിൽ ഓസോൺ പാളിയുടെ സംരക്ഷണത്തിൻ്റെ പ്രസക്തി ലോക ജനതയെ ആകെ ബോധ്യപ്പെടുത്താൻ സഹായിക്കുന്ന വൈവിധ്യമാർന്ന പരിപാടികളുമായാണ് ലോക ഓസോൺ ദിനം ആഘോഷിക്കപ്പെടുന്നത്. 1876 സെപ്റ്റംബർ 16 ആധുനിക ഭാരതീയ സാഹിത്യ മണ്ഡലത്തിന് ഏറെ സംഭാവനകൾ നൽകിയ ശരത് ചന്ദ്ര ചാറ്റർജി ഭൂജാതനായിരിക്കുന്നു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.

0: സാന്ധ്യരാഗങ്ങൾ.
1: സന്ധ്യ ചേതോഹരമാണ്. സന്ധ്യ എന്ന പദവും എത്രമേൽ സമ്മോഹനമായിരിക്കുന്നു. ഉച്ച കഴിഞ്ഞ് സായാഹ്നം, സായാഹ്നത്തിന് ശേഷം സന്ധ്യ. സന്ധ്യക്കെന്തിന് സിന്ദൂരം എന്ന് കവി. രക്തശോണിമയാർന്ന ആകാശം, കടൽ മാനം തൊട്ടു ചുവക്കുന്ന സുമുഹൂർത്തം സന്ധ്യ. കേൾക്കാം സാന്ധ്യരാഗത്തിൽ കെ ജെ യേശുദാസ് പാടിയ ഗാനം.

പ്രഭാതത്തിൽ കിഴക്കോട്ട് പറന്നുപോയ കിളികളെല്ലാം പ്രദോഷമായപ്പോൾ പടിഞ്ഞാറ്റ് കൂടണയാൻ തിരികെ പറക്കുന്ന കാഴ്ച. വെള്ളിക്കൊക്കുകൾ ആകാശത്തെ കീറിമുറിച്ച് പറന്നു പോകുന്നതുപോലെ, മേഘത്തുണ്ടുകളിൽ നിന്ന് മഞ്ഞുകണങ്ങൾ ഇറ്റുവീഴുന്നതുപോലെ അരയന്നപ്പിടകൾ ചിറകടിക്കുന്നു. ചിരാതുകളിൽ ദീപം തെളിഞ്ഞു തുടങ്ങുന്നു. സാന്ധ്യരാഗത്തിൽ ഇനി കേൾക്കാം പി. ജയചന്ദ്രൻ ആലപിച്ച ഗാനം.

സന്ധ്യയ്ക്ക് എന്ത് ഗന്ധമാണ്? ചന്ദന സുഗന്ധമോ കർപ്പൂരഗന്ധമോ? എരിയുന്ന മെഴുകുതിരികളുടെ മണമുള്ള സന്ധ്യകൾ, എള്ളെണ്ണ മണമുള്ള സന്ധ്യകൾ. ആരാവും സന്ധ്യകളെ ഭക്തിസാന്ദ്രമാക്കിയത്? നടുവൊടിഞ്ഞ് ജോലി ചെയ്ത പകൽ നേരങ്ങളിൽ നിന്നുള്ള വിശ്രമം കൂടി ആയിരുന്നിരിക്കണം സന്ധ്യകൾ ഭക്തിയുടെ നിമിഷങ്ങളായി മാറിയത്. അറിയാതെ അറിയാതെ സന്ധ്യകൾക്ക് അങ്ങനെയൊരു പരിവേഷമായി. സാന്ധ്യരാഗത്തിൽ ഇനി കെ ജെ യേശുദാസ് പാടിയ ഗാനം കേൾക്കാം.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട തുറന്നു. വാർത്തകൾ വിശദമായി. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി ഇതിലൂടെ EPF പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പറഞ്ഞു. 25,000 രൂപ വരെ ശമ്പളമുള്ള തൊഴിലാളികൾക്ക് ഇതിലൂടെ EPF പരിരക്ഷ നിർബന്ധമായും ലഭിക്കും. പ്രതിവർഷം 11,339 കോടിയോളം രൂപയുടെ അധിക ചെലവാണ് ഇതിനായി വേണ്ടിവരികയെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു.
1: 25,000 rupees per month salary will be the new ceiling for PF deductions. Isse kareeb 51 lakh employees ko iska benefit milega, jo ki 15 to 25 wale band mein the, they will start getting covered in the new PF rules. Bharat sarkar ka is pe estimated government expenditure rahega about 11,339 crore rupees every year.
0: സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന ആക്രമണങ്ങളെ ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. മേഖലയിൽ എത്രയും വേഗം സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന പ്രത്യാശയും അദ്ദേഹം പങ്കുവച്ചു. സംസ്ഥാനത്ത് നിക്ഷേപ പദ്ധതികൾക്കുള്ള അനുമതികൾ ഏകീകരിക്കുന്നതിനും വേഗത്തിലാക്കുന്നതിനുമായി സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി മന്ത്രിസഭായോഗം. 25 മുതൽ 50 കോടി രൂപ വരെ നിക്ഷേപമുള്ള പദ്ധതികൾക്ക് ജില്ലാതല സമിതിയും 50 കോടി രൂപയ്ക്ക് മുകളിലുള്ള പദ്ധതികൾക്ക് സംസ്ഥാനതല സമിതിയും രൂപീകരിക്കുമെന്ന് മന്ത്രിസഭായോഗത്തിന് ശേഷം നടത്തിയ വാർത്താ സമ്മേളനത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. എറണാകുളത്ത് 2 പ്രത്യേക NIA കോടതികൾ സ്ഥാപിക്കാനും ആരോഗ്യവകുപ്പിൽ 18 റേഡിയോഗ്രാഫർ ഗ്രേഡ് 2 തസ്തികകൾ സൃഷ്ടിക്കാനും തീരുമാനമായി. പുതുയുഗ കേരളം കെട്ടിപ്പടുക്കുന്നതിനുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാനുള്ള സുപ്രധാന ചുവടുവയ്പ്പാണ് റീ ഇമാജിനിംഗ് കേരളം റൌണ്ട് ടേബിൾ കോൺഫറൻസ് എന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. 3 ദിവസങ്ങളിലായി നടക്കുന്ന റൌണ്ട് ടേബിൾ കോൺഫറൻസ് തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. എത്ര പദ്ധതികൾ പ്രഖ്യാപിച്ചു എന്നതല്ല, അതിൽ എത്രയെണ്ണം ഗുണമേന്മയോടെ സമയബന്ധിതമായി നടപ്പാക്കി എന്നതാണ് പ്രധാനമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു.
2: ഒരു പുതുയുഗ കേരളം കെട്ടിപ്പടുക്കാൻ വേണ്ടിയിട്ടുള്ള യാത്രയിൽ പ്രഖ്യാപനങ്ങളെ യാഥാർത്ഥ്യമാക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പദ്ധതിയാണ് ഈ റൌണ്ട് ടേബിൾ കോൺഫറൻസ്. റിയൽ ടെസ്റ്റ് ഓഫ് ദ ഗവൺമെന്റ് ഈസ് നോട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് ദ ഗവൺമെന്റ് അനൗൺസസ് ബട്ട് ദ നമ്പർ ഓഫ് പ്രോജക്ട്സ് വി ഇംപ്ലിമെന്റ്സ്. പുതിയ കാലത്തിന് അനുസരിച്ചിട്ടുള്ള പ്രോജക്ടുകൾ ഉണ്ടാകും, സമയബന്ധിതമായി ആ പ്രോജക്ടുകൾ തീർക്കണം. കൃത്യമായിട്ടുള്ള ആശയങ്ങളെ ചൂസ് ചെയ്ത് ഏറ്റവും പുതിയ കാലത്തുള്ള മോഡലുകൾ ക്രിയേറ്റ് ചെയ്ത് നോളജ് പാർട്ണറുടെ സഹായത്തോടു കൂടി പ്രോജക്ടുകൾ.
0: സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. സൌരോർജ്ജം ഉൾപ്പെടെയുള്ള പുനരുപയോഗ ഊർജ്ജ സ്രോതസ്സുകളുടെ ഉപയോഗം വർദ്ധിപ്പിക്കുന്നതിനൊപ്പം ബാറ്ററി സ്റ്റോറേജ്, പമ്പ്ഡ് സ്റ്റോറേജ് തുടങ്ങിയ സംവിധാനങ്ങൾ വ്യാപിപ്പിക്കും. KSEB സ്വകാര്യവൽക്കരിക്കില്ലെന്നും മറിച്ച് കൂടുതൽ സ്വയം പര്യാപ്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: ആഗോള സെമികണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാ സങ്കല്പ അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. കേന്ദ്രമന്ത്രിമാർ പരിപാടിയിൽ പങ്കെടുത്ത് ദീപങ്ങൾ തെളിയിക്കും. ഒരു മാസം നീളുന്ന പരിപാടികളിൽ വിവിധ കേന്ദ്ര പദ്ധതികളുടെ ഗുണഭോക്താക്കളും അണിനിരക്കും. സ്വച്ഛതാ ഹി സേവ 2026 ക്യാമ്പയിനും രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതു ഇടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. സ്വച്ഛസാഗർ സുരക്ഷിത സാഗർ ക്യാമ്പയിന്റെ ഭാഗമായി കടൽ തീരങ്ങളിൽ വിപുലമായ ശുചീകരണ പരിപാടികളും വരും ദിവസങ്ങളിൽ നടക്കും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. ചലച്ചിത്ര മേഖലയിൽ 5 ദശാബ്ദങ്ങളായി നൽകിവരുന്ന സംഭാവനകൾ പരിഗണിച്ചാണ് പുരസ്കാരം. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ പുരസ്കാരം സമ്മാനിക്കും. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. ചില്ലറ റേഷൻ വ്യാപാരികളുടെ വേതന വർധന പാക്കേജ് സംബന്ധിച്ച ഫയൽ എത്രയും വേഗം സർക്കാരിന്റെ പരിഗണനയ്ക്ക് വിടാനും മന്ത്രി നിർദ്ദേശം നൽകി. കന്നിമാസ പൂജയ്ക്കായി ശബരിമല നട തുറന്നു. കന്നി 1 നാളെ രാവിലെ 5 മണി മുതലാണ് പൂജകൾ ആരംഭിക്കുക. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പത്തനംതിട്ട ജില്ലാ പ്രതിനിധി ശ്രീ ജി എസ് ശ്രീധർ.
4: തന്ത്രി കണ്ഠര ബ്രഹ്മദത്തന്റെ സാന്നിധ്യത്തിൽ മേൽശാന്തി ഇ ഡി പ്രസാദ് നട തുറന്ന് ദീപം തെളിച്ചു. തുടർന്ന് 18 പടിക്ക് താഴെ ആഴിയിൽ അഗ്നി പകർന്നതോടെ 18 പടി കയറി ദർശനം നടത്താൻ ഭക്തജനങ്ങൾക്ക് അനുമതി ലഭിച്ചു. കന്നി 1 നാളെ രാവിലെ 5 നട തുറന്ന് പതിവ് പൂജകൾ ഉൾപ്പെടെ വിശേഷാൽ പൂജകളും നടക്കും. നാളെ മുതൽ വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം 18 പടിയിൽ പടിപൂജയും ഉണ്ടായിരിക്കും. പൂജകൾ പൂർത്തിയാക്കി ഈ മാസം 21 രാത്രി 10 നട അടയ്ക്കും.
0: വിനായക ചതുർത്ഥി ഗണേശ വിഗ്രഹ നിമജ്ജന ഘോഷയാത്രയോടനുബന്ധിച്ച് തിരുവനന്തപുരം നഗരത്തിൽ ഇന്ന് രാത്രി 9 മണി വരെ ഗതാഗത ക്രമീകരണം ഏർപ്പെടുത്തി. കിഴക്കേക്കോട്ടയിൽ നിന്നാരംഭിച്ച് പാളയം വഴി ശംഖമുഖത്താണ് ഘോഷയാത്ര സമാപിക്കുക. KSRTC ബജറ്റ് ടൂറിസം സെല്ലിന്റെ ലക്ഷദ്വീപ് ഹൈദരാബാദ് പാക്കേജ് സർവീസ് ഈ മാസം 22 മന്ത്രി CP ജോൺ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്യും. പുതിയ ഓൺലൈൻ ബുക്കിംഗ് സോഫ്റ്റ്വെയറും അന്നേ ദിവസം പ്രവർത്തന സജ്ജമാകും. ഇന്ത്യൻ റെയിൽവേയുടെ മാതൃകയിൽ ടിക്കറ്റ് റിസർവേഷന് വെയ്റ്റിംഗ് ലിസ്റ്റ് സംവിധാനവും ഇതിലൂടെ ഏർപ്പെടുത്തുന്നുണ്ട്. ഫുട്ബോൾ താരം ലയണൽ മെസ്സിയെ കേരളത്തിലെത്തിക്കുന്നതുമായി ബന്ധപ്പെട്ട കേസിൽ റിപ്പോർട്ടർ ചാനൽ മേധാവി ആന്റോ അഗസ്റ്റിന്റെ കാക്കനാട്ടെ ഫ്ളാറ്റിലും ചാനലിന്റെ കൊച്ചി ഓഫീസിലും പോലീസ് റെയ്ഡ് നടത്തി. അന്വേഷണവുമായി പൂർണ്ണമായി സഹകരിക്കുമെന്ന് ആന്റോ അഗസ്റ്റിൻ മാധ്യമങ്ങളോട് പറഞ്ഞു. ചാനലിന്റെ ന്യൂസ് റൂമിൽ പോലീസ് സംഘം പരിശോധനയ്ക്കെത്തിയതിനെതിരെ വ്യാപകമായ പ്രതിഷേധം ഉയരുകയാണ്. അതിനിടെ അഗസ്റ്റിൻ സഹോദരങ്ങളുടെ വയനാട്ടിലെ വസതിയിൽ SIT നടത്തിയ പരിശോധനയ്ക്കിടെ 43 ലിറ്റർ വിദേശ മദ്യവും 7 ലിറ്റർ വൈനും കണ്ടെടുത്ത സംഭവത്തിൽ എക്സൈസ് തുടർ നടപടികൾ ആരംഭിച്ചു. വഴുതക്കാട് സർക്കാർ അന്ധവിദ്യാലയ പ്രഥമ അധ്യാപക ചുമതല വഹിക്കുന്ന കാഴ്ചയില്ലാത്ത അധ്യാപകൻ ബി വിനോദിനെ മർദ്ദിച്ച സംഭവത്തിൽ പ്രകടനവും പ്രതിഷേധ ധർണയും നടത്തി കേരള ഫെഡറേഷൻ ഓഫ് ദി ബ്ലൈൻഡ്. വിദ്യാലയത്തിൽ മുൻപ് പ്രഥമ അധ്യാപക ചുമതല വഹിച്ചിരുന്ന ലീനാ സി ലംബോദരനെ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ ജാമ്യമില്ലാ കുറ്റം ചുമത്തി അറസ്റ്റ് ചെയ്യണമെന്നാവശ്യപ്പെട്ടായിരുന്നു ധർണ. അറബിക്കടലിൽ നിന്ന് കണ്ടെത്തിയ പുതിയ ഇനം ഈൽ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കൊല്ലം തീരത്ത് നിന്ന് ഏകദേശം 300 മീറ്റർ ആഴക്കടലിൽ നിന്ന് കഴിഞ്ഞ ജനുവരിയിൽ കണ്ടെത്തിയ മീനിന് അരിയോസോമ CMFRA എന്ന നാമകരണം ചെയ്തു. CMFRA ഗവേഷകരാണ് ഇത് പുതിയ ഇനം ഈൽ മത്സ്യമാണെന്ന് തിരിച്ചറിഞ്ഞത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 333 പോയിന്റ് നേട്ടത്തിലും നിഫ്റ്റി 99 പോയിന്റ് നേട്ടത്തിലും വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കൂടി. പവന് 200 രൂപ വർദ്ധിച്ച് 1,12,520 രൂപയും ഗ്രാമിന് 14,065 രൂപയുമാണ് ഇന്നത്തെ വില. കോഴിക്കോട് ചേവായൂർ ബാങ്ക് ഭരണസമിതി തെരഞ്ഞെടുപ്പ് സംഘർഷവുമായി ബന്ധപ്പെട്ട കേസിൽ 2 പേർ അറസ്റ്റിൽ. CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം M. ഗിരീഷ് ഉൾപ്പെടെയാണ് അറസ്റ്റിലായത്. ആറന്മുള വള്ളസദ്യക്കാലത്തിന് സമാപനമായി. 7 വള്ളസദ്യകളാണ് ഇന്ന് നടന്നത്. ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടുകളിലൊന്നായ വള്ളസദ്യ പള്ളിയോട സേവാ സംഘവും തിരുവിതാംകൂർ ദേവസ്വം ബോർഡും സംയുക്തമായാണ് കഴിഞ്ഞ 2 മാസക്കാലമായി നടത്തിവന്നത്. ലക്ഷദ്വീപ് കവരത്തിയിൽ യുവാക്കൾക്കും ചെറുകിട കർഷകർക്കുമായി പോഷകത്തോട്ടം, മണ്ണിര കമ്പോസ്റ്റിംഗ് എന്നിവയിൽ 3 ദിവസത്തെ പരിശീലന പരിപാടിക്ക് തുടക്കമായി. കൃഷി വിജ്ഞാൻ കേന്ദ്രം ലക്ഷദ്വീപിന്റെ ആഭിമുഖ്യത്തിലാണ് പരിശീലനം സംഘടിപ്പിക്കുന്നത്. EPF പദ്ധതിക്കായുള്ള പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്തി കേന്ദ്രമന്ത്രിസഭായോഗം. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തെ അപലപിച്ച് ഇന്ത്യ. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കപ്പെടണമെന്ന് വിദേശകാര്യ മന്ത്രാലയം. സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കാൻ പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിനോടനുബന്ധിച്ചുള്ള സേവാസങ്കൽപ്പ് അഭിയാന് രാജ്യത്ത് നാളെ തുടക്കം. വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയില്ലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. കന്നിമാസ പൂജകൾക്കായി ശബരിമല ക്ഷേത്ര നട തുറന്നു. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്ത.
5: ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം കരുണാസൈ റേഡിയോ 91.2.

0: സാന്ദ്യരാഗങ്ങൾ.
1: സായന്തനം എന്നത് സന്ധ്യയുടെ പര്യായങ്ങളിൽ ഏറ്റവും ചേതോഹരം. പനിനീർ ഇറ്റു വീഴുന്ന പോലെ ചന്ദ്രിക ഭൂമിയുടെ തിരുമുറ്റങ്ങളിൽ തീർത്ഥസ്പർശമണിയിക്കുന്നു. ഈ സായന്തനത്തിൽ ഇനി കേൾക്കാം കേസ് ചിത്ര ആലപിച്ച ഗാനം.

വരച്ചിട്ട ചിത്രകമ്പളം പോലെ, വർണ്ണപ്പൊട്ടുകൾ കൊണ്ട് ഹൃദ്യതയാർന്ന ആകാശം. സന്ധ്യയ്ക്ക് എത്ര നിറങ്ങൾ! ചുവപ്പും മഞ്ഞയും നീലയും നിറങ്ങൾ വാരി പുതച്ചു നിൽക്കുന്ന സാന്ധ്യചാരുത. കേൾക്കാം കെ ജെ യേശുദാസ് ആലപിച്ച ഗാനം.

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: സ്റ്റുഡിയോ ക്ലോക്കിൽ ഇപ്പോൾ സമയം 7 മണി.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
1: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ഒരു സുഹൃത്തുമായി അല്ലെങ്കിൽ ഒരു അതിഥിയുമായിട്ടാണ് പ്രത്യേക പോക്കുവയിൽ എല്ലാ ബുധനാഴ്ചയും കൂടാറുള്ളത്. ചായയും സല്ലാപവും എന്ന് പറയുന്നത് പോലെ പാട്ടും സല്ലാപവുമായി ഒരുമിച്ച് കുറേ വർത്തമാനങ്ങൾ പറഞ്ഞ്, കുറേ പാട്ടുകൾ കേട്ട്, കുറേ വിശേഷങ്ങളുമായി ഒരു സായാഹ്നം സമ്പന്നമാകുമ്പോൾ അത് ഹൃദയത്തിലുണ്ടാക്കുന്ന ചാരിതാർത്ഥ്യം ഒട്ടും ചെറുതല്ല. മനോഹരമായ ഇത്തരം സായാഹ്നങ്ങളാണ് ജീവിതത്തിൽ എപ്പോഴും ഓർത്തുവെക്കാൻ സാധിക്കുന്നത്. സൗഹൃദത്തെക്കാൾ അമൂല്യമായി വേറൊന്നുമില്ല. അതുകൊണ്ട് തന്നെ ഒരു സുഹൃത്തുമായി സ്റ്റുഡിയോയിലിരുന്നിങ്ങനെ സംവദിക്കുമ്പോൾ, മറ്റ് സുഹൃത്തുക്കൾ ശ്രോതാക്കളായി ഒപ്പം ചേരുമ്പോൾ അതുണ്ടാക്കുന്ന സമ്പൽ സമൃദ്ധി മറ്റെന്തിനേക്കാൾ വലുതാണ് എന്ന് അതിന് യാതൊരു സംശയവുമില്ല. പ്രിയ ശ്രോതാക്കളെ, അധികം പറഞ്ഞ അമിതമാവുന്നില്ല. ഇന്ന് നമ്മളോടൊപ്പം സുഹൃത്തായുള്ളത് പ്രിയ സ്നേഹിത അപർണ ജയസ് ആണ്. നാടക പ്രവർത്തകയാണ്, വെള്ളനാട് തന്നെ കണ്ണമ്പള്ളി സ്വദേശിയാണ്. ദയാഹർജി എന്ന ഗംഭീരമായ നാടകത്തിലെ വളരെ പ്രധാനപ്പെട്ട അഭിനേത്രിയാണ് അപർണ. നാടകത്തെ സ്നേഹിക്കുന്ന, ഒരു നാടകത്തിന്റെ പ്രധാനമായ ഭാഗമാകുന്ന, നാടകത്തിലെ അഭിനേത്രിയായിരിക്കുക എന്നൊക്കെ പറയുന്നത് വളരെ ലളിതമായ ജീവിതം നയിക്കുകയും എന്നാൽ കലാകാരിയായിരിക്കുകയും ചെയ്യുക വളരെ വളരെ എന്തു പറയാൻ അഭിനന്ദനാർഹമായ സന്തോഷകരമായ ഒരു കാര്യം തന്നെയാണ്. ആ അഭിനേത്രിയായ കണ്ണമ്പള്ളി സ്വദേശിയായ നാടക പ്രവർത്തകയായ അപർണ ജയസ് ആണ് ഇന്ന് പ്രത്യേക പോക്കുവയിലിൽ നമ്മളോടൊപ്പമുള്ളത്. മറ്റേറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അപർണ ജയസ് നാടകത്തിന്റെ തട്ടകമാക്കിയിരിക്കുന്നത് കണ്ണമ്പള്ളി നവോദയയാണ്. കണ്ണമ്പള്ളി നവോദയയിലെ സജീവ പ്രവർത്തക കൂടിയാണ് അപർണ ജയസ്. അപർണയുടെ ജോലി എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ശരിക്കും ഒരു ലബോറട്ടറിയനാണ്. ഒരു ലാബിൽ, ആശുപത്രി ലാബിൽ പ്രവർത്തിക്കുന്ന ആളുകൂടെയാണ് അപർണ. അപ്പോൾ ഒരു ലബോറട്ടേറിയൻ എന്നുള്ളതിനേക്കാളുപരി ഏറ്റവും പ്രധാനമായി പ്രിയപ്പെട്ട ശ്രോതാക്കളുടെ മുമ്പിൽ ഇന്നത്തെ പ്രിയപ്പെട്ട സ്നേഹിത, പ്രിയ അതിഥിയെ ഞാൻ പരിചയപ്പെടുത്തുന്നത് നാടക പ്രവർത്തകയും കണ്ണമ്പള്ളി സ്വദേശിയും നവോദയയിലെ സജീവ പ്രവർത്തകയുമായ ദയാഹർജി എന്ന നാടകത്തിൽ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന എന്ന രീതിയിലാണ് ഞാൻ അപർണ ജയസിനെ നിങ്ങൾക്കെല്ലാവർക്കും വേണ്ടി പരിചയപ്പെടുത്തുന്നത്. നാടകത്തെക്കുറിച്ചും മറ്റ് കാര്യങ്ങളെക്കുറിച്ചൊക്കെ സംസാരിക്കാനുള്ള ഏറ്റവും നല്ല ഒരു സായാഹ്നമാണിത്. ഒരു ശ്രോതാവ് ഇപ്പോൾ നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. അതിനു മുമ്പ് വളരെ ഹൃദ്യമായി എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി, കരുണാസായി റേഡിയോയ്ക്ക് വേണ്ടിയിട്ട് പ്രിയ സുഹൃത്ത്, പ്രിയ സ്നേഹിത അപർണ ജയസിനെ സുസ്വാഗതം ചെയ്യുന്നു പ്രത്യേക പോക്കുവയിലേക്ക്.
2: താങ്ക് യു സാർ.
1: ഇപ്പൊ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് സംസാരിക്കാം, നമുക്ക് കേൾക്കാം.
2: കേൾക്കാം സാർ.
1: ഹലോ.
3: ഹലോ
1: ഹലോ
3: ഹലോ, ഞാൻ കല്ലാർ ഗിരിജ.
1: കല്ലാറിൽ നിന്ന് ഗിരിജയാണ് സംസാരിക്കുന്നത് അല്ലേ? അയ്യോ, കോള് കട്ടായി പോയല്ലോ. കോള് കട്ടായി പോയെന്ന് തോന്നുന്നു. ഗിരിജ കോള് കട്ടായി, നമുക്ക് കുഴപ്പമില്ല, അവർ വരട്ടെ, ചിലപ്പോൾ വീണ്ടും വിളിച്ചേക്കാം. വളരെ സാങ്കേതികമായ കാര്യങ്ങളാൽ ഇതുപോലെ കോളൊക്കെ കട്ടായി പോയാൽ വളരെ സാധാരണമായ കാര്യമാണ്. നമുക്ക് ഒരു ഒരു ഒരു നമ്മൾ നാടകത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. പ്രത്യേകിച്ച് ഇപ്പം പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന ദയാഹർജി എന്ന് പറയുന്ന ഒരു നാടകത്തെക്കുറിച്ച് നമുക്കതിൽ ഒരുപാട് വിശേഷങ്ങൾ നമ്മൾ പറയാനുണ്ട്, പങ്കുവെക്കാനുണ്ട്. എന്തായാലും നമുക്ക് ഒരു പാട്ട് കേട്ടിട്ട്, കാരണം അതിന് ആ പാട്ടിനിടയിൽ തീർച്ചയായിട്ടും ശ്രോതാവ് മടങ്ങി വരും. അപ്പം നമുക്ക് ആ പാട്ട് കേട്ടിട്ട് നമുക്ക് ശ്രോതാവ് കണക്ട് ചെയ്യപ്പെടും, അല്ലെങ്കിൽ മറ്റൊരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരും. എന്തായാലും നമുക്ക് നാടകത്തെക്കുറിച്ചൊക്കെ വളരെ കാര്യമായി സംസാരിക്കാനുണ്ട്. നമുക്കിപ്പോൾ ഒരു പാട്ടിലേക്ക് പോകാം. എന്താ പറയുന്നത് പറഞ്ഞാൽ?
2: പോവാം സാർ, പാട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പൂക്കുവിലേക്ക് തിരികെ എത്താം. നേരത്തെ കോളറിന് ഇതിനോടൊപ്പം ചേരാൻ കഴിഞ്ഞില്ല, ആ കോൾ കട്ടായി പോയി. അതുകൊണ്ടാണ്, വളരെ സ്വാഭാവികമാണ് അത്തരം കാര്യങ്ങൾ. അപ്പോൾ അവർ വീണ്ടും വിളിക്കട്ടെ. ഇന്ന് നമ്മളോടൊപ്പം സ്നേഹിതയായുള്ളത് അപർണ ജെയസ് ആണ്. നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിയാണ്. ഇപ്പോൾ ദയാഹർജി എന്ന നാടകത്തിൽ വളരെ സജീവമായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന നല്ലൊരു അഭിനേത്രിയാണ് അപർണ. വളരെ അടുത്ത സുഹൃത്താണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ.
0: ഹലോ.
1: ഹലോ, ഞാൻ
0: ഓ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപർണയാണ്, സംസാരിക്കാം.
1: ഞാൻ കേട്ടു സാർ പറയുന്ന പേര്, എനിക്ക് അറിഞ്ഞൂടാ.
2: ഓ, നമസ്കാരം. ആരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ഹരിഹരദാസ് എന്നാണ്.
2: സ്ഥലം എവിടെയാ?
1: സ്ഥലം അമ്പലത്തിങ്കാലയാണ്.
2: പോക്കോയിൽ കേൾക്കാറുണ്ടോ?
1: തീർച്ചയായിട്ടും. കഴിഞ്ഞ ആഴ്ചയും ഞാൻ വിളിച്ചു.
2: എന്നും റേഡിയോ എന്നും കേൾക്കാറുണ്ട്.
1: ഞാനും എന്റെ റേഡിയോയിൽ കിട്ടാൻ തുടങ്ങിയതിന്റെ അന്ന് മുതൽ ഞാൻ കേൾക്കാൻ.
2: വളരെ സന്തോഷമുണ്ട്. ചോറൊക്കെ കഴിച്ചായിരുന്നോ?
1: ചോറ് ഇപ്പഴായിട്ട് കഴിച്ചതേ ഉള്ളൂ. ഞാൻ ആശുപത്രിയിൽ പോയിരുന്നു, കാരണം ഇൻസുലിൻ വാങ്ങണം. ഇൻസുലിൻ വാങ്ങിച്ച് എന്റെ കൂട്ടുകാരെ എന്നെ ഇവിടെ കൊണ്ടാക്കി ചോറും കഴിച്ചിട്ടാണ്. ചോറ് കഴിച്ച് ദിവസം കഴിഞ്ഞപ്പോൾ നമ്മളത് പോക്കുവയിൽ തുടങ്ങി.
2: സമയത്തേക്ക് ഓടിയെത്തി.
0: എന്തോ ചോദിക്കാൻ വന്നല്ലോ. എന്തോ ചോദിക്കാൻ വന്നു?
1: ഞാൻ ചോദിക്കാൻ വന്നു സാർ, അത് വീണ്ടും സംസാരത്തിലായത്. നിങ്ങള് നാടക കമ്പനിയെ പിന്നെ ട്രൂപ്പേ അമച്ചർ നാടകമാണോ പ്രൊഫഷണൽ നാടകമാണോ?
2: അമച്ചർ നാടകമാണ്.
1: അമച്ചർ നാടകം. വേറെ ബുക്കിംഗ് ഒക്കെ കിട്ടുമല്ലോ?
2: കിട്ടും. നവോദയായിട്ട് ബന്ധപ്പെട്ടാ മതി.
0: അമ്പലത്തിങ്കാല സരസ്വതി വിലാസം ഗ്രന്ഥശാലയ്ക്ക് അടുത്ത വാർഷികത്തോടനുബന്ധിച്ച് ഞാനിതാ ബുക്ക് ചെയ്ത് തന്നിരിക്കുന്ന പോലെ.
2: വളരെ സന്തോഷമുണ്ട്.
0: ആ നാടകം കണ്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ കണ്ണ് നിറയും. ദയാഹർജി
2: നാടകത്തിന്റെ പേര്. ദയാഹർജി
1: കൊടുക്കുമ്പോ അയാളെ കേസിന് വിടുതൽ ചെയ്യോ?
0: അങ്ങനെയുള്ള ദയാഹർജി അല്ല ഇത്. കാണുമ്പോ ചങ്കുപടയ്ക്കുന്ന ദയാഹർജിയാണ്. ഇപ്പൊ ഇവിടെ ഇരുന്ന് സൗമ്യമായി അയ്യോ മാമാ എന്ന് പറഞ്ഞ് സംസാരിക്കുന്ന അപർണ ജയസ് അല്ല തട്ടേ കയറുമ്പോ. അതിൽ അങ്ങനെ ഒരു പ്രമേയമല്ല. ഞാൻ ഈ സിനിമയിലെ കഥ പറയാൻ പാടില്ല എന്ന് പറയുമ്പോൾ നാടകത്തിന്റെ കഥ പറയാൻ പാടില്ലല്ലോ. ഞാൻ വളരെ സീരിയസ് ആയിട്ട് പറഞ്ഞാണ്, സരസ്വതി വിലാസം ഇതിൽ ഒരു ദിവസം ദയാഹർജി വെക്കണം. നിങ്ങളെല്ലാവരും കരയും. നിങ്ങൾക്ക് എല്ലാവർക്കും ചിന്തിക്കാനുള്ള ഒരുപാട് കാര്യങ്ങൾ. അത് നമുക്ക് നവോദയോട് ചോദിച്ച് ഞാൻ തന്നെ അറിയിക്കാം. ഈ റേഡിയോയുടെ പറഞ്ഞ റേഡിയോയിലൂടെ റേറ്റ് ഒക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ നവോദയ
1: പറയുമ്പോലെ
0: അത് പള്ളി പറഞ്ഞാൽ മതി. അപ്പൊ മറ്റു വിശേഷങ്ങളെല്ലാം പറഞ്ഞോട് സംസാരിക്കാം.
2: സംസാരിക്കോ? ഞാൻ പ്ലസ് ടു കഴിഞ്ഞിട്ട് ലാബ് ടെക്നീഷ്യൻ ആണ് പഠിച്ചത്. ലാബിൽ വർക്ക്
1: ചെയ്യുക.
2: വെള്ളനാട് തന്നെയാ.
1: ഞങ്ങള് നെടുമ്പനാട് പോകുന്ന റൂട്ടാണ് വെള്ളനാട്.
2: അതുവഴിയാണ് വരുന്നത്.
1: കാട്ടാക്കട വഴി നെയ്യാർ
2: വെള്ളനാട് വഴി
1: പോകുക. പാലം കഴിഞ്ഞ്
2: അതിലൂടെ
1: ഞാനും ചെറിയ പണ്ടൊക്കെ നാടകങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട്. ഞങ്ങൾ ഒരിക്കൽ ഒരു മത്സര നാടകം, ഒരു ട്യൂട്ടോറിയലിന്റെ വാർഷികത്തിന് മത്സര നാടകം വെച്ച് ഞങ്ങളും കൊടുത്തു പേര്. അതിന് ഞങ്ങൾ ഇവിടെ നിന്ന് സാധനങ്ങളെല്ലാം വളരെ അടിച്ചിട്ടായിട്ടാണ് കൊണ്ടുപോയത്.
2: കൊണ്ടുപോയി
1: രംഗത്ത് രണ്ട് ഗ്ലാസ് കാപ്പി കൊണ്ടുവരാൻ വിളിച്ച് പറയുന്ന ഭാഗമുണ്ട്. അതുകൊണ്ട് രണ്ട് ഗ്ലാസ് കൊണ്ടുപോയി, വേറെ മൂന്ന് ഗ്ലാസ് കൊണ്ടുവരാൻ പറയില്ല. എന്തായിരുന്നാലും കമ്പനി മുതലാളി എന്റെ അതില് ഹാസ്യ കഥാപാത്രമായിരുന്നു. സന്ദർഭം ശങ്കരപിള്ള എന്നാണ് പേര്. അങ്ങനെ ശങ്കരപിള്ള ഒരു കാപ്പി കൊണ്ടുവരും എന്ന് പറഞ്ഞ് ഇദ്ദേഹത്തിന് കാപ്പി കൊണ്ട് കൊടുത്ത് സംസാരിച്ചിട്ട് ഞാൻ ഗ്ലാസിലൊക്കെ അതഞ്ഞു പോകുന്നു. ബാക്കിൽ വന്നതിനാണ് ഓർമ്മിക്കുന്നത്. ഇപ്പൊ വിളിക്കും രണ്ട് ഗ്ലാസ് കാപ്പി ആയിട്ട്. ഒരു ഗ്ലാസ് അങ്ങ് ഫ്രണ്ടിലായിരിക്കും. ചുമ്മാ ചെന്ന് എടുത്തോണ്ട് വന്ന ആരെയും വിചാരിക്കും അവന് വട്ടായിരിക്കും. ഞാൻ എന്ത് ചെയ്ത് സെറ്റിംഗ് ആറുണ്ടായിരുന്നു, കാല് പൊക്കി സ്റ്റേജിന്റെ ആദ്യത്തെ കാല് വെച്ചു. അപ്പോഴവര് ഇങ്ങനൊരു വലിയ വലിച്ചു. രണ്ടാമത്തെ മൂന്നാമത്തെ കാല് വെച്ച് വലിച്ച മാറി കണ്ടു
2: ചിരിയുന്നതാണ്.
1: ഞാൻ പറഞ്ഞു സാർ എന്റെ ക്ലാസ് എടുത്തോണ്ട് പോണോ? എന്റെ ക്ലാസ് അത് ഡയലോഗൊന്നും അതിലുള്ള
2: അല്ല.
1: അടുത്ത രണ്ടാമത് ക്ലാസ് രണ്ട് ക്ലാസ് കാപ്പി കയറ്റി എല്ലാം പറയുമ്പോ ഞാൻ എന്തറിഞ്ഞു കൊണ്ടു ഞങ്ങൾ അന്യസ്ഥലത്താണ് നിൽക്കുന്നത്. അങ്ങനെ ഒരു അബദ്ധം എനിക്ക് പറ്റാൻ വേണ്ടി തിരുത്തി.
2: അതിൽ ഒരുപാട് അബദ്ധം നമുക്ക് പറ്റാറുണ്ട്, അത് നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോവും നമ്മൾ
1: അപ്പോഴെങ്ങനെയെങ്കിലും വെച്ചാണ് അത് പൂരിപ്പിച്ചെടുക്കാൻ കഴിയും. ആരെയും
2: അറിയാതെ
0: തോന്നാത്തവരുണ്ട്.
1: ഇവിടെ നിൽക്കുന്നവരും ഉണ്ട്.
0: ഞാനാണെങ്കിൽ അവിടെ നിന്ന് ചോദിക്കും, അണ്ണ ക്ലാസ് എവിടെയാണ്, ഞാൻ എന്തിരി ഇട്ടണ്ണാ എന്ന് ചോദിക്കും.
1: അത് ശരിയല്ല സാർ. ഞാൻ ഏതോ ഒരു സീരിയലില് കണ്ടു സാർ, ഈ പിന്നെ വിശ്വാമിത്ര കണ്ണാടിയും വെച്ചോണ്ട് ഡയലോഗ് നോക്കി പഠിക്കുന്നത് ബാക്ക്ഗ്രൗണ്ട് ബാക്കിലിരുന്ന്. അപ്പൊ സംവിധായം എന്ന് പറഞ്ഞാൽ നിന്റെ രംഗം കേറും. വിശ്വാമിത്ര ഒരു കണ്ണില് കണ്ണാടി കയ്യില് സ്ക്രിപ്റ്റ് രണ്ടുമായിട്ടാണ് കേറണത്. അവിടെ കേറി നിന്നപ്പം പിന്നെ സംവിധായകൻ മറുസൈഡിന്ന് പറഞ്ഞ കണ്ണാടി കണ്ണാടി കണ്ണാടി ഇയാളെന്തിനാ ചെയ്ത് പതുക്കെ കണ്ണാടി എടുത്ത് അങ്ങ് എറിഞ്ഞു കൊടുത്തു. ആക്ക് കർത്തൻ വലിക്കുന്നുണ്ട്, അവൻ കർത്തനെ വിട്ടിട്ട് കണ്ണാടിയെ പിടിച്ചത് കർത്തം വലിക്കുന്നു.
0: പക്ഷെ കണ്ണാടിയെ അഭിനയിച്ചാ മതിയായിരുന്നു വിശ്വാമിത്രനും തിമിരം വരും.
1: വിശ്വാമിത്ര അന്നത്തെ കാലത്ത് വലിയ പ്രായം ചെന്ന ആളല്ല, വെള്ളം കറുത്ത തലമുടി ആയിട്ടാണ് നിൽക്കുന്നത്.
0: എന്നാലും ഷോർട്ട് സൈറ്റ് ഒക്കെ വന്നൊക്കെ പറഞ്ഞ് നിൽക്കാം.
1: അച്ഛാ അടുത്തും കാണിച്ച് ദുർവാസാവ് കയറി, ദുർവാസാവ് ഒരു തൂണിന് ചാരി എന്നാണ് ഇതൊക്കെ
2: പഠിച്ചോണ്ടിരുന്നത്.
1: ഞാൻ ഒരു സ്ഥിരമായി ചോദിക്കുന്ന പാട്ടാണ് ഇത്. അഞ്ചാം പ്രാവശ്യമാണെന്ന് തോന്നുന്നു
0: ഈശ്വരനൊരിക്കൽ
1: വിരുന്നിന് പോയി. പക്ഷെ അങ്ങനെ വിരുന്നിന് വേണ്ടി ഇതുവരെ വന്നില്ല, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്.
0: അടുത്ത വീടുകളിൽ വിരുന്നുണ്ടോണ്ട്
1: അങ്ങനെ ഉണ്ടോണ്ടിരിക്കുകയാണ്. ഇന്നുകൂടി ചോദിക്കുമ്പോ മരുവെന്ന് വരട്ടെ,
2: കഴിഞ്ഞാഴ്ച
1: ഞാൻ വേറെ ഒന്ന് മാറ്റി ചോദിച്ചു, എന്നിട്ടും അങ്ങനെ വന്നില്ല.
0: ഇത് ഇത് കേൾക്കുന്ന നമുക്ക് കുഴപ്പമില്ല, മറ്റു ശ്രോതാക്കൾ ഇപ്പൊ
2: പറയുന്നുണ്ടാറീശ്വരൻ
0: അതെ ഈശ്വരൻ ഒരിക്കലും ആയിട്ട് ഇതാ വന്നു
1: അറിയുമല്ലോ. ഈശ്വരൻ്റെ ഒരിക്കൽ കേട്ട ഉടനെ പറയും
0: ഇന്നാരാണ്.
2: അപ്പൊ പാട്ട് കേൾക്കാമല്ലോ.
0: അപ്പൊ എം എസ് വിശ്വനാഥൻ ഈണം പകർന്ന് ശ്രീകുമാരൻ തമ്പി രചിച്ച് ലങ്കാദഹനം എന്ന് പറയുന്ന ചിത്രത്തിലേക്ക് വേണ്ടിയിട്ട് ആര് പാടിയതായിരിക്കും മിക്കവാറും കെ ജെ യേശുദാസ് ആയിരിക്കൂല്ലേ.
1: കെ
0: ജെ യേശുദാസ് പാടിയ മനോഹരമായ ആ പാട്ട് നമുക്ക് കേൾക്കാം. ഒരിക്കൽ കൂടെ അവർണയുടെ നന്ദിയും സ്നേഹവും അറിയിച്ചു.
1: നന്ദി,
2: നമസ്കാരം.
1: അർജുൻ സാറിന് നമസ്കാരം
0: സ്വീകരിക്കുന്നു.
2: ഒരുപാട് സന്തോഷം.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസൈ റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസൈ റേഡിയോ 91.2.

0: നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത്നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ വിശദമായി. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിലെ യശോഭൂമിയിൽ ഉദ്ഘാടനം ചെയ്യും. സെമി കണ്ടക്ടർ മേഖലയിൽ ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്നവരെ ഒരു കുടക്കീഴിൽ കൊണ്ടുവരുന്നതിലൂടെ സംയോജിത പ്രവർത്തനവും ശേഷി വർദ്ധനയും ഉറപ്പുവരുത്തുകയാണ് 3 ദിവസത്തെ മേളയുടെ ലക്ഷ്യം. 600-ലധികം പ്രദർശകരും 300-ഓളം അന്താരാഷ്ട്ര കമ്പനികളും 40-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള പ്രതിനിധി സംഘങ്ങളും പരിപാടിയിൽ പങ്കെടുക്കും. സ്റ്റാർട്ടപ്പുകൾക്കായി പ്രത്യേക പവലിയനും മേളയിൽ ഒരുക്കിയിട്ടുണ്ട്. എംപ്ലോയീസ് പ്രോവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഇതിലൂടെ 51 ലക്ഷത്തിലധികം ജീവനക്കാർ കൂടി EPFO പരിരക്ഷയുടെ പരിധിയിൽ വരുമെന്ന് കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു.
1: आज कैबिनेट में हमारे देश भर में इंडस्ट्रीज में काम करने वाले जो कर्मचारी हैं उनके लिए एक बहुत बड़ा निर्णय लिया है. प्रोविडेंट फंड का जो नियम है उस नियम में अब तक 15,000 रूपीज की सीलिंग रहा करती थी. ये सीलिंग 2014 में तय की गई थी. इसको बढ़ाकर 25,000 रूपये पर मंथ सैलरी पे लेके आ गए. इससे करीब 51 लाख एम्प्लॉयज को इसका बेनिफिट मिलेगा.
0: പ്രതിവർഷം ഏകദേശം 11,339 കോടി രൂപയുടെ അധിക ചെലവ് വരുമെന്നാണ് കണക്കാക്കുന്നത്. 2004 മുതൽ 2014 വരെയുള്ള കാലത്ത് EPFOയുടെ വേതന പരിധിയിൽ മാറ്റമുണ്ടായിരുന്നില്ലെന്നും 2014 സെപ്റ്റംബറിൽ ഇത് 15,000 രൂപയാക്കി ഉയർത്തുകയായിരുന്നുവെന്നും ശ്രീ അശ്വിനി വൈഷ്ണവ് അറിയിച്ചു. നികുതി സംബന്ധമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കുമ്പോൾ ഇളവുകൾ, ആനുകൂല്യങ്ങൾ എന്നിവ ആവശ്യപ്പെടുന്നതിന് ഉപരിയായി രാജ്യ താൽപര്യത്തിന് മുൻഗണന നൽകണമെന്ന് കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബംഗളൂരുവിൽ ഇന്റർനാഷണൽ ടാക്സ് റിസർച്ച് ആന്റ് അനാലിസിസ് ഫൌണ്ടേഷൻ സംഘടിപ്പിച്ച ദ്വിദിന സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു ധനമന്ത്രി.

0: നികുതി നയ ഗവേഷണം പൊതുചർച്ചയുടെ ഭാഗമാക്കണമെന്ന് ശ്രീമതി നിർമ്മലാ സീതാരാമൻ ആഹ്വാനം ചെയ്തു. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന് സമ്മാനിക്കും. ഗുജറാത്തിലെ കെവാഡിയയിൽ ഈ മാസം 22 നടക്കുന്ന 72 ദേശീയ ചലച്ചിത്ര പുരസ്കാര വിതരണ ചടങ്ങിൽ അവാർഡ് സമ്മാനിക്കുമെന്ന് കേന്ദ്ര വാർത്താവിതരണ പ്രക്ഷേപണ മന്ത്രാലയം അറിയിച്ചു. അനന്ത് നാഗിനെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. അനായാസമായ അഭിനയത്തിലൂടെയും വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും ഇന്ത്യൻ സിനിമയിൽ ശക്തമായ മുദ്ര പതിപ്പിച്ച നടനാണ് അനന്ത് നാഗെന്ന് അദ്ദേഹം സമൂഹമാധ്യമത്തിൽ കുറിച്ചു. സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കമാകും. പൊതുവിടങ്ങളുടെ ശുചീകരണം, ശുചീകരണ പ്രവർത്തനങ്ങളിലെ യുവജന പങ്കാളിത്തം എന്നിവ ലക്ഷ്യമിട്ട് ഒക്ടോബർ 17 വരെയാണ് രാജ്യവ്യാപകമായി ക്യാമ്പയിൻ സംഘടിപ്പിക്കുന്നത്. വിശദാംശങ്ങളിലേക്ക്.
1: സ്വച്ഛഭാരത ദൌത്യത്തിന്റെ ഭാഗമായി 2017 മുതലാണ് രാജ്യത്ത് സ്വച്ഛതാഹി സേവ ക്യാമ്പയിൻ സംഘടിപ്പിച്ചു വരുന്നത്. ശുചിത്വത്തിനായി ജനപങ്കാളിത്തം, സ്വച്ഛ് ഭാരതം, വികസിത ഭാരതം എന്നതാണ് ഈ വർഷത്തെ പ്രമേയം. ശുചിത്വം ഉറപ്പാക്കിയുള്ള വികസിത ഇന്ത്യ എന്ന കാഴ്ചപ്പാട് സാക്ഷാത്കരിക്കുന്നതിൽ കൂട്ടായ പങ്കാളിത്തത്തിന്റെയും ഉത്തരവാദിത്തത്തിന്റെയും പ്രാധാന്യം ഇതെടുത്തു കാണിക്കുന്നു. ഗാന്ധിജയന്തി ദിനമായ ഒക്ടോബർ 2 നഗര തദ്ദേശ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ പൊതുസ്ഥലങ്ങളിൽ പ്രത്യേക ശുചിത്വ യജ്ഞങ്ങൾ സംഘടിപ്പിക്കും. ഏക് പേട് മാക്കേ നാം സംരംഭത്തിന്റെ ഭാഗമായ വൃക്ഷത്തൈ നടിയിലും ഇതോടനുബന്ധിച്ച് സംഘടിപ്പിക്കും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി ഒക്ടോബർ 7 പ്രത്യേക ശുചിത്വ പരിപാടികൾ സംഘടിപ്പിക്കാൻ സംസ്ഥാനങ്ങളോട് നിർദ്ദേശിച്ചിട്ടുണ്ട്. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷം പൂർത്തിയാക്കുന്നതിന്റെ ഭാഗമായി രാജ്യമെമ്പാടും നാളെ മുതൽ ഒരു മാസം നീളുന്ന സേവാ സങ്കൽപ് അഭിയാൻ സംഘടിപ്പിക്കും. കേന്ദ്രമന്ത്രിമാരും കേന്ദ്ര സർക്കാരിന്റെ പ്രധാന പദ്ധതികളുടെ 200 ഗുണഭോക്താക്കളും ചേർന്ന് ഭദ്രദീപം തെളിയിക്കുന്നതോടെ ക്യാമ്പയിന് തുടക്കമാകും. ജനസേവനത്തിലൂടെ രാഷ്ട്രസേവനം എന്ന ആശയം മുൻനിർത്തി 2047 വികസിത ഭാരതം എന്ന ലക്ഷ്യം കൈവരിക്കാനുള്ള പരിശ്രമങ്ങൾ അനാവരണം ചെയ്യുന്നതാണ് സേവാ സങ്കൽപ് അഭിയാൻ. സംസ്ഥാനത്തും വിപുലമായ പരിപാടികൾ ഇതിന്റെ ഭാഗമായി നടക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
2: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AAR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും AAR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിലേക്കുള്ള നിക്ഷേപങ്ങളിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിയൊരുക്കുന്ന സരൽ കേരളം പദ്ധതിക്ക് അംഗീകാരം നൽകി സംസ്ഥാന മന്ത്രിസഭായോഗം. നിക്ഷേപ നടപടിക്രമങ്ങൾ ഏകോപിപ്പിച്ച് ലളിതവൽക്കരിക്കുകയാണ് പുതിയ പദ്ധതി ലക്ഷ്യമിടുന്നതെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ പറഞ്ഞു. വൈദ്യുതി പ്രതിസന്ധി പരിഹരിക്കുന്നതിന് പുതിയ വൈദ്യുതി നയം രൂപീകരിക്കുമെന്നും സംസ്ഥാനത്തെ വൈദ്യുതി പ്രതിസന്ധി ഒരാഴ്ചയ്ക്കുള്ളിൽ പരിഹാരം കാണുമെന്നും അദ്ദേഹം അറിയിച്ചു. കേരളത്തിൽ ഇന്ന് രാത്രിയും വൈദ്യുതി മുടങ്ങാൻ സാധ്യതയെന്ന് KSEB. രാത്രി 12:45 വരെയായിരിക്കും നിയന്ത്രണം. കേരളത്തിലെ വെള്ള നീല റേഷൻ കാർഡ് ഉടമകൾക്കുള്ള അരിവിഹിതം 5 കിലോ വരെ വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. ഗ്രാമീണ ബാങ്ക് സേവനങ്ങൾ കൂടി റേഷൻ കടകളിൽ ഏർപ്പെടുത്തുന്നതിന്റെ സാധ്യത പരിഗണനയിലുണ്ടെന്നും മന്ത്രി അറിയിച്ചു. അറബിക്കടലിൽ നിന്ന് പുതിയ ഇനം ഈൽ മത്സ്യത്തെ കണ്ടെത്തി. പുതിയ മത്സ്യം ഇനി CMFRA പേരിൽ അറിയപ്പെടും. കേന്ദ്ര സമുദ്ര മത്സ്യ ഗവേഷണ സ്ഥാപനത്തിലെ ഗവേഷകർക്ക് കൊല്ലം തീരത്ത് ഏകദേശം 300 ആഴക്കടലിൽ നിന്നാണ് മത്സ്യത്തെ ലഭിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി എറണാകുളം ജില്ലാ പ്രതിനിധി നഹീമ പി.
3: CMFRA 80 വാർഷികത്തിന്റെ ഭാഗമായി മത്സ്യത്തിന് അരിയോസോമ CMFRA എന്ന് നാമകരണം ചെയ്തു. ഇന്ത്യയുടെ ആഴക്കടൽ ഗവേഷണ മേഖലയ്ക്ക് ഏറെ ഗുണകരമാകുന്നതാണ് ഈ ഗവേഷണ നേട്ടമെന്ന് CMFRA ഡയറക്ടർ ഡോക്ടർ ഗ്രീൻസൺ ജോർജ് അറിയിച്ചു. മത്സ്യത്തിന്റെ അടിഭാഗത്ത് കാണപ്പെടുന്ന കറുത്ത പുള്ളികളാണ് പ്രധാന ആകർഷണം. കേന്ദ്ര ഭൌമശാസ്ത്ര മന്ത്രാലയത്തിന്റെ ആഴക്കടൽ ദൌത്യത്തിന്റെ ഭാഗമായി CMFRA നടപ്പാക്കുന്ന ഗവേഷണത്തിലാണ് പുതിയ മത്സ്യത്തെ തിരിച്ചറിഞ്ഞത്.
0: കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയത്തിന് കീഴിലുള്ള HLL ലൈഫ് കെയർ ലിമിറ്റഡിന് ഔദ്യോഗിക ഭാഷാ നയം മികച്ച രീതിയിൽ നടപ്പാക്കിയതിനുള്ള അംഗീകാരമായി ടോളിക് പുരസ്കാരം ലഭിച്ചു. HLL ലൈഫ് കെയർ ലിമിറ്റഡിന്റെ HR വൈസ് പ്രസിഡന്റ് ഡോക്ടർ രാജേഷ് രാമകൃഷ്ണൻ പുരസ്കാരം ഏറ്റുവാങ്ങി. 2025-26 കാലയളവിലെ പ്രവർത്തനങ്ങൾക്കാണ് പുരസ്കാരം. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ഇന്ത്യ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി. ന്യൂഡൽഹിയിലെ പാകിസ്ഥാൻ ഹൈക്കമ്മീഷനിലെ ചാർജ് ഡി അഫയേഴ്സിനെ വിളിച്ചുവരുത്തിയാണ് ഇന്ത്യ അതൃപ്തി അറിയിച്ചത്. സൌദി അറേബ്യയിലെ മക്കയ്ക്ക് സമീപമുണ്ടായ ഡ്രോൺ ആക്രമണത്തിൽ കടുത്ത ആശങ്ക രേഖപ്പെടുത്തി ഇന്ത്യ. ആക്രമണങ്ങളെയും സാധാരണക്കാരുടെ ജീവനും അടിസ്ഥാന സൌകര്യങ്ങൾക്കും ഭീഷണിയാകുന്ന നടപടികളെയും ഇന്ത്യ ശക്തമായി അപലപിക്കുന്നതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ അറിയിച്ചു. ഗസയിൽ ഇസ്രായേൽ ആക്രമണത്തിൽ കേടുപാടുകൾ സംഭവിച്ച 6 നില കെട്ടിടം പൂർണ്ണമായി തകർന്നു വീണ് 5 കുട്ടികൾ ഉൾപ്പെടെ 20 പേർ കൊല്ലപ്പെട്ടു. 100-ഓളം പേർ ഇപ്പോഴും അവശിഷ്ടങ്ങൾക്കിടയിൽ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ട്. രക്ഷാപ്രവർത്തനം പുരോഗമിക്കുന്നു. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ഭൂട്ടാൻ വിദേശകാര്യമന്ത്രിയുമായി തിമ്പുവിൽ കൂടിക്കാഴ്ച നടത്തി. ഇരു രാജ്യങ്ങളും തമ്മിലുള്ള വിവിധ മേഖലകളിലെ സഹകരണം യോഗത്തിൽ സമഗ്രമായി വിലയിരുത്തി. വികസന പങ്കാളിത്തം, ഊർജ്ജം, വ്യാപാരം, കണക്ടിവിറ്റി, സംസ്കാരം, ജനങ്ങൾ തമ്മിലുള്ള ബന്ധം എന്നിവയിലെ സഹകരണം കൂടുതൽ മുന്നോട്ട് കൊണ്ടുപോകുന്നതിലായിരുന്നു ചർച്ചകൾ കേന്ദ്രീകരിച്ചതെന്ന് ശ്രീ ജയശങ്കർ സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഇന്ത്യ ബംഗ്ലാദേശ് സൌഹൃദ പൈപ്പ്ലൈൻ വഴിയുള്ള ഡീസൽ കൈമാറ്റം പൂർത്തിയായി. പൈപ്പ്ലൈൻ വഴി ഇന്ത്യയിൽ നിന്ന് 4,000 മെട്രിക് ടൺ ഡീസൽ ബംഗ്ലാദേശിലെ ദീനാജ്പൂരിലെ പാർബതിപൂർ റിസീവിംഗ് ടെർമിനൽ ഡിപ്പോയിലെത്തിച്ചു. പൈപ്പ്ലൈൻ വഴിയുള്ള 72-ാമത് ഡീസൽ വിതരണമാണിത്. വികസിത് ഭാരത് ചലഞ്ചിന്റെ ആദ്യഘട്ടമായ വികസിത് ഭാരത് ക്വിസ് നാളെ മുതൽ സെപ്റ്റംബർ 30 വരെ മൈ ഭാരത് പോർട്ടൽ വഴി നടക്കും. മൈ ഭാരത് .gov.in എന്ന വെബ്സൈറ്റ് വഴി രജിസ്റ്റർ ചെയ്യാം. യുവജനങ്ങൾക്ക് ആശയങ്ങൾ, കഴിവുകൾ, നേതൃപാഠവം, നൂതനമായ പരിഹാര മാർഗങ്ങൾ എന്നിവ ദേശീയതലത്തിൽ അവതരിപ്പിക്കാനുള്ള അവസരമാണ് വികസിത് ഭാരത് യങ് ലീഡേഴ്സ് ഡയലോഗ്. പ്രധാന വാർത്തകൾ വീണ്ടും. ആഗോള സെമി കണ്ടക്ടർ മേളയായ സെമികോൺ ഇന്ത്യ 2026 പ്രധാനമന്ത്രി നരേന്ദ്രമോദി നാളെ ന്യൂഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്യും. എംപ്ലോയീസ് പ്രൊവിഡന്റ് ഫണ്ട് പദ്ധതിക്കായുള്ള തൊഴിലാളികളുടെ പ്രതിമാസ വേതന പരിധി 15,000 രൂപയിൽ നിന്ന് 25,000 രൂപയായി ഉയർത്താൻ കേന്ദ്രമന്ത്രിസഭായോഗ തീരുമാനം. ഒരു മാസം നീളുന്ന സ്വച്ഛതാഹി സേവ 2026 ക്യാമ്പയിന് രാജ്യത്ത് നാളെ തുടക്കം. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഭരണ നേതൃത്വത്തിൽ 25 വർഷങ്ങൾ പൂർത്തിയാക്കുന്നതിന്റെ സേവാ സങ്കൽപ് അഭിയാനും നാളെ തുടക്കമാകും. 2024 ദാദാസാഹിബ് ഫാൽക്കെ അവാർഡ് കന്നഡ നടൻ അനന്ത് നാഗിന്. അഭിനന്ദനം അറിയിച്ച് പ്രധാനമന്ത്രി. കേരളത്തിൽ വെള്ള നീല റേഷൻ കാർഡുകൾക്കുള്ള അരിവിഹിതം വർദ്ധിപ്പിക്കുന്ന കാര്യം പരിഗണനയിലെന്ന് മന്ത്രി അനൂപ് ജേക്കബ്. അന്താരാഷ്ട്ര സമുദ്രമേഖലയിൽ ഇന്ത്യൻ നാവികസേനാ കപ്പലിൽ പാകിസ്ഥാൻ നാവികസേനാ കപ്പൽ ഇടിച്ച സംഭവത്തിൽ ശക്തമായ പ്രതിഷേധം രേഖപ്പെടുത്തി ഇന്ത്യ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത
4: ശ്രോതാക്കൾക്ക് ഇനി കേൾക്കാം പോക്കുവയിൽ തത്സമയ പരിപാടിയുടെ പുനഃപ്രക്ഷേപണം.
5: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ വരാം. പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിത അപർണ JS ആണ്. അപർണ നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ഇപ്പൊ ദയാഹർജി എന്ന നാടകത്തിലാണ് അപർണ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്പള്ളി നവോദയയിലെ സജീവ പ്രവർത്തക കൂടിയാണ് അപർണ. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് ചോദിക്കാം. ഹലോ ഹലോ
6: ഹലോ.
5: കേൾക്കാം, പറഞ്ഞോളൂ.
6: ഹലോ, എന്റെ പേര് ഏലിയമ്മ എന്നാണ്. ഞാൻ അമ്പൂജി എന്നാണ് വിളിക്കുന്നത്.
7: പറഞ്ഞോളൂ.
6: ഞാൻ സാധാരണ റേഡിയോ സ്ഥിര ശ്രോതാവ് തന്നെയാണ്. പിന്നെ ഇന്ന് അപർണയാണെന്ന് കേട്ടപ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷം തോന്നി. അതുകൊണ്ട് കൊറേ നേരം ശ്രമിച്ചിട്ടാണ് ഇപ്പൊ കിട്ടിയത്. ഹലോ,
7: കേൾക്കാം, പറഞ്ഞോളൂ.
6: അപർണ സുഖായിരിക്കുന്നോ?
7: സുഖായിട്ടിരിക്കുന്നു.
6: ഞങ്ങള് സവർണയുടെ നാടകം കണ്ടിട്ടുണ്ട് കേട്ടോ.
7: എവിടെ വെച്ചാ കണ്ടിട്ടുള്ളേ?
6: കാട്ടാക്കടയില് ഒരു
7: മേളക്കാണോ?
6: കാട്ടാൽ മേളയ്ക്ക് അവിടെ വെച്ച് കണ്ടിട്ടുണ്ടായിരുന്നു.
5: ഈ ദയാഹർജി തന്നെയാണോ കണ്ടത്?
6: ഈ നാടകമാണ് സാർ കണ്ടത്.
5: എല്ലാരും കേൾക്കട്ടെ.
6: ഭയങ്കര നന്നായിട്ട് ഞങ്ങൾ എന്റെ ഹസ്ബൻഡ് ഞങ്ങളെ കൂടെയാണ് പോയി കണ്ടത്. ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. നല്ല നാടകമാണ്, നല്ല നാടകമാണ്. അപർണ നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട്.
7: ഒരുപാട് സന്തോഷം.
6: അവർനെ കണ്ട് സംസാരിക്കണമെന്നൊക്കെ ഉണ്ടായിരുന്നു. എന്തായാലും ഇപ്പൊ ഒരു അവസരം കിട്ടിയത് കൊണ്ടാണ് ഉടനെ വിളിച്ചത് കേട്ടോ. ചോറൊക്കെ കഴിച്ചു. വീട്ടിൽ ആരൊക്കെ ഉണ്ട് അവർണ?
7: വീട്ടിലെ ഹസ്ബൻഡ്, അച്ഛനും അമ്മ, 2 മക്കളും ഉണ്ട്.
6: കൊച്ചുകുട്ടിയാണെന്ന് തോന്നി, അതുകൊണ്ടാണ് അപർണ എന്ന് വിളിക്കുന്നത് കേട്ടോ.
7: കൊച്ചുകുട്ടി തന്നെയാ,
5: ശബ്ദത്തിലേ ഉള്ളൂ. നേർക്ക് നേരെ ഇരിക്കുന്ന എനിക്കല്ലേ അറിയാവൂ.
6: സാറിന്റെ സ്ഥിരം പ്രോഗ്രാമൊക്കെ ഞങ്ങൾ കേൾക്കാറുണ്ട് സാർ. ഭയങ്കര ഫാൻസാണ് എന്റെ വീട്ടിലുള്ളവരൊക്കെ കേട്ടോ.
5: വളരെ വളരെ സന്തോഷം. പിന്നെ എനിക്ക് അതിനേക്കാൾ കൂടുതൽ സന്തോഷവും അഭിമാനവും തോന്നിയത് പുസ്തകമേളയിൽ വെച്ചിട്ട് അപർണയുടെ നാടകം കണ്ടു, അത് ദയാഹർജി കണ്ടു, അതിലെ അഭിനയത്തെ കുറിച്ച് പറഞ്ഞപ്പോഴാണ്. കാരണം ഈ ദയാഹർജി ഞാനും കണ്ടിട്ടുള്ളതാണ്.
6: അതെ അതെ, പിറ്റേ ദിവസമാണ് അപർണയ്ക്കൊക്കെ പ്രൈസ് ഉണ്ടായിരുന്നു എന്നുള്ള കാര്യം അറിയുന്നത്.
7: നമുക്കായിരുന്നു ഫസ്റ്റ് കാട്ടാൽ മേളയ്ക്ക് ഫസ്റ്റ് നമുക്കായിരുന്നു.
6: അന്ന് ഭയങ്കര മഴയായിരുന്നു, ഉണ്ടായിരുന്നില്ലേ
7: മഴയായിരുന്നു, നല്ല മഴ.
6: അതെ അതെ, അതുകൊണ്ട് ഞങ്ങള് നേരത്തെ പോരുകയൊക്കെ ചെയ്തു കണ്ടിട്ട്. പക്ഷെ പിറ്റേ ദിവസമാണ് അറിയുന്നത് അവർണക്കായിരുന്നു പ്രൈസ് എന്നുള്ള കാര്യമൊക്കെ. അവർണയോടൊപ്പം അഭിനയിക്കുന്ന ആളും നന്നായിട്ട് അഭിനയിക്കുന്നുണ്ട് കേട്ടോ,
7: ശാന്തി കൃഷ്ണൻ എന്ന് പറയുന്ന ഒരു ചേച്ചിയാണ്. കണ്ണമ്പളി സ്വദേശി തന്നെയാ?
6: ആണോ, ശരി ശരി. വെള്ളനാടല്ലേ?
7: വെള്ളനാട്, വെള്ളനാട് കണ്ണമ്പള്ളി.
6: ശരി, വീട്ടിലെ മക്കളെയൊക്കെ ഞങ്ങളുടെ അന്വേഷണം പറഞ്ഞേ.
7: പറയാം പറയാം.
6: ഞാനൊരു പാട്ട് ആവശ്യപ്പെടുന്നുണ്ട്.
5: ഞാൻ ചോദിക്കട്ടെ, അപ്പം എന്റെ മക്കളുടെ അന്വേഷണം പറയണ്ടേ?
6: സാർ വീട്ടിലും എല്ലാരും സാറിന്റെ വീട്ടിലുള്ളവരെയൊക്കെ തിരക്കിന്ന് പറഞ്ഞേക്ക്.
5: സാറിനെ
6: ഞങ്ങൾ കണ്ടിട്ടില്ല, സൗണ്ട് മാത്രമേ കേട്ടിട്ടുള്ളൂ.
5: അത് ന്യായം, വളരെ ന്യായം. ശരി, ഇന്ന് ഏത് പാട്ടാ വേണ്ടേ?
6: കിഴക്കൻ പത്രോസിലെ പാതിരാക്കിളി എന്നുള്ളൊരു പാട്ടില്ലേ സാർ?
5: ആ പാട്ടാണ് വേണ്ടത്.
6: സാർ എന്റെ ഒപ്പം ഉള്ള എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു കൊച്ചു നന്നായിട്ട് പാടും, രണ്ട് ലൈൻ പാടാൻ
5: പറയും. കൊടുക്കൂ.
7: ഹലോ
8: ഹലോ ഹലോ
7: ഹലോ, ആരാ സംസാരിക്കുന്നേ?
8: ശ്രീജയാണേ.
5: ആരാ സംസാരിക്കുന്നേ? ആരാ പാടാൻ പോണത്?
7: പാട്ടൊക്കെ പാടാറുണ്ടോ?
8: ചെറുതായിട്ട് പാടും.
5: കേൾക്കട്ടെ, എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ട് എനിക്കും അപർണയ്ക്കും വേണ്ടിയിട്ട് മധുരനാഥം കേൾക്കട്ടെ.
8: രണ്ടു വരി പാടാവേ. ഇപ്പൊ എലെമസ്റ്റർ ഡെഡിക്കേറ്റ് ചെയ്ത പാട്ട് തന്നെ രണ്ടു വരി
5: പാടാം.
8: പാതിരാക്കിളി വരു പാൽക്കടൽ കിളി, ഓണമായിതാ തിരുവോണമായിതാ, പാടിയാടിവാ പുലർ നീടിറങ്ങിവാ.

0: ിളി വരു പാൽ കടൽ കിളി ഓണനാളിൽ നീ കഥയൊന്ന് ചൊല്ലിവാ.
1: നന്നായിട്ട് പാടിയിട്ടുണ്ടേ.
2: ഇനി ഒറിജിനൽ പാട്ട് കേൾപ്പിക്കണ്ടാന്ന് തോന്നുന്നല്ലേ?
1: നല്ല പാട്ടായി.
2: മുഴുവൻ പാടാൻ പറഞ്ഞാൽ മതിയായിരുന്നു. ചോദിച്ച ശ്രോതാവിന് അത് കേട്ട് തൃപ്തിയാകുമായിരുന്നു. ഇപ്പൊ നമ്മള് ഒറിജിനൽ പാട്ട് ഇപ്പൊ കേൾപ്പിക്കണോ വേണ്ടേ?
1: വേണ്ടയോ?
2: അതാണ് നമ്മുടെ ചോദ്യം. എന്തായാലും മനോഹരമായി പാടി, വളരെ സന്തോഷം.
3: നമുക്ക്
2: പാട്ടിലെ നല്ല നന്നായിട്ട് പാടി. എസ് പി വെങ്കടേഷ് ഈണം പകർന്ന് ഒ എൻ വി കുറിപ്പ് രചിച്ച പാട്ടാണിത്. കിഴക്കൻ പത്രോസ് എന്ന് പറയുന്ന ചിത്രത്തിലെ അതിമനോഹരമായ ഒരു പാട്ടാണ്. എസ് പി വെങ്കടേഷിന്റെ ഏറ്റവും രസകരമായ ഒരു സംഗീതമാണ് പിന്നെ ഒ എൻ വിയുടെ അതിമനോഹരമായ വരികളും. നമുക്ക് കേട്ടാലോ?
1: കേൾക്കാം, കേൾക്കാം.
2: ആ പാട്ട് കേൾപ്പിക്കാം അല്ലേ?
1: അപ്പൊ
2: ആ പാട്ടിലോട്ട് പോവാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവയിലേക്ക് നമ്മൾ തിരികെ എത്തുമ്പോൾ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് പ്രിയ സ്നേഹിതയായ അപർണ ജയസാണ്. നേരത്തെ പലവട്ടം പറഞ്ഞതുപോലെ അപർണ ജയസ് നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ദയാഹർജി എന്ന അതിസുന്ദരമായ നാടകത്തിലാണ് അപർണ ഇപ്പോൾ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്പള്ളി നവോദയ എന്ന സാമൂഹിക പ്രവർത്തന കേന്ദ്രത്തിലെ സജീവ പ്രവർത്തകയാണ് അപർണ ജയസ് എന്നതും വളരെ സന്തോഷമുള്ള ഒരു കാര്യമാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് കേൾക്കാം ആരാണ് എന്ന് നമുക്ക് ചോദിച്ച് മനസ്സിലാക്കാം. ഹലോ
1: ഹലോ
0: ഹലോ
1: ഹലോ
0: ഓ
1: ഹലോ,
2: ആരാണ് സംസാരിക്കുന്നേ?
0: മുണ്ടയിൽ നിന്ന് സുഭാഷാണ്. ഇന്ന് അപർണയാണ്, സംസാരിച്ചോളൂ.
2: ആ, സുഖമായിട്ടിരിക്കുന്നു.
1: ചോറൊക്കെ
2: കഴിച്ചായിരുന്നു.
1: ഞാനൊരു പാട്ട് കേൾക്കാൻ വിളിച്ചതായിരുന്നു.
2: ആ, ഏത് പാട്ടാ വേണ്ടേ?
1: മകളെ പാതി മലരെ മനസ്സിൽ തന്നെ.
0: പാട്ടിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് നമുക്ക് കുറെ വിശേഷങ്ങളൊക്കെ പങ്കുവെക്കാം.
2: റേഡിയോയിൽ വിളിക്കാറുണ്ടോ?
1: റേഡിയോയിൽ വിളിക്കാറുണ്ട്.
2: ആ, സ്ഥിരം പ്രേക്ഷകനാണല്ലേ.
0: എനിക്ക് തോന്നുന്നു പ്രത്യേക പോക്കുവയിൽ വിളിച്ചിട്ടുണ്ടോ സുഭാഷ്? ഇത് ബുധനാഴ്ച പ്രത്യേക പോക്കുവയിൽ ആദ്യമായിട്ടല്ലേ വിളിക്കുന്നേ? അല്ലേ, അതാണ്. എനിക്ക് ഇവിടെ വിളിക്കുന്ന എല്ലാവരെയും ഞാൻ രജിസ്റ്റർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം വിളിച്ച ആളിനെയൊക്കെ വളരെ നന്നായിട്ട് അറിയാം. അവിടെ പറയൂ, നമ്മളോട് പറയൂ. അവരുടെ കേക്കട്ടെ.
1: ഒരാള്
0: ദേവിക, മറ്റേ സൗപർണിക. സൗപർണികയും ദേവികയുമാണ് രണ്ട് മക്കൾ. അവരിവിടെ കോട്ടൂർ ഹോസ്റ്റലിലാണ് നിക്കുന്നത് അല്ലേ? അവിടെ നിന്ന് പഠിക്കുന്നു. അതിപ്പോ ഇവിടെ ഒരു ഹോസ്റ്റലായാലും എങ്ങനെയായാലും നിന്ന് പഠിക്കുന്നില്ലേ നന്നായിട്ട്?
2: നന്നായിട്ട് പഠിക്കട്ടെ.
1: പണികളൊക്കെ വളരെ കുറവ്.
0: എന്ത് പണിക്കാ സുഭാഷ് പോകുന്നേ?
1: ഞാൻ ചെലപ്പോണിക്കാണ്.
0: അടുത്ത സീസണിലേക്കൊക്കെ വരാൻ പോണല്ലേ ഉള്ളൂ.
1: ഞാൻ ഇന്ന് എറണാകുളത്തേക്കായിരുന്നു. ഇനിയിപ്പം നാളെ മറ്റന്നാളെ എറണാകുളത്ത് പോകും.
2: പണിയൊക്കെ ഉണ്ടോ?
1: ഓ, പണിയൊക്കെ ഉണ്ട്.
2: ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
1: സുഖമായിട്ടിരിക്കുന്നു.
2: ഓ, കേട്ടില്ല.
1: സന്തോഷമായിരിക്കും.
2: പറയാം പറയാം. എല്ലാരും
0: നാടക അഭിനേത്രിയോടാണ് സുഭാഷ് ഇപ്പൊ സംസാരിക്കുന്നതെന്ന് മറന്നു പോരുത്. നേരത്തെ വിശേഷങ്ങൾ കേട്ടില്ലേ? ഫസ്റ്റ് ഒക്കെ കിട്ടി. ഇത് പിന്നെ നമ്മൾ ഈ ആരാധനാലയങ്ങളിലെ ഉത്സവത്തിലെ കാണുന്ന പോലെ നാടകമല്ല. ഇതൊരു പ്രത്യേക അമച്ചർ നാടകമാണ്. ഈ നാടകത്തിന് വേറൊരു സ്വഭാവമാണുള്ളത്. ഇതെന്ന് പറയുമ്പോ ഒരു മണിക്കൂറിനകത്തൊക്കെ തീരും. ഒരു രണ്ടു പേരാണ് അഭിനേതാക്കളായിട്ട് വരുന്നത്. ഒരു പ്രത്യേക ഏതെങ്കിലും ഒരു വിഷയത്തെ ആസ്പദമാക്കിയിട്ടായിരിക്കും. അങ്ങനെയൊക്കെയുള്ള നാടകമാണ്. പാട്ടൊന്നും കാണില്ല, മ്യൂസിക് മാത്രമേ കാണൂ.
1: അങ്ങനെയൊക്കെ
0: എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഈ റേഡിയോയിലൂടെ അതിന്റെ ഒരു അറിയിപ്പ് ഉണ്ടാവും.
1: തീർച്ചയായിട്ടും
0: ഏതെങ്കിലും വെള്ളനാട്, നെടുമങ്ങാട്, കാട്ടാക്കട ഏതെങ്കിലും ഭാഗത്തുണ്ടെങ്കിൽ ആ നാടകം കാണണം. ഇന്ന് പാട്ട് ഏതായിരുന്നു? അമ്മ കേട്ടു. 18-ാം തീയതി. 18-ാം തീയതി ഇത് കേൾക്കാനുള്ള കാരണം എനിക്ക് ഒന്ന് ന്യൂസ് കേട്ടിട്ടുണ്ടാവും അല്ലേ?

0: അതായിരിക്കും. ന്യൂസ് ഇത്രയും ശ്രദ്ധിച്ച് കേട്ടിട്ട് അമ്മ ചോദിച്ചല്ലോ. അപ്പൊ ന്യൂസിന്റെ കാര്യങ്ങൾ അമ്മയ്ക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു കൊടുക്കുന്ന എന്തെന്ന് വെച്ചാൽ, ഹലോ, ആദ്യം ആദ്യം അമ്മ അപർണയോട് സംസാരിക്കും.
1: ഹലോ, സുഖാണ് സുഖാണ് അമ്മക്ക് സുഖാണോ? ആ മക്കളൊക്കെ സുഖായിട്ടിരിക്കുന്നു.
2: ഓ,
0: ചേട്ടൻ എന്തോ പണി?
1: ഹസ്ബൻഡിന് ടെയിലിന്റെ വർക്കാണേ. ഇല്ല, ഞാൻ ഗാനമൊന്നും പാടാറില്ല.
0: പക്ഷെ നന്നായിട്ട് അഭിനയിക്കും.
2: ആ, നന്നായിട്ട് അഭിനയിച്ചു. നേരത്തെ നല്ല പ്രൈസ് ഒക്കെ കിട്ടി.
1: ആ, പ്രൈസ് ഒക്കെ കിട്ടിയായിരുന്നു.
0: അമ്മയുടെ പേരെന്താ? ഇവിടെ വിളിച്ചിട്ടുണ്ടോ നമ്മളെ?
2: എന്റെ പേര് കൃഷ്ണമേനോൻ.
0: അപ്പൊ ഇതില് സംസാരിച്ചിട്ടുണ്ടല്ലോ?
2: സംസാരിച്ചിട്ടുണ്ട്. അന്ന് സാറ് മയുവങ്കോട് ശാന്ത വിളിച്ചപ്പോഴാണ് പറഞ്ഞത് 18-ാം തീയതി അവിടെ എന്തോ പ്രോഗ്രാമൊക്കെ ഉണ്ടാകും.
0: 18-ാം തീയതി വരണം. 18-ാം തീയതി ഡൽഹിയിൽ നിന്നൊരു പെൺകുട്ടി ബുള്ളറ്റ് ഓടിച്ചു വരികയാണ്. മാനസിക ആരോഗ്യം കാത്തുരക്ഷിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വലിയ ഒരു പ്രവർത്തനം നടത്തുകയാണ്. അപ്പൊ അതിന്റെ ഭാഗമായിട്ട് കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് കേരളത്തിൽ എത്തിയിട്ടുണ്ട്. 18-ാം തീയതി തിരുവനന്തപുരം ജില്ലയിൽ വരുന്നത് ഇവിടെ കരുണാസൈലാണ്. ഒരു 10 മണിക്ക് അമ്മയും മോനും ഇതുങ്ങളെയൊക്കെ ക്ഷണിക്കുകയാണെങ്കിൽ വരണം. അത് നമുക്ക് കാണാം. അവർ കുറച്ച് കാര്യങ്ങൾ നമ്മളോട് പറയും.
2: കരുണാസൈലിൽ ഞങ്ങള് എല്ലാരെയും ദൈവം സാറ്, എന്തെല്ലാം സാറിനാണെങ്കിൽ ഒരു സമയമില്ലാത്ത സമയത്താണ് എല്ലാ പ്രോഗ്രാമങ്ങളും ചെയ്യുന്നത്. ഞങ്ങൾക്ക് നല്ല കാര്യം പറഞ്ഞു തരുന്നത്.
0: ഇവിടെയുള്ള എല്ലാരും
2: അവിടുത്തെ പാവപ്പെട്ട പേഷ്യൻസിന്റെ കാര്യം, കിച്ചണിൽ ആഹാരം ഇല്ലെങ്കിൽ സാറിന് വിട്ടാണോന്ന് എല്ലാ കാര്യങ്ങളും സാറ് ചെയ്തു പോകുന്നു. സാറിന് 1000 നന്ദി.
0: പാവമാണ്, വെറും പാവമാണ്
1: സാർ, പാവമാണ്.
0: അപ്പം സുഭാഷിന്റെ കയ്യിൽ കൊടുത്താല് പാട്ട് ചോദിക്കാം. പറഞ്ഞെന്ന് തോന്നു, എന്നാലും ഒന്നുകൂടെയൊക്കെ സംസാരിക്കാം.
3: ഹലോ, വർത്താനം പറഞ്ഞോണ്ട് സാറേ.
0: ആ, എന്നാലും പറഞ്ഞിട്ടുണ്ട്. 18-ാം തീയതി രണ്ടുപേരെയും ക്ഷണിച്ചിട്ടുണ്ട്. അപ്പൊ അവർണയോട് സ്നേഹം ഒരിക്കൽ കൂടെ അറിയിച്ചോളൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
1: ഒരുപാട് സന്തോഷം വിളിച്ചതിൽ കേട്ടോ.
0: ചമ്പക്കുളം തച്ചൻ എന്ന ചിത്രത്തിന് വേണ്ടി രവീന്ദ്രൻ ഈണം പകർന്ന് ബിച്ചു തിരുമല രചന നിർവഹിച്ച് കെ ജെ യേശുദാസും ലതികയും ചേർന്ന് ആലപിച്ച മനോഹരമായ പാട്ട് നമുക്ക് ഇപ്പോ സുഭാഷിനും കൃഷ്ണമ്മയ്ക്കും വേണ്ടിയിട്ടും പിന്നെ എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടിയിട്ടും നമുക്ക് കേൾപ്പിച്ചാലോ? പറഞ്ഞ
1: കേൾപ്പിക്കാം.
0: ശരി.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവെയിൽ പരിപാടിയാണ്. ബുധനാഴ്ചയാണ്. ബുധനാഴ്ച സായാഹ്നം പ്രത്യേക പോക്കുവെയിലുള്ളതാണ്. പ്രത്യേക പോക്കുവെയിലിൽ ഓരോ അതിഥികളുമായി ഇങ്ങനെ വന്ന് ശ്രോതാക്കളോടൊപ്പം ചിരിച്ചും കളിച്ചും വർത്തമാനം പറഞ്ഞും പാട്ടുകൾ കേൾപ്പിച്ചൊക്കെ ഇരിക്കുമ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് എത്രത്തോളം ശാന്തവും സ്വസ്ഥവുമാകുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. നേരത്തെ കൃഷ്ണമ്മ പറഞ്ഞ പോലെ ഒരുപാട് ജോലികൾക്കിടയിലാണ് ഇങ്ങനെ വന്നിരുന്നൊരു ബുധനാഴ്ച സ്വയം ആസ്വദിക്കുന്നത് എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ശ്രോതാക്കൾ പകർന്നു തരുന്ന ഈ സ്നേഹത്തിന്, സന്തോഷത്തിന്, ഈ സമാധാനത്തിന് ഹൃദ്യമായ സ്നേഹം തിരിച്ച് പറഞ്ഞുകൊണ്ട് ഇന്ന് നമ്മളോടൊപ്പമുള്ള പ്രിയപ്പെട്ട സ്നേഹിത അപർണ ജയസാണ്. നാടകപ്രവർത്തകയാണ്, കണ്ണമ്പള്ളി നവോദയിലെ സജീവ പ്രവർത്തകയാണ്. ദയാഹർജി എന്ന നാടകത്തിലാണ് ഇപ്പോൾ അപർണ അഭിനയിച്ചുകൊണ്ടിരിക്കുന്നത്. കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് നമ്മളോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ.
1: ഹലോ സാറേ, ഞാൻ കൊറളിയോട് നിർമ്മല.
0: കൊറളിയോട് നിർമ്മല, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപർണ ജയസ് ആണ്.
2: ഹലോ അമ്മ.
1: ഓ ഹലോ മോളെ.
2: ഓ സുഖാണോ?
1: സുഖം
2: സുഖം. ഫുഡൊക്കെ കഴിച്ചായിരുന്നോ?
1: ഫുഡൊക്കെ കഴിച്ചു.
2: റേഡിയോയിൽ വിളിക്കാറുണ്ട് എന്നും?
1: എന്നെ സ്ഥിരം ശ്രോതാവാണ്. ഞാൻ അവിടെ വന്നിട്ടുമുണ്ട് റേഡിയോ ദിനത്തിന്.
2: പിന്നെ
1: മോളെ കൊച്ചുങ്ങള് മോളെ മക്കൾ എത്രയില് പഠിക്കുന്നുണ്ട്?
2: ഒരാള് ഒന്നാം ക്ലാസ്സിലാണ് പഠിക്കുന്നത്, ഒരാൾക്ക് ഒരു വയസ്സായില്ല, 10 മാസം കഴിഞ്ഞതേ ഉള്ളൂ.
1: വീട്ടില് പിന്നെ ആരുണ്ട്?
2: വീട്ടില് ഹസ്ബൻഡ് ഉണ്ട്, അച്ഛനും അമ്മയുണ്ട്.
1: കുട്ടികളെയൊക്കെ നോക്കാൻ
2: ആളുണ്ട്?
0: ആളുണ്ട്. എല്ലാവരും നോക്കിക്കോളൂ.
1: അതെ അതെ, അത് വേണമല്ല. പിന്നെ ഇപ്പൊ പരിപാടികളൊന്നും ഇല്ലേ?
2: ഇനി 29-ാം തീയതി ഒരു പ്രോഗ്രാം ഉണ്ട്.
1: എവിടെ വെച്ച്?
2: അത് ആറ്റിങ്ങിൽ വെച്ചിട്ടാ.
1: ഓ ഓ.
2: 29-ാം തീയതി ഒരു മത്സരമാണ്, നാടക മത്സരം.
1: അപ്പൊ നല്ലോണം പ്രാക്ടീസ് ചെയ്യണം.
2: പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്ക. ഇപ്പൊ
0: എവിടെ പോയിട്ടുണ്ടോ? അവിടെ എല്ലാം ഫസ്റ്റ് അടിച്ചിട്ടേ വന്നിട്ടുള്ളൂ.
1: അത് വേണം.
0: അങ്ങനെയുള്ള നാടകമാണ്. ഈ പരിസര പ്രാന്ത പ്രദേശത്തിൽ എവിടെയെങ്കിലും വരികയാണെങ്കിൽ പോയി കാണണം കേട്ടോ നിർമ്മല. പറയാമല്ലോ, വിദുര ഫെസ്റ്റിനൊക്കെ ചിലപ്പം ഈ നാടകം വെച്ചേക്കും.
1: അതൊക്കെ എനിക്ക് പോകാനുള്ള സാഹചര്യമുണ്ട്.
0: വിദുര ഫെസ്റ്റ് എന്ന് പറഞ്ഞ ഇടയ്ക്കിടയ്ക്ക് വെക്കുമല്ലോ.
1: വെക്കും, ഞാൻ കേട്ടിട്ടുണ്ട്.
0: അതെ അതെ. അപ്പൊ അവരോട് ഈ ഇത്തവണ ഈ നാടകം വെക്കാൻ പറയണം.
1: വെക്കാൻ പറയണം. അല്ലെങ്കിൽ ഓണപ്പരിപാടിക്കൊക്കെ നമ്മള് 16-ാം കല്ല് വലിയ മല അവിടെ എല്ലാം നാടകങ്ങളൊക്കെ പരിപാടി നടത്താറുണ്ട്.
2: അങ്ങോട്ടൊന്നും വന്നിട്ടില്ല.
1: വന്നിട്ടില്ല അല്ലേ? അതൊക്കെ ഇതിൽ കൂടെ കേട്ട ആൾക്കാര് ചിലപ്പോ വിളിക്കും.
0: വിളിക്കണമെന്നുള്ള വിളിക്കാനാണ് എന്റെ താല്പര്യം കൂടുതൽ.
1: അത് വേണമല്ല.
0: അതെ,
1: നമ്മളെ ഒരു ഇതിനിറങ്ങുമ്പോഴത്തേക്ക് അത് അമ്മക്ക് അത് ആവശ്യം മറ്റുള്ളവരെ പ്രോത്സാഹിപ്പിക്കണം, മറ്റുള്ളവർക്ക് അത് ആസ്വദിക്കണം എന്നുള്ള ഒരു കാര്യത്തിലല്ലേ നമ്മൾ ഇതിന് വേണ്ടി ഇറങ്ങുന്നത്. അപ്പൊ പിന്നെ അതിന് പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പിന്നെ നമ്മൾ ആര്?
2: അപ്പൊ ഇപ്പൊ എന്നെ ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്കിന്ന് സ്വർണ്ണലത പാടിയ ഇല്ലിക്കാടും മലയ മണിഞ്ഞു എന്നുള്ള ഒരു പാട്ടാണ്.
2: പഴയ പഴയ പാട്ടാണ്, ഞാൻ കേട്ടിട്ട് പോകുന്നു.
1: സാർ എപ്പോഴും എന്റെ കൂടെ ചോദിക്കും മലയ മണിയും.
0: ഓ അത് ശരി. പക്ഷേ ഈ സ്വർണ്ണലത എന്ന് പറയുന്നത് വളരെ എന്താണ് ഫേമസ് എന്നല്ല, അതൊരു അസാധ്യമായിട്ട് പാടുന്ന ഒരാളാണ്. അവരുടെ ഒരു പ്രത്യേക പ്രോഗ്രാം ഈ ഒറ്റക്കമ്പി നാദം എന്ന് പറയുന്നതില് ഇതില് കരുണസായി റേഡിയോയില് ഒരിക്കലും അത് കേൾപ്പിച്ചിട്ടുണ്ട്.
1: ഇതങ്ങനെ കേൾക്കാറില്ല.
0: എന്നാലും ഞാൻ ഇഷ്ടഗാനത്തിൽ ഇഷ്ടം പോലെ എഴുതിയിട്ടുണ്ട്. 7.5 കൂട്ടം എന്ന ചലച്ചിത്രത്തിലേക്ക് വേണ്ടി ഷിബു ചക്രവർത്തി രചന നിർവഹിച്ച് ജോൺസൺ ഈണം പകർന്ന മനോഹരമായ പാട്ടാണ്.
1: പാട്ടാണ്
0: അതിന്റെ പ്രത്യേകത പറയുന്നത്. അത് അടുത്ത് സാറിന് കേട്ടില്ലായിരുന്നെങ്കിൽ ഇപ്പൊ
1: അതെനിക്കറിയാം. വിളിച്ചില്ലെങ്കിൽ നമ്മളങ്ങോട്ട് വിളിച്ചില്ലെങ്കിൽ പിണങ്ങും, പാട്ട് ഡെഡിക്കേഷൻ ചെയ്തില്ലെങ്കിൽ പിണങ്ങും, അങ്ങനെയൊക്കെ ഉള്ള ഭയങ്കര പിണക്കമാണ്
2: സാറിന്. ഭയങ്കര അസൂയ.
1: ടീച്ചറെ മാത്രമേ വിളിക്കുള്ളൂ എന്ന് നേരത്തെ പരാതി പറയുമായിരുന്നു.
0: പക്ഷെ കുശുമ്പില്ല,
1: അതൊരു നല്ല കാര്യമായി.
0: അസൂയ നല്ലതാണ്, എപ്പോഴും അസൂയ നല്ലതാണ്.
1: അതെ അതെ.
0: അപ്പൊ പാട്ടിലേക്ക് പോകുന്നതിന് ഒരിക്കൽ കൂടെ അപർണയോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ. പാട്ട് കേൾക്കാം നമുക്ക്.
1: അപർണ, ഇനിയും ഒരുപാട് നാടകങ്ങളിലും ഒരുപാട് വേദികളിലും മത്സരിക്കാനുള്ള അവസരം കിട്ടട്ടെന്ന് ഞാൻ തഴ്മയായി വിനീതമായി
2: സന്തോഷമുണ്ട്.
1: ഓക്കെ ഓക്കെ.
0: അപ്പൊ പാട്ട് കേൾക്കാം.
1: ഓക്കെ.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് തിരികെ എത്താം. പാട്ടും കൂട്ടുമായി, സല്ലാപവും സംഗീതവുമായി ഇങ്ങനൊരു സായാഹ്നം സാർത്ഥകമാകുമ്പോൾ പ്രത്യേക പോക്കുവയിലിൽ ഇന്ന് കൂടെയുള്ളത് പ്രിയപ്പെട്ട സ്നേഹിത അപർണ ജയസ് ആണ്. നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിയാണ്. ദയാഹർജി എന്ന നാടകത്തിൽ അഭിനേത്രിയാണ്. നവോദയിലെ സജീവ പ്രവർത്തകയാണ്. ഒരു ശ്രോതാവ് ഇപ്പം നമ്മളോടൊപ്പം ചേരുന്നുണ്ട്. നമുക്ക് സംസാരിക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം സാർ. ഞാൻ ശങ്കരൻ നായർ.
0: നമസ്കാരം. എന്തോ ഒരു ആളുകളോട് പറയുമ്പോൾ എന്ത് സുഖമില്ലാത്ത പോലെ, ഒരു മൂഡ് ഓഫ് പോലെ. ശബ്ദം കുറഞ്ഞ് പതിയെ പറയുന്ന പോലെ. ഇങ്ങോട്ട് നന്നായിരിക്കട്ടെ. അതെ, ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് നാടക അഭിനേത്രിയായ അപർണ ജയസ് ആണ്. സംസാരിക്കൂ.
2: ഹലോ.
1: ഹലോ, മോളെ സുഖമായിരിക്കുന്നു?
2: ആ, സുഖമായിട്ടിരിക്കുന്നു.
1: ഞാൻ ചോദിക്കാമെന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന കാര്യങ്ങളെല്ലാം ആൾക്കാരിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്ന അവസാനമായിട്ട് ഞാൻ വിചാരിച്ചു ഈ കുഞ്ഞുങ്ങളുടെ പ്രായം, അതും ഇപ്പൊ നേരത്തെ വിളിച്ച്
2: നമ്മളോട്
1: ആ കുറലിയോ തിർമല ചോദിച്ചു. അപ്പൊ ഇനി അതും ചോദിക്കേ. അപ്പൊ ഞാൻ ഇനിയിപ്പോ വേറൊരു കാര്യം ചോദിച്ചോട്ടെ. വെള്ളനാട് ഏത് ലാബിലാണ് നിൽക്കുന്നത്? ഹലോ.
2: ഹലോ.
1: ആ, വെള്ളനാട് ഏത് ലാബിലാണുള്ളത്?
2: ഞാന് വെള്ളനാട് കരുണാസായി ഹോസ്പിറ്റലിൽ തന്നെയാണ് ജോലി ചെയ്യുന്നത്.
1: തന്നെയല്ല, അവിടെ വന്നാ ഫ്രീ ആയിട്ട് ടെസ്റ്റ് ചെയ്യുമോ എന്ന് ചോദിക്കാനാ?
0: ഇല്ല ഏട്ടാ, അതിന് ഉത്തരം പറഞ്ഞ ഞാൻ പറയും. നേരത്തെ തുടക്കത്തിൽ ആരെടുത്ത് പറഞ്ഞു, അത് പള്ളി പറഞ്ഞു.
1: അപ്പൊ അതുകൊണ്ട് അപ്പോ ഒരു

0: പ്രവർത്തകയാണ് എന്നൊക്കെ അറിഞ്ഞതിൽ വളരെ സന്തോഷം. നമ്മളെ ഒരു സമയത്ത് ഈ നാടകം കാണാൻ സൈക്കിളിൽ ഓടി കിലോമീറ്ററുകളോളം സൈക്കിളിൽ ഓടി നാടകം കണ്ടോണ്ടിരുന്നതാണ്. ഇപ്പൊ ഒന്നും കാണാനില്ല.
1: അപ്പൊ
0: നമ്മുടെ നാട്ടിലൊരു നാടക പ്രവർത്തക ഉണ്ട് എന്ന് പറയുമ്പോൾ നമുക്ക് സംസാരിക്കാനും വലിയൊരു സന്തോഷം.
1: വേറെ നാടകങ്ങളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ ഇപ്പം കല്യാണം കഴിഞ്ഞ ശേഷം ഈ ഒരു നാടകത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. അതിന് മുമ്പ് ചെയ്തിട്ടുണ്ട്. ഇപ്പൊ കല്യാണം കഴിഞ്ഞ ശേഷം ഈ ഒരു നാടകത്തിൽ മാത്രമേ ചെയ്തിട്ടുള്ളൂ. നന്നായിട്ട് പോകും, നന്നായിട്ട് പോകും.
0: എല്ലാം ഇനിയും ഒരുപാട് നാടകങ്ങൾ ഇതുപോലെ അഭിനയിക്കാനും എല്ലാ മത്സരങ്ങളിലും പങ്കെടുക്കാനും പങ്കെടുക്കുന്ന മത്സരങ്ങളിലെല്ലാം ഫസ്റ്റ് പ്രൈസ് വാങ്ങിക്കാനും ആത്മാർത്ഥമായിട്ട് ആശംസിക്കുന്നു.
2: ശങ്കരചേട്ടാ, ഈ നാടകം ഈ മുണ്ടേലയിലോ വെള്ളനാട് എവിടെയെങ്കിലും കേൾക്കുകയാണെങ്കിൽ തൊട്ടടുത്തൊക്കെയാണ് വന്ന് കാണണം കേട്ടോ.
0: തീർച്ചയായിട്ടും പോകും, തീർച്ചയായിട്ടും പോകും. കാരണം അത് മാത്രമല്ല, നമ്മുടെ നാട്ടിലുള്ള ഒരു കുട്ടിയല്ലേ.
2: അതെ അതെ അതെ.
0: അതെ അപ്പൊ അത് തീർച്ചയായിട്ടും പോകും. അപ്പോ പിന്നെ സാറ് ഞാന് വേറൊരു കാര്യം, നമ്മൾ ഈ നേരത്തെയൊക്കെ വിളിക്കുന്ന ആൾക്കാർ പഴയകാല ഓർമ്മകൾ എന്നൊക്കെ കഴിഞ്ഞ പ്രാവശ്യം ഒരാള് എന്തോ 25 വർഷത്തിന് മുമ്പ് പറ്റിയ ഒരു കാര്യം പോർഷനൊക്കെ പറയുന്നത് കേട്ടു.
2: അപ്പൊ
0: എനിക്കിന്ന് പറയാനുള്ളത് 25 വർഷമല്ല,
2: 40
0: അല്ല, ഒരു 65 വർഷം പറയാം.
2: ആയിക്കോട്ടെ.
0: അതായത് ഞാൻ ഈ
2: നൂറ് വയസ്സുള്ള ആളാണ് സംസാരിക്കുന്നത്. ആയിക്കോട്ടെ.
0: ഞാൻ ഈ 3 ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അതിലുള്ളൊരു പദ്യം, പിന്നെ ആ പദ്യം എന്ന് പറയുമ്പോ അത് കുറെയൊക്കെ അതില് എന്റെ ജീവിതവുമായിട്ടൊക്കെ കുറെ അതിലൊരു ഇത് ബന്ധമുള്ള ഒരിതാണ്. അപ്പൊ അത് ഞാനൊന്ന് ശകലമൊന്ന് പറയാം. കാരണം ഈ 65 വർഷം എന്ന് പറയുമ്പോ നമ്മൾ അന്നേ പഠിച്ച് കാണുന്നതാണ്. പക്ഷെ അതിനുശേഷം ആ പേപ്പർ പോലും കണ്ടിട്ടില്ല. എങ്കിലും ഞാനൊന്ന് അതൊന്ന് ശ്രമിക്കാം, ചിലപ്പോ ചെറിയ തെറ്റുകളൊക്കെ വരുമെങ്കിലും ഒന്ന്
2: നോക്കാം. ഞാനും ആ പറഞ്ഞ കേൾക്കും.
0: മൈതാനമെന്നി മലകൻ വടക്ക് വശത്തിതാ വിശ്രുതമായി കിടപ്പോ ഇളം കുളിർപ്പുല്ലുകളാൽ നിറഞ്ഞ നൽപ്പച്ചതിൽ സ്ഫുരിച്ച പോലെ തന്മയിൽ നിന്നെണ്ണയൊലിപ്പതായി തോന്നിച്ചിടുന്നു കാലികളി സ്ഥലത്തിൽ തിങ്ങി നിളം പുല്ലുകൾ തിന്നുകൊണ്ടു മേയുന്നു വന്ദേതര ഭംഗിയോടെ ചെമ്മണ്ണും നീണ്ടു വളഞ്ഞ കൊമ്പത്തൊരു കനാം വെള്ളരു തങ്ങും ഇങ്ങും മന്ദസിൽ വൻകൂഞ്ഞ തുളുമ്പുമാറും ലാത്തുന്നു പശുക്കൾ കജമാനനായി പുറത്തൊരോമൽ കിളിയ ചുമന്നും കൊണ്ടിങ്ങുമേയുന്ന പോത്തിതാനിയും വട്ടത്തെ കൊമ്പുള്ള ശിരസ്സു പൊക്കി നോക്കുന്നു നമ്മക്കുടുതായ കണ്ണാൽ സംക്രാന്ത നോട്ടത്തൊരു സർവജീവി സാമാന്യമാം ശൈശവ ഭംഗി കാട്ടി അങ്ങിങ്ങു വാൽ പൊക്കി ഇടക്കിടക്കേ ചാടിക്കുരിക്കുന്നു പശുക്കിടാങ്ങൾ അകിട്ടിൽ മുട്ടിച്ചുടുവാൽ കുടിക്കും ക്ലാവിന പ്രേമരസത്തിനായി തെറ്റിക്കു കുട്ടോട് വൈദാതെന്നാവാൽ ചിരന്നക്കി വിനിക്കിടുന്നു കന്നാലുമേക്കും പല പിള്ളർ തമ്മിൽ പൊത്തിപ്പിടിച്ചും കരണം മറിഞ്ഞും ഇളക്കി കൂട്ടത്തോട് കൂകിയാർത്ത് ഓടിക്കിതച്ചും കളിയാടിയിരുന്നു.
2: ഇന്നത്തെ 3 ക്ലാസ്സിലെ കുട്ടിക്കാണിത് പഠിപ്പിക്കാൻ കൊടുത്തു കഴിഞ്ഞെങ്കിൽ
0: അപ്പോ ഇത്
2: പഠിച്ചത് ഇപ്പോഴും ഓർത്തു വെച്ചിരിക്കുന്ന
0: അതാണ് സാർ, അതാണ് ഞാൻ പറഞ്ഞത്. എന്റെ ജീവിതവുമായിട്ട് എനിക്ക് കുറെയൊക്കെ അതിനൊരു ബന്ധമുണ്ടെന്ന്.
2: എന്നാലും ഒരു വാക്ക് തെറ്റാതെ ഞാനാണെങ്കിൽ എന്നെ ശ്വാസം മുട്ടിപ്പോയി കേട്ടാ.
1: ഞാൻ ചിന്തിച്ച് ശ്വാസം ഉണ്ടോ
2: അപർണയെ ഞാൻ തട്ടി വിളിക്കേണ്ടി ചെയ്തത്.
0: ഈ പണ്ടൊക്കെ സാർ നമ്മുടെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പഠിക്കാനും നിവർത്തിയില്ല, പഠിപ്പിക്കാനും നിവർത്തിയില്ലാത്ത അങ്ങനെയുള്ള കൂടുതൽ അംഗസംഖ്യയുള്ള വീട്ടിലെ പിള്ളേരെയൊക്കെ ഈ വലിയ വീടുകളിലൊക്കെ ജോലിക്ക് വിടും.
2: അതെ, കന്നാലി മേയ്ക്കാനും.
0: കന്നാലി മേയ്ക്കാനും ആ വിട്ടയിൽ പോയിട്ടുള്ള ഒരു വ്യക്തിയാണ് ഞാൻ.
2: അതെ.
0: അപ്പൊ പിന്നെ എനിക്ക് അതുമായിട്ട് ബന്ധം.
2: അതെ അതെ അതെ. എന്തോ ഒറ്റ ശ്വാസത്തിലേ ശങ്കരചേട്ടാ ആ പാതാരവിന്ദങ്ങളിൽ നമസ്കാരം. ഒരു സിനിമാ പാട്ട് കാണാതെ പഠിക്കാൻ പറ്റൂല എനിക്ക്. ഡയലോഗ് പഠിക്കുന്നത് രാത്രി 2 മണിക്ക് എണീറ്റ് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നായിരിക്കും.
0: ഇത് വർഷം എത്രയായി എന്നുള്ളത് നോക്കണം.
2: 65 വർഷം
0: പഠിക്കുമ്പോഴുള്ളതാണ്.
2: ഇതൊക്കെ കേൾക്കുമ്പോഴാണ് സാഷ്ടാംഗ പ്രണാമം എന്ന വാക്കിന് അർത്ഥം ഉണ്ടായിട്ട് തോന്നുന്നത്.
0: അങ്ങനെ അത് ഞാൻ വിചാരിച്ചു നമ്മൾ ഒരു പഴയ കാല ഒരു ഓർമ്മ.
1: പഴയ പാട്ടാണോ കേൾക്കാൻ ആഗ്രഹിക്കുന്നത്?
0: ഇന്നത്തത് അധികം പഴയതല്ല, ഈ സുഹൃതം എന്ന ഇത്തരത്തിലുള്ള ഒരു പാട്ടാണ്. ഞാൻ ഇന്ന് ചോദിച്ചെങ്കിലും പാട്ട്, ആ പാട്ടിന്റെ സീനെന്ന് പറയുന്നത് കരുണാസായി പോലുള്ള ഒരു ചികിത്സാ കേന്ദ്രവുമായിട്ടുള്ള ഒരു നരേന്ദ്രപ്രസാദാണ് അതിന്റെ ഡോക്ടറായിട്ട് വരണത്. മതിയൻ സാറിന്റെ റോൾ നരേന്ദ്രപ്രസാദ്,
2: അടിപൊളി
0: ജോഷി ആയിട്ട് മമ്മൂട്ടി.
2: ഇതില് എന്നോടൊത്ത് ഉണരുന്ന അതാണ് ചോദിച്ചേ?
0: അതെ അതെ അതെ
2: തന്നെയാണ്. ഓ, അത് ഒ എൻ വിയുടെ രചനയാണ്.
0: ഈ പാട്ട് ഞാന് കരുണാസായിക്ക് തന്നെ സമർപ്പിക്കുകയാണ്.
2: കരുണാസായിക്കും കരുണാസായിയുടെ എല്ലാ കരുണാസായിലുള്ള
0: എല്ലാവർക്കും
2: നരേന്ദ്രപ്രസാദ് ഒരു പ്രത്യേക വേഷമാണ്. ആ സിനിമയ്ക്ക് ഒരു വലിയ പ്രത്യേകത ഉള്ളത് ഹരികുമാർ എന്ന് പറയുന്ന
0: സിനിമ ഒരു സന്ദേശമാണ്. നമ്മൾ എല്ലാ സിനിമയ്ക്കും അതിന്റെ അർത്ഥമുണ്ട്. പക്ഷെ ഇത് ഒരു എല്ലാ സമ്പത്തും ഉള്ള ഒരാള് കുടുംബക്കാരില്ല, ആൾക്കാരും അമ്മയില്ല അച്ഛനില്ല, ചെറിയച്ഛനും ബാക്കിയുള്ള അങ്ങനെയാണ്. അപ്പോ അയാൾക്കൊരു മാരകമായ അസുഖം, മരിച്ചു പോകും എന്നൊരു അവസ്ഥയിൽ നിൽക്കുന്നു. അപ്പോ ഈ ഉള്ള ആൾക്കാർ സ്നേഹം കൂടുതൽ കാണിക്കുന്നു. അയാൾ മരിക്കില്ല, അയാൾ തിരിച്ചു വരുമെന്ന് പറയുമ്പോ ആ സ്നേഹം വേറെ ഒരു കപട സ്നേഹമായി മാറണം.
2: പിന്നെ ഏറ്റവും ഒടുവില റെയിൽ പാളത്തിലൂടെ നടന്നു നടന്നു പോകുന്ന
0: കാരണം അദ്ദേഹത്തിന്റെ ഓഫീസിൽ ചെല്ലുമ്പോ ആ സീറ്റിൽ ഒരാൾ ഇരിക്കുന്നു, വേറൊരു ബോർഡ് അവിടെ ഇരിക്കുന്നു.
2: എന്നിട്ട് മേശയുടെ വലിപ്പം തുറന്നു നോക്കുമ്പോ അദ്ദേഹത്തിന്റെ ചരമ വാർത്ത അതിനകത്ത്
0: അതാണ്. അതൊക്കെ ഒരു വല്ലാത്തൊരു
2: പിന്നെ ഹരികുമാർ എന്ന് പറയുന്ന ഒരാളാണ്.
0: ഹരികുമാർ ചെയ്തതിൽ ഏറ്റവും നല്ലൊരു
2: അതിഗംഭീരമായ സിനിമയാണ്. ഒ എം ടിയുടെ തിരക്കഥയാണ്, ഒ എൻ വി കുറുപ്പിന്റെ വരികളാണ്, ബോംബെ രവിയുടെ സംഗീതമാണ്.
0: എല്ലാം കൊണ്ടും ഒരു നല്ലൊരു നല്ലൊരു മുഹൂർത്തം. അപ്പൊ അതുപോലെ നമ്മുടെ ഈ നമ്മുടെ ഹരിഹരദാസൻ എന്റെ പ്രത്യേക സ്നേഹം അറിയിക്കുന്നു. എന്നെങ്കിലും ഒരു ദിവസമായി ഈശ്വരൻ അദ്ദേഹത്തിന്റെ വീട്ടിൽ വിരുന്ന് ചെല്ലട്ടെ എന്ന് ഞാനും
2: ആഗ്രഹിക്കുന്നു. പുറപ്പെട്ട്
0: കാണുന്നതിനു കാരണം ഈ പിന്നെ ഈ ലങ്കാതകനം എന്ന് പറഞ്ഞ സിനിമയിലെ ഏറ്റവും നല്ലൊരു പാട്ടാണത്. ആരും എപ്പോഴും എത്ര കേട്ടാലും മതിവരാതെ ആരും ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടാണ്.
2: ഒരു ദിവസം ഹരിഹരദാസ് ഏട്ടൻ രാവിലെ ഉറക്കം ഉണർന്നു നോക്കുമ്പോ ദൈവം തിണ്ണയിൽ വന്നിരിക്കും, എന്നിട്ട് പറയും ഹരിഹരദാസെ ഈ പാട്ട് ഇനി ചോദിക്കരുത്, ഞാൻ ആ വിരുന്നിന് വന്നിരിക്കുകയാണ്.
0: നേരിട്ട് കാണാൻ ആഗ്രഹിക്കുന്നു.
2: തീർച്ചയായിട്ടും നമുക്ക് ഒരുമിച്ച് ഒരു ദിവസം കാണാം.
0: ഞാൻ അദ്ദേഹത്തിന്റെ വീട്ടിനടുത്ത് ഒരു 10-25 വർഷത്തിന് ഒരു വീടിന്റെ പണിക്ക് പോയിട്ടുണ്ട്.
2: ഓക്കെ, അവർണയോട് സ്നേഹവും സന്തോഷവും അറിയിച്ചോളൂ. നമുക്ക്
0: സ്നേഹം വീണ്ടും ഞാൻ പറഞ്ഞു, എത്രയോ നാടകങ്ങൾ അഭിനയിക്കുന്നതെല്ലാം ഭക്ഷണേസ് കിട്ടട്ടെ എന്ന് ആശംസിക്കുന്നു.
1: ഒരുപാട് സന്തോഷം
0: എല്ലാവർക്കും, മക്കൾക്കും എന്നെ ഭർത്താവിനും എല്ലാവരുടെയും എന്റെ സ്നേഹാന്വേഷണം അറിയിച്ചേക്കണം.
1: അറിയിക്കാം.
0: സന്തോഷം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവയിലേക്ക് നമുക്ക് തിരികെ എത്താം. എത്ര വേഗമാണ് നമ്മുടെ മുന്നിലൂടെ സമയം കടന്നുപോകുന്നത്! പക്ഷെ വേഗത്തിൽ സമയം കടന്നുപോകുന്നതിൻ്റെ കാരണം അത്രയേറെ ഹൃദ്യമായി ശ്രോതാക്കൾ സംസാരിക്കുന്നത് കൊണ്ടാണ്, ആ സൗഹൃദത്തിൽ അലിഞ്ഞു തീരുന്നത് കൊണ്ടാണ്. പൂവ് മഞ്ഞിലാണോ അലിയുന്നത്, മഞ്ഞു പൂവിലാണോ അലിയുന്നത് എന്ന് കവികൾ സന്ദേഹിക്കുന്നത് പോലെ, കരുണാസായി റേഡിയോ സൗഹൃദത്തിൻ്റെ ശ്രോതാക്കളുടെ സൗഹൃദത്തിലാണോ അലിയുന്നത്, അതോ ശ്രോതാക്കൾ കരുണാസായിയുടെ സൗഹൃദത്തിലാണോ അലിയുന്നത്, എപ്പോഴും സന്ദേഹമുണ്ടാവും. അത്രയേറെ ഹൃദയവും ഹൃദയവും ചേർന്നുള്ള ബന്ധങ്ങളിൽ നാം ഇങ്ങനെ മാഴുകയും മുഴുകിയും ഇരിക്കുന്നത് എത്ര ചേതോഹരമായിരിക്കുന്നു എന്ന് പറയാതിരിക്കാൻ നിർവാഹമില്ല. ഇന്ന് പ്രത്യേക പോക്കുവെയിലിൽ നമ്മളോടൊപ്പം അതിഥിയായിരിക്കുന്നത് പ്രിയപ്പെട്ട സ്നേഹിതയായ അപർണയാണ്. നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിനിയാണ്. ദയാഹർജി എന്ന നാടകത്തിൽ ഇപ്പോൾ അപർണ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നു. കണ്ണമ്പള്ളി നവോദയിലെ സജീവ പ്രവർത്തകയാണ്. ഇപ്പോൾ ഒരു ശ്രോതാവ് പ്രത്യേക പോക്കുവെയിലിനോടൊപ്പം ചേരുന്നുണ്ട്, നമുക്ക് കേൾക്കാം. ഹലോ, സന്തോഷം, നമസ്കാരം. നടരാജൻ ചേട്ടാ, സുസ്വാഗതം. ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത് അപർണ ജയസ് ആണ്, സംസാരിക്കും.
1: നമസ്കാരമുണ്ട്, രണ്ടുപേർക്കും നമസ്കാരമുണ്ട്.
2: നമസ്കാരം.
1: ഞാൻ ഇത് വിളിക്കാൻ ഉദ്ദേശിച്ചത് എങ്ങനെയാണെന്നറിയോ? ഈ നാടകം എന്ന് പറഞ്ഞാൽ എനിക്ക് ഭയങ്കര താല്പര്യമുള്ളതായാണ്.
2: നാടകം കാണാറൊക്കെ പോകാറുണ്ടോ?
1: നാടകം, ഈ നാടകം എന്ന് പറഞ്ഞാൽ ഇഷ്ടംപോലെ നാടകം ഞാൻ കണ്ടവനാണ്. ഇപ്പൊ ഇങ്ങനെ പോലെ ഇച്ചിരി വലുതായില്ലേ?
0: അങ്ങനെ പറയുന്നത്
1: നമ്മള് രസകര, നമ്മള് നമ്മളെ ഇവിടെ തന്നെ ഒരു നാടക ഗ്രൂപ്പ് ഉണ്ടായിരുന്നു, കരോളത്ത്. അറിയാം,
0: കരകുളം ചന്ദ്രനെ എനിക്കറിയാം.
1: ആ, കരോളം ചന്ദ്രൻ
0: അതിഗംഭീരമായി അഭിനയിക്കുന്ന കക്ഷിയല്ലേ?
1: അല്ലേ,
0: പിന്നെ എന്താ സംശയം?
1: അതേപോലെ എന്നമുള്ള എന്ന് പറഞ്ഞ എന്നമുള്ള നാടകം,
0: അത് വേറെ കണക്ക് ചെമ്പകരാമൻ മറക്കൂ. ആ ഭാഷയിൽ അങ്ങനെയല്ല ചോദിക്കാം, ഞാൻ ചോദിച്ചുതരാം. കണക്ക് ചെമ്പകരാമനാണ് എൻ എൻ പിള്ളയുടെ നാടകം. ആ നാടകം കണ്ട് കണക്ക് ചെമ്പകരാമൻ പിള്ള മറക്കണോ? ഞാൻ മറക്കണോടോ എന്നാണ് ചോദിക്കേ. വരൂല, പിന്നെ വരൂല. സ്റ്റേജ് ഇന്ത്യയുടെ നാടകങ്ങൾ, ക്ഷേത്രോത്സവങ്ങളിൽ, ആരാധനാലയങ്ങളുടെ ഉത്സവങ്ങളുടെ സ്റ്റേജിൽ തകർത്തതാണ് കരകുളം ചന്ദ്രൻ.
1: അതായത് നാടകം എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഒരു നാടകം എന്ന് പറഞ്ഞ ഒരു ജീവിതത്തിന്റെ ഒരു കഥയാണ്.
0: തീർച്ചയായിട്ടും
1: ഒരു നാടകം ജീവിതമാണ് ഇന്നത്തെ. പക്ഷെ ഇതൊന്നും ആരും പറഞ്ഞില്ല, അതുകൊണ്ട് ഇത് നാടകത്തിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാനെ ഒന്ന് വിളിച്ചു നോക്കാന്ന് വെച്ചതാണ്.
0: നമുക്ക് കുറച്ച് നാടക വിശേഷങ്ങൾ കേട്ടാലോ? അപർണ എങ്ങനെ, നടരാജേട്ടനൊക്കെ ഉണ്ട്, നാടകത്തെ ഇത്രയും സ്നേഹിക്കുന്ന ഒരാൾ നമ്മളോട് സംസാരിക്കുമ്പോൾ തീർച്ചയായിട്ടും അത് പറയാതിരിക്കാൻ നിർവാഹമില്ല. അപർണ എങ്ങനെയാണ് ഈ നാടകത്തിലേക്ക് വരാനുള്ള ഒരു കാര്യം?
2: കണ്ണമ്പള്ളി തന്നെയുള്ള നവോദയ ക്ലബിൽ വഴിയാണ് ഞാൻ നാടകത്തിൽ വന്നു തുടങ്ങിയത്. കൊച്ചുനാള് തൊട്ടേ നവോദയയിലെ എല്ലാ പ്രോഗ്രാമിലും ഞാൻ പങ്കെടുക്കാറുണ്ട്. അങ്ങനെ ഇതുപോലെ ഒരു നാടകം ചെയ്യാവോ എന്ന് പണ്ട് ചോദിച്ചപ്പോൾ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ ഒരു നാടകത്തിൽ അഭിനയിച്ചു. പിന്നെ എല്ലാ വർഷവും ഓണത്തിനാണ് നമ്മൾ നാടകം ചെയ്യാറ്. ഓണാഘോഷത്തിന് നാടകം കളിക്കാൻ വേണ്ടിയിട്ട് നാടകം പഠിക്കും, അവിടെ അത് അവതരിപ്പിക്കും. അത് കഴിയുമ്പോൾ പിന്നെ പുറത്ത് ഏതെങ്കിലുമൊക്കെ സ്റ്റേജിൽ വിളിക്കുമ്പോൾ നമ്മൾ പോയി കളിക്കും. ഇപ്പൊ ചെയ്യുന്ന നാടകം ഒരുപാട് സ്റ്റേജുകളിൽ മത്സരത്തിന് പോയിട്ടുണ്ട്. പോയിടത്തൊക്കെ ഫസ്റ്റും സെക്കൻഡും ഒക്കെ ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അതിൽ വളരെയധികം സന്തോഷമുണ്ട്. ക്ലബിനാണ് ഏറ്റവും വലിയ സന്തോഷം അറിയിക്കേണ്ടത്, ക്ലബിനാണ്. ക്ലബ് ഉള്ളതുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസരം നമുക്ക് കിട്ടുന്നത് തന്നെ.
0: ദയാഹർജി കോടതിയിലാണ്, പക്ഷെ ആ അതുമായി ഒരിതുമില്ലാത്ത വേറൊരു തരത്തിലുള്ള ഒരു സാധനമാണിത്. എവിടെങ്കിലും ഈ നാടകം വരുന്നു അറിഞ്ഞാ പോയി കാണണം കേട്ടാ.
1: ഇനി ഇത് അവസരം
0: ഉണ്ടാവില്ല. സൗണ്ട് കേട്ടിട്ട് എന്റെ അടുത്ത് അവർണ ചോദിച്ചത് ഇത് ഏത് യുവാവാണ് സംസാരിക്കുന്നത് എന്നാണ്. എന്നിട്ട് അങ്ങേറ്റം വെച്ചിരിക്കണെന്ന് പറഞ്ഞ ചാമുണ്ടി
1: ഇപ്പം വേറൊരു പാർട്ടി കവിത പറഞ്ഞോലോ? ഈ കോഴിയുടെ കാര്യം തന്നെ അവതോളം ഹനിക്കവും ബുദ്ധിപ്പാൻ പല പദാർത്ഥമില്ലയോ. പാവമേ നിരപരാധി പക്ഷിയെ കൊഴുപതഞ്ചിനു മനുഷ്യർ രക്ഷമേ എന്നൊരു കവിത പറഞ്ഞു പോലെ
0: നിങ്ങളെ കാലത്തെ പഠിക്കാൻ ഉണ്ടായിരുന്നുള്ളു, നമ്മളെ കാലത്ത് ഓ നം ഇത് ഇത് എന്ത് ഇത് എന്ത് ഇങ്ങനെ ഇതിങ്ങനെ എങ്ങനെ കാണാതെ പഠിക്കുന്ന ഇതൊക്കെ.
1: സാറേ നമസ്കാരം, ഞാനൊരു പാട്ട് ചോദിച്ചോട്ടെ.
2: ഏത് പാട്ടാണ് ഇന്ന് വേണ്ടത്?
1: ഞാൻ ചോദിച്ചത്
2: കാട്ടിലൊരു
1: ഗന്ധരു അനീവഴി വന്നു, അന്തൊരു ഗന്ധരു അനീവഴി വന്നു, അന്നാരം പൊന്നാരം കാട്ടിനകത്തൊരു പെണ്ണിനെ മോഹിച്ചു നിന്നു, അവനൊരു പെണ്ണിനെ മോഹിച്ചു നിന്നു. ഈ പാട്ടാണ്.
0: കുറച്ചുകൂടെ പോട്ടെ, നന്നായിട്ട് പാടി. സത്യമായിട്ടും ഞാൻ വിചാരിച്ച അടുത്ത അനുപല്ലവിയുടെ പോകുന്നാണ് വിചാരിച്ചത്.
1: നമ്മളെന്ന് പറഞ്ഞ ഈ കന്നാസായി നമ്മളുമായിട്ട് ഭയങ്കര ബന്ധമുണ്ട്.
0: ഓ ഉണ്ടല്ലോ, ഇത്രയും മനസ്സോർന്ന് സംസാരിക്കാൻ പറ്റുന്നേ.
1: ഓ അങ്ങനെയാണ് സാറേ പോയിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അവരുടെ കാര്യങ്ങളൊക്കെ ഈ അവരുടെ പറഞ്ഞിട്ട് ഈ പല്ലൊന്നും ഇല്ലാത്തോണ്ട് ചിലപ്പോൾ ശരിക്കും പോവില്ല, അതുകൊണ്ട് പ്രയാസമൊന്നും വേദിച്ചില്ല സംസാരിക്കുന്നതിലൊക്കെ ചെറിയൊരു ഇതൊക്കെ വരും.
0: നല്ല സ്ഫുടമായി വടിവത്ത് ഇങ്ങനെ സംസാരിക്കുന്ന എന്നോട് ബാല എന്ന് ചോദിക്കുമ്പോൾ
2: നന്നായിട്ട് സംസാരിക്കുന്നുണ്ട്.
1: ഇനി ഒന്നാനുള്ള വല്ല
0: മതിയല്ലേ, ധാരാളം സ്വർണ്ണമായിരിക്കും. ഒന്നേ രണ്ടേ ഉള്ളു, ഒന്നോ രണ്ടേ ഉള്ളു, അത് സ്വർണ്ണമായിരിക്കും. എന്റെ നാട്ടില് പണ്ടൊരു രാഘവമാമൻ ഉണ്ടായിരുന്നു. രാഘവമാമന് ഒരു പല്ലേ ഉണ്ടായിരുന്നുള്ളു, പക്ഷെ അത് തനി തങ്കമായിരുന്നു.
1: ഇത് പ്രായം കൂടി വരുമ്പം കൊച്ചു പിള്ളേരെ പോലെ ആവോന്ന് പറഞ്ഞാൽ അവസാനം പറ്റുന്നില്ല, ആദ്യം വരുമ്പോഴും പറ്റില്ലല്ലോ.
0: അതെ അതെ അതെ അതെ. അപ്പം ഒരിക്കൽ കൂടെ അപർണ ജയസിനോട് നന്ദി, സ്നേഹം, സന്തോഷം ഒക്കെ പറയൂ, നമുക്ക് പാട്ടിലോട്ട് പോവാം.
2: നല്ല സന്തോഷം.
0: വയലാർ രാമവർമ്മ രചിച്ച്, പി സുചിയില ആലപിച്ച് കാട്ടുതുളസി എന്ന ചിത്രത്തിലെ ഗാനമാണ് ചോദിച്ചിരിക്കുന്നത്.

0: ചെയ്തിരിക്കുന്നത്. കൃഷ്ണൻ നായർ സംവിധാനം ചെയ്ത ഈ സിനിമയിലെ പാട്ട് നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം. എന്ത് പറയുന്നു അപർണ?
1: കേൾക്കാം.
0: നമുക്ക് എല്ലാവർക്കുമായിട്ട് കേൾക്കാം.

0: പ്രിയ ശ്രോതാക്കളെ, പ്രത്യേക പോക്കുവരയിലേക്ക് തിരികെ എത്താം. പ്രത്യേക പോക്കുവരയിലേക്ക് തിരികെ എത്തുമ്പോൾ നമ്മളോടൊപ്പമുള്ളത് അപർണയാണ്. അപർണ നാടക പ്രവർത്തകയാണ്, കണ്ണമ്പള്ളി സ്വദേശിയാണ്, കണ്ണമ്പള്ളി നവോദയില സജീവ പ്രവർത്തകയാണ്. ദയാഹർജി എന്ന നാടകത്തിലാണ് ഇപ്പോൾ അഭിനയിച്ചു കൊണ്ടിരിക്കുന്നത്. ഒരുപാട് ഒരു മകളെപ്പോലെ അല്ലെങ്കിൽ ചെറുമകളെപ്പോലെ വിളിച്ച ശ്രോതാക്കളോടെല്ലാം ഹൃദ്യമായി അപർണ സംസാരിച്ചു, പാട്ടുകൾ കേട്ടു, പാട്ടുകൾ ചോദിച്ചു, സല്ലപിച്ചു. ഭയങ്കര രസമുള്ള ഒരു സായാഹ്നമായിരുന്നു എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ദയാഹർജി എന്ന നാടകം നേരിട്ട് കണ്ട ഒരാളാണ് ഞാൻ. ആ ദയാഹർജി എന്ന നാടകത്തെക്കുറിച്ച് നമ്മളിങ്ങനെ പറയുമ്പോൾ തീർച്ചയായിട്ടും ശ്രോതാക്കൾക്കത് കാണാനുള്ള ഒരു കൗതുകം ഉണ്ടാവും. ആ കൗതുകത്തെ കുറച്ചുകൂടെ നമുക്കൊന്ന് കാരണം അവരെ ആ നാടകം കാണണം. ദയാഹർജി എന്ന നാടകത്തിന്റെ രചന, സംവിധാനം എല്ലാം ഒന്ന് ദയാഹർജി എന്ന നാടകത്തെക്കുറിച്ച് അവർണ തന്നെ ഒന്ന് പറയൂ, ശ്രോതാക്കൾ കേൾക്കട്ടെ.
1: രചന ചെയ്തിരിക്കുന്നത് ശ്യാംകൃഷ്ണ സാറാണ്. പിന്നെ നമുക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത് എ കെ സുജിത്ത് കരകുളം സാറാണ് നമുക്ക് സംവിധാനം ചെയ്തിരിക്കുന്നത്. ഞാനും വേറൊരു ചേച്ചി മാത്രമേ നാടകത്തിലുള്ളൂ. രണ്ടുപേര് ചേർന്നിട്ട് അഭിനയിക്കുന്ന ഒരു മുക്കാൽ മണിക്കൂറുള്ള ഒരു നാടകമാണ്. അതിൽ കൂടുതൽ പോവാറില്ല. പിന്നെ മത്സരത്തിനൊക്കെ പോകുമ്പോഴത്തേക്കും രണ്ടുപേരെയുള്ള മത്സര നാടകമാണോ എന്ന് എല്ലാവരും ചോദിക്കും. അപ്പോഴെല്ലാവർക്കും കൺഫ്യൂഷൻ വരും. പിന്നെ നാടകം കഴിയുമ്പോഴത്തേക്കും എല്ലാവരും ചോദിക്കും, നന്നായിട്ടുണ്ടായിരുന്നു, നല്ല നാടകമായിരുന്നു എന്നൊക്കെ പറയുമ്പോൾ ഭയങ്കര സന്തോഷം തോന്നും. അങ്ങനെയൊക്കെ അങ്ങ് പോകുന്നു.
0: ഈ കണ്ണമ്പള്ളി നവോദയിലെ സജീവ പ്രവർത്തകയാണ് എന്ന് പറഞ്ഞല്ലോ.
1: അതെ.
0: പ്രത്യേകിച്ച് ചെറിയ പ്രായത്തിൽ എവിടെ നാടകത്തിലേക്ക് വന്നു എന്ന് പറഞ്ഞു അല്ലേ? ആരൊക്കെയാണ് ഓർക്കേണ്ടത്? ആരോടൊക്കെയാണ് സ്നേഹവും സന്തോഷവും ഒക്കെ പറയേണ്ടത്?
1: നവോദയില് നമ്മളെ അജിത്തേട്ടൻ നമ്മളെ ക്ലബിന്റെ സെക്രട്ടറിയാണ്. ഒരുപാട് സന്തോഷമുണ്ട്. എനിക്കിപ്പം നന്ദി പറയേണ്ടത് അജിയാമ്മന്റെ അടുത്താണ്. ഞാൻ മാമ എന്നാണ് വിളിക്കാറ്. എന്നെ എല്ലാ നാടകത്തിലും മാമ വിളിക്കും. അജിയാമ്മനെ ഏത് നാടകം ഉണ്ടെങ്കിലും ഈ എന്നെ കണ്ണമ്പള്ളിയിൽ അറിയാന്നുള്ളത് അപർണയെന്നല്ല, മീനു എന്നാണ് അറിയാന്നുള്ളത്. മീനു, നീ ഒരു നാടകം ഇതുപോലെ ഒരു നാടകമുണ്ട്, വന്ന് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിക്കും. അപ്പൊ ഞാൻ ആദ്യം പറയും, പറ്റില്ല, എനിക്ക് പറ്റില്ല അമ്മ എന്നൊക്കെ പറയും. പിന്നെ വീട്ടിലെ അച്ഛൻ്റെ അടുത്തും അമ്മേടെ അടുത്തും ചേട്ടൻ്റെ അടുത്തൊക്കെ ചോദിക്കും, ഇതുപോലെ ഒരു നാടകമുണ്ട്, അവളെ ഒന്ന് വിടുമോ എന്നൊക്കെ ചോദിക്കും. പിന്നെ ഞാൻ പോവും. ആദ്യമൊക്കെ എനിക്ക് ഭയങ്കര മടിയായിരിക്കും. പിന്നെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട്. ചെയ്തെടുത്തെല്ലാം വിജയവും ഉണ്ടായിട്ടുണ്ട്. അതിന് നന്ദി പറയേണ്ടത് അജിയാമ്മനോടാണ്,
0: നവോദയോടും അല്ലേ.
1: നവോദയോടും
0: നാടകത്തിന് വേണ്ടി ജീവിതം തന്നെ സമർപ്പിച്ച ഒരാളാണ് അജിത്ത് കെ എൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്.
1: അതെ അതെ.
0: കണ്ണമ്പള്ളിയിൽ ഒരുപാട് ആളുകളെ, പ്രത്യേകിച്ച് കുട്ടികളെയൊക്കെ ഇങ്ങനെ നവോദയയിൽ കൂട്ടിക്കൊണ്ടുവന്ന് ഒരുപാട് സാമൂഹിക പ്രവർത്തനത്തിന്റെ ഇതിലേക്ക് വരെ കൊണ്ടുവരാൻ അജിത്ത് ഇങ്ങനെ നിശബ്ദമായി പ്രവർത്തിക്കുന്ന ഒരു മനുഷ്യസ്നേഹിയായ ഒരാളാണ് അജിത്ത് കെ എൽ എന്ന് എനിക്ക് എപ്പോഴും തോന്നിയിട്ടുണ്ട്. അജിത്തിന്റെ നല്ല സുഹൃത്തുമാണ്. എന്തായാലും നാടകത്തിന്റെ വിശേഷങ്ങളും മറ്റു കാര്യങ്ങളും ഒക്കെ പറഞ്ഞു നമ്മൾ ഒരുപാട് ശ്രോതാക്കളുമായി നമ്മൾ സംസാരിച്ചു. നമ്മുടെ സമയം ഏതാണ്ടെന്നല്ല, ഇന്നത്തെ പ്രത്യേക പോക്കുവയലിന്റെ സമയം അവസാനിക്കുകയാണ്. ഈ ഒരു അനുഭവത്തെ കുറിച്ചും ശ്രോതാക്കളെ കുറിച്ചും അവരോടൊക്കെയുള്ള സ്നേഹം കൂടെ അറിയിച്ചാൽ നമുക്ക് മെല്ലെ ഇത് തിരശ്ശീല വീഴ്ത്താം.
1: ഒരുപാട് സന്തോഷമുണ്ട് സാർ എന്നെ ഇന്നിപ്പിടെ വിളിച്ചതില്. എല്ലാവരുമായിട്ട് സംസാരിക്കാൻ പറ്റി. എന്റെ ആ ഒരു ആദ്യത്തെ അനുഭവമാണ് ഇത്. സ്റ്റേജിൽ നിന്ന് നമ്മൾ നാടകം കളിക്കുന്നത് പോലെ ഭയങ്കര പേടിയായിരുന്നു എനിക്ക് ആദ്യം ഇവിടെ വന്നപ്പോ. പിന്നെ സാറ് പറഞ്ഞു, ടെൻഷൻ ഒന്നും അടിക്കണ്ട, കൂളായിട്ടിരിക്കൂ എന്ന് പറഞ്ഞു സംസാരിച്ചു. അതിൽ വളരെ സന്തോഷം. വിളിച്ചതിൽ എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. എല്ലാവരും നാടകങ്ങളൊക്കെ കാണണം, അഭിപ്രായങ്ങൾ പറയണം. ഇനിയും എവിടെയെങ്കിലും ഒക്കെ വെച്ച് കാണാൻ കഴിയട്ടെ എന്നാഗ്രഹിക്കുന്നു. ഒരുപാട് സന്തോഷം.
0: പ്രിയ ശ്രോതാക്കളെ, ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ വളരെ പെട്ടെന്ന് സമയം പോയി. കാരണം ഹൃദ്യമായി അവർണ നമ്മളോടൊക്കെ സംസാരിക്കുകയും സ്നേഹമറിയിക്കുകയും ചെയ്തു. പാട്ടുകളോടൊപ്പം നമ്മൾ സഞ്ചരിച്ചു, അതുകൊണ്ടാണ് സമയം പോയത് അറിയാത്തത്. ഇപ്പോൾ ഇന്ന് ഇവിടുത്തെ ഈ പ്രത്യേക പോക്കുവയിലിന് തിരശ്ശീല വീഴുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് അവർണ ജയസും എൽ ആർ മധുജനുമാണ്. ഈ പ്രത്യേക പോക്കുവയിലിന് തിരശ്ശീല വീഴുമ്പോൾ ജയൻ വെള്ളനാട്, വെള്ളനാട് ജയൻ നമ്മുടെ നല്ല ശ്രോതാവാണ്. അദ്ദേഹം ചോദിച്ച ഒരു ഗാനം, കലാഭവൻ മണിയുടെ ഏതെങ്കിലും ഒരു ഗാനം കേൾപ്പിക്കണം എന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ആ ഗാനം കേൾപ്പിച്ചുകൊണ്ട് ഇന്നത്തെ പ്രത്യേക പോക്കുവയിൽ ഇവിടെ സമാപിക്കുകയാണ്. എല്ലാ ശ്രോതാക്കൾക്കും എന്റെയും അവർണയുടെയും ഹൃദ്യമായ നന്ദി, നമസ്കാരവും.
2: പാണ്ഡന്നായുടെ പല്ലിനു ശൗര്യം പണ്ടേ പോലെ ഫലിക്കുന്നില്ല. പണ്ടിവൻ ഒരു കടിയാൽ ഒരു പുലിയെ കണ്ടിച്ചതു ഞാൻ കണ്ടറിയുന്നേൻ. പണ്ടിവൻ ഒരു കടിയാൽ

0: ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യ ആവിഷ്കാരം.
1: കാർഷിക മേഖലാ വാർത്തകൾ. വാർത്തകൾ വായിക്കുന്നത് എൽ.ആർ. മധുജൻ. 2026-27 സംഭരണ സീസണിലെ സപ്ലൈകോയുടെ നെല്ല് സംഭരണം സംബന്ധിച്ച് മില്ലുടമകളുമായി ധാരണയായി. ഭക്ഷ്യ പൊതുവിതരണ മന്ത്രി മില്ലുടമ സംഘടനാ പ്രതിനിധികളുമായി നടത്തിയ ചർച്ചയിലാണ് ധാരണയുണ്ടായത്. മില്ലുടമകളുടെ ആവശ്യങ്ങളിൽ സാധ്യമായ എല്ലാ അനുകൂല തീരുമാനവും കൈക്കൊള്ളുമെന്ന് മന്ത്രി പറഞ്ഞു. 2022-23 ഔട്ടേൺ റേഷ്യോ അനുപാത വ്യത്യാസമായ 63 കോടി രൂപ സംബന്ധിച്ച് അനുകൂല തീരുമാനമുണ്ടാകുമെന്നും മന്ത്രി അറിയിച്ചു. റബ്ബർ വിപണനത്തിനും റബ്ബർ ഉൽപ്പന്ന നിർമ്മാണത്തിനും റബ്ബർ ബോർഡ് നൽകുന്ന വിവിധതരം ലൈസൻസുകളെക്കുറിച്ചും ലൈസൻസുകൾ എടുക്കുന്ന നടപടിക്രമങ്ങളെക്കുറിച്ചും അറിയാൻ കോൾ സെന്ററിലേക്ക് വിളിക്കാം. ഇതു സംബന്ധമായ ചോദ്യങ്ങൾക്ക് റബ്ബർ ബോർഡിലെ മാർക്കറ്റ് ഇന്റലിജൻസ് വിഭാഗം ഡെപ്യൂട്ടി ഡയറക്ടർ 16 September രാവിലെ 10 മുതൽ ഉച്ചയ്ക്ക് 1 മണിവരെ മറുപടി പറയും. കർഷകർക്ക് 0481-2567-6622 എന്ന കോൾ സെന്റർ നമ്പറിലേക്ക് വിളിക്കാവുന്നതാണ്. കൊച്ചി വൈറ്റില കൃഷിഭവന്റെ പരിധിയിലുള്ള പൂണിത്തുറ പള്ളുരുത്തി മട്ടാഞ്ചേരി ഇടക്കൊച്ചി തോപ്പുംപടി ഇടപ്പള്ളി സൌത്ത് വില്ലേജുകളിൽ ഡിജിറ്റൽ വിള സർവേ ചെയ്യുന്നതിനായി സർവേയർമാരെ നിയോഗിക്കുന്നു. താൽപര്യമുള്ളവർ 9383-47-1169 എന്ന നമ്പറിൽ ബന്ധപ്പെടണമെന്ന് കൃഷി ഫീൽഡ് ഓഫീസർ അറിയിച്ചു. കേരള കാർഷിക സർവകലാശാല

9 3 8 8 8 3 4 4 2 4 9 5 3 0 6 4 2 4 7 2 എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാവുന്നതാണ്. പി എം ആർ കെ വി ഒ 2026-27 ഭാഗമായി കാർഷിക വികസന കർഷക ക്ഷേമ വകുപ്പ് നടപ്പാക്കുന്ന സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ പദ്ധതിയിൽ കാർഷിക യന്ത്രങ്ങൾക്കായി അർഹരായ ഗുണഭോക്താക്കളെ തെരഞ്ഞെടുക്കുന്നതിനുള്ള രണ്ടാം ലോട്ടറി നടപടികൾ സെപ്റ്റംബർ 22 മുതൽ ആരംഭിക്കും. 22/9/2026 മുതൽ 15/10/2026 വൈകിട്ട് 5 മണി വരെയാണ് കാലയളവ്. ലോട്ടറി നറുക്കെടുപ്പ് 16/10/2026 രാവിലെ 10:30. അർഹരായ അപേക്ഷകർ ഡി ബി ടി മുഖേന ലഭിക്കുന്ന അപേക്ഷ അഗ്രിമെഷീനറി നിർദ്ദേശങ്ങൾ അനുസരിച്ച് നടപടികൾ പൂർത്തിയാക്കണം. അംഗീകരിച്ച ലക്ഷ്യത്തെക്കാൾ അർഹരായ അപേക്ഷകരുടെ എണ്ണം കൂടുതലുള്ള സാഹചര്യത്തിൽ ഓൺലൈൻ ലോട്ടറി സംവിധാനത്തിലൂടെയാണ് ഗുണഭോക്താക്കളെ തിരഞ്ഞെടുക്കുന്നത്. കൂടുതൽ വിവരങ്ങൾക്ക് 0477-2266-0475-04-0471-2306-4 എന്നീ ഫോൺ നമ്പറുകളിലോ smamkerala@gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. നെടുമങ്ങാട് വെള്ളനാട് മിത്രനികേതൻ കൃഷിവിജ്ഞാന കേന്ദ്രത്തിന്റെ ആഭിമുഖ്യത്തിൽ സെപ്റ്റംബർ 17 സൗജന്യ കൂൺ കൃഷി പരിശീലനം സംഘടിപ്പിക്കുന്നു. താൽപര്യമുള്ള കർഷകർ 9446-9111-451 എന്ന ഫോൺ നമ്പറിൽ സെപ്റ്റംബർ 16 വൈകുന്നേരം 5 മണിക്ക് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. കാർഷിക മേഖലാ വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കാതോർത്ത് കേൾക്കൂ, കാത്തിരുന്ന് കേൾക്കൂ. ഒരു ദേശത്തിൻ്റെ സ്വന്തം റേഡിയോ, ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം, കരുണാസായി റേഡിയോ 91.2 FM.

കരുണാസായി വാർത്തകൾ കേൾക്കാം. വാർത്തകൾ വായിക്കുന്നത് എൽആർ മധുജൻ. പ്രമുഖ മാനസിക ആരോഗ്യ ഉപദേഷ്ടാവും ആക്ടിവിസ്റ്റുമായ സെഹർ ഹാഷ്മിയും സംഘവും സെപ്റ്റംബർ 18 കരുണാസായി ലഹരി വിമുക്ത മാനസിക ആരോഗ്യ കേന്ദ്രം സന്ദർശിക്കുന്നു. മാനസിക ആരോഗ്യത്തെക്കുറിച്ചുള്ള സാമൂഹികമായ അപകർഷതാബോധവും തടസ്സങ്ങളും തകർത്തെറിയുക എന്ന ലക്ഷ്യത്തോടെ ഡൽഹിയിൽ നിന്ന് കന്യാകുമാരി വരെ ഇവർ നടത്തുന്ന ബൈക്ക് യാത്രയുടെ ഭാഗമായാണ് സന്ദർശനം. 10 വർഷത്തോളം നീണ്ട കടുത്ത മാനസിക സമ്മർദ്ദങ്ങളെയും വിഷാദത്തെയും അതിജീവിച്ച് വാർത്തകളിൽ ഇടം നേടിയ സെഹർ ഹാഷ്മി അന്നേ ദിവസം രാവിലെ 10:30 കരുണാസായിൽ നടക്കുന്ന പ്രത്യേക സ്വീകരണ ചടങ്ങിലും തുടർന്ന് നടക്കുന്ന ബോധവൽക്കരണ ആശയവിനിമയത്തിലും പങ്കെടുക്കും. കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് തിരുവനന്തപുരം ജില്ല നേതൃത്വം നൽകും. 2027 ഫെബ്രുവരിയിൽ സംഘടിപ്പിക്കുന്ന സൈക്ഫെസ്റ്റിന്റെ നടത്തിപ്പിന് കോർഡിനേറ്ററുടെ ഒഴിവുണ്ട്. ബിരുദമുള്ള വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാം. ഭക്ഷണം, താമസം എന്നിവ കഴിച്ച് 5 മാസത്തേക്ക് 30,000 രൂപ റെമ്യൂണറേഷൻ ലഭിക്കും. താൽപര്യമുള്ളവർ ഡയറക്ടർ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം എന്ന വിലാസത്തിൽ അപേക്ഷ അയയ്ക്കുകയോ കരുണാസായി @tvpm@gmail.com എന്ന മെയിലിൽ അപേക്ഷിക്കുകയോ ചെയ്യാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9496101530 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് കരുണാസായി അപേക്ഷ ക്ഷണിച്ചു. കരുണാസായി റേഡിയോയുടെ കീഴിൽ ശ്രവ്യ മാധ്യമത്തിൽ ഫെല്ലോഷിപ്പിന് അപേക്ഷിക്കാം. ഏതെങ്കിലും മീഡിയ കോഴ്സിൽ ഡിപ്ലോമ ഉള്ളവർക്ക് അപേക്ഷിക്കാവുന്നതാണ്. പ്രതിമാസം 7,500 രൂപ സ്റ്റൈപ്പൻഡോടുകൂടിയ ഫെല്ലോഷിപ്പിന്റെ കാലാവധി 1 വർഷമാണ്. താൽപര്യമുള്ളവർ സ്റ്റേഷൻ ഡയറക്ടർ കരുണാസായി റേഡിയോ, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ അപേക്ഷിക്കാവുന്നതാണ്. ഒക്ടോബർ 10 വരെയാണ് അപേക്ഷകൾ സ്വീകരിക്കുന്നത്. എഴുത്തുപരീക്ഷ ഉണ്ടായിരിക്കുന്നതല്ല. അഭിമുഖത്തിലൂടെയായിരിക്കും ഉദ്യോഗാർത്ഥികളെ തെരഞ്ഞെടുക്കുന്നത്. അപേക്ഷകൾ karunasai@gmail.com അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 8891884912 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. കരുണാസായിയിലെ ഇന്റഗ്രേറ്റഡ് റീഹാബിലിറ്റേഷൻ സെന്റർ ഫോർ അഡിക്റ്റ് വാർഡിൽ സൌജന്യ ഡി അഡിക്ഷൻ ചികിത്സയ്ക്ക് പേര് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഒക്ടോബർ മാസത്തെ ബാച്ചിലേക്കാണ് പേര് രജിസ്റ്റർ ചെയ്യേണ്ടത്. ആദ്യം രജിസ്റ്റർ ചെയ്യുന്ന 10 പേർക്കായിരിക്കും സൌജന്യ ചികിത്സ ലഭ്യമാകുന്നത്. വിശദവിവരങ്ങൾക്ക് 9539240844 9539244844 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 ഒക്ടോബർ 10 മാനസിക ആരോഗ്യ ദിനം. ലിംഗപദവിയും മാനസികാരോഗ്യവും എന്ന വിഷയത്തിൽ 10 പേജിൽ കവിയാത്ത ലേഖന മത്സരം നടക്കുന്നു. ബിരുദ വിദ്യാർത്ഥികൾക്ക് വേണ്ടിയാണ് മത്സരം സംഘടിപ്പിക്കുന്നത്. ലേഖനം അയയ്ക്കുമ്പോൾ കോളേജ് പ്രിൻസിപ്പാളിന്റെയോ വകുപ്പ് മേധാവിയുടെയോ സാക്ഷ്യപത്രം കൂടി ഉൾപ്പെടുത്തേണ്ടതാണ്. ലേഖനങ്ങൾ പ്രോഗ്രാം കോർഡിനേറ്റർ, മാനസിക ആരോഗ്യ ദിനം, കരുണാസായി, വെള്ളനാട്, 6955543 എന്ന വിലാസത്തിൽ തപാൽ മുഖേനയോ karunasai.tvpm@gmail.com എന്ന മെയിലിലേക്കോ അയയ്ക്കാവുന്നതാണ്. വിശദവിവരങ്ങൾക്ക് 9061155919 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. 2026 മാനസിക ആരോഗ്യ ദിനത്തിന്റെ ഭാഗമായി കോളേജ് വിദ്യാർത്ഥികൾക്കായി കരുണാസായി ഫോട്ടോഗ്രാഫി മത്സരം സംഘടിപ്പിക്കുന്നു. സല്യൂട്ടേഷൻ ഓഫ് ദ ഡേ എന്ന വിഷയത്തെ ആസ്പദമാക്കിയുള്ള ഡിജിറ്റൽ ചിത്രങ്ങളാണ് അയക്കേണ്ടത്. കുറഞ്ഞത് 300 DPI ഫയൽ സൈസ് കുറഞ്ഞത് 3 MB ഉണ്ടായിരിക്കണം. ഒരാൾക്ക് പരമാവധി 4 ഫോട്ടോകൾ വരെ അയക്കാവുന്നതാണ്. എഡിറ്റ് ചെയ്ത ഫോട്ടോകളോ നിർമ്മിത ബുദ്ധി നിർമ്മിച്ച ഫോട്ടോകളോ പരിഗണിക്കുന്നതല്ല. എൻട്രികളിൽ നിന്ന് ലഭിക്കുന്ന ഫോട്ടോകൾ കരുണാസായിയുടെ മാനസിക ആരോഗ്യ പരിപാടികളിൽ ഉപയോഗിക്കുന്നതാണ്. തെരഞ്ഞെടുക്കപ്പെടുന്നവർക്ക് 1st സമ്മാനം 3000 രൂപയും 2nd സമ്മാനം 2000 രൂപയും 3rd സമ്മാനം 1500 രൂപയും 10 പേർക്ക് 1000 രൂപ വീതം പ്രോത്സാഹന സമ്മാനവും ഉണ്ടായിരിക്കുന്നതാണ്. എൻട്രികൾ കരുണാസായി, വെള്ളനാട്, തിരുവനന്തപുരം, 6955543 എന്ന വിലാസത്തിൽ പെൻഡ്രൈവ് മുഖേനയോ
കരുണാസായി @gmail.com എന്ന ഇമെയിൽ വിലാസത്തിലോ സെപ്റ്റംബർ 30 മുമ്പ് അയക്കേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 9526574220 9526574220 എന്ന നമ്പറിൽ അപേക്ഷിക്കാവുന്നതാണ്. കരുണാസായി വാർത്തകൾ സമാപിച്ചു.

ശ്രോതാക്കൾ കേട്ടുകൊണ്ടിരിക്കുന്നത് കരുണാസായി റേഡിയോ 91.2 FM. കരുണാസായി റേഡിയോ ഒരു ദേശത്തിന്റെ സ്വന്തം റേഡിയോ. ജീവിത പാഠങ്ങളുടെ ശ്രവ്യാവിഷ്കാരം.

0: അത്രമേലിഷ്ടം. അത്രമേൽ ഇഷ്ടമുള്ള പാട്ടുകളും അത്രമേൽ ഇഷ്ടമുള്ള കാര്യങ്ങളും.
1: യാത്രകൾ അങ്ങനെയാണ്, ഓരോരോ അനുഭവങ്ങൾ, സുഖദമായ യാത്രകൾ. അത്തരം യാത്രകൾ ആരാണ് ഇഷ്ടപ്പെടാത്തത്? കുഞ്ഞു യാത്രകളാണ് ഏറെ ഇഷ്ടം. ദീർഘദൂര യാത്രകളും ഇഷ്ടം തന്നെ, പക്ഷെ അതിൽ കഷ്ടപ്പാട് വന്നാൽ ഇഷ്ടം കുറയും. സമയത്ത് വണ്ടി കിട്ടാതെ വന്നാൽ, വിശന്നാൽ, നല്ല ഭക്ഷണം കിട്ടാതെ വന്നാൽ, വയറ് കേടായാൽ, അതെല്ലാം ബുദ്ധിമുട്ട് തന്നെയാണ്. യാത്ര പരിക്ഷീണമാകാൻ അത് മതി. എന്നാലും എല്ലാം പ്ലാൻ ചെയ്തു പോയാൽ ഒരു സുഖം. ദീർഘദൂര യാത്രകൾ സുഖകരം. ഒരു തയ്യാറെടുപ്പുമില്ലാതെ ചുമ്മാ ഇറങ്ങി കാശിയിലും രാമേശ്വരത്തും പോകുമായിരുന്ന ഒരു ചങ്ങാതിയുണ്ട്. വെറുതെ വർത്തമാനം പറഞ്ഞു നിൽക്കുകയായിരിക്കും. പെട്ടെന്ന് പറയും, ഞാൻ പോണു. ഞങ്ങൾ ചോദിക്കും, എങ്ങോട്ട്? ഷിർദി വരെ, അല്ലെങ്കിൽ രാമേശ്വരം വരെ, അതുമല്ലെങ്കിൽ പുട്ടപ്പർത്തി വരെ. അവൻ്റെ ആ യാത്രകൾ, അത് കേൾക്കാൻ തന്നെ ഒരിഷ്ടം. അത്രമേലിഷ്ടം.

ഇതുവരെയുള്ള യാത്രകളിൽ ഏറ്റവും നല്ല യാത്ര ഏതായിരുന്നു? പുലിപ്പാറയിൽ പോയത്, അതോ അഗസ്ത്യാർകൂടം കയറിയതോ, അതുമല്ലെങ്കിൽ കാശ്മീരിലെത്തിയതോ, അതോ കൊണാർക്കിൽ സൂര്യക്ഷേത്രം കണ്ടതോ, തസ്രാക്കിൽ പോയതോ, ഗംഗാവിളക്കിന് സാക്ഷ്യം വഹിച്ചതോ, തിരുവില്ലോമലയിൽ പുനർജനി നൂണതോ, അതോ പൊന്മുടിയിൽ കോടമഞ്ഞിൽ അലിഞ്ഞതോ, കുമ്പളങ്ങിയിലെ ഇളം പച്ചയിൽ മനസ്സുവെച്ചതോ, അതോ നാഗാലാൻഡിലെ ചന്തകൾ, നേപ്പാളിലെ ബുദ്ധവിഹാരങ്ങൾ, സപ്താത്ഭുതങ്ങളിൽ ഉത്തുംഗമായ താജ്മഹൽ, നിലയ്ക്കൽ, കടപ്പുറങ്ങൾ, ആകാശവീഥികൾ, ഏയ് അതൊന്നുമല്ല. ജീവിതത്തിലെ ഏറ്റവും സുന്ദരമായ യാത്ര വർഷങ്ങൾക്ക് ശേഷം അമ്മയെ കാണാൻ ഗ്രാമത്തിൻ്റെ മണ്ണുമണക്കുന്ന പച്ചപ്പിലേക്ക് വന്നതുതന്നെ. ആ യാത്ര അത്രമേലിഷ്ടം.

യാത്രകളിൽ തങ്ങി നിൽക്കുന്ന ഏറെ മുഖങ്ങളുണ്ടാവും എല്ലാവർക്കും. എന്നാലും തേഞ്ഞിപ്പലത്ത് നിന്ന് ചെനക്കലിലേക്കുള്ള യാത്ര, ബേബി സാറിനോടൊപ്പമുള്ള സായാഹ്ന സഞ്ചാരങ്ങൾ, ഭാസ്കരേട്ടൻ്റെ കവിതാ ഹോട്ടലിൽ നിന്ന് ചുടുചായയും പരിപ്പുവടയും കഴിക്കാൻ വേണ്ടിയുള്ള യാത്രകൾ, ബുദ്ധനെയും ആനന്ദിനെയും ഓർമ്മിപ്പിച്ചിരുന്ന യാത്രകൾ ഇഷ്ടം. ആ യാത്രകൾ അത്രമേലിഷ്ടം.

ഒറ്റയ്ക്കുള്ള തീവണ്ടി യാത്രകൾ ഒരു രസമാണ്. എ സി കമ്പാർട്ട്മെൻറ്റിലല്ല, ഒന്നുകിൽ തിരക്കില്ലാത്ത സെക്കൻഡ് ക്ലാസ് കമ്പാർട്ട്മെൻറ്റിൽ അല്ലെങ്കിൽ സ്ലീപ്പർ ക്ലാസ്സിൽ. ജനലിൻ്റെ അരികിലിരുന്ന് തീവണ്ടിക്ക് പുറത്തുള്ള രാത്രി കാണണം, അതൊരു സുഖമാണ്. പ്രധാന സ്റ്റേഷനുകളെക്കാൾ കാഴ്ച അങ്ങാടിപ്പുറം പോലുള്ള ചെറിയ ചെറിയ സ്റ്റേഷനുകൾ കാണും. ഫറോക്കിനേക്കാൾ കോഴിക്കോടിനേക്കാൾ ഏറെ ഇഷ്ടം പരപ്പനങ്ങാടിയാണ്. ഗ്രാമത്തിൻ്റെ നിറവും മണവുമുള്ള സ്റ്റേഷൻ. വെളുപ്പിനെ ചെല്ലുന്ന തീവണ്ടി പ്രഭാതത്തിൻ്റെ എല്ലാ ഹൃദ്യതയും പകർന്നു തരും. അവിടെ നിന്ന് തേഞ്ഞിപ്പലത്തേക്കുള്ള ബസ് യാത്ര അതും ഇഷ്ടമാണ്, അത്രമേലിഷ്ടം.

യാത്രകളിൽ മായാതെ നിൽക്കുന്ന മറ്റൊന്ന് തസറാക്കിലേക്കുള്ള യാത്ര തന്നെ. എന്തൊക്കെ അനുഭവിച്ചുകൊണ്ടുള്ള യാത്ര! വഴിയരികിൽ നിന്ന് അള്ളാപ്പിച്ച മല്ലാക്ക അസ്സലാമു അലൈക്കും പറഞ്ഞു. ഏതോ ബസ് സ്റ്റോപ്പിൽ നിന്ന് മൈമുന കയറി. രവിയും അപ്പുക്കിളിയും ഉറക്കമായിരിക്കാനാണ് സാധ്യത. പനമ്പട്ടകളിൽ കാറ്റുപിടിക്കുന്നത് കാണാം, കേൾക്കാം. വണ്ടി തസറാക്കിൽ നിന്നു. ആരാധനയുടെ ആയിരം നെടുവീർപ്പുകൾ. ചിതലിമലയ്ക്കപ്പുറത്ത് ആകാശം വിളറി നിൽക്കുന്നു. യാത്രയുടെ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ വയ്യ. ഞാനിപ്പോൾ തസറാക്കിലാണ്. വായനയുടെ വസന്തം വാക്കുകൾ പെയ്യിപ്പിച്ച ഖസാക്കിലാണ്. ഇഷ്ടം, എത്ര പറഞ്ഞാലും തീരാത്ത ഇഷ്ടം, അത്രമേലിഷ്ടം.

യാത്രകളിൽ മടുക്കാത്ത യാത്ര എപ്പോഴും അവളോടൊപ്പം നടന്ന യാത്രകളാണ്. അത് മൈലുകൾ നീണ്ടിട്ടില്ല, കൂടിപ്പോയാൽ ഒരു വയൽവരമ്പോളം, അതുമല്ലെങ്കിൽ ഒരു കലുങ്കു മുതൽ അപ്പുറം തോടിൻ്റെ പാലം വരെ. എന്നാലും അവളോടൊപ്പം അർത്ഥമില്ലാത്ത എന്തൊക്കെയോ പറഞ്ഞുകൊണ്ടുള്ള നടത്തകൾ. അവളായിരുന്നു എപ്പോഴും മുന്നിൽ. പിന്നാലെ നടന്ന് പ്രണയത്തിൻ്റെ കൗതുകം തീർത്ത ആ സഞ്ചാരങ്ങളെക്കാൾ മധുരതരവും ഹൃദ്യവുമായ യാത്രകൾ വേറെയുണ്ടായിട്ടില്ല. ഇഷ്ടം അത്രമേലിഷ്ടം.

ഇന്നോ ഇന്നലെയോ അല്ല, 10-30 വർഷങ്ങൾക്ക് മുമ്പാണ് ചാങ്ങയിൽ നിന്ന് നടന്ന യാത്രകൾ. ചെറുകുളത്തേക്കും കമ്പനി മുക്കിലേക്കുമുള്ള യാത്രകൾ, വെയിലേറ്റ് നടന്ന യാത്രകൾ, മഴ നനഞ്ഞു നടന്ന യാത്രകൾ. പിന്നെ എപ്പോഴാണ് യാത്രകൾ ഇല്ലാതായത്? ഇന്ന് ചാങ്ങയിൽ നിന്ന് കമ്പനി മുക്ക് വരെ നടക്കാൻ വയ്യ, കിഴക്കതിൽ മുക്ക് വരെ അലസമായി നടക്കാൻ തന്നെ വയ്യാന്നായി. എന്നാലും മിത്രയിലേക്ക് ക്രിക്കറ്റിൻ്റെ ഭ്രാന്തുമായി നടന്ന യാത്രകൾ, അതിനേക്കാൾ ആവേശഭരിതമായ യാത്രകൾ വേറെയില്ല തന്നെ ഇഷ്ടം.

പ്രത്യേകിച്ച് ഒന്നും ചെയ്യാനില്ലാതെ വെറുതെയിരിക്കുന്ന സായാഹ്നങ്ങളിൽ ചിലപ്പോൾ അവൻ വന്ന് വിളിക്കുന്നു. ആഴിമലയ്ക്കടുത്ത് നിരാമയയിൽ നമ്മൾ അന്ന് പറഞ്ഞ കല്ലുണ്ട് എന്ന് കേൾക്കുന്നു. പോയാലോ, ഒരു സായാഹ്നം സാർത്ഥകമാവുകയാണ്, സൗഹൃദത്തിൻ്റെ മഴ നനയുകയാണ്. ഞാനും അവനും അങ്ങനെ പോയ യാത്രകൾ, ശില്പങ്ങൾ കാണാൻ, മരങ്ങൾ കാണാൻ, പുഴകൾ കാണാൻ, വെറുതെ പോയ യാത്രകൾ ഇഷ്ടം, അത്രമേയിൽ ഇഷ്ടം.

എങ്ങോട്ട് പോയാലും അവളോടും മക്കളോടും പറഞ്ഞിട്ടേ പോകൂ. അത് ശീലമായിപ്പോയി. എന്നാലും ചിലപ്പോൾ ഒരു കാര്യവുമില്ലാതെ എങ്ങോട്ടെങ്കിലും പോകാൻ തോന്നും. ഒരു മീറ്റിംഗ് അല്ലെങ്കിൽ കോൺഫറൻസ്, അതുമല്ലെങ്കിൽ ചില സുഹൃത്തുക്കളെ കാണാൻ. അങ്ങനെ കള്ളങ്ങൾ നിരത്തി ഇറങ്ങിപ്പുറപ്പെട്ട ചില യാത്രകൾ. രാവിലെ ജനശതാബ്ദിയിൽ കയറി കോഴിക്കോട്ടേക്ക്. രണ്ട് മൂന്ന് ദിവസത്തെ ഒറ്റപ്പെടൽ. ടെൻഷനൊട്ടുമില്ലാതെ ബീച്ചിലൂടെ തെരുവിലൂടെ അലഞ്ഞില്ലാതായ യാത്രകൾ ഇഷ്ടം, അത്രമേൽ ഇഷ്ടം.

നീ യാത്ര പോയതിൽ പിന്നെ എൻ ഹൃദയമൊരു കവിതയും മൂളിയില്ലല്ലോ. അങ്ങനെയൊരു യാത്ര നിന്നിൽ നിന്നും പ്രതീക്ഷിച്ചിരുന്നുമില്ലല്ലോ. നിത്യമായി നടന്ന വഴിത്താരകളിൽ നിന്ന്, സല്ലാപങ്ങൾ മാത്രം പകർന്ന സായാഹ്നങ്ങളിൽ നിന്ന്, സൗഹൃദത്തിൻ്റെ പല്ലവി മാത്രം ശേഷിപ്പിച്ച് അനുപല്ലവി പാടാതെ പറന്നുപോയ പക്ഷി, നീ ശേഷിപ്പിച്ച ആകാശങ്ങളിലൂടെ പറയാതെ പോയ അനുപല്ലവി തേടി ഞാൻ നടക്കുന്നു. ഇഷ്ടം, അത്രമേലിഷ്ടം.

മൺറോത്തുരത്തിലെ പ്രഭാതം. സൂര്യൻ ഉദിച്ചിട്ടേയുള്ളൂ. ഒരു തുള്ളി വെട്ടം വെള്ളത്തിൽ വീണ് കലങ്ങിക്കിടക്കുന്നു. ഭാസ്കരേട്ടൻ തന്ന കൊതുമ്പ് വെള്ളത്തിൽ കയറി ലക്ഷ്യമില്ലാതെ തുഴഞ്ഞ നിമിഷങ്ങൾ. ഭാസ്കരേട്ടൻ വന്നില്ലായിരുന്നുവെങ്കിൽ എങ്ങോട്ടെന്നില്ലാതെ തുഴഞ്ഞ് ഞാൻ ചിലപ്പോൾ കടലിലെത്തിയനെ. മൺറോത്തുരത്തിലൂടെ കൊതുമ്പ് വെള്ളം തുഴഞ്ഞ ആ യാത്ര ഇത്ര നേരം തുഴഞ്ഞു കാണും അറിഞ്ഞുകൂടാ. എന്നാലും ഒരു ജന്മം മുഴുവൻ തുഴഞ്ഞ ആത്മസംതൃപ്തി മറക്കില്ല. അത്രമേലിഷ്ടം ആ യാത്ര.

പണ്ടാണ്, 10-25 വർഷങ്ങൾക്ക് മുമ്പാണ്. കുന്നും മലയും പുഴയും തോടുമൊക്കെ സമൃദ്ധവും സമ്പന്നവുമായിരുന്ന കാലം. മനുഷ്യനോട് മനുഷ്യൻ സ്നേഹമുണ്ടായിരുന്ന കാലം. സ്വാർത്ഥത തീരെ ഇല്ലാതിരുന്ന കാലം. ആ കാലത്തിലേക്ക് ഇടയ്ക്കൊക്കെ ഒന്ന് തിരിച്ചു പോകാൻ തോന്നും. കാലുകൾ വെമ്പും, മനസ്സ് കൊതിക്കും. കഴിയില്ലെന്നറിയാം. ജീവിതത്തിൽ റീടേക്കുകളില്ല, റീവൈൻഡുകളുമില്ല. ചെറുതും വലുതുമായി നീളുന്ന കുറേ യാത്രകളുടെ പര്യവസാനമാണ് ജീവിതം. ആ യാത്ര എത്ര നാഴികകൾ അളന്നു, എത്ര മൈലുകൾ നടന്നു, അതൊന്നും ആരും ഓർത്തുവെക്കാറേയില്ല. എന്നാലും എത്ര ഇഷ്ടം ഈ ജീവിതം, ഇഷ്ടം അത്രമേലിഷ്ടം.

0: സുഖതം ഈ രാത്രി.
1: സുഖതമി രാത്രിയിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം. പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ എന്ന പാട്ട് സുഖതഗാനങ്ങളിൽ കേൾപ്പിക്കണമെന്ന് പലരും ആവശ്യപ്പെട്ടിട്ടുണ്ട്. അത്രയ്ക്കിഷ്ടമാണ് ആളുകൾക്ക് ആ പാട്ടും ആ ചലച്ചിത്രവും. ആ ചിത്രം ഇഷ്ടപ്പെടാനുള്ള പ്രധാന കാരണം സത്യൻ്റെ സിനിമ ആയതുകൊണ്ടാണെന്ന് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആ തലമുറയിലെ ആളുകൾക്ക് സത്യൻ സത്യത്തിലൊരു ഹരമായിരുന്നു, കരുത്തിൻ്റെ നടൻ, അതാണ് പൗരുഷം എന്ന കാളുകൾ പറഞ്ഞു കേട്ടിട്ടുണ്ട്. ആത്മസഖി മുതൽ അനുഭവങ്ങൾ പാളിച്ചകൾ വരെ 140 സിനിമകൾ. ശ്രീധരൻ നായർ, പപ്പു, പളനി, ശ്രീനി, കൈമൾ, സുധി, ചെല്ലപ്പൻ, അങ്ങനെ എത്ര കഥാപാത്രങ്ങൾ. 140 സിനിമകളിലായി 500 പാട്ടുകളിൽ സത്യൻ കഥാപാത്രങ്ങളായി വന്നു എന്ന് പറഞ്ഞാൽ വിശ്വസിക്കാൻ പ്രയാസമാണ്. ആളുകൾ, പ്രിയപ്പെട്ട ശ്രോതാക്കൾ ആവശ്യപ്പെട്ട പാട്ട് പകൽക്കിനാവ് എന്ന ചിത്രത്തിലേതാണ്. എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ബെന്നി എന്നാണ് കഥാപാത്രത്തിൻ്റെ പേര്. കോട്ടും ടൈയുമൊക്കെ ഇട്ടാണ് സത്യൻ ഈ പാട്ട് സീനിലെത്തുന്നത്. ശാരദയാണ് നായിക. ബെന്നി അത്ര സൽസ്വഭാവിയൊന്നുമല്ല, കുറച്ച് തിന്മ കൂടി കൈമുതലായുള്ള കഥാപാത്രം. ഈണങ്ങളിൽ ചിദംബര സ്പർശം, തൂലിക ഭാസ്കരൻ മാഷിൻ്റേത്. 1966 പുറത്തിറങ്ങിയ ചിത്രമാണ്. പാട്ട് കേൾക്കുമ്പോൾ തന്നെ രംഗം മനസ്സിൽ വരും. പാട്ട് കേട്ടാലോ? പകൽക്കിനാവിൻ സുന്ദരമാകും പാലാഴിക്കരയിൽ കേൾക്കാം.

ഇന്ന് നമുക്ക് സത്യൻ മാഷിൻ്റെ ചിത്രങ്ങളിലെ പാട്ടുകൾ കേൾക്കാം. സത്യൻ അഡ്വക്കേറ്റ് വിജയൻ എന്ന കഥാപാത്രമാകുന്ന ഒരു ചിത്രമുണ്ട്. ചിത്രത്തിൻ്റെ പേര് ഞാൻ ഓർക്കാം, നാവിൻ തുമ്പിലുണ്ട്. അതങ്ങനെ നിൽക്കട്ടെ. വളരെ യാദൃച്ഛികമായി ശാലിനിയായ സാവിത്രി വേശിയാകാൻ വിധിക്കപ്പെടുകയും ഒടുവിൽ ഒരു പുരുഷന്റെ ചങ്കുറപ്പോടെ ആ സിനിമയുടെ പേര് സ്ത്രീ പെട്ടെന്നാണ് ഓർമ്മ വന്നത്. അങ്ങനെ ചങ്കുറപ്പോടെ സ്വന്തം ജീവിതത്തിലേക്ക് അവളെ സ്വീകരിക്കുന്ന കഥാപാത്രമാണ് അഡ്വക്കേറ്റ് വിജയൻ. സത്യൻ വിജയൻ തന്നെയായി മാറി. പി ഭാസ്കരനാണ് സ്ത്രീ സംവിധാനം ചെയ്തതെന്നാണ് എൻ്റെ ഓർമ്മ. സ്ത്രീയിൽ വിജയനു വേണ്ടി യേശുദാസ് പാടിയ ഒരു പാട്ടുണ്ട്, മലയാളിക്ക് മറക്കാനാകില്ല, ഇന്നലെ നീയൊരു സുന്ദര രാഗമായൻ എന്ന പാട്ട്. വേഗട രാഗത്തിലെ പാട്ടാണ്, പി ഭാസ്കരൻ്റെ കാവ്യം, വി ദക്ഷിണമൂർത്തിയുടെ സംഗീതം. ഇന്നും മലയാളത്തിലെ മികച്ച പ്രണയഗാനങ്ങളിലൊന്നാണ് ഈ പാട്ട്. കേട്ടാലോ?

അപ്പുക്കുട്ടൻ എന്ന കഥാപാത്രമായി സത്യൻ തിരശ്ശീലയിലെത്തിയ ചിത്രമായിരുന്നു അടിമകൾ. പൊട്ടൻ രാഘവനായി നസീറും. ഇതിൽ അപ്പുക്കുട്ടൻ രംഗത്ത് വരുമ്പോൾ അതിലേക്കു വേണ്ടി എ എം രാജ പാടുന്ന പാട്ടാണ് താഴാമ്പൂ മണമുള്ള തണുപ്പുള്ള രാത്രിയിൽ. രാജയുടെ ഭാവസാന്ദ്രവും ഹൃദ്യവുമായ ആലാപനത്തിനനുസരിച്ചുള്ള സത്യൻ്റെ അനായാസേനയുള്ള ചലനങ്ങൾ മലയാളിയുടെ ഹൃദയത്തിലേക്ക് കൂടുതൽ ഇഷ്ടത്തോടെ ചേക്കേറാൻ സഹായിച്ചു. ഇരുളിൽ ഇത്തിരി വെളിച്ചം കൊണ്ട് തീർത്ത അന്തരീക്ഷത്തിൽ ചിത്രീകരിച്ചിരിക്കുന്ന പാട്ടാണത്. ദേവരാജ സംഗീതത്തിൽ വയലാർ തീർത്ത താഴാമ്പൂ മണം കേട്ടാലോ.

സത്യന്റെ സിനിമകളിലെ പാട്ടുകൾ ഇങ്ങനെ കേട്ടിരിക്കാൻ വല്ലാത്ത സുഖമാണ്. അഭിനേതാവ് എന്ന നിലയിൽ സത്യന് കിട്ടിയ ഒരു വലിയ ഭാഗ്യം സഹോദരങ്ങളായ എൽ സുബ്രഹ്മണ്യനും എൽ വൈദ്യനാഥനും എൽ ശങ്കറും ഒരുമിച്ച് വയലിൻ വായിച്ച പാട്ടുരംഗത്തിൽ അഭിനയിക്കാനായി എന്നതാണ്. മാർത്തപ്പുലയുടെ മകൾ കത്രീനയുടെയും അവളെ സ്നേഹിച്ച പരുക്കനായ ചെല്ലപ്പൻ്റെയും മാനസിക സംഘർഷങ്ങൾ എന്നി ബാലകൃഷ്ണൻ്റെ ക്യാമറ കണ്ണുകൾ അനുഭവിപ്പിച്ച് പകർത്തിയിട്ടുണ്ട് എന്നാണ് പറയാൻ. അത്രയേറെ വശ്യം, സുന്ദരം. ചെല്ലപ്പനെ മലയാളി മറക്കില്ല. വെളുത്ത കത്രീന എന്ന ചിത്രത്തിലെ ഗാനം അനശ്വരമാണ്. ശ്രീകുമാരൻ തമ്പിയുടെ രചനയാണ്. ദേവരാജൻ്റെ സംഗീതം. 70s ആളുകൾക്ക് മറക്കാനാകാത്ത ചിത്രമാണ് വെളുത്ത കത്രീന. കാട്ടുചെമ്പകം പൂത്തനാളിൽ എന്ന പാട്ട്, എ.എം. രാജയുടെ നനുത്ത ശബ്ദം, അത് കേൾക്കുക ഒരു സുഖമാണ്, വല്ലാത്ത സുഖം. കേട്ടാലോ?

മുറിക്കയ്യൻ ഷർട്ടും വെള്ള പാൻസും ഷൂസും ഇട്ട് കറുത്ത കണ്ണടയും വെച്ച് കൈ പിന്നിൽ കെട്ടി നടന്നു നീങ്ങുന്ന കാമുകനെ അന്നത്തെ ക്യാമ്പസുകൾ എത്രമാത്രം അനുകരിച്ചു എന്നറിയുമോ? അതുപോലെ നടക്കാൻ എത്ര യുവത്വങ്ങൾ കൊതിച്ചു എന്നറിയുമോ? ഷൂസും കറുത്ത കണ്ണടയും വാങ്ങാൻ കാശില്ലാത്തതുകൊണ്ട് എത്ര പേർ നിരാശിതരായി എന്നറിയുമോ? ഇതെല്ലാം പലരിൽ നിന്നും കടം വാങ്ങി ഒറ്റ ദിവസം കാമുകനായി വിലസിയവരുമുണ്ട്. അത്രയേറെ പ്രൊഫസർ ശ്രീനിവാസൻ ആളുകളെ സ്വാധീനിച്ചു. അയാളായിരുന്നു നായകൻ, അയാൾ തന്നെയായിരുന്നു വില്ലനും. കാമുകനും സംശയരോഗിയും ഭർത്താവുമൊക്കെ ഒറ്റ കഥാപാത്രത്തിൽ സന്നിവേശിപ്പിക്കാൻ സത്യന് കഴിഞ്ഞു. സൂക്ഷ്മമായി വിശകലനം ചെയ്തു നോക്കിയാൽ പ്രൊഫസർ ശ്രീനിവാസനാണ് മലയാള സിനിമയിലെ ആദ്യത്തെ സൈക്കോപാത്ത് എന്ന് കാണാം. 1969 പുറത്തിറങ്ങിയ യക്ഷി എന്ന ചിത്രം അന്ന് ആധുനിക മനഃശാസ്ത്രം അത്രയ്ക്കങ്ങ് രംഗത്തെത്തിയിട്ടുമില്ല. എന്നിട്ടും ഒരു സൈക്കോപാത്തിനെ തിരശീലിൽ അവതരിപ്പിക്കാൻ സംവിധായകൻ KS സേതുമാധവന് കഴിഞ്ഞു. മലയാറ്റൂർ രാമകൃഷ്ണന്റെ കഥാപാത്രമാണ് പ്രൊഫസർ ശ്രീനിവാസൻ എന്നതുകൊണ്ടുകൂടി മനഃശാസ്ത്രത്തിന്റെ പശ്ചാത്തലം അതിന് കൈവന്നു. പ്രൊഫസറുടെ കാമുകിയായ വിജയലക്ഷ്മിയായി രംഗത്തെത്തുന്നത് നടി ഉഷാകുമാരിയാണ്. അവർ രണ്ടുപേരും തമ്മിലുള്ള അനുരാഗ രംഗത്തിന് ഗാനമെഴുതിയത് വയലാറാണ്. കല്യാണി രാഗത്തിൽ ദേവരാജൻ അതിനെ ചിട്ടപ്പെടുത്തി യേശുദാസിന്റെയും P.Leela യുടെയും കയ്യിൽ കൊടുത്തപ്പോൾ അക്ഷരാർത്ഥത്തിൽ രംഗഗീതമായി തന്നെ അത് മാറി. കേട്ടാലോ സുഖദമായ ആ പാട്ട്.

ഭംഗിയും പ്രാസഭംഗിയുമെല്ലാം സമ്മോഹനമായി സമന്വയിച്ച ഗാനധാര അഭിനേതാക്കളുടെ ഭാഗ്യമായിരുന്നു സത്യത്തിൽ ഈ പാട്ടുകൾ. ഇതൊക്കെ ഇങ്ങനെ ഈ സമയം കേട്ടുകൊണ്ടിരിക്കുക എന്നത് തന്നെ ഒരു ഭാഗ്യമാണ്. ഒറ്റപ്പെട്ടു എന്ന നേരത്ത് വല്ലാത്ത വിഷാദമായും പ്രണയം മനസ്സിൽ നിറയുമ്പോൾ വല്ലാത്ത വികാരമായും ആകാശം തൊട്ടുണർത്തുന്ന പാട്ട്. രവി എന്ന കഥാപാത്രമായി സത്യൻ പകർനാട്ടം നടത്തുന്ന ചലച്ചിത്രം. ശാരദയും അടൂർ ഭാസയും കൂടി ചേർന്നപ്പോൾ ചിത്രം അവിസ്മരണീയമായി. മിടുമിടുക്കി എന്ന ചിത്രത്തിനു വേണ്ടി ശ്രീകുമാരൻ തമ്പി രചന നിർവഹിച്ച ഗാനം. എം എസ് ബാബുരാജിന്റെ ഈണം. യേശുദാസും എസ് ജാനകിയും കൂടി കാവ്യാത്മകമാക്കുന്ന ഗാനധാര അകലെ അകലെ നീലാകാശം. കേട്ടാലോ.

അമ്മയോടൊപ്പം താളം കൊട്ടി താരാട്ട് പാടുന്ന അച്ഛനെ നിത്യജീവിതത്തിൽ കാണാനായില്ലെന്ന് വരും. പക്ഷേ ചലച്ചിത്രത്തിൽ ആ രംഗം സത്യൻ യാഥാർത്ഥ്യമാക്കി. സ്നേഹസീമ എന്ന ചിത്രത്തിലെ അച്ഛൻ, അച്ഛനാണോ സത്യനാണോ എന്ന് സന്ദേഹിക്കേണ്ടാത്ത വിധം ഒരു കഥാപാത്രം അനശ്വരമായി തീർന്നു. കണ്ണും പൂട്ടി ഉറങ്ങാൻ താളം കൊട്ടിപ്പാടുന്ന അമ്മയോടൊപ്പം നിൽക്കുന്ന അച്ഛൻ ഒരു പഴയകാല കേരളീയ കാഴ്ചയായിരുന്നുവോ? ആയിരുന്നിരിക്കണം. ഇല്ലെങ്കിൽ പിന്നെ ഇത്രമേൽ തനിമയോടെ എങ്ങനെ സത്യന് പരകായ പ്രവേശം ചെയ്യാനായി? അഭയദേവ് രചന നിർവഹിച്ച ഗാനം ആരഭിരാഗമാണെന്നാണ് ഓർമ്മ. എ എം രാജയും പി ലീലയും ചേർന്ന് അതിഗംഭീരമായി പാടി. കേട്ടാലോ?

വിളിക്കും നിന്നെ കള്ളി പെണ്ണെന്ന് വിളിക്കും, നിന്നെ ഞാൻ കള്ളി പെണ്ണെന്ന് വിളിക്കും.

നീലിയും ശ്രീധരൻ നായരുമായുള്ള ദുരന്ത പ്രണയത്തിൻ്റെ കഥ പറയുന്ന ചിത്രം, മലയാള സിനിമയിലെ ആദ്യത്തെ അവർണ കാമുകി, സവർണ കാമുകനായി സത്യൻ, ഉറൂബിൻ്റെ രചന, പി ഭാസ്കരനും രാമു കാര്യാട്ടും ചേർന്ന് സംവിധാനം നിർവഹിച്ചു. നീലക്കുയിലിനെക്കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. പി ഭാസ്കരൻ്റെ രചനയിൽ രാഘവൻ മാഷിൻ്റെ സംഗീതത്തിലെ പാട്ട്, വല്ലാതെ സുഖം പകരുന്ന പാട്ട്, പ്രണയാർദ്രമായ ഗാനം കേട്ടാലോ.

ഇനിയും എത്രയോ പാട്ടുകൾ സത്യൻ്റെതായുണ്ട്. കഥാപാത്രത്തെ പാട്ടുരംഗങ്ങളിൽ അവിസ്മരണീയമാക്കുന്ന വിസ്മയം, അനുഭവങ്ങൾ പാളിച്ചകൾ എന്ന ചിത്രത്തിലെ ചെല്ലപ്പൻ്റെ അവസാന രംഗം, സത്യൻ്റെ അഭിനയ ജീവിതത്തിലെ അഭിനയ സാധ്യത ഏറെയുള്ള കഥാപാത്രം. ആ രംഗം ചിത്രീകരിക്കുമ്പോൾ രോഗം സത്യനെയും കീഴടക്കിയിരുന്നു. വയലാറിൻ്റെ കവിതയായിരുന്നു ആ രംഗത്തിൻ്റെ ജീവൽസ്വരണം. അനുഭവങ്ങൾ പാളിച്ചകൾ പൂർണ്ണമാക്കാൻ രോഗം സത്യനെ അനുവദിച്ചില്ല. ഇന്ന് ഇപ്പോ ആ ചിത്രത്തിലെ അവസാന രംഗത്തിലെ ആ പാട്ടു തന്നെ കേട്ട് നമുക്കും വിട പറയാം. സമയമാവുന്നു വിട പറയാൻ. നാളെ നല്ല പാട്ടുകളുമായി വീണ്ടും കേൾക്കാം. സുഖദമീ രാത്രിയിൽ നിന്ന് വിട പറയാനുള്ള നേരമാകുന്നു. ഉന്മേഷത്തോടെ ഉണരാൻ അതിന് സുഖമായി ഉറങ്ങണം. നാളെ ഏറെ കർത്തവ്യനിരതമാകണം. അതിനിന്ന് സുഖമായി ഉറങ്ങിയ തീരൂ. ഏവർക്കും ശുഭരാത്രി. സന്തോഷത്തോടെ, സ്നേഹത്തോടെ, മധുജൻ.